ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതകളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 15, കൊല്ലവർഷം 1201, മിഥുനം 22, 2026 ജൂലൈ 6 തിങ്കളാഴ്ച. സമയം 5 കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഓരോ അമാവാസിക്ക് ശേഷവും പ്രകാശപൂരിതമായ പൂർണതയുള്ള ഒരു രാത്രിയുണ്ട്, മിഴികൾക്കും മനസ്സിനും സന്തോഷമേകുന്ന ഒരു രാത്രി. അന്ന് നിലാവിനോട് ചേർന്ന് നിൽക്കുന്ന രാത്രി പറയുന്നത് എന്തായിരിക്കും? ഇരുട്ട് വെളിച്ചമില്ലാത്ത അവസ്ഥ മാത്രമാണ് എന്നായിരിക്കുമോ? ജീവിതത്തിൽ ഇരുട്ട് മാത്രമാണെന്ന് കരുതി ജീവിക്കുന്നവർ ഒരുപാടുണ്ട്. ഉള്ളിലേക്ക് നോക്കാതെ, ചുറ്റും നോക്കാതെ, വെളിച്ചം കണ്ടിട്ടും പകർന്നു കൊടുക്കാതെ കടന്നു പോകുന്ന ചിലർ. ജീവിതത്തിലെ വെളിച്ചം നാം നമ്മിൽ അണയാതെ കാത്തുസൂക്ഷിക്കുന്ന പ്രതീക്ഷയല്ലേ? ഉള്ളിലെ വെളിച്ചം അണഞ്ഞു പോയാൽ പിന്നെ നമ്മിൽ പ്രകാശമുണ്ടാകുമോ? ഒരിക്കലും അണയാത്ത ദീപം പോലെ ജ്വലിച്ചു നിൽക്കണം ഉള്ളിലെ അഗ്നി. ചില സാഹചര്യങ്ങളിൽ നേരിടുന്ന കാറ്റിലും കോളിലും പെട്ട് ആ പ്രകാശനാളം ആടിയുലഞ്ഞേക്കാം. പക്ഷേ അണയാൻ അനുവദിക്കരുത്. കനലൂതി ജ്വലിപ്പിക്കാൻ പാകത്തിലെങ്കിലും ബാക്കിയുണ്ടാകണം ഉള്ളിലെ അഗ്നി. ഉള്ളിലെ പ്രതീക്ഷയുടെ നാളം അണയാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ചുറ്റും ജ്വലിക്കുന്ന പ്രതീക്ഷയുടെ നാളങ്ങളെ കാണാതെ പോകുന്ന ചിലരുണ്ട്. കൈപിടിച്ചുയർത്താൻ ജീവിതയാത്രയിൽ വഴിയറിയാതെ നിൽക്കുമ്പോൾ വഴിയറിയുന്ന വഴികാട്ടികളെപ്പോലെ നിലകൊള്ളുന്ന, കൂടെ നിൽക്കാൻ ചങ്കുറപ്പുള്ള ചിലർ. അങ്ങനെയും ചിലരുണ്ട് നമുക്ക് ചുറ്റിലും. അവരെ കാണാതെ പോകുന്നതുകൊണ്ടാണ് പലരെയും നിരാശ വിഴുങ്ങുന്നത്. മിഴി തുറക്കാൻ തയ്യാറാകാത്ത വിധം നാം തളർന്നു പോകരുത്. മിഴി തുറന്ന് ചുറ്റും നോക്കിയാൽ കാണുവാൻ സാധിക്കും ചില തരിവട്ടങ്ങൾ. ആ വെളിച്ചം മതി നമ്മുടെ യാത്ര വിജയത്തിലെത്താൻ. വഴിയറിയുന്ന വെളിച്ചമുള്ള വഴികാട്ടികളെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി തിരിച്ചറിവിൻ്റെ ഘട്ടമാണ്. നാം ആരുടെയൊക്കെയോ പ്രതീക്ഷയാണെന്ന് തിരിച്ചറിയാതെ ജീവിതം നയിക്കും.

0: ഭയക്കുന്ന ചിലർ. ഉള്ളിലെ വെളിച്ചമില്ലാതെയാകുമ്പോൾ ഈ തിരിച്ചറിവില്ലാതെ വീണ്ടും ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നവർ. ഒടുവിൽ കാലം മുന്നോട്ട് വയ്ക്കുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ അവർ പ്രണയിക്കുമ്പോൾ ഇരുട്ട് അവരെ വിഴുങ്ങുന്നു. വെളിച്ചം സ്വയം അണച്ചു കളയുന്നവർ, ഉറ്റവരുടെ പ്രതീക്ഷയാണ് ഞാൻ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നവർ, തിരിച്ചുവരവാണ് ആവശ്യം. വെളിച്ചത്തിലേക്കുള്ള തിരിച്ചുവരവ്, ആ തിരിച്ചുവരവ് ഉണ്ടാകട്ടെ. ഉറ്റവരുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറയട്ടെ. നമുക്ക് കിട്ടിയ ഈ കുഞ്ഞു ജീവിതം, ആ ജീവിതയാത്രയിൽ കാണേണ്ട എത്രയോ കാഴ്ചകളുണ്ട്, കേൾക്കേണ്ട എത്രയോ സുന്ദരമായ സംഗീതം ഈ പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. കുസൃതി നിറഞ്ഞതും സ്നേഹവും സന്തോഷവും കരുതലും കരുണയുമൊക്കെ നിറഞ്ഞ എത്രയോ സുന്ദരമായ ജീവിത അനുഭവങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതം ഏറെ സുന്ദരമാണ്. കയ്പും ചവർപ്പും പുളിയും മധുരവുമൊക്കെ മാറി മാറി വന്നാലും ഈ കൊച്ചു ജീവിതം സുന്ദരം തന്നെ. ആ ജീവിതം തന്നെയാകണം നമ്മുടെ ലഹരി. നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതലഹരി മറന്നുകൊണ്ട് മറ്റു ലഹരികൾക്ക് പിന്നാലെ ഒരു കൂട്ടം ആളുകൾ. ഉറ്റവർ അവരെ ഓർത്ത് വിലപിക്കുമ്പോൾ അവർ മാത്രം അല്പസമയം സന്തോഷിക്കുന്നു. എന്തായിരിക്കണം യഥാർത്ഥ ലഹരി? നമ്മുടെ സന്തോഷങ്ങൾക്കൊപ്പം, നമ്മുടെ ആഘോഷങ്ങൾക്കൊപ്പം നമ്മുടെ ഉറ്റവർ കൂടി സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ, അതാണ് ജീവിതലഹരി. അല്ലാത്ത ലഹരികൾക്ക് പിന്നാലെയുള്ള ഓട്ടം ഉള്ളിലെ വെളിച്ചത്തെയാണ് ഇല്ലാതെയാക്കുന്നത്. നന്മയുള്ള ചിന്തകൾ, നമ്മുടെ സർഗാത്മകത, നന്മയുള്ള ശീലങ്ങൾ, ഇവയൊക്കെ നമ്മിൽ നിന്നും അകറ്റി മാറ്റുന്ന രാസലഹരിയുടെ ലോകം. വെളിച്ചം കാണുന്നവരായി, വെളിച്ചത്തിലൂടെ നടക്കുന്നവരായി, വെളിച്ചം പകരുന്നവരായി നമുക്ക് യാത്ര തുടരാം. ഉള്ളിൽ പ്രതീക്ഷയുടെ നാളം അണയരുത്. ചുറ്റുമുള്ള വെളിച്ചം കാണാതെ പോകരുത്. വെളിച്ചം പകരാൻ മടി കാണിക്കരുത്. നാമും ആരുടെയൊക്കെയോ പ്രതീക്ഷയാണെന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചവും അണയരുത്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ആൻസൻ കുറുമ്പത്തുരുത്ത്.
3: സുഭാഷിതം കേൾക്കാം എല്ലാ ദിവസവും രാവിലെ 5:55. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിൻ്റെ 5th സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത് ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലസ് 1 പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്യും. കോട്ടയത്ത് തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 wicketsന് തകർത്താണ് ഓസ്ട്രേലിയയുടെ കിരീട നേട്ടം.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെല്ലറിയിലെ 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ. വിപണി. 6:32 റീഗൽ ജ്വലേഴ്സ് ഇടപ്പള്ളിക്കുച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരം.

0: നാലാങ്കൽ കൃഷ്ണപ്പള്ളിയുടെ കാമുകൻ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ 6:55 മുതൽ 8:30 വരെ FM ഡയറിയിൽ. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, തുടർന്ന് സേവന വാർത്തകൾ. ഗ്രീൻ മോഡ് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശ്ശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറിയുടെ തുടർഭാഗം. ഇതിൽ സമകാലികം, കണക്ക് പിഴയ്ക്കുന്ന കാലവർഷം. തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻകുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക്, FM ഹെൽത്ത് ലൈൻ. പുകവലി, മദ്യപാനം, മറ്റ് ലഹരി ഉപയോഗം, ഇവ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ, ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഡോക്ടർ യഹ്യ പറക്കവെട്ടിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. മഴക്കാല രോഗങ്ങൾ, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം, തുടർന്ന് വികസനത്തിൻ്റെ പുതുവഴികൾ, ഭാരത സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, PM വിശ്വകർമ്മ പദ്ധതിയെക്കുറിച്ച് ഒരു പരിപാടി, തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ലോക ജന്തുജന്യ രോഗദിനം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി തൃക്കാക്കരം. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പുകൾ. 4:55 സേവന വാർത്തകൾ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ 6:05.
3: This is Akashvani, the news read by Neena Rakel. Prime Minister Narendra Modi will be on a 6-day visit to Indonesia, Australia and New Zealand beginning today. In the first leg of his 3-nation tour, he will reach Indonesia today. On a 3-day visit, Mr. Modi will hold bilateral discussions with Indonesian President Prabowo Subianto and review the progress made in the partnership. His main engagements will be in Jakarta, but the Prime Minister will also visit a cultural and historic city, Yogyakarta. In Jakarta, Mr. Modi will address a large gathering of the Indian diaspora. In the second leg of his tour, Prime Minister will reach Melbourne on 8th of this month on a 3-day visit, where he will participate in the 3rd India-Australia Annual Summit with Australian Prime Minister Anthony Albanese. On the last leg of his visit, Mr. Modi will be in New Zealand from 10th to 11th July. He will hold talks with his New Zealand counterpart Christopher Luxon. Union Minister of Cooperation Amit Shah will attend the 5th Foundation Day ceremony of the Ministry of Cooperation in New Delhi today. The ministry said the ceremony will be held in line with the vision of Sahkar Se Samriddhi. On the occasion, Mr. Shah will lay the foundation stone and inaugurate several key initiatives. These include inauguration of 232 grain storage godowns, Bhumi Pujan of Sahkar One, Bhumi Pujan of tissue culture facilities in Uttar Pradesh and Maharashtra, launch of National Cooperative Database NCD 3.0 and Geotag mobile application, launch of National Dairy Development Board's Milk Supply Review Dashboard Portal. The Shri Ram Janmabhoomi Tirth Kshetra Trust has convened a meeting of its members today to deliberate on several important administrative and financial matters, including the findings of the Special Investigation Team SIT probing the counting of donations received by the trust. The meeting will be held at the premises of Ram Temple at around 3 in the afternoon. According to an official notice issued on 28th of last month, the agenda of the meeting includes consideration of the resignation letters submitted by General Secretary Champat Rai and Trustee Dr. Anil Mishra. The meeting will further deliberate on arrangements related to the future management of the Ram Temple. Assam Cabinet has approved a series of major policy decisions aimed at strengthening emergency services, promoting industrial growth, and improving governance ahead of the commencement

പ്രഭാതഗീതം. പ്രിയ ശ്രോതകളെ, ഇന്ന് പ്രഭാതഗീതത്തിൽ യേശുദാസ്, ജയവിജയ, ബിജുനാരായണൻ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ കേൾക്കാം. തിരുജടമുടിയിലെ ചന്ദ്രക്കലയും തിരുവുടലും ഞാൻ തൊഴുന്നേൻ. ഈ ഗാനം യേശുദാസ് പാടിയത്. രചന പള്ളിപ്പുറം മോഹനചന്ദ്രൻ, സംഗീതം KM ഉദയൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഇനി ജയവിജയ സംഗീതം നൽകി പാടിയ ഗാനം ഷൺമുഖ സോദര മോഹിനി നന്ദന, ശബരിഗിരീശ നമോ. വരികൾ എഴുതിയത് ബിച്ചു തിരുമല.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി. പൂർണത്രയീശന്റെ പൂരിത ഐശ്വര്യങ്ങൾ എത്ര മനോഹരമേ. ഈ ഗാനം ബിജു നാരായണൻ പാടിയത്. ഗാനമെഴുതിയത് കെ എ ഉണ്ണിത്താൻ, രാജലക്ഷ്മി. സംഗീതം പി ഡി സൈഗാൾ.

പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യേശുദാസ്, ജയവിജയ, ബിജു നാരായണൻ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ പ്രഭാതഗീതം സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842643 97 അല്ലെങ്കിൽ 04842643 87 ഈ നമ്പറിലോ 9446455888 എന്ന നമ്പറിലോ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ആകാശവാണി കൊച്ചി FM 102.3 സമയം 6:27:12 കാർഷിക വാർത്തകൾ. ഇടപ്പള്ളി മൃഗാശുപത്രിയിൽ നിന്ന് 2 മാസം പ്രായമുള്ള വാക്സിനേഷൻ എടുത്ത ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഇന്ന് രാവിലെ 9:30 വിതരണം ചെയ്യുന്നു. വില കോഴി 1 130 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 98 95 20 58 67 9895205867. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഇ ലേണിംഗ് ഈ മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 77 67 ഈ നമ്പറിൽ വിളിക്കുക. 9895 77

0: 6730. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 07 07 73 ഈ നമ്പറിൽ വിളിക്കുക. 8547707 73. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം സെൻറ്റർ ഫോർ ലേണിംഗ് പ്ലാൻ പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെൻറ്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.CELKAU.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85 47 83 72 56. 8547 83 72 56. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ഈ മാസം 15 മുൻപായി അതത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കേണ്ടതാണ്. അപേക്ഷാ ഫോറം ലഭിക്കാത്തവർ അതത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ കോട്ടയം 04-81-2-30-12-31 04-81-2-30-12-31. മൃഗാരോഗ്യം, ക്ഷീരനവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിൻ്റെ KAGTECH ലോഞ്ച് പാഡും വെറ്റർനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററും ചേർന്ന് വെട്രിക്സ് 2026 സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 പൂക്കോട് വെറ്റർനറി കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവ സംരംഭകർക്കും പങ്കെടുക്കാം. ആകർഷകമായ സമ്മാനങ്ങളും മികച്ച ടീമുകൾക്ക് ഇൻക്യുബേഷൻ പിന്തുണയും ഒരുക്കിയിരിക്കുന്ന പരിപാടിയിലേക്ക് താൽപ്പര്യമുള്ളവർ 99-95-62-48-88 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. 99-95-62-48-88. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 22,200 രൂപ, കൊപ്ര 13,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,700 രൂപ, അൺഗാർബിൾഡ് 69,700 രൂപ. റബ്ബർ RSS 4 26,900 രൂപ, RSS 5 26,500 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. ഇതിൽ തൃക്കാക്കര അവസാന ഭാഗം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:32:06.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്നു മുതൽ. ഈ മാസം 11 വരെ നീളുന്ന പര്യടനത്തിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമ കമ്പനിയായ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത്

0: ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര പ്രകൃതി വാതക നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള LPG വിതരണം സാധാരണ നിലയിലായതിനെ തുടർന്നാണ് തീരുമാനം. ബ്രിക്സ് രാജ്യങ്ങളുടെ വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് മന്ത്രിതല യോഗങ്ങൾ ഇന്നു മുതൽ കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കായികരംഗം. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വയെ തോൽപ്പിച്ച് ഫ്രാൻസ്. വിജയ ഗോൾ നേടിയത് കിലിയൻ എംബപ്പെ. വനിതാ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ ചാമ്പ്യന്മാർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 7 wicketsന്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: കാവ്യധാരയിൽ ഇന്ന് നാലാങ്കൽ കൃഷ്ണപിള്ള രചിച്ച കാമുകൻ എന്ന കവിത കേൾക്കാം.

0: നാലാങ്കൽ കൃഷ്ണപിള്ള എഴുതിയ കാമുകൻ എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് മുഖത്തല തുളസീധരൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
6: യെസ്,
5: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
6: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
5: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
6: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ഇന്ന് രാവിലെ 7:35 FM ഡയറിയുടെ തുടർ ഭാഗത്ത് കേൾക്കാം സമകാലികം കണക്ക് പഴയ്ക്കുന്ന കാലവർഷം.
11: മഴക്കുറവ് വൈദ്യുതി ഉത്പാദനത്തെയും ഉപഭോഗത്തെയും ബാധിച്ചേക്കാം. KSEB മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഷാദ് ഷറഫുദ്ദീൻ.
12: ഈ വർഷം മഴക്കുറവ് വൈദ്യുതി മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയിൽ ജൂൺ മാസത്തിലെ മഴ സാധാരണ.
10: ഇന്ന് രാവിലെ 7:35 FM ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികത്തിൽ കണക്ക് പഴയ്ക്കുന്ന കാലവർഷം.
12: വൈദ്യുത ഉൽപാദനത്തിനും നേരിട്ട് പ്രതിഫലിക്കും. കേരളത്തിൽ ഇപ്പോൾ പ്രതിദിന വൈദ്യുതി ആവശ്യകത ഏകദേശം 95.
10: രാവിലെ 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക്, FM ഹെൽത്ത് ലൈൻ, പുകവലി, മദ്യപാനം, മറ്റ് ലഹരി ഉപയോഗം, ഇവ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ, ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം ഇന്ന് രാവിലെ 8:05.
13: അതല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ, ഈവൻ ചായ പോലും ആൾക്കാർക്ക് അഡിഷനാണ്. ചില ആഹാര പദാർത്ഥങ്ങളോട് അഡിഷൻ വരാറുണ്ട്. ഗാംബ്ലിംഗ്, ചിലർക്ക് പിന്നെ സെക്സിനോടാണ് അഡിക്ഷൻ. അതായത് അങ്ങനെ സമസ്ത മേഖലയിലും ഈ അഡിക്ഷൻ ശരിക്കും.
10: രാവിലെ 11 മണിക്ക് സഹയാത്രിക, മഴക്കാല രോഗങ്ങൾ, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സഹയാത്രികയിൽ.
14: ക്ഷീണിച്ച ശരീരത്തിന്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അവർ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തെ അവര് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോ അവരുടെ തിരഞ്ഞെടുപ്പാണ്, അവരുടെ തിരഞ്ഞെടുപ്പും ഈ പറയുന്ന കർക്കിടക മാസത്തിലാണ് വന്നത്. അപ്പൊ അതൊരു ഉത്തമമായ ഒരു തീരുമാനം.
10: ഇന്ന് രാത്രി 8:05 യുവവാണി വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ കേൾക്കാം ഇന്ന് വൈകിട്ട് 8:05 യുവവാണിയിൽ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6:46 പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് FM ഡയറി 6:55.

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്ന്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ

0: കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 യോഗം. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 ഉച്ചയ്ക്ക് 1 പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് 2 ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 കാണാതായി. പരിയാരം കോരൻപീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻകുർദ് മേഖലയിൽ 3 കെട്ടിടം തകർന്ന് 6 മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കെട്ടി കിരുതലി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവേക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലണ്ട് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5th കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോ

0: ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ കെ വി അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ഏറെ സ്നേഹത്തോടെ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇഷ്ട ഇനങ്ങളുമായി ഇന്നത്തെ FM ഡയറിയിലേക്ക്. ചിന്താശകലം, ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണ, അതിൽ ശക്തർക്ക് ലഭിക്കുന്ന അതേ അവസരങ്ങൾ ഏറ്റവും ദുർബലർക്കും ഉണ്ടായിരിക്കുമെന്നതാണ്. മഹാത്മാഗാന്ധി. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണ, അതിൽ ശക്തർക്ക് ലഭിക്കുന്ന അതേ അവസരങ്ങൾ ഏറ്റവും ദുർബലർക്കും ഉണ്ടായിരിക്കുമെന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ഈ ചിന്ത പങ്കുവച്ച് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇതാ ഇന്നത്തെ ചോദ്യം. ലോകത്ത് ആദ്യമായി ഒരു ലിഖിത ഭരണഘടന എഴുതുകയും അംഗീകരിക്കുകയും ചെയ്ത രാജ്യം ഏത്? ചോദ്യം ആവർത്തിക്കാം. ലോകത്ത് ആദ്യമായി ഒരു ലിഖിത ഭരണഘടന എഴുതുകയും അംഗീകരിക്കുകയും ചെയ്ത രാജ്യം ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്. FM ഡയറി തുടരുന്നു നാട്ടുവിശേഷത്തിലൂടെ. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ നാടക വായനക്കൂട്ടം രാവിലെ 11:00. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ യൂസഫ് അലി കേച്ചേരി അനുസ്മരണം വൈകിട്ട് 6:00. തുടർന്ന് ഗാനമേള. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: Let's play football. FIFA World Cup 2026 updates. പ്രീക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 7-ാം തീയതി പുലർച്ചെ 12:30 രണ്ട് സ്ട്രോങ് യൂറോപ്യൻ ഒപ്പോണന്റ്

0: തമ്മിലുള്ള ഉശിരൻ പോരാട്ടം. ഇതുവരെ ഒരു ഗോളും കൺസീഡ് ചെയ്യാതെ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിൻ നേരിടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗലിനെ. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ, July 7, 12:30 AM. July 7, 12:30 AM ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ഹോസ്റ്റ് നേഷൻ USA എതിരിടുന്നു. റൗണ്ട് ഓഫ് 32 സെനഗലിനെതിരെ അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി വിജയത്തിലെത്തിയ ബെൽജിയവുമായി. USA വേഴ്സസ് ബെൽജിയം, 7 July, 5:30 AM. July 7 തന്നെ രാത്രി 9:30 ക്യാബോ വെർദെയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി അർജന്റീന വേഴ്സസ് ഈജിപ്ത്, 7 July, 9:30 PM.
1: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: സേവന വാർത്ത. തൊടുപുഴ കട്ടപ്പന മുനിസിപ്പൽ ഏരിയകളിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊതുകുജന്യ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ SSLC യോഗ്യതയുള്ളവരും 18-ഉം 40-ഉം മധ്യേ പ്രായമുള്ളവരുമായിരിക്കണം. തൊടുപുഴ കട്ടപ്പന മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്നവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8-ാം തീയതി രാവിലെ 10:30 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 04862233030. 04862233030. സേവന വാർത്തകൾ തുടരും. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:20.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
5: പട്ടണം, ഗ്രാമം, പട്ടണം, നഗരം എന്നിങ്ങനെ ജനവാസ സാന്ദ്രതയെ അടിസ്ഥാനമാക്കി വാസപ്രദേശങ്ങളെ തരംതിരിക്കുന്ന പതിവ് പ്രാചീന കാലം മുതലേ നിലനിന്നിരുന്നു. ഏറ്റവും കുറച്ചാളുകൾ താമസിക്കുന്ന സ്ഥലം ഗ്രാമവും ഏറ്റവും അധികം ആളുകൾ താമസിക്കുന്ന സ്ഥലം നഗരവുമായി കണക്കാക്കുന്നു. ഗ്രാമത്തേക്കാൾ വലുതും നഗരത്തേക്കാൾ ചെറുതുമായ അധിവാസ കേന്ദ്രങ്ങളാണ് പട്ടണം. പട്ടണങ്ങൾ മുനിസിപ്പാലിറ്റിയും നഗരങ്ങൾ കോർപ്പറേഷനും ഗ്രാമങ്ങൾ പഞ്ചായത്തും ആയി ത്രിതല ഭരണ സംവിധാനവും നമുക്ക് ഇന്നുണ്ട്. പട്ടണം പ്രാചീനകാലത്ത് വാണിജ്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും സങ്കേതം ആയിരുന്നു. മൂവേന്ദർ എന്നറിയപ്പെട്ടിരുന്ന ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ദക്ഷിണേന്ത്യയിൽ ധാരാളം പട്ടണങ്ങളുണ്ടായിരുന്നു. മധുരൈ, കാഞ്ചി, കാവേരി, ശ്രീരംഗപട്ടണം എന്നു തുടങ്ങിയ പട്ടണങ്ങൾ ഉദാഹരണം. ഇവിടെ വലിയ തോതിൽ വ്യാപാരങ്ങളും നടന്നിരുന്നു. അധികവും കൈമാറ്റ വ്യാപാരങ്ങളാണ് നടന്നിരുന്നത്. മീനും അരിക്കും പകരം നെയ്യും തേനും വാങ്ങി, തേങ്ങ കൊടുത്ത് മാങ്ങ വാങ്ങി എന്ന് തുടങ്ങി കൈമാറ്റം നടന്നിരുന്നതിന്റെ വർണ്ണനകൾ പഴയ പാട്ടുകളിൽ സുലഭമാണ്. സ്വർണം കൊണ്ടുവന്ന് പകരം കുരുമുളകുമായി പോകുന്ന യവനരെപ്പറ്റി സംഘം കൃതികളിൽ വർണ്ണിക്കുന്നുണ്ട്. ഈ വ്യാപാരങ്ങൾ അധികവും തുറമുഖ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത്. ഇന്നത്തെ കേരളപ്രദേശത്ത് ഉൾപ്പെടുന്ന പഴയകാലത്തെ പട്ടണങ്ങളിൽ പ്രധാനം കൊടുങ്ങല്ലൂരിലെ മുസിരിസ്, കണ്ണൂരിലെ നൗറ, പൊന്നാനിയിലെ തിണ്ടിസ്, ചേർത്തലയിലെ മൗദാൻ, പുറക്കാടുള്ള പോർക്ക തുടങ്ങിയവയാണ്. 2-ാം ചേര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ. അതിനടുത്ത് മുരുജി എന്ന പട്ടണം പ്രസിദ്ധമായിരുന്നു. വടക്കൻ പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഇന്ന് പട്ടണം. അടുത്ത കാലത്ത് നടന്ന ഉത്ഖനനത്തിലൂടെ പട്ടണം ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. BC 10-ാം നൂറ്റാണ്ടിനും AD 10-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് സുദീർഘമായ ജനവാസ പാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നതായി 2004 പട്ടണം ഉത്ഖനനം സൂചിപ്പിക്കുന്നു. റോമൻ നാണയങ്ങളും പശ്ചിമ

0: ഏഷ്യൻ ടോർപിഡോകളും ഇരുമ്പ് യുഗ ചരിത്രകാലത്തെ പുരാവസ്തുക്കളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അമൂല്യമായ തെളിവുകൾ പട്ടണം ഉത്ഖനനത്തിലൂടെ നമുക്ക് ലഭിക്കും എന്ന് പ്രത്യാശിക്കാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ

0: മഗധ മലയാളം പുനഃപ്രക്ഷേപണം കേൾക്കാം രാത്രി 8:50.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
0: CCF ICAR യങ് സയന്റിസ്റ്റ് പ്രൊജക്ടിന് കീഴിൽ ജോലി ചെയ്യുന്നതിനായി പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന താൽക്കാലിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 21-45 മധ്യേ. നാളെ രാവിലെ 10 കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. www.sift.rs.in www.sift.rs.in. കേരള സർക്കാർ സ്ഥാപനമായ കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സീനിയർ റിസർച്ച് ഫെലോ എന്നീ ഒഴിവുകളിലേക്ക് ഈ മാസം 9 രാവിലെ 9:30 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് www.iccs.rs.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.iccs.rs.in.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരുക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ITI പ്രവേശനത്തിന് അപേക്ഷിക്കാം. www.laborwelfarefund.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത 10th. www.laborwelfarefund.in. പാലക്കാട് ജില്ലയിലെ പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1-4 ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിന് അപേക്ഷിച്ചവരുടെ എഴുത്തു പരീക്ഷ നാളെ രാവിലെ 11 മുതൽ 12:30 വരെ മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0491-250-53-83, 0491-250-53-83. പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ LP UP വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് പാർട്ട് ടൈം ട്യൂട്ടറെ നിയോഗിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. കണക്ക്, സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ് വിഷയങ്ങൾ. പുതുപരിയാരം ഹോസ്റ്റലിലേക്ക് പാലക്കാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും മാത്തൂർ, പട്ടഞ്ചേരി, മീനാക്ഷിപുരം ഹോസ്റ്റലുകളിലേക്കും ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും സുങ്കം, മുതലമട, അയലൂർ ഹോസ്റ്റലുകളിലേക്ക് കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലുമാണ് കൂടിക്കാഴ്ച. യോഗ്യത TTC, ബിരുദം, ബന്ധപ്പെട്ട വിഷയത്തിലുള്ള BEd, ബിരുദാനന്തര ബിരുദം എന്നിവ അധിക യോഗ്യതയെ കണക്കാക്കും. ഫോൺ നമ്പറുകൾ പറയാം. പാലക്കാട് 0491-291-03-66, 0491-291-03-66. ചിറ്റൂർ 0493-29-19-15, ചിറ്റൂരിലെ ഫോൺ നമ്പർ 0493-29-19-15, കൊല്ലങ്കോട് 0492-29-11-55, 0492-29-11-55.
6: 35,000 സ്ക്വയർ ഫീറ്റ് കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
7: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
6: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: അസാപ്പിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയാവണം. 5 ദിവസമാണ് പരിശീലനം. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അവസാന തീയതി 10 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 94 95 96 67 മറ്റൊരു നമ്പർ 98 95 96 79 98. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം 2026 സൗജന്യ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ കേന്ദ്രം ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ കോളേജിലെത്തി ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാം. വിളിക്കേണ്ട നമ്പർ 98 46 59 73 11 98 46 59 73 11. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:10 11 സെക്കൻഡ്.
1: ഗ്രീൻ മൂൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗായകനും സംഗീത സംവിധായകനുമായ LPR വർമ്മയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1960 പുറത്തിറങ്ങിയ സ്ത്രീഹൃദയത്തിലൂടെ സിനിമയിലെത്തി. ഉദയായുടെ അവൻ വരുന്നു എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യമായി പിന്നണിയിൽ പാടിയത്. 7 ചിത്രങ്ങളിൽ സംഗീത സംവിധായകനായും അതിലേറെ ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അനാർക്കലി, ഐത്തം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. തൊട്ടാവാടി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, പാടിയത് P. ജയചന്ദ്രൻ.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഇന്ന് രാവിലെ 9 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസിലൂടെ.
4: മഞ്ജുവാര്യരും
5: ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
7: ഫോൺ 8129110087.
8: പണ്ട് കാലത്ത് നമ്മൾ എല്ലാ സർജറീസും ചെയ്തുകൊണ്ടിരുന്നത് വയറ് തുറന്നിട്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായതോ അതിനു ചുറ്റിപ്പറ്റിയിട്ടുള്ള മിക്ക രോഗങ്ങൾക്കും ഡെലിവറിയുടെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വെച്ച് ചെയ്യാൻ പറ്റും. ഗർഭാശയത്തിലുണ്ടാവുന്ന മുഴകള്, അണ്ടാശയത്തിലുണ്ടാവുന്ന സിസ്റ്റുകള്, ഗർഭാശയം വളരെ വലുതാവുകയാണ്, അതിന് അഡിനോമയോസിസ് എന്നുള്ളൊരു ഫീച്ചേഴ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഗർഭാശയത്തിന് ചുറ്റും ഒട്ടിപ്പിടിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ എന്ത് അസുഖത്തിനും നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പിയാണ് ചെയ്യുക. എസ്പെഷ്യലി എൻഡോമെട്രിയോസിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് ഒന്നാമതേ നമ്മൾ വയറ് തുറന്നൊരു ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ ആ ശസ്ത്രക്രിയ കാരണം തന്നെ ഒട്ടിപ്പിടിപ്പുകൾ ഉണ്ടാവാം. ഈ ഒട്ടിപ്പിടിപ്പ് തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് രോഗിക്ക് നല്ല വേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 1 സെന്റിമീറ്ററുള്ള ക്യാമറ നമ്മൾ വയറിനുള്ളിലൂടെ കടത്തിവിട്ട് കാർബൺ ഡയോക്സൈഡ് വെച്ച് വയർ ഇൻഫ്ലേറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു CT സ്കാനോ ഒരു MRI കാണുന്നതിനെക്കാട്ടിയും കൃത്യതയോടുകൂടി യൂട്രസിനും അതിന് ചുറ്റിപ്പറ്റിയുള്ളതും, യൂട്രസിനുള്ളിലുള്ളതല്ല, അതിന് MRI തന്നെ വേണ്ടി വരുമായിരിക്കും, യൂട്രസിന് ചുറ്റും അതിന് മുകളിലോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തതയോടെ കാണാൻ പറ്റും. എൻഡോമെട്രിയോസിന്റെ ഡയഗ്നോസിൽ പോലും ഇന്ന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. അത് മാത്രമല്ല, എൻഡോമെട്രിയോസിന്റെ ആദ്യത്തെ സർജറി തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എൻഡോമെട്രിയോസിസ് നമ്മൾ ഇപ്പൊ സപ്പോസ് തുറന്നു ചെയ്തു, ഇല്ല ആദ്യത്തെ സർജറി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രോഗിക്ക് അസുഖം കംപ്ലീറ്റ്ലി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എൻഡോമെട്രിയോസിൽ ഫസ്റ്റ് സർജറി ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് സർജറി. ഈ എൻഡോമെട്രിയോസിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, പിരീഡ്സ് ആവുമ്പോൾ യൂട്രസിന്റെ പുറത്തോട്ട് ബ്ലഡ് പോകുന്നത് പോലെ വയറിനുള്ളിലോട്ട് അബ്ഡോമിനൽ അല്ലെങ്കിൽ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലും ഈ യൂട്രസിന്റെ ലൈനിങ്ങിലുള്ള ടിഷ്യൂസ് ഉണ്ടാവും. അത് എല്ലാ മാസവും പുറത്തോട്ട് ബ്ലീഡ് ചെയ്യുന്നത് പോലെ വയറിനുള്ളിലും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അത് അവിടെ കിടന്ന് രക്തം കട്ടയായി കട്ടയായി കട്ടയായി ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ചോര കുറേ നാൾ കഴിഞ്ഞ് ഒരിടത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് കളറിലാവും. അതിന് പിന്നെ എൻഡോമെട്രിയോസിന് ചോക്ലേറ്റ് സിസ്റ്റായി അത് മാറും. അതാണ് എൻഡോമെട്രിയോസിസും ചോക്ലേറ്റ് സിസ്റ്റും ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറയുന്നത്. അപ്പം ഈ ചോര കട്ടിയായി അണ്ടാശയത്തിലും യൂട്രസിന് ചുറ്റുമൊക്കെ ഇരിക്കുന്നത് ലാപ്രോസ്കോപ്പിക്കലി ആദ്യമേ നമ്മൾ ചെയ്യുക എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വൃത്തിയാക്കി ആ സിസ്റ്റ് ഉള്ളത് കഴിയുന്നതും എടുത്തു മാറ്റി, ഇത് നമ്മളുടെ അണ്ടാശയത്തിലും യൂട്രസിലും മാത്രമല്ല, ചിലപ്പോൾ ആമാശയത്തിലും പറ്റി പിടിച്ചിരിക്കുക, അപ്പോൾ ആമാശയത്തിലും ബാക്കിയുള്ള ഭാഗത്തിലും ഒക്കെയുള്ള

0: ഈ എൻഡോമെട്രിയോസിസ് നമ്മള് നമ്മളുടെ കഴിവിന്റെ പരമാവധി അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന് അടുത്ത മാസം തൊട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി മരുന്നിടും. അപ്പം ഈ എൻഡോമെട്രിയോസിന്റെ സർജറി കൊണ്ട് തന്നെ നമ്മൾ ഉടനെ നിർത്തില്ല, പേഷ്യന്റ് നമ്മളുടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗിലായിരിക്കും. അങ്ങനെ ഒരു 3 to 6 months വരെ നമ്മൾ മോണിറ്റർ ചെയ്ത് അതിന് ഇതേപോലെ ഇനി ഉണ്ടാവാണ്ടിരിക്കാനുള്ള മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് കൺട്രോൾ ചെയ്ത് നടത്തുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജൻ ഡോക്ടർ ഹാംബൽ അഹമ്മദ്.
2: ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യ കുറിപ്പുകൾ, പ്രായോജികർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

0: പ്രിയ ശ്രോതാക്കളെ, കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ പരിപാടിയിൽ ഇന്ന് രാവിലെ 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക് എഫ് എം ഹെൽത്ത് ലൈൻ. പുകവലി, മദ്യപാനം, മറ്റ് ലഹരി ഉപയോഗം, ഇവ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം കേൾക്കാം ഇന്ന് രാവിലെ 8:05.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 242 43 97 0484 242 43 87 അല്ലെങ്കിൽ 9444 5588 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0484 242 43 97 0484 242 43 87 അല്ലെങ്കിൽ 9444 5588 അറിയിപ്പ് കഴിഞ്ഞു.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന് കീഴിലുള്ള സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ SKDC കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് SSLC+2 യോഗ്യതയുള്ളവർക്കായി സംഘടിപ്പിക്കുന്ന 6-മാസ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക: 9496244701 9496244701. പള്ളിപ്പാട് ഗവൺമെന്റ് ITIയിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ കീഴിൽ ആരംഭിക്കുന്ന സൗജന്യ ഹ്രസ്വകാല കോഴ്സായ അസിസ്റ്റന്റ് സർവേയർ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപേക്ഷകർ ജൂലൈ 15, അതായത് ഈ മാസം 15, ITIയിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 90 37 68 94 20 9037689420.

ആലപ്പുഴ പള്ളിപ്പാട് ഗവൺമെന്റ് ഐടിയിൽ ഡ്രാഫ്റ്റ്മാൻ, സിവിൽ സർവേയർ എന്നീ ദ്വൽസര മെട്രിക് ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. DET.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. DET.kerala.gov

ഡോട്ട് ഇൻ. അപേക്ഷകർ സ്വന്തമായോ അക്ഷയ കേന്ദ്രം, തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഐടിഐ എന്നിവ മുഖേനയോ ഈ മാസം 7 വരെ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം തൊട്ടടുത്ത ഗവൺമെന്റ് ഐടിഐയിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി എത്തി ഈ മാസം 9 വൈകിട്ട് 5 മണിക്കകം വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0479240072. 0479240072. പാലക്കാട് നെല്ലിയാമ്പതിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണം. സന്ദർശകർ അപകടകരവും ചെങ്കുത്തായതുമായ പാറക്കെട്ടുകളിലും റോഡരികിലെ അരുവികളിലും ഇറങ്ങി ഫോട്ടോകളും റീലുകളും ചിത്രീകരിക്കരുത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. എഫ് എം ഡയറി തുടരും 7:35. ഇപ്പോൾ സമയം 7:24:42. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശം. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ

0: ുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാന്റിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3-ന് പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
0: രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14-ാം മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79-ാം മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാളണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാളണ്ട് 90-ാം മിനിറ്റിൽ കാനറികളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന് അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. 6-ാം കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാക്കി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
0: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും.

0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 11 സെക്കൻഡ്.

0: സമകാലികം.
1: ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായാണ് അടുത്ത കാലം വരെ കേരളം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും കണക്കുകൾ പിഴയ്ക്കുകയാണ്. മഴക്കുറവിന്റെ കണക്കുകൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളാണ്. മഴക്കുറവിന്റെ ആശങ്കകളാണ് ഇന്ന് സമകാലികം അന്വേഷിക്കുന്നത്.
2: ഇപ്പോൾ നമ്മള് ഞാറിടാനായിട്ട്, അതായത് വിത്ത് വാങ്ങിച്ചു വെച്ചേക്കാണ്, ഞാറിടാനായിട്ട് ഉഴുവാനായിട്ട് കണ്ടത്തിൽ വെള്ളം കിട്ടുന്നില്ല.
1: കാഞ്ഞൂരിലെ കർഷകൻ റോബർട്ട് ടി ഡി
2: ഈ പറഞ്ഞോണ മഴയുടെ കുറവുണ്ട്. മഴേനെ ആശ്രയിച്ച് മാത്രം കൃഷി ചെയ്യുന്ന ഒത്തിരി കർഷകരുണ്ട് കേരളത്തില്. ഇപ്പൊ 3 പൂപ്പ് കൃഷി വളരെ അപൂർവമുള്ളൂ. 90% 2 പൂ കൃഷിയാണ്. പിന്നെ 40% 1 പൂ കൃഷിയാണ്. അപ്പൊ 1 പൂ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ മാത്രം, മഴവെള്ളത്തിനെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യണതാണ്. അവർക്കാണ് കൂടുതലും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നമുക്ക് ഏകദേശം 120 ഏക്കറോളം കൃഷിയുണ്ട്. അതില് 35 ഏക്കർ മഴവെള്ളത്തിനെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതാണ്. ആ 35 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ നെൽവിത്ത്, മൂപ്പ് കൂടിയ നെൽവിത്ത് ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പോ ആ കൃഷിയില് നമ്മൾക്ക് ഇപ്പൊ വെള്ളം ഇനി വിത്തിട്ട് മുളച്ചു വരുമ്പോഴേക്കും വെള്ളം കിട്ടുമെന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. പിന്നെ മഴക്കുറവ് വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം, വാഴക്കൃഷിക്കാര് അതുപോലെ ചേന, ഇപ്പൊ നമുക്ക് ചേനയൊക്കെ വെച്ചേക്കുന്നത് വെള്ളക്കെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും പേടിക്കാനില്ല. നമുക്ക് ഏകദേശം 6500 കടകളോളം ചേന ഇത്തവണ ഓണത്തിനായിട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഗുണമാണ്. ഇടയ്ക്കുള്ള മഴയുടെ കുറവുകൾ പന്തൽ കൃഷിക്ക്, അതുപോലെ ഓണത്തിനുള്ള പച്ചക്കറികൾക്കുള്ള കൃഷിക്കൊക്കെ കൂടുതൽ മഴ പെയ്യാണ്ടിരിക്കണതാണ് നമ്മുടെ കേരളത്തിനും നല്ലത്. പക്ഷെ നെൽകൃഷി എന്ന് പറയുമ്പോൾ വെള്ളത്തിന് മാത്രം ആശ്രയിച്ച് ഏകദേശം 3 മാസം വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കൃഷി ആയതുകൊണ്ട് നെൽകൃഷിക്ക് ഇത് സാരമായിട്ട് ബാധിക്കും എന്നാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാനുള്ളത്. ഇത്ര മഴ കിട്ടിയിട്ടും പോലും, അപ്പോൾ ഇനി 40% മഴ കുറവാണെങ്കിൽ തന്നെ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ നമുക്ക് KCB ഭയങ്കര പ്രതിസന്ധിയിലേക്ക് വരും. പിന്നെ പ്രത്യേകിച്ച് കൃഷി മേഖലകളില് മോട്ടർ അടിച്ച് ജലസേചനം ചെയ്യുന്ന എല്ലാവർക്കും അതിന് വലിയ പ്രതിസന്ധി തന്നെയാണ് വരാൻ പോണത്.
1: മഴക്കുറവ് വൈദ്യുതി ഉത്പാദനത്തെയും ഉപഭോഗത്തെയും ബാധിച്ചേക്കാം. KCB മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഷാദ് ഷറഫുദ്ദീൻ.
3: ഈ വർഷം മഴക്കുറവ് വൈദ്യുതി മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയിൽ ജൂൺ മാസത്തിലെ മഴ സാധാരണക്കാർ ഏകദേശം 40% കുറവായിരുന്നു. കേരളത്തിലും പല ജില്ലകളിലും ഗണ്യമായ മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാഘാതം ജല വൈദ്യുത ഉൽപാദനത്തിലും നേരിട്ട് പ്രതിഫലിക്കും. കേരളത്തിൽ ഇപ്പോൾ പ്രതിദിന വൈദ്യുതി ആവശ്യകത ഏകദേശം 95 മുതൽ 100 ദശലക്ഷം യൂണിറ്റ് ആണ്. 100 മില്യൺ യൂണിറ്റ്.

0: ക്കുറവ് മൂലം ജല വൈദ്യുത ഉൽപാദനം കുറഞ്ഞാൽ ഈ ആവശ്യകത നിറവേറ്റാൻ ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരും. അതിന്റെ സാമ്പത്തിക ഭാരം ഒടുവിൽ സംസ്ഥാനത്തിനും ഉപഭോക്താക്കൾക്കും ബാധകമാകും. അതുപോലെ ഇപ്പോൾ സ്വാപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതി എപ്പോഴാണോ നമുക്ക് വേണ്ടിയിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴ കിട്ടുന്ന സമയത്ത് വൈദ്യുതി തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു KCB. പക്ഷെ ഇപ്പോൾ മഴ ലഭ്യത കുറവായതിനാൽ ആ കടം വാങ്ങിയ സ്വാപ്പ് വൈദ്യുതി തിരിച്ചു കൊടുക്കാൻ പറ്റാതായി. ഈ വെല്ലുവിളികൾക്ക് ദീർഘകാല പരിഹാരം സൗരോർജ്ജവും ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ബസ് എന്ന് പറയും. അതില് സി ബസ് കമ്മ്യൂണിറ്റി ബസ് ഓരോ ട്രാൻസ്ഫോർമറിന്റെ കീഴിലും ബാറ്ററി സ്റ്റോറേജ് സ്ഥാപിച്ച് പകൽ സമയത്ത് വീടുകൾ ഉൽപ്പാദിക്കുന്ന വൈദ്യുതി ശേഖരിച്ച് തിരിച്ച് റെഗുലേറ്ററി കമ്മീഷന്റെ അപ്രൂവലോടുകൂടി ഒരു ബൈബാക്ക് പോളിസിയായി തിരിച്ചു നൽകുക എന്നുള്ളതാണ്. ഇതിലൂടെ ഗ്രിഡിന്റെ വിശ്വാസ്യത വർദ്ധിക്കുകയും വില കൂടിയ വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം കുറയുകയും ചെയ്യും. അതുകൊണ്ട് വൈദ്യുതി പാഴാക്കാതിരിക്കുക, ഊർജ ക്ഷേമ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, വീടുകളിലും സ്ഥാപനങ്ങളിലും സോളാർ അധികം സ്റ്റോറേജ് സംവിധാനങ്ങൾ വ്യാപകമാക്കുക എന്നിവയാണ് മഴക്കുറവിന്റെ ആഘാതം കുറയ്ക്കുവാനും കേരളത്തിന്റെ ഊർജ സുരക്ഷ ഉറപ്പാക്കാനും ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങൾ.
1: മഴക്കുറവ് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെങ്കിലും അതിനെ മറികടക്കാനുള്ള കഴിവും രാജ്യത്തിനുണ്ട്. സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ നിധിൻ തോമസ്.
2: ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൈസ് കൂടാനുള്ള കാരണവും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അഗ്രികൾച്ചറൽ പ്രൈസ് അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാം, ഓൾറെഡി പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ വെളിച്ചത്തിൽ ഓയിൽ പ്രൈസ് കൂടിയപ്പോൾ നമ്മുടെ ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ വില വർദ്ധിച്ചതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്. അതും പ്ലസ് ഈ പറയുന്ന ഫുഡ് ഇൻഫ്ലേഷനും കൂടി ചേരുമ്പോൾ ഇന്ത്യയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഗവൺമെന്റിനും RBI ഒക്കെ ഒപ്പിടിപ്പത് പണിയാവും. അത് നമ്മുടെ നാട്ടുകാരുടെ പർച്ചേസിംഗ് പവറിനെ ബാധിക്കുകയും നമ്മുടെ കൺസംഷൻ കുറയുകയും ചെയ്യും. അത് നമ്മുടെ GDP ഏതാണ്ട് 1-2% താഴ്ത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഏതാണ്ട് 7% മുകളിൽ 7.7 ആയിരുന്നു നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തത്. അത് യുദ്ധത്തിന്റെ വെളിച്ചത്തിൽ 6.6 ആയിട്ട് കുറച്ചിരുന്നു. ഈ എൽനിനോ പ്രതിഭാസം ശക്തമായാൽ അത് ചിലപ്പോൾ 6 അത് വലിയ രീതിയിൽ കൂടുതലായിട്ട് ഇഫക്ട് വന്നു കഴിഞ്ഞാൽ അത് 5.8 ആവാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത്തരത്തിലൊരു കാര്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്, ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് കൺസംഷൻ കുറയുക എന്നുള്ള പ്രശ്നമുണ്ട്. GDP ഏതാണ്ട് 60-70% വരെ ഇന്ത്യയുടെ കൺസംഷൻ ആണ് ഈ GDP മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷനും ഇൻഫ്ലേഷൻ മൊത്തത്തിൽ വരുമ്പോൾ കൺസംഷൻ കുറഞ്ഞാൽ GDP കുറയും എന്നുള്ളൊരു പ്രതിഭാസം നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് എനർജി ഡെഫിസിറ്റ് ആണ്. ഇന്ത്യയുടെ പല നാടുകളിലും ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കും. കാരണം ഹോട്ടറായിട്ടുള്ള മന്ത്സ് ആണ് ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എൽനിനോ പ്രതിഭാസത്തിന്റെയും കൂടി വെളിച്ചത്തിലാണ് ഹീറ്റ് വേവ്സ് ഉണ്ടാവുകയും സമ്മർ വലിയ ഹോട്ടറായിട്ട് മാറുകയും ചെയ്യുന്നത്. അത് ഇലക്ട്രിസിറ്റി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. അതിനെ തുടർന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും കൂട്ടേണ്ടതുണ്ട്. പല റിസർവോയറുകളിലും വെള്ളമില്ലാത്ത അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഒരു വലിയ രീതിയിലുള്ള സ്റ്റാൻഡ് സ്റ്റിൽ ആവാനുള്ള ഒരു പ്രശ്നമുണ്ട്. അതിനെ മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് തെർമൽ പ്രൊഡക്ഷൻ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും അത് നമുക്ക് കൂടുതൽ ചെലവേറിയ വൈദ്യുതിയിലേക്ക് മാറേണ്ട ഒരു ആവശ്യകതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ഷോർട്ടേജ് ആണ്. ഇന്ത്യയിലെ പല നഗരങ്ങളും ഇപ്പോൾ തന്നെ വാട്ടർ ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. മുംബൈയില് റണ്ണിംഗ് വാട്ടർ ഷോർട്ടേജ് പറയുന്നുണ്ട്. പൂനെയില് ആൾട്ടർനേറ്റ് ഡേയിലേക്ക് വാട്ടർ സപ്ലൈ മാറ്റിയിട്ടുണ്ട്. 24 hours റണ്ണിംഗ് വാട്ടർ എന്ന് പറയുന്നത് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പല നഗരങ്ങളിലും വാട്ടർ ഷോർട്ടേജ് ഉണ്ടാവുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ പല ആംഗിളുകളിലാണ് നമുക്ക് ഈ എൽനിനോ പ്രതിഭാസം ഇന്ത്യയെ ബാധിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഒരു കടുത്ത ആശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോഴില്ല. കാരണം ഇത് ഒരു പ്രതീക്ഷിതമായ ക്ലൈമറ്റ് ഡിസാസ്റ്റർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളിലാണ് നമുക്ക് ആശങ്കയ്ക്ക് വകയുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും കുറഞ്ഞ ഷോക്ക് ജനങ്ങൾക്ക് കൈമാറിയ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞ ഇന്ത്യയാണ്. കാരണം നമ്മൾ ഒരുപാട് ഓയിൽ പ്രൈസിൽ വലിയ വർധന ഉണ്ടായപ്പോഴൊക്കെ അതിനെ പിടിച്ചു നിർത്തി വളരെ ചെറിയൊരു വർധനവ് മാത്രമാണ് നമ്മുടെ റീറ്റെയിൽ പ്രൈസിലേക്കും കൈമാറിയത്. അത് ഗവൺമെന്റ് എടുത്ത് വളരെ മെഷേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതേ അപ്രോച്ച് തന്നെ ഈ ഒരു കാര്യത്തിലും ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ കഴിഞ്ഞ വർഷം റെക്കോർഡായിരുന്നു, റെക്കോർഡ് ഫുഡ് പ്രൊഡക്ഷൻ ആയിരുന്നു. മാത്രമല്ല നമ്മുടെ ഫുഡ് റിസർവ്സ്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഫുഡ് റിസർവിന് വേണ്ടിയിട്ടുള്ള വെച്ചിരിക്കുന്ന ധാന്യ ശേഖരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് ഗവൺമെന്റ് കണക്കുകൂട്ടുന്നുണ്ട്. അത്തരം ഇഷ്യൂ വരുമ്പോൾ വിപണിയിലേക്ക് ധാന്യം ഇറക്കുന്നതിനും വില പിടിച്ചു നിർത്തുന്നതിനുമുള്ള വലിയ ശ്രമങ്ങൾ ഗവൺമെന്റ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു ആശ്വാസമാണ്. കാരണം ഇത്തരത്തിലുള്ള വിപണി ഇടപെടലുകളാണ് എക്കോണമിയെ പിടിച്ചു നിർത്തുക, ആളുകളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുക.

0: അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനാണ് സർക്കാർ അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരേണ്ടത്. അപ്പൊ അത്തരത്തിലൊരു പ്രിപ്പയർനെസ് നമുക്ക് ഈ ഒരു ഇവന്റിൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട്, എക്കണോമിക് ഇമ്പാക്ട് ഇല്ലാതെ എക്കോണമിയെ രക്ഷിച്ചെടുക്കാനായിട്ട് ഗവൺമെന്റിന് സത്വരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്നാലും കുറച്ച് ഇമ്പാക്ടുകൾ, പ്രത്യേകിച്ചും ഈ പറയുന്ന ഇൻഫ്ലേഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗ്രോത്തിന്റെ കുറവിലും അതുപോലെ ഇലക്ട്രിസിറ്റി, അർബൺ ഉപയോഗം അല്ലെങ്കിൽ അർബൺ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാകുമെന്നത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടിയിരിക്കും.
1: ജലസാക്ഷരത പോലുള്ള കാര്യങ്ങളെ സമൂഹം ഗൗരവമായി കാണേണ്ട കാലമാണിത്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മുൻ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്.
2: പസഫിക് ഓഷനിൽ എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം, അതായത് കടൽ ക്രമാതീതമായി ചൂടാവുന്ന പ്രതിഭാസം ഉണ്ടാകുമ്പോഴൊക്കെ ലോകത്ത് കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകാറുണ്ട്. എല്ലിനോ പ്രതിഭാസം ചൂട് കൂടുന്നതിനനുസരിച്ച് ഭാരതത്തിലും മഴയിലും മഴയുടെ കുറവിൽ വലിയ പ്രതിസന്ധി നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വിധ്രുവ പ്രതിഭാസം, ഡൈപോൾ ഫിനോമിന, അതായത് കിഴക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള രണ്ട് ധ്രുവത്തിലും സംഭവിക്കുന്ന ചൂടിന്റെ സമതുലിതാവസ്ഥ കൊണ്ട് കൂടുകയോ കുറയുകയോ തുല്യമായി നിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥ കൊണ്ടും ഇന്ത്യയിൽ മൺസൂണിനെ വലുതായി എൽനിനോ ബാധിക്കാറില്ല പല വർഷങ്ങളിലും. പക്ഷെ ഈ വർഷം നന്നായി എൽനിനോ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 60% മഴ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. ജൂൺ മാസത്തിൽ 1-ാം തീയതി മുതൽ ജൂലൈ വരെ കിട്ടേണ്ടുന്ന, ഈ ഒരു മാസക്കാലം കിട്ടേണ്ടുന്ന മൊത്തം മഴയുടെ 60% ഭാരതത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 300 ജില്ലകളെ ഇപ്പോൾ തന്നെ പ്രശ്നം ആയിട്ടുള്ള ജില്ലകളായി പ്രഖ്യാപിക്കുകയും 111 ജില്ലകളെ സമ്പൂർണമായി ജലക്ഷാമം വരും എന്ന് പ്രതീക്ഷിക്കുന്ന ജില്ലകളായി പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഡാമുകളിൽ നമുക്ക് 25-30% താഴെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സീസണിൽ നമുക്ക് കിട്ടേണ്ടുന്ന മഴ ലഭിക്കുന്നില്ല, കേരളത്തിനും ഭാരതത്തിനും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഉടനെ ഒരു പ്രതിസന്ധി, നാളെ രാവിലെ അല്ലെ ഉടനെ ഒരു പ്രതിസന്ധി വരുമോന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രതിസന്ധി വന്നില്ല എന്നുണ്ടെങ്കിലും മുന്നോട്ടുള്ള യാത്ര അത്ര സുഖകരമല്ല. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയ മാറ്റത്തിന്റെ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യം, ലോകബാങ്കിന്റെയും ADB യുടെയും വിവിധ പഠന റിപ്പോർട്ടുകൾ മുന്നേ തന്നെ വന്നിട്ടുണ്ട്. ഭൂഗർഭ ജലത്തെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുടിവെള്ളത്തിനും മറ്റാവശ്യത്തിനും പ്രയോജനപ്പെടുത്തുന്നത്. കിണറുകളായാലും കുഴൽക്കിണറുകളായാലും എല്ലാം ഭൂഗർഭ ജലത്തെയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. കേരളത്തിലെ വാട്ടർ അതോറിറ്റി അതേസമയം സർഫസ് വാട്ടർ, നദികളിലെയും പുഴകളിലെയും ഉപരിതല ജലത്തെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ഭൂഗർഭ ജലനിരപ്പ് താഴുന്നു എന്നുള്ളത് ഗൌരവമായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ പശ്ചിമബംഗാൾ പോലുള്ള പ്രദേശങ്ങളിൽ, വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ ആഴ്സനിക് പോലുള്ള ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങളും ഭൂജലത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ എൽനിനോ പ്രതിഭാസം, അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഡൈപോൾ സിസ്റ്റത്തിന്റെ സ്വാധീനം, മഴ കിട്ടാത്ത അവസ്ഥ, അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അഗ്രികൾച്ചർ മേഖലയെ വരൾച്ച ബാധിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഡ്രോട്ട് എന്നും, ഒരു ഹൈഡ്രോളജി സിസ്റ്റത്തെ ആകെ ബാധിക്കുകയാണെങ്കിൽ ഹൈഡ്രോളജിക്കൽ ഡ്രോട്ട് എന്നും, അതേസമയം കാലാവസ്ഥകൾ ഇപ്പൊ കാണുന്ന മഴ മാറി നിൽക്കുന്ന അവസ്ഥ മാത്രമാണെങ്കിൽ അതിന്റെ മെറ്റീരിയോളജിക്കൽ ഡ്രോട്ട് എന്നും, പിന്നെ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഏത് പേരിൽ അറിയപ്പെട്ടാലും കാർഷിക മേഖലയിലും കുടിവെള്ള മേഖലയിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുഴുവൻ സമയവും വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജനതയ്ക്ക് വെള്ളത്തിന്റെ അളവ് കുറയുന്നു എന്ന് പറയുന്ന പ്രതിസന്ധിയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതൊരു ദീർഘകാല പ്രതിസന്ധിയായി വരൾച്ചയുടെ വലിയ രൂപത്തിലേക്കൊന്നും പോകുമോന്ന് ഇപ്പോൾ പറയാനാകില്ല. പിന്നെ ബാക്കി വരുന്ന മൺസൂൺ മഴ കിട്ടും എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ, അത് വേറൊരു തരത്തിലുള്ള ചിന്തയാണ്, ചിന്തിച്ചാൽ അവിടെയും ഒരു പ്രതിസന്ധി വരാം. കാരണം മഴ കിട്ടേണ്ട സമയത്ത്, കിട്ടേണ്ട അളവിൽ, കിട്ടേണ്ട പ്രദേശങ്ങളിൽ കിട്ടുമ്പോഴാണ് നമുക്ക് സ്വാഭാവിക ജലസംരക്ഷണമില്ലാതെ കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയുന്നത്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കാലയളവിൽ കുറഞ്ഞ പ്രദേശത്ത് വലിയ മഴ. അപ്പൊ ആ മഴക്കാലം എന്ന് പറയുന്നത് വെള്ളക്കെട്ടിന്റെയും പ്രളയത്തിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും ഉരുൾപൊട്ടലിന്റെയും ഒക്കെ കാലമായിരിക്കും. മഴ ഒന്ന് മാറിയാൽ വീണ്ടും വരൾച്ചയുടെ സമയത്തിലേക്ക് പോകും. കേരളത്തിലായാലും ഇന്ത്യയിലായാലും മഴയുടെ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം വലിയ ആശങ്കയാണ്. നമ്മുടെ ഭൂവിനിയോഗത്തിലെയും സസ്യാവരണത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങളും എല്ലാം കൂടി വലിയ പ്രതിസന്ധികളാണ് മുന്നിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലം ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ എടുത്താലും കറണ്ട് കട്ടിന്റെ കാലം വരുന്നു, ജലക്ഷാമത്തിന്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെയ്തൊഴിയുന്ന ഓരോ തുള്ളിയെയും കരുതുക, കരുതലോടെ എന്നുള്ളതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വരുന്ന മഴയെ സംരക്ഷിക്കുന്നതിൽ പുതിയ ഒരു പ്രകൃതിയോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നാം എല്ലാം ജലസാക്ഷരരാകേണ്ടതിന്റെ ഒരു പുതിയ കാലമാണ്. പരിസ്ഥിതി സംരക്ഷണവും ജലസാക്ഷരതയും ഭൂസംരക്ഷണവും ഒക്കെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട പുതിയ കാലത്താണ് ഈ പ്രശ്നങ്ങൾ നമ്മെ ഉറ്റുനോക്കുന്നത്.
1: മഴക്കുറവ് കാർഷിക ഉത്പാദന മേഖലകളെ മാത്രമല്ല നേരിട്ട് ബാധിക്കുന്നത്. കാലാവസ്ഥയെയും പ്രകൃതിയെയും തന്നെ അത് മാറ്റിമറിക്കുന്നുണ്ട്.

0: ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും തിക്തഫലങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് കോലം കെട്ടുക എന്നുമാത്രമേ ഇപ്പോൾ കരണീയമായിട്ടുള്ളൂ.
1: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: സമകാലികം.
3: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
4: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: 9447007786.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
7: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
7: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
8: നൂറ്റിരണ്ട് .3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:50. FM ഡയറി തുടരുന്നു നോവൽ പാരായണത്തിലൂടെ.
1: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
9: വാര്യരുടെ വീട്ടിന് മുമ്പിലെത്തിയപ്പോൾ കോലായിലെ നേരിയ ഇരുളിൽ ആരുടെയോ നിഴൽ കണ്ടു. പിന്നെ ആ രൂപം ധൃതിയിൽ മുറ്റത്തേക്കിറങ്ങി നേരെ കോണിയുടെ ഭാഗത്തേക്ക് വരാതെ വാഴയുടെ മറ പിടിച്ച് കൊള്ളിന്മേലെത്തി. അയാൾ നേരെ വഴിയിലേക്ക് ചാടി. അയാൾ എത്തിപ്പെട്ടത് രാമരുടെ മുമ്പിലായിരുന്നു. രാമർ ഒന്നും ആലോചിക്കാതെ പിറകിൽ നിന്നും അയാളെ മുറുകെ പിടിച്ചു. അയാളും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. രാമരുടെ ശക്തമായ പിടുത്തത്തിൽ അയാൾ വീർപ്പുമുട്ടി.
10: ആരടാ നീ?
9: രാമർ പതിഞ്ഞ സ്വരത്തിൽ മുരണ്ടു. അപ്പോൾ വികൃതമായ ഭാഷയിൽ അയാൾ പറഞ്ഞു,
10: ഞാൻ മാതാമ്മയുടെ മോൻ. ഓ, നീയോ?
9: രാമർ അത്ഭുതത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് രാമർ തിരിച്ചറിഞ്ഞു, ആളുകൾ പറയുന്നത് ശരിയാണ്. പെണ്ണുങ്ങളെ വീഴ്ത്താൻ കഴിയുന്ന എന്തോ ഒരാകർഷണീയത ആ മുഖത്തുണ്ട്. സുന്ദരനാണ്. നിലാവിൽ പോലും ആ മുഖം വെളുത്ത് തുടുത്തിരിക്കുന്നു.
10: നീ എന്തിനിവിടെ വന്നു?
9: രാമർ ചോദിച്ചു.
10: ഓള് വിളിച്ചിട്ട്. ആര്? വാര്യരുടെ ഓളോ? എന്തിന്? ഓക്കൊരു കുട്ടിയമാണോ എന്ന് പറഞ്ഞു. വാര്യരെ കൊണ്ട് പറ്റില്ലത്രേ.
9: രാമറിന്റെ പിടുത്തം പതുക്കെ അയഞ്ഞു. അവിശ്വസനീയമായ ഒരു സത്യത്തിന്റെ മുമ്പിൽ എത്തിപ്പെട്ടതുപോലെ അയാൾക്ക് ചങ്കിടിപ്പുണ്ടായി. ഇങ്ങനെയും ഒരു പരീക്ഷണത്തിന് സ്ത്രീകൾ മുതിരുമോ? മാതാമ്മയുടെ മകനെ കുറ്റപ്പെടുത്താനും രാമർക്ക് കഴിഞ്ഞില്ല. അയാളെ അയാളുടെ പാട്ടിന് വിട്ടുപോകുമ്പോൾ ഒരു കാര്യം രാമർ ഓർമ്മിപ്പിച്ചു. ഇത് വേറൊരു ചെവി അറിയരുത്. നല്ല മാനത്തോടെ കഴിയുന്ന കുടുംബം ഇത്. ഒരെ നാറ്റിക്കരുത്. ഇനി നാളെ അങ്ങ് പോകൂ. ഓൽക്ക് പിന്നെയും ഇവിടെ കഴിയേണ്ടതാണ്. നെന്നെ കണ്ട കാര്യം ഞാൻ ഒരു ജീവിയോടും പറയല. മറ്റൊരാളെ ചെവിയിലെത്തിക്കാതിരിക്കാൻ ഇഞ്ഞും ക്ഷമിക്കണം. അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ, നിലാവെളിച്ചത്തെ ഗൗനിക്കാതെ രാമർ അതിവേഗം വീട്ടിലേക്ക് നടന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം കോഴിക്കോട്ട് പോയ എഡിസൺ മാഷയും കാത്ത് ആളുകൾ സ്കൂളിന് മുമ്പിൽ നിൽക്കുകയാണ്. അറിയാത്ത ഭാഷയിലൂടെ മാതാമ്മയുടെ മകൻ തങ്ങളുടെ പെൺകുട്ടികളോട് പറഞ്ഞത് എന്താണെന്നറിയാനുള്ള താൽപര്യം എല്ലാവരിലും കത്തി നിൽക്കുകയായിരുന്നു. മോശമായ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അയാളെ കൈകാര്യം ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് വെറുതെ ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ മതി എന്ന പക്ഷക്കാരും കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവിടെ വിലപ്പോയില്ല. ഉച്ചയ്ക്കത്തെ ബസ്സിന് എഡിസൺ മാഷ് എത്തേണ്ടതാണ്. എത്തിക്കഴിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കുവാൻ. വിചാരിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് തക്ഷൻ കുന്നങ്ങാടിയിൽ എത്തുന്ന മാതാ ട്രാൻസ്പോർട്ടിൽ മാഷുണ്ടായിരുന്നു. മാഷ് ഇറങ്ങിയ ഉടനെ ആളുകൾ അദ്ദേഹത്തെ പൊതിഞ്ഞു. മാഷ് വളരെ ശാന്തനായി, അതേസമയം അടക്കി പിടിച്ച വികാരത്തോടെ ഒരു കടലാസ് കഷ്ണമെടുത്ത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കരുത്, ഞാനൊന്നും പറയില്ല. എന്റെ വായ കൊണ്ട് അത് പറയാനുള്ള വിഷമമുണ്ട്. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പൊക്കവും തടിയുമുള്ള ശങ്കരപ്പണിക്കരുടെ കയ്യിലേക്ക് മാഷ് കടലാസ് വെച്ചു കൊടുത്തു. കൊടുക്കുമ്പോൾ മാഷ് ഒന്നുകൂടി പറഞ്ഞു, മറാത്തി ഭാഷയാണ് അയാൾ പറഞ്ഞത്, അതിന്റെ മലയാളമാണിത്. ശങ്കരപ്പണിക്കർ കടലാസ് കഷ്ണം വായിച്ച് പല്ല് ഞെരിച്ചു. ഓനഞ്ഞോനിന്ന് കൊഞ്ചു. അത് ഉടൻ എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന് കൈമാറി. എല്ലാവർക്കും അതേ രീതിയിലുള്ള പ്രതികരണമായിരുന്നു. പെട്ടെന്ന് അവർ ഒന്നടങ്കം ക്ഷുഭിതരാവുകയും മാതാമ്മയുടെ മകനെ കാണാൻ തിടുക്കപ്പെടുകയും

0: ഇതിനിടയിൽ ഒരാൾ കത്തിലെ അക്ഷരം പെറുക്കി പെറുക്കി ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. നീ വളരെ സുന്ദരിയാണ്. നിന്റെ കൂടെ കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. ആ കടലാസ് ക്ഷോഭത്തോടെ എല്ലാവരും പിച്ചു ചീന്തുകയും മാതാമ്മയുടെ ഹോട്ടലിന് മുമ്പിലേക്ക് അവർ അതിവേഗത്തിൽ നടന്നു ചെല്ലുകയും ചെയ്തു. മാതാമ്മ അപ്പോൾ തിണ്ണയിൽ കിടക്കുകയായിരുന്നു. ആളുകൾ എന്താണ് കൂട്ടം ചേർന്ന് തന്റെ ഹോട്ടലിനടുത്തേക്ക് വരുന്നതെന്നറിയാൻ അവർ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. നിങ്ങളെ മോനില്ലേ ഈടെ? ആളുകൾ ഒന്നിച്ചു വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് അവർ മകനെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. മകൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം മാതാമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അവൻ ചിലപ്പോൾ നന്നേ കാലത്ത് പുറത്തു പോകും, വൈകിട്ട് വരും. വരുന്നതും പോകുന്നതും ഒന്നും അറിയാറില്ല. എന്താണ് കാര്യം എന്നറിയാൻ ആൾക്കൂട്ടത്തിലെ എല്ലാവരുടെയും മുഖത്തേക്ക് അവർ ആകാംക്ഷയോടെ നോക്കി. ഇങ്ങളെ മോനെ ഇങ്ങ് വിളി, ഓനെക്കൊണ്ട് ഇന്ന് നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കിടക്കപ്പുറതി ഇല്ലാണ്ടായി, ശങ്കരപ്പണിക്കർ പറഞ്ഞു. മാതാമ്മ മകനെ അന്വേഷിച്ച് അകത്തേക്ക് നടന്നു. നാട്ടുകാർക്കുള്ള മറുപടി മകൻ കൊടുക്കട്ടെ എന്ന വിചാരത്തിലായിരുന്നു അവർ. മകൻ കിടക്കുന്ന മുറിയിൽ ചെന്നു നോക്കി. അവൻ അവിടെ ഇല്ലായിരുന്നു. മറ്റു മുറികളിലും കാണാനില്ല. വീണ്ടും ഒന്നുകൂടി അവർ മകന്റെ മുറിയിൽ പരതി. അപ്പോഴാണ് അവന്റെ തോക്കും ഭാണ്ഡക്കെട്ടും ഇല്ല എന്നറിയുന്നത്. മകന്റെ ഒരു വസ്തുവും മുറിയിൽ ശേഷിപ്പില്ലായിരുന്നു. വന്നതുപോലെ തന്നെ അവൻ പോയി എന്നവർ കണ്ടെത്തി. പിന്നെ എന്തോ ചിന്തയാൽ ആധിയോടെ അവർ സ്വന്തം മുറിയിലേക്ക് ഓടി. അവർക്കപ്പോൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്നുവരെ സമ്പാദിച്ചതെല്ലാം നോട്ടുകളാക്കി ഒരു ചെല്ലപ്പെട്ടിയിലാണ് മാതാമ്മ സൂക്ഷിച്ചിരുന്നത്. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ കിടക്കപ്പായ അതിന്മേൽ ചുരുട്ടിവെക്കും. കിടക്കപ്പായ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞത് അവർ കണ്ടു. ചെല്ലപ്പെട്ടി അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. മാതാമ്മ മാറത്തടിച്ച് നിലവിളിക്കുവാൻ തുടങ്ങി. എല്ലാം പോയി, എല്ലാം പോയി, ആ തുഷ്ടനെല്ലാം കൊണ്ടുപോയി. പിന്നെ അവർ നിലത്തേക്ക് വീണു. നിലവിളി കേട്ട് മുറിയിലെത്തിയ നാട്ടുകാർ കണ്ടത് ബോധമറ്റ് മലർന്നുകിടക്കുന്ന മാതാമ്മയെയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം.
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
2: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജിയിൽ ഡിപ്ലോമയോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് നൽകുന്ന ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും തിരിച്ചറിയൽ രേഖയുടെയും അസലും പകർപ്പും സഹിതം അടിമാലി താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ഈ മാസം 10-ാം തീയതി രാവിലെ 11 മണിക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04864 2226 21.

0: പാലക്കാട് ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജിൽ നടന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 12 ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 88 48 02 60 35 88 48 02 60 35.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: പാലക്കാട് ജില്ലയിലെ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 6 മാസത്തെ ഫോർവീലർ സർവീസ് ടെക്നീഷ്യൻ വിഷയത്തിൽ സൌജന്യ നൈപുണ്യ പരിശീലനം നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 98 95 77 10 81 98 95 77 10 81.
3: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
4: യെസ്.
3: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല

0: എക്സ്പീരിയൻസ് ചെയ്തു വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: എന്ത് പഠിക്കണം, എന്താകണം?
3: കരിയർ ഗൈഡൻസ്.
2: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
4: ഹലോ,
5: ചോദ്യം ചോദിച്ചോളൂ.
4: പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പോ 97.75 പെർസെന്റേജ് ഉണ്ടായിരുന്നു. ഹലോ, എന്തെടുക്കണമെന്ന് അറിയില്ല.
5: സ്ട്രീം എന്തായിരുന്നു? ബയോമാത്സ് ആണോ?
4: ആ, ബയോമാത്സ്.
5: നീറ്റ് താല്പര്യം ഇല്ലല്ലോ അല്ലേ?
4: ഇല്ല.
5: സ്കീം എത്രയുണ്ട്?
4: സ്കീമിന് 57.55.
5: എഞ്ചിനീയറിംഗിന് ഇൻട്രസ്റ്റ് ഉണ്ടോ?
4: ഇൻട്രസ്റ്റ് ഉണ്ട് സാർ.
5: അപ്പൊ അത് പഠിച്ചോളൂ. മോൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചിനൊന്നും പ്രത്യേകിച്ച് താല്പര്യം ഇല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുക. ഇപ്പൊ എല്ലാരും പോണത് ആ ബ്രാഞ്ചിലാണ്, കൂടുതൽ ജോലി ആ ബ്രാഞ്ചിലാണ്, അതിൽ പോവുക. കമ്പ്യൂട്ടർ സയൻസ് മോൾക്ക്
4: ബയോമാത്സ് ആയതുകൊണ്ട് അതിലോട്ട് പോകുമ്പോൾ
5: ഒരു കൺഫ്യൂഷനും ഇല്ല. കമ്പ്യൂട്ടർ 8-ാം ക്ലാസ് 7-ാം ക്ലാസ്സിലെ പിള്ളേർക്ക് അറിയാലോ, കമ്പ്യൂട്ടറിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ അത് കാരണം ഒന്നും ആലോചിക്കേണ്ട. അല്ലെങ്കിൽ സിവിലോ, മെക്കാനിക്കലോ, ഇലക്ട്രിക്കലോ, ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ ഈവൺ ആണ്, ഒരുമാതിരി എന്റെ ജോബ് സ്കോപ്പ് ഒക്കെ ഈവൺ ആണ്. ഇലക്ട്രോണിക്സ് എടുക്കുക, സിവിലും മെക്കാനിക്കൽ വേണ്ട, ഇലക്ട്രോണിക്സ് എടുക്കുക കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിച്ചോളൂ. നമ്മൾ കമ്പ്യൂട്ടർ +1 +2 പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ എടുക്കണ്ട, സുഖമായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.
6: സമയം 8 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.
7: ആകാശവാണി FM വാർത്തകൾ.
6: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത് ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും നദ്ദ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് ധനസഹായം ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാനാവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMM HSS രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3-ന് യോഗം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3-നില കെട്ടിടം തകർന്ന്, 6 പേർ മരിച്ചു, 1 പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നോവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫ്യൂലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്.
7: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
8: ഡാവിഞ്ചി ചിത്രകാരനായ ശാസ്ത്രജ്ഞൻ ലിയനോ ഡാവിഞ്ചിയെ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത് മൊണാലിസയും അവസാനത്തെ അത്താഴവുമൊക്കെ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്ത ചിത്രങ്ങളാണ്. എന്നാൽ ഒരു ചിത്രകാരൻ എന്നതിനൊപ്പം ഒരു ശാസ്ത്രജ്ഞൻ കൂടി ആയിരുന്നു അദ്ദേഹമെന്ന് എത്ര പേർക്കറിയാം. മനുഷ്യ ശരീരത്തിൻ്റെ ഘടനാപരവും അനുപാതപരവുമായ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കൊപ്പം ആന്തര അവയവങ്ങളെക്കുറിച്ചുള്ള പഠനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ആകാരപരമായ അനുപാതങ്ങളെക്കുറിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹം കുറിച്ചു വെക്കുകയും അതിന് അനുബന്ധമായി വിട്രുവിയൻ മനുഷ്യൻ എന്ന രേഖാചിത്രം നിർമ്മിക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ കൈകൾ ലംബമായി വിരിച്ച് കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുന്നു. അതേയാൾ തന്നെ കൈകൾ അല്പം കൂടി ഉയർത്തി കാലുകൾ അകറ്റി വെച്ച് നിൽക്കുന്നു. ആദ്യത്തെ അവസ്ഥയിൽ അയാൾ ഒരു സമചതുരത്തിലും രണ്ടാമത്തെ അവസ്ഥയിൽ വൃത്തത്തിലും ഒതുങ്ങി നിൽക്കുന്നതായി കാണാം. രക്തചംക്രമണ വ്യൂഹത്തിൻ്റെ കേന്ദ്രം ഹൃദയമാണെന്ന് ഗ്രീക്ക് ചിന്തകനായ ഗാലൻ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആ

നിഗമനങ്ങളിൽ പലതിലും വ്യക്തത വരുത്തിയത് ഡാവിഞ്ചിയായിരുന്നു. പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ വില്യം ഹാർവിയുടെ പഠനത്തിന് ഡാവിഞ്ചിയുടെ രേഖാചിത്രങ്ങൾ സഹായിച്ചിരിക്കാം എന്നും പറയപ്പെടുന്നു. 4 അറകളുള്ളതും പേശി നിർമ്മിതവുമായ ഹൃദയത്തിന്റെ സ്പന്ദനം മൂലം ധമനികളുടെയും സിരകളുടെയും രക്തം ഒഴുകുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം കൃത്യമായി പഠിച്ചു. ഡാവിഞ്ചി രചിച്ച ഹൃദയത്തിൻ്റെയും രക്തചംക്രമണ വ്യവസ്ഥയുടെയും രേഖാചിത്രങ്ങളുടെ വ്യക്തതയും സമഗ്രതയും അമ്പരപ്പിക്കുന്നതായിരുന്നു. രക്തചംക്രമണ വ്യവസ്ഥയിൽ ശ്വാസകോശത്തിന് ഹൃദയവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഏകദേശ ധാരണ ഉണ്ടായിരുന്നുവെന്നും ആ രേഖാചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അമ്മയുടെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള പഠനമാണ് ഭ്രൂണശാസ്ത്രം. ഇതിനെക്കുറിച്ച് നിർണായകമായ പഠനങ്ങൾ നടത്തിയ ആളായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. തല മുകളിലേക്കായി വളഞ്ഞ് കൂനിക്കൊണ്ടിരിക്കുന്ന മട്ടിൽ ഡാവിഞ്ചി ചിത്രീകരിച്ച ഗർഭസ്ഥ ശിശുവിൻ്റെ ചിത്രം ലോകപ്രശസ്തമാണ്. അമ്മയുടെ ശരീരവും കുഞ്ഞിൻ്റെ ശരീരവും പൊക്കിൾക്കൊടി വഴി ബന്ധപ്പെട്ട

0: നായകമായ പഠനങ്ങൾ നടത്തിയ ആളായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. തല മുകളിലേക്കായി വളഞ്ഞ് കൂനിക്കൊണ്ടിരിക്കുന്ന മട്ടിൽ ഡാവിഞ്ചി ചിത്രീകരിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ചിത്രം ലോക പ്രശസ്തമാണ്. അമ്മയുടെ ശരീരവും കുഞ്ഞിന്റെ ശരീരവും പൊക്കിൾ കൊടി വഴി ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദമായി രേഖപ്പെടുത്തുകയും ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തലയോട്ടിയുടെ പരിച്ഛേദത്തിന്റെ ഏറ്റവും സൂക്ഷ്മവും ആധികാരികവുമായ ചിത്രീകരണം ഏറ്റവും ആദ്യമായി നിർവഹിച്ചത് ഡാവിഞ്ചിയാണ്. മസ്തിഷ്കത്തെക്കുറിച്ച് പഠിക്കാൻ ഡാവിഞ്ചി ഒരു കാളയുടെ തലച്ചോറാണ് ഉപയോഗിച്ചത്. തലയോട്ടിയുടെ അടിവശത്ത് ഒരു ദ്വാരമിട്ട് അതിലൂടെ ഒരു പ്രത്യേക കുഴൽ വഴി മെഴുക് ഉരുകിയതൊഴിച്ചുകൊണ്ടാണ് അദ്ദേഹം പഠനം നടത്തിയത്. തലച്ചോറിന്റെ രണ്ട് അർദ്ധഗോളങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കോർപ്പസ് കലോസം എന്ന ഭാഗമാണ്. ഇതും മസ്തിഷ്ക ധമനികളും മുഖത്തെ എല്ലുകൾക്കിടയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളുമടക്കം പരമാവധി വിശദാംശങ്ങളോടെയാണ് ഡാവിഞ്ചി മസ്തിഷ്കത്തെ ചിത്രീകരിച്ചിരുന്നത്. ഡാവിഞ്ചിയുടെ കോഡസ് അറ്റ്ലാന്റിക്കസ് എന്ന ഗ്രന്ഥത്തിൽ അന്തർവാഹിനികളെക്കുറിച്ച് രേഖാചിത്രങ്ങൾ സഹിതം വിശദീകരിക്കുന്നുണ്ട്. ഡാവിഞ്ചി പിന്നീട് നിർമ്മിച്ച അന്തർവാഹിനിക്ക് 15 അടി നീളമുണ്ടായിരുന്നു. ഒരു മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള അതിനകത്ത് നിയന്ത്രിക്കുന്നയാൾ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലാണത്. അല്പം പോലും വെള്ളം ഉള്ളിൽ കടക്കാതിരിക്കുവാനായി പുറത്ത് അരക്കും ദിശ മാറ്റുവാനുള്ള മികച്ച സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നു. ഡാവിഞ്ചിയെ ജലത്തിന്റെ ആചാര്യൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. മഴത്തുള്ളികൾ രൂപം കൊള്ളുന്നതിനെക്കുറിച്ചും പ്രവാഹങ്ങളുടെയും ഓളങ്ങളുടെയും സൂക്ഷ്മ സ്വഭാവങ്ങളെക്കുറിച്ചുമെല്ലാം ചിത്രങ്ങളടക്കം വിശദമായി ഡാവിഞ്ചി തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജലത്തിനടിയിൽ ശ്വസിക്കാനുള്ള ഒരു ശ്വസന ഉപകരണവും ഹൈഡ്രോളിക് പമ്പും അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
3: FM ഹെൽത്ത് ലൈൻ.

0: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം. ഹോമിയോപ്പതിയിലൂടെ
1: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ. വിളിക്കാം 9447007786.
0: സൗമ്യമായി ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
1: 32 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
1: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
0: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ
1: 9447007786. ഇന്ന് ഈ പരിപാടിയിൽ പുകവലി, മദ്യപാനം, മറ്റു ലഹരികൾ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എഹിയ പറക്കവിട്ടിയുമായി അഭിമുഖം.
2: ലഹരികളോടുള്ള അടിമത്തം വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. പ്രത്യേകിച്ച് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് വിളിക്കുന്ന മയക്കുമരുന്നുകളോടുള്ള അടിമത്തം, അതോടൊപ്പം പുകവലി, മദ്യപാനം എന്നിവയെല്ലാം നമ്മുടെ സംസ്ഥാനം പലപ്പോഴും ഇതിലെല്ലാം നമ്പർ വണ്ണാണ്. നമ്മുടെ രാജ്യത്തെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗമൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. താരതമ്യേന ജനസംഖ്യ വളരെ കുറവാണെങ്കിലും പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ള ലഹരി ഉപയോഗം ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ചിലർക്കെങ്കിലും അറിയാം ഇത് തെറ്റാണ്, അതല്ലെങ്കിൽ ഇത് നിർത്തണം. പക്ഷെ അവർക്ക് പലപ്പോഴും ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയാറില്ല. കാരണം അത്രമാത്രം അവർ അതിന് അടിമപ്പെട്ടുപോയി, ഒരു അഡിക്ഷൻ. അപ്പോൾ എന്താണ് അഡിക്ഷൻ? ലഹരി ഏതെല്ലാം തരത്തിലാണ് ഒരു മനുഷ്യനെ അഡിക്റ്റാക്കുന്നത്, അടിമയാക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
3: ലഹരി ഉപയോഗം ഇന്നിപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. മദ്യം, പുകയില, മയക്കുമരുന്ന് അല്ലെങ്കിൽ എന്നിവയുടെ ഉപയോഗം സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപിക്കുന്ന വിപത്തായി മാറിയിട്ടുണ്ടല്ലോ. അപ്പം ഓരോ വർഷവും ഇപ്പോൾ ഏതാണ്ട് June 26 ആചരിക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം തന്നെയുണ്ട്. അപ്പം മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത മരുന്ന് വ്യാപാരത്തിനും എതിരെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ആഗോള ശ്രമത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഒരു ദിവസം തന്നെ നമ്മൾ ആചരിക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് അഡിക്ഷൻ, ഡി അഡിക്ഷൻ എന്താണ്, അതെങ്ങനെ സാധ്യമാകും, അല്ലെങ്കിൽ അതിൻ്റെ ഈ അഡിക്ഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്, പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അതിൽ അഡിക്ഷൻ എന്ന് പറയുന്നത് അമിതമായ ആസക്തി എന്നത് ഒരു ഒരു

0: വ്യക്തി ഒരു ഒരു പദാർത്ഥത്തെയോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ശാരീരികവും മാനസികവുമായ ഒരു ആശ്രിതത്വത്തെയാണ് അത് കാണിക്കുന്നത് അല്ലെങ്കിൽ അത് നയിക്കുന്നത്. ഇതിൽ പലതരം അഡിക്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലഹരിയോടുള്ള ഒരു അഡിക്ഷൻ, അതായത് മദ്യം അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ കൊക്കൈൻ നിക്കോട്ടിൻ അല്ലെങ്കിൽ ചില മരുന്നുകൾ, കുറിപ്പടി മരുന്നുകൾ പോലും അഡിക്ഷൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചാണ് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതല്ലാതെ പെരുമാറ്റ അഡിക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു സാധനമാണ്. അതിപ്പോൾ മൊബൈൽ ഫോൺ, അതല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ, ഈവൻ ചായ പോലും ആൾക്കാർക്ക് അഡിക്ഷനുണ്ട്. ചില ആഹാര പദാർത്ഥങ്ങളോട് അഡിക്ഷൻ വരാറുണ്ട്. ഗാംബ്ലിങ്, ചിലർക്ക് പിന്നെ സെക്സിനോടാണ് അഡിക്ഷൻ. അതായത് അങ്ങനെ സമസ്ത മേഖലയിലും ഈ അഡിക്ഷൻ ശരിക്കും ഈ രണ്ട് രീതിയിലും നമ്മൾ വിശകലനം ചെയ്യുകയും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഇതിൽ ഈ പുകയില ഉൽപ്പന്നങ്ങളാണ് ഇനിയിപ്പം നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അല്ല, അതിൽ പുകയിലയെന്ന് പറയുമ്പം പുകയ്ക്കാവുന്ന ടൈപ്പും ഉണ്ട്, അതായത് കത്തിച്ച് പുകയ്ക്കുന്ന ടൈപ്പും ഉണ്ട്, നമുക്ക് ചവച്ച് എടുക്കുന്ന ടൈപ്പും ഉണ്ട്. അതിൽ ഇപ്പോൾ സിഗരറ്റ്, ബീഡി, ചുരുട്ട്, ഹുക്ക, പൈപ്പ് ടുബാക്കോ, അങ്ങനെ തന്നെ ഒരു ഒരു പുകയ്ക്കുന്ന സാധനമുണ്ട്. ഇതൊക്കെ പുകച്ചു തള്ളുന്ന സാധനങ്ങളാണ്. ഇനി ചവച്ച് എടുക്കുന്ന അല്ലെങ്കിൽ വായിൽ ചൂ ചെയ്യാൻ പറ്റുന്ന സാധനമുള്ളത് ഇപ്പം ടുബാക്കോ തന്നെ നമ്മൾ ചൂ ചെയ്യാറുണ്ട്. ഗുട്ക, ഇതൊരു ഇപ്പം കട്ടിയുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന സാധനമാണ് ഗുട്ക എന്ന് പറയും. ഈ ഒഡീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതലും വരുന്നത്. പിന്നെ പാൻ മസാല, ഇപ്പം നമുക്കറിയാം ഇവിടെ പണ്ടൊക്കെ ആണെങ്കിൽ കടകളിൽ ഇങ്ങനെ തൂക്കി കവറിനകത്ത് പാക്കറ്റായിട്ട് തൂക്കിയിട്ടിരിക്കും. ഇപ്പം അത് ഭയങ്കര രീതിയിൽ നമ്മൾ നിരോധിക്കുകയും അതല്ലെങ്കിൽ പിടിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം പിന്നുള്ള ഖൈനി എന്ന് പറയുന്ന വേറൊരു പദാർത്ഥമുണ്ട്, അതും ഈ ചുണ്ണാമ്പും ഉണങ്ങിയ പുകയിലയും കൂടി ചേർത്തുണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾ മൂക്കുപൊടി, സ്നഫ്, പണ്ട് കാലത്തൊക്കെ വളരെ കോമൺ ആയിട്ട് പ്രായമുള്ളവർ ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ്. അതും ഈ പറഞ്ഞ പോലെ പൊടി രൂപത്തിൽ പുകയിലയ്ക്കകത്തുനിന്ന് എടുക്കുന്നതാണ്. അപ്പം ഇത്രയുമാണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. ഇനി മറ്റ് ഉൽപ്പന്നങ്ങളുണ്ട്, ഇതിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതെന്തൊക്കെയാണ് സമൂഹത്തിൽ നിലവിൽ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് വേണ്ടാത്തൊരു സാധനമാണ് എന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ സാധിക്കത്തുള്ളൂ. അപ്പം ഇത് അറിയാതെ പോകുന്നു പലപ്പോഴും. നമ്മുടെ മക്കൾ ഇത് ഉപയോഗിക്കുമ്പം പേരൻസ് ഇത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇവൻ എന്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ലിക്കറ്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോഴത്തെ ഇത്രയും വെറൈറ്റി ലിക്കർ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം വിസ്കി, അതുപോലെ തന്നെ വോഡ്ക, അല്ലെങ്കിൽ റം, അല്ലെങ്കിൽ ജിൻ, ബ്രാൻഡി, അല്ലെങ്കിൽ വൈൻ. വൈൻ തന്നെ പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഫെർമെൻറ്റഡ് ഡ്രിങ്ക്സിൻ്റെ രൂപത്തിൽ ഷാമ്പെയിനായിട്ട് വരുന്നുണ്ട്, ഫെർട്ടിലൈസ്ഡ് വൈൻ ആയിട്ടുണ്ട്, ബിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ലിക്കറുകളാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതിൻ്റെ വീര്യം, ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച്, അതുപോലെ ഇതിൻ്റെ സോഴ്സ്, ഇത് എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ചാണ് ഈ പേരുകൾ മാറിമറിഞ്ഞ് വരുന്നത്, മനസ്സിലായില്ലേ. പിന്നുള്ളത് നമ്മൾ കഞ്ചാവാണ്. കഞ്ചാവ് എന്ന് പറയുന്നത് കന്നാബിസ് ഇൻഡിക്ക, അത് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്, നിരോധിക്കപ്പെട്ട സാധനമാണ്. ഇനി സിന്തറ്റിക് സാധനങ്ങളുണ്ട്, അത് വളരെ പോയിസണസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ അഡിക്ഷൻ കിട്ടുന്ന സാധനങ്ങളാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അത് ഇപ്പോൾ MDMA അല്ലെങ്കിൽ LSD. ഈ MDMA-യെക്കുറിച്ച് പറയുമ്പം MDMA ഉപയോഗിക്കുന്നത് ഈ ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന, വെള്ളത്തിൻ്റെ സോഴ്സ് ശരീരത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിയർക്കും, ഭയങ്കര ഡിപ്പെൻഡൻസി ഉണ്ടാക്കുന്നതാണ്, ഒരുപാട് മെമ്മറി പ്രോബ്ലംസും സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് MDMA എന്ന് പറയുന്നത്. അതുപോലെ LSD. LSD എന്ന് പറയുന്നത് ഈ ലിസജിക് ആസിഡ് എന്നാണ് അതിന് പറയുന്നത്. അതിനൊരു ഷോർട്ട് ഫോമിൽ ആസിഡ് എന്ന് തന്നെയാണ് പലപ്പോഴും ചോദിക്കുന്നത്. കാരണം അത് LSDയുടെ ഒരു പേരാണ്. അങ്ങനെ ഇതും ഒരു സിന്തറ്റിക് ലഹരിയാണ്. ഗോതമ്പ് പോലെയുള്ള ഒരു ധാന്യത്തിനകത്തു നിന്നുള്ള ഒരു ഫംഗസാണ്, അതിനകത്തു നിന്നാണ് ഈ LSD ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഹീറോയിനും കൊക്കൈനുമാണ് മറ്റു രണ്ട് സാധനങ്ങൾ. നമ്മുടെ ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ഹീറോയിനും കൊക്കൈനും. പിന്നെ നമ്മൾ വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഉറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മോർഫിൻ പോലെയുള്ള സാധനങ്ങൾ. പിന്നെ ഇൻഹെയിൽ ചെയ്യാവുന്ന, ഇപ്പം വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന മണമുള്ള തിന്നറുകളുണ്ട്, മനസ്സിലായില്ലേ. അതും ഈ പറയുന്ന രീതി പലരും വളരെ ചീപ്പായിട്ട് പെട്ടെന്ന് ആർക്കും വാങ്ങിച്ചെടുക്കാവുന്നതാണ്. അതും അത് ചില പശകൾ, ഗ്ലൂ, അതെല്ലാം ഈ പറയുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ച് അത് ശീലിക്കുകയും അതിന് അഡിക്ഷൻ ആകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബേസിക്കായിട്ട് ഈ വക സാധനങ്ങളാണ് മാർക്കറ്റിൽ ഉള്ളത് എന്ന ഒരു ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ അനിവാര്യം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇതിനെക്കുറിച്ച് പറഞ്ഞത്.
1: അവർക്കും ലഭ്യമാകുന്ന തരത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു അറിവാണ് ഡോക്ടർ പറഞ്ഞത്.

0: പക്ഷേ ഇത് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ പലപ്പോഴും അതിനൊരു അടിമത്തം, അതല്ലെങ്കിൽ അതൊരു ശീലമായി മാറുന്നൊരവസ്ഥയുണ്ടല്ലോ. ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഇതിന്റെ കാരണം എന്തായിരിക്കാം? കാരണം ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ പിന്നെ അതില്ലാതെ വയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് ഈ കെമിക്കൽ സബ്സ്റ്റൻസസ്, ഈ രാസപദാർത്ഥങ്ങൾ.
1: കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു ജനറ്റിക് കോസ് എല്ലായിടത്തും ഉണ്ടെന്നുള്ള, ഈ പറഞ്ഞ പോലെ നമുക്ക് അപ്പനപ്പൂപ്പന്മാരിൽ നിന്ന് ഈ ഒരു അഡിക്ഷൻ്റെ ഒരു പ്രവണത നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാനസിക ഘടകങ്ങൾ, ഇപ്പോൾ വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ, ഒരു ആത്മവിശ്വാസക്കുറവ്, ഇതെല്ലാം ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ള മറ്റൊരു ഘടകമാണ് ശരിയല്ലേ. പിന്നെ സാമൂഹികമായിട്ട് നിൽക്കുന്ന വഹങ്ങൾ, ചില സമ്മർദ്ദങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന ലഹരിയിലേക്ക് പലപ്പോഴും ആൾക്കാരെ കൊണ്ടെത്തിക്കാറുണ്ട്. പിന്നെ പാരിസ്ഥിതികമായിട്ട് നമ്മുടെ ഇപ്പം ലഹരി വസ്തുക്കളുടെ ലഭ്യത, വളരെ ചീപ്പായിട്ട് ഒരു സാധനം അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി ആൾക്കാർ പെട്ടെന്ന് അതിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സിലല്ലേ. അപ്പം ഇതിൻ്റെ ലഭ്യതയും ഈ പറയുന്ന രീതിയിൽ അഡിക്ഷൻ്റെ ഒരു കാരണത്തിനകത്ത് വരുന്നതാണ്. അപ്പം ലഹരി ഇപ്പം ചില അരക്ഷിതാവസ്ഥ, കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ ലഹരി വസ്തുക്കളിലേക്ക് തള്ളിവിടുന്നതിൽ പ്രധാന ഘടകമാണ്. കാരണം കുടുംബ പശ്ചാത്തലം എന്നുള്ളത് മനസ്സിലായില്ലേ. ഇത്രയും കാരണങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാനുള്ളത്.
0: ഈ സാധാരണ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം ചില ശാരീരിക വിഷമതകൾ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കുന്നവർക്ക് തന്നെ വളരെ വ്യക്തമാണ്. അതല്ലാതെ ശാരീരികമായും മാനസികമായ എന്തെല്ലാം ദൂഷ്യഫലങ്ങൾ ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകാം?
1: ശാരീരികമായിട്ടിപ്പം പ്രധാനമായിട്ടും ഇപ്പോൾ കരൾ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, അതല്ലെങ്കിൽ പ്രമേഹം, ഡയബറ്റീസ് ഈ അമിതമായ ഈ ലഹരി ഉപയോഗം കൊണ്ട് വരുന്നതാണ്. ഇപ്പം ഞരമ്പിന് ബാധിക്കുന്ന ക്ഷീണം ഉണ്ടാകുന്നു, ഉറക്കക്കുറവുണ്ട്, വിശപ്പില്ലായ്മ ഉണ്ടാവും. ഇങ്ങനെ ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ ഭയങ്കരമായിട്ട് വൃത്തിഹീനമായ സാഹചര്യത്തിലായിരിക്കും അവർ പലപ്പോഴും ജീവിക്കുന്നത്. കാരണം അവർക്ക് ഹൈജീൻ തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ വെയിറ്റ്, അവർക്ക് ഭാരക്കുറവ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്, ഹൃദയാഘാതം വരാറുണ്ട്, ശ്വാസകോശ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടും ഇങ്ങനെയുള്ളവർക്ക്, ചില ക്യാൻസർ രോഗങ്ങളുണ്ടാവും. പ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് ഈ ഉപയോഗിക്കുന്ന ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുറയുന്നതായിട്ട് കാണിക്കാറുണ്ട്. അതിൽ ഇപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും സാധാരണ നമുക്കറിയാം ക്രോണിക് ആൽക്കഹോളിസം, അതിൽ ലിവറിൽ എല്ലാവർക്കും അറിയാം ലിവർ സിറോസിസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഫാറ്റി ലിവർ പലപ്പോഴും ഈ ലിക്വർ ഉപയോഗം കൊണ്ടുണ്ടാകും. സിറോസിസ് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്, അത് പല ഡിഗ്രിയിൽ തന്നെ അതിനെ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. ഇനി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിൻ സിസ്റ്റം, അതായത് നമ്മുടെ അന്നനാളത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് ഗ്യാസ്ട്രൈറ്റിസ്, വൊമിറ്റിംഗ് ഉണ്ടാക്കും. ഈ പാൻക്രിയാസിൽ പാൻക്രിയാറ്റൈറ്റിസ്, അതിൻ്റെ വീക്കം, പാൻക്രിയാസിൻ്റെ വീക്കം ഉണ്ടാക്കാറുണ്ട്. ഈ പറയുന്ന അന്നനാളത്തിലെ ചില രക്തക്കുഴലുകൾ വീങ്ങും, അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് രക്തം ഛർദ്ദിച്ച് വളരെ എമർജൻസി സിറ്റുവേഷനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മരണം വരെയും സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഈ ഇസോഫാജിയൽ വാരിസസ് എന്ന് പറയുന്നത്. പിന്നെ ന്യൂറോളജിക്കൽ, നരമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് ആണ് സിംഡ്രംസ് കാണിക്കുന്നത്. വെർണിക്സ് എൻസെഫലോപ്പതിയും കോസാക്കോഫ് സൈക്കോസിസ്, അല്ലെങ്കിൽ കോസാക്കോഫ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ വെർണിക്സ് എൻസെഫലോപ്പതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ, മാനസികമായിട്ടുള്ള ഒരു ഒരു ഒരു വിഭ്രാന്തിയും കൺഫ്യൂഷൻ ഉണ്ടാക്കും. പേശികളുടെ ഏകോപനം ഇല്ലാമ, അറ്റാക്സിയ എന്ന് പറയും, അവർക്ക് നടക്കാൻ പറ്റാതെ വരും. കണ്ണിൻ്റെ പേശിയിലെ ചലന ശക്തി നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ഈ കോസാക്കോഫ് സിൻഡ്രോം എന്ന് പറയുമ്പം ഭയങ്കര ഒരു ഷോർട്ട് ടേം മെമ്മറി, മെമ്മറി ഇല്ലാത്ത ഒരവസ്ഥയാണ്. അത് ഇറിവേഴ്സിബിൾ, അതായത് തിരിച്ച് നമുക്ക് മെമ്മറി പൂർവ്വ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതാണ് ഈ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ ഇതിനകത്തുള്ള. പിന്നെ ഇതിനകത്ത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാർഡിയോമയോപ്പതി, ഹാർട്ടിൻ്റെ വീക്കം ഉണ്ടാകാം, രക്തക്കുറവ്, അനീമിയ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചില ക്യാൻസർ, പ്രത്യേകിച്ചും തൊണ്ടയിലും അല്ലെങ്കിൽ വായിക്കകത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റിലൊക്കെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി ഇത് ലിക്വർ നിർത്തുമ്പം നമുക്ക് വിഡ്രോവൽ സിംറ്റംസ് വരും. അതിൽ ഈ പറഞ്ഞ പോലെ ചില വേദനകൾ വരും, ഉറക്കക്കുറവ് വരും, വിറയൽ വരും, ഓക്കാനം, ഛർദി വളരെ കോമണാണ്. ചില അശരീരികൾ, ഹലൂസിനേഷൻസ്, ഓഡിറ്ററി, അത് കാണുന്നതും വരും കേൾക്കുന്നതും വരും. അശരീരികൾ അപ്പോൾ ഇല്ലാത്തത് കാണുന്നു അല്ലെങ്കിൽ ഇല്ലാത്തത് കേൾക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ഈ പറയുന്ന വിഡ്രോവൽ സിൻഡ്രത്തിനകത്ത് വരുന്നതാണ്. ചിലർക്ക് അപസ്മാരം, പെട്ടെന്ന് കൺവെർഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഡെലീറിയം, ട്രമർ, ഈ പറഞ്ഞ കൺഫ്യൂഷനും ഹലൂസിനേഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഡെലീറിയം ട്രമൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇത്രയുമാണ് ഈ ആൽക്കഹോൾ വിഡ്രോവലിനുണ്ടാകുന്ന സിംറ്റംസ് ആയിട്ട്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത്.
0: മാത്രമല്ല ഇവരിത് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരേ സിറിഞ്ച് തന്നെ ചിലപ്പോൾ പലർക്കും വേണ്ടി ഉപയോഗിക്കുക, അത്തരത്തിൽ അവർക്ക് പല രോഗങ്ങളും പകരാനും സാധ്യത ഉണ്ട് അല്ലേ?
1: യെസ്, വളരെ കൂടുതലാണ്. എയ്ഡ്സ് പോലെയുള്ള അല്ലെങ്കിൽ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഹൈജീൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെല്ലും. അപ്പം ഒരാൾ ഉപയോഗിച്ചത് മറ്റുള്ള ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് അതിനകത്തൊരു വലിയ വിഷമമോ പ്രയാസമോ അവർക്ക് ആ സമയത്ത് തോന്നില്ല.

0: ഇത് സാധനം കിട്ടിയാൽ മതി. അവർക്ക് ആ ലഹരി എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ കിട്ടുന്നോ എവിടുന്ന് കിട്ടുന്നോന്നോ ഒരിക്കലും അവർക്ക് ബാധകമാകില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല ഈ ഹെപ്പറ്റൈറ്റിസോ അല്ലെങ്കിൽ എയ്ഡ്സോ ഒക്കെ ഇങ്ങനെയുള്ളവരിൽ കൂടുതലായിട്ട് പടരുന്നു എന്നുള്ളതാണ്.
1: ഇതിൽ നിന്ന് എങ്ങനെ ഒരു വിമുക്തി നേടാം? ഒരു വ്യക്തിക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇത് സാധ്യമാണോ? ആരുടെയെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമല്ലേ?
0: തീർച്ചയായിട്ടും. കാരണം ഇതിനകത്തുള്ള ഈ മാനസികമായിട്ട് ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വിഷാദവും ഉത്കണ്ഠയും അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളും അല്ലെങ്കിൽ ഓർമ്മശക്തിക്കുറവും ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഡിലേ ഒക്കെ ഇവരിൽ കാണും. അപ്പോൾ ഇങ്ങനെ വരുമ്പം അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും, കുടുംബ ബന്ധങ്ങൾ തകരും, തൊഴിൽ നഷ്ടം വരും, സാമ്പത്തിക പ്രതിസന്ധി വരും, ഒരുപാട് കേസുകൾ ഇവർ ഉൾപ്പെടും. അപ്പോൾ ലീഗൽ ഇഷ്യൂസ് ഭയങ്കര കൂടുതലായി വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ഹ്രസ്വകാലമായിട്ട് ദീർഘകാലമായിട്ടുള്ള ഒരുപാട് തിക്തഫലങ്ങൾ ഇവർക്ക് വരും. അതുപോലെ ഈ ജനറൽ ഫിസിക്കൽ ഹെൽത്തിന്റെ കൂട്ടത്തിലാണ് ഇതുകൂടി വരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു വിമുക്തി എന്ന് പറയുന്നത് ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാകണം. ഒന്ന്, ആദ്യമേ ബോധവൽക്കരണമാണ്. ബോധവൽക്കരണം എന്ന് പറയുമ്പം ഇത് ഈ വ്യക്തികൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു അവബോധം ആദ്യമേ അവർക്ക് ഉണ്ടാക്കുക. അപ്പം ഇവരാരും പറയില്ല ഇവർ സ്മോക്കിംഗ് ഒരു അഡിക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ ലിക്കർ ഇവർ ഉപയോഗിക്കുന്നുണ്ടോ അതൊരു അഡിക്ഷൻ ആണെന്ന് ഒരിക്കലും ഇവർ സമ്മതിക്കില്ല. അപ്പം ആദ്യമേ ഇവരെ നമ്മൾ കൗൺസിലിംഗ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എന്ന ഒരു അവബോധം അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്, മനസ്സിലായാ? എന്നിട്ട് വേണം പിന്നെ മറ്റുള്ളവരുടെ സഹായം, പ്രത്യേകിച്ചും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ ഒക്കെ ഹെൽപ്പ് ഇവർക്ക് വളരെ അനിവാര്യമാണ്. എന്നിട്ട് വേണം നമുക്ക് ഈ പിന്നെ ഡീടോക്സിഫിക്കേഷനിലേക്ക് പോകാനായിട്ട്. അതിന് പുനരധിവാസ ചികിത്സ, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കിടത്തി ചികിത്സിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒപിയിൽ തന്നെ ഔട്ട് പേഷ്യൻ്റ് ആയിട്ടും ചികിത്സിക്കേണ്ടി വരും. പിന്നെ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയുള്ള മറ്റ് മാർഗങ്ങളാണ് ഇതിനകത്ത് പിന്നെ നമുക്ക് അവലംബിക്കേണ്ടി വരുന്നത്. ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ബിഹേവിയറൽ തെറാപ്പി, അവബോധ പെരുമാറ്റ ചികിത്സ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ മോട്ടിവേഷണൽ തെറാപ്പി, ഇവർക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകുക, ഇവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുകയും കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ട ഒരു ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫാമിലി തെറാപ്പി ഉണ്ട്, നല്ല ഹോം എൻവയോൺമെൻറ്റിൽ നമുക്ക് ഫാമിലി തെറാപ്പിക്കുള്ള ഒരു സാഹചര്യം ഒരുക്കണം. സപ്പോർട്ട് ഗ്രൂപ്പ്സ്, പ്രത്യേകിച്ചും ഇതിനകത്തുനിന്ന് വിമുക്തി നേടിയ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. കാരണം അവരൊക്കെ വലിയ മദ്യപാനികളായിരുന്നു, വലിയ വലിയ പുകവലിക്കാരായിരുന്നു, അവരിപ്പോൾ പുകവലിക്കുന്നില്ല. ആ ഗ്രൂപ്പുമായിട്ട് ഇവരെ കണക്ട് ചെയ്യുക. അപ്പം അവർക്ക് ഈ പുകവലിക്കുന്നവർക്ക് അതൊരു പ്രചോദനമാകും, നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു അവബോധം അവർക്ക് വരുമെന്നുള്ളത്. പിന്നുള്ളത് പുതിയ പുതിയ ഹോബീസ് ഡെവലപ്പ് ചെയ്യുക, പുതിയ മേച്ചിൽപ്പുറങ്ങൾ, അതായത് പുതിയ വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക, നല്ല പോഷക ആഹാരം ഇവരെ കൊണ്ട് കഴിപ്പിക്കുക, എക്സസൈസ് ചെയ്യിക്കുക, സമയത്ത് ഉറങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു മൊത്തത്തിൽ കൂട്ടായ ഒരു പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ നമുക്ക് പൂർണ്ണമായിട്ട് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കത്തുള്ളൂ.
1: ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, പലപ്പോഴും ഈ കരളെല്ലാം ഏകദേശം നശിച്ചു കഴിഞ്ഞിട്ടായിരിക്കാം ഡി അഡിക്ഷനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ വീണ്ടും കെമിക്കൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഉള്ള കരൾ കൂടി പോകുമോ എന്നൊരു ഭയം ഇവർക്ക് ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ സാധാരണ ഉണ്ടാകാറുണ്ട്. ഹോമിയോപ്പതിക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക?
0: അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ഈ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ഹോമിയോപ്പതിയുടെ സാധ്യത ഇവിടെയാണ് വരുന്നത്. ഒരുപാട് മരുന്നുകൾ നമ്മൾ ഹോമിയോപ്പതിയിൽ ഈ ഡി പുകവലിക്കാണെന്നുണ്ടെങ്കിലും മദ്യപാനത്തിനാണെങ്കിലും മറ്റ് എല്ലാ അഡിക്ഷനും ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് ഒ പിയിലും ഐ പിയിലും ഒക്കെ ചികിത്സിക്കാൻ പറ്റുന്ന, ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ ഒരു മരുന്നാണ് ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ സ്പിരിറ്റ്, അതായത് ലിക്വർ ഉപയോഗിക്കണം, അതായത് ആൽക്കഹോൾ ഉപയോഗിക്കണമെന്നുള്ള ആ ഒരു ത്വര ഇല്ലാതാക്കുന്ന ഒരു മരുന്നാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമ്മളതിൻ്റെ പേര് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാലും അത് മരുന്നായിട്ട് രൂപപ്പെട്ട് വരുമ്പോഴത്തേക്ക് അതിന് ആസിഡിൻ്റെ ഒരു നേച്ചറൊന്നും അതിന് കാണില്ല. പ്രത്യേക രീതിയിൽ, പ്രത്യേക റേഷ്യോയിൽ മറ്റ് വസ്തുക്കളുമായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിന് ഈ പറയുന്ന വീര്യം ഒന്നും കാണില്ല. പക്ഷേ അത് മരുന്നായിരിക്കും. ഇപ്പോൾ നെക്സോമിക്ക, കാഞ്ഞിരത്തിൽ നിന്ന് എടുക്കുന്ന മരുന്നാണ് നെക്സോമിക്ക. അത് ഈ പറയുന്ന രീതിയിൽ അഡിക്ഷന്, ഡി അഡിക്ഷന് വേണ്ടി വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ക്വർക്കസ് ഗ്ലാൻഡിയം സ്പിരിറ്റസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് പേരെ നമ്മൾ പുകവലിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു മരുന്നാണ്. അത് ടിഞ്ചർ ഫോമിലും പൊട്ടൻസിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പാസിഫ്ലോറ ഉറക്കത്തിന് സാധാരണ ഉപയോഗിക്കുന്നതാണ്. പാഷൻ ഫ്രൂട്ട് ചെയ്തെടുക്കുന്ന മരുന്നാണ് പാസിഫ്ലോറ, ഈ പറയുന്ന അഡിക്ഷന് എതിരായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. അവേന സെറ്റ് നമ്മൾ ടോണിക്കായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. സ്റ്റെർക്കൂരിയ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അതും ഈ പുകവലിക്കെതിരെ അല്ലെങ്കിൽ ലിക്കറിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ്. പുകവലിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു 8-ഓ 10-ഓ മരുന്നാണ്. കാരണം ഇത് പേഴ്സണാലിറ്റി അനുസരിച്ച്, ഉപയോഗത്തിൻ്റെ രീതി അനുസരിച്ച്, ആളുടെ സ്വഭാവം അനുസരിച്ച് ഈ മരുന്നുകൾ മാറുമെന്നുള്ളതാണ്, മനസ്സിലായില്ലേ? ഇപ്പം നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് തന്നെ നമുക്കുണ്ട്. ഈ പുകയിലക്കകത്ത് നടക്കുന്ന നിക്കോട്ടിനകത്ത് നടക്കുന്ന മരുന്ന് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ഇനി അസാറം യൂറോപ്യം, സോറിനം, ട്യൂബർക്കുലിനം അല്ലെങ്കിൽ സിഫിലിനം എന്ന് പറയുന്ന ഹെറിഡിറ്ററി ടെൻഡൻസീസ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹൈപ്പോടെൻസിയിൽ ഒരു മാസത്തിൽ ഒരു ഡോസൊക്കെ കൊടുത്താൽ മതി ഈ ടെൻഡൻസി നമുക്ക് ഒഴിവാക്കി കിട്ടുമെന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒരു

0: അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന അഡിക്ഷൻ ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മൾ ഡി ഐ ഡി സി ഇപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 10 വർഷത്തോളം ഹോമിയോപ്പതി മരുന്ന് മാത്രം ജയിലേഴ്സിന് കൊടുത്തിരുന്ന ഒരവസ്ഥയുണ്ട്. അന്ന് അവിടെ ഏതാണ്ട് 90% അധികം ആൾക്കാരും ഈ മദ്യപാനികളും പുകവലിക്കാരും ഹോമിയോപ്പതി മരുന്നുകൊണ്ട് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്ത ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു അതൊരു റിസർച്ച് റിപ്പോർട്ട് തന്നെയുണ്ട്. പക്ഷേ അന്ന് അവിടെ മറ്റ് മരുന്നുകൾ ഉപയോഗിച്ചിരുന്നവർക്ക് മരുന്ന് തന്നെ അഡിക്ഷൻ ഉണ്ടാക്കുകയും ആ മരുന്ന് പിന്നെ വിഡ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും ആ മരുന്ന് കാലാകാലങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കുമ്പം ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ രോഗി അറിയാതെ തന്നെ മരുന്ന് കൊടുക്കാൻ പറ്റും, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഹോമിയോപ്പതി മരുന്ന് നമുക്ക് ആ രീതിയിൽ പോലും ഉപയോഗിക്കാമെന്നുള്ളതാണ്, മനസ്സിലായി? ചില പൊടികളോ ഗുളികളോ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ല, ചില അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കഴിക്കാൻ എളുപ്പമാണ്, എല്ലായിടത്തും ഹോമിയോപ്പതി മെഡിസിന് അവൈലബിളാണ്, ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാം. അപ്പോൾ ഇവിടെ അഡിക്ഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. ഇത്രയാണ് ഹോമിയോപ്പതിയുടെ അഡ്വാൻറ്റേജ്.
1: മറ്റൊരു കാര്യം, പലപ്പോഴും ഈ എല്ലാ മരുന്നുകളും അവസാനം പോയി ചേരുന്നത് നമ്മുടെ കരളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില മരുന്നുകളെല്ലാം ഹെപ്പാറ്റോടോക്സിക് ആണ്. അപ്പോൾ സ്വതവേ കരൾ മോശമായ ഒരു വ്യക്തിക്ക് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ അതിനുള്ള ഒരു ഹെപ്പാറ്റോടോക്സിക് ആണോ ഈ മരുന്നുകളെന്ന് പറയാൻ കഴിയുമോ?
0: നമ്മുടെ മരുന്നുകളുടെ ഇഫക്റ്റ് ഇപ്പോൾ ഈ ഫിസിയോളജിക്കലായിട്ട് ഒരു വ്യക്തിക്കും നമ്മുടെ മരുന്ന് ശല്യം ചെയ്യുന്നില്ല, ഒരിക്കലും ലിവറിനെ പ്രതികൂലമായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ ബാധിക്കില്ല എന്നുള്ളതാണ്.
1: ഒരുപക്ഷെ പുകവലി, മദ്യപാനം, ഇങ്ങനെ മറ്റ് ലഹരി ഉപയോഗം ഇവ ഒഴിവാക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി മാർഗത്തിലൂടെ നമുക്ക് വളരെ സുരക്ഷിതമായി ആ ലഹരികളുടെ അടിമത്തത്തിൽ നിന്ന് പിൻവാങ്ങാം എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്.
0: 100% ഉറപ്പായിട്ടും ഹോമിയോപ്പതിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഡീഡക്ഷൻ എന്നുള്ളത്.
1: ഇന്നത്തെ FM ഹെൽത്ത് ലൈനിൽ പുകവലി, മദ്യപാനം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഇവ എങ്ങനെയല്ല നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്, അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഹോമിയോപ്പതി എത്രമാത്രം സഹായകമാണെന്ന് വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: പുകവലി, മദ്യപാനം, മറ്റു ലഹരികൾ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എഹിയ പറക്കവിട്ടിയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: നോവില്ലാ ചികിത്സ, ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം ഹോമിയോപ്പതിയിലൂടെ.
4: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ, വിളിക്കാം 9447007786.
3: സൗമ്യമായി ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
4: 32 സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
4: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
3: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ
4: 9447007786.
5: FM ഹെൽത്ത് ലൈൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11 മണിക്ക് സഹയാത്രികയിൽ മഴക്കാല രോഗങ്ങൾ ഡോക്ടർ ഹരിത ഹരിബാബുമായി അഭിമുഖം കേൾക്കാം. ഇന്ന് രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഇവനിംഗ്. ഇതിൽ സമകാലികം കണക്ക് പിഴയ്ക്കുന്ന കാലാവസ്ഥ, തുടർന്ന് ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയപ്പെട്ട പന്തിരുകളും, 8:05 യുവവാണി, വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ. രാത്രി 10 മണിക്ക് ഡോക്ടർ ശ്യാമാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ സംഗീത കച്ചേരി. ഇനി FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാൻ. ലോകത്ത് ആദ്യമായി ഒരു ലിഖിത ഭരണഘടന എഴുതുകയും അംഗീകരിക്കുകയും ചെയ്ത രാജ്യമേത്? ഔപചാരികമായി ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ആദ്യ രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. 1787 ഫിലാഡൽഫിയയിൽ നടന്ന സംസ്ഥാനങ്ങളുടെ ഒരു കൺവെൻഷൻ തയ്യാറാക്കിയ US ഭരണഘടന ആധുനിക ജനാധിപത്യ ഭരണത്തിന്റെ ചട്ടക്കൂട് സ്ഥാപിക്കുകയും 1789 ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ലോകത്ത് ആദ്യമായി ഒരു ലിഖിത ഭരണഘടന എഴുതുകയും അംഗീകരിക്കുകയും ചെയ്ത രാജ്യമേത്? ഇതായിരുന്നു ചോദ്യം. ഔപചാരികമായി ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ആദ്യ രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. 1787 ഫിലാഡൽഫിയയിൽ നടന്ന സംസ്ഥാനങ്ങളുടെ ഒരു കൺവെൻഷൻ തയ്യാറാക്കിയ US ഭരണഘടന ആധുനിക ജനാധിപത്യ ഭരണത്തിന്റെ ചട്ടക്കൂട്ട്

സ്ഥാപിക്കുകയും 1789 ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ചിന്താശകലം ജനാധിപത്യത്തെക്കുറിച്ചുള്ള എന്റെ ധാരണ, അതിൽ ശക്തർക്ക് ലഭിക്കുന്ന അതേ അവസരങ്ങൾ ഏറ്റവും ദുർബലർക്കും ഉണ്ടായിരിക്കുമെന്നതാണ് മഹാത്മാഗാന്ധി. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 8:30 20 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ, VPS ലേക്ക് ഷോർ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞു പോയ ഒരു യാത്രയിൽ കണ്ട ഒരു കാഴ്ച അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. മൈസൂർ വഴി പോയപ്പോഴേ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഒന്ന് നടുനിവർത്താനായിട്ട്. അപ്പോഴാണ് രണ്ട് കാളകൾ പോകുന്നത് കണ്ടത്. പുറകിലുള്ള കാള ഇടയ്ക്കൊന്ന് നിന്ന് ചെവി വട്ടം പിടിക്കുന്നുണ്ട്. മുന്നിലുള്ള കാളയുടെ കഴുത്തിൽ കെട്ടിയ മണി മുഴങ്ങുമ്പോൾ അശൻ വീണ്ടും നടന്നു തുടങ്ങും. അപ്പോഴാണ് ആൾക്ക് കണ്ണു കാണില്ലെന്ന് മനസ്സിലായത്. ഈ കാളകളുടെ ഉടമസ്ഥനെയും മുന്നിലുള്ള കാളയെയും കുറിച്ച് ഓർത്തപ്പോ വല്ലാത്തൊരു ആത്മനിർവൃതി. എത്ര കരുതലോടെയാണ് ആ ഉടമസ്ഥൻ കാഴ്ചയില്ലാത്ത ആ കാളയെ പരിപാലിക്കുന്നത്. കൂട്ടുകാരനോടൊപ്പം മേയാൻ വിടുന്നു, ആലയിൽ തന്നെ കെട്ടിയിടാതെ പുറം ലോകത്തെ അറിയാൻ അനുവദിക്കുന്നു. മുന്നിലുള്ള കാളയാണെങ്കിൽ ചങ്ങാതിയുടെ കാര്യത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു. പ്രിയരെ, പരസ്പരാശ്രിതമാണ് ജീവിതം. സഹജീവിക്കായി ഒരു മണി നാം ഓരോരുത്തരും അണിയണം. നമ്മുടെ ശബ്ദത്തിനായി ആയിരങ്ങൾ കാത്തിരിപ്പുണ്ട്. അവരോടൊക്കെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. മൃദുലമായ വാക്കുകൾ മൊഴിഞ്ഞുകൊണ്ട് പരസ്പരം മനസ്സാകുന്ന കണ്ണിലൂടെ കൈകോർത്ത് പിടിച്ച് നമുക്കിന്നും നടന്നു തുടങ്ങാം. ഇതിലൂടെ ഹലോ VPS ലേക് ഷോറിലൂടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും റാണി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: നബീസയാണോ? നബീസ, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് മാഷാലതയാണ്. അസ്സലാമു അലൈക്കും.
2: വലൈക്കും സലാം.
0: ഫർസാന പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഫർസാന ആരാ, മോളാണോ?
2: ഫർസാന മരുമോളാണ്.
0: മരുമോള് പറഞ്ഞു ഇത്താനെ വിളിക്കണെന്ന്, അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. എവിടെയാ വീട്?
2: വീട് ശ്രീഭൂതപുരം.
0: അതെവിടെയാ?
2: അത് കൈപ്ര തിരുവൈരാണിക്കുളം അമ്പലമല്ലേ?
0: ആ, തിരുവൈരാണിക്കുളം അമ്പലത്തിന്റെ അടുത്ത്. ഓക്കെ, ആരൊക്കെയുണ്ട് വീട്ടില്? നബീസ,
2: വീട്ടില് എന്റെ ഭർത്താവ്, മൂന്ന് മക്കള്.
0: ഭർത്താവിന് എന്താ ജോലി?
2: ഭർത്താവിന് KRS-ല്
0: പോയി. മൂപ്പര് ജോലിക്കൊക്കെ പോയി?
2: മൂപ്പര് ജോലിക്ക് പോയി.
0: ആ,
2: പിന്നെ രണ്ടാമക്കള്, ഒരു മോള്, ഒരാള് VD സതീശന്റെ കൂടെ, മുഖ്യമന്ത്രിയുടെ കൂടെ.
0: പേരെന്താ? അജ്മലാണോ?
2: ആ, അജ്മല്.
0: അത് ശരി, അജ്മലിന്റെ ഉമ്മയാണോ ഇത്?

0: അടിപൊളി.
1: അജ്മലിനെ അറിയോ?
0: പിന്നെ അജ്മൽ ഞാനും വിളിക്കാറുണ്ട്, അജ്മലിനെ എനിക്കറിയാം. അജ്മൽ എപ്പോഴും പ്രോഗ്രാം കേൾക്കും, നമ്മുടെ മുഖ്യമന്ത്രിയും പ്രോഗ്രാം കേൾക്കുന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അജ്മൽ പറയാറുണ്ട്. ഓക്കെ, അജ്മൽ അവിടെ. പിന്നെ രണ്ടാമത്തെ ആള്
1: ഇവിടെ ഇല്ല, ന്യൂസിലാൻഡില്.
0: അഫ്സൽ എന്താ ചെയ്യുന്നത്?
1: അലുമിനിയം ഫാബ്രിക്കേഷന്റെ പണി.
0: അത് ശരി. മക്കള് രണ്ടുപേരും മാരീഡ് ആണോ?
1: ആണ് ആണ്. അജ്മലിന്റെ ഭാര്യയാണ് ഫർസാന.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി.
1: പിന്നെ അഫ്സലിന്റെ ഭാര്യ നുസൈബ, അതും അവിടെയാണ്.
0: ആ, ന്യൂസിലാൻഡിലാണ്.
1: ആ, ഒരു മോളുണ്ട്.
0: ആ,
1: അസുവാൻ സംബ്രി.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: പിന്നെ അജ്മലിന്റെ ഒരു മോനുണ്ട്.
0: എന്താ പേര്?
1: ആദ്യ കയാൻ.
0: അപ്പൊ മൂന്നാമത്തെ ആളോ? മൂന്ന് കുട്ടികൾ.
1: മൂന്നാമത്തെ ആള് അൻസിയ, മോളാണ്.
0: അവളെന്താ ചെയ്യുന്നേ?
1: അവള് അവളുടെ കല്യാണം കഴിഞ്ഞ്, പിന്നെ അവൾക്ക് രണ്ട് കുട്ടിയുണ്ട്.
0: ഓ,
1: രണ്ട് പെൺകുട്ടികളാണ്.
0: അത് ശരി.
1: ആ, മൂത്ത ആളുടെ പേര് ഐസ ഫാത്തിമ. രണ്ടാമത്തെ ആള് അസുറ ഫാത്തിമ. അവളുടെ ഭർത്താവും ഗൾഫിലാണ്.
0: ഫർസാന എന്താ ജോലി ചെയ്യുന്നേ?
1: അതിലും ഒരു മോന്റെ പണി തന്നെയാണ്, അലുമിനിയം ഫാബ്രിക്കേഷന്റെ പണി.
0: അപ്പൊ ഇവരുടെയൊക്കെ വീട് ഇവിടെ തന്നെയാണോ? എറണാകുളംകാരാണോ?
1: ആ, എറണാകുളംകാര് തന്നെയാണ്.
0: ശരി ശരി ശരി. ഓക്കെ.
1: അജ്മലിന്റെ ഭാര്യയുടെ പേര് കളമശ്ശേരി വീട്. അഫ്സലിന്റെ കുന്നത്തേരിയില്. പിന്നെ അൻസിയാനിവിടെ അടുത്ത്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചത്.
0: ഉമ്മാക്ക് എപ്പോഴും കാണാൻ വേണ്ടിട്ട് വീട്ടിന്റെ അടുത്ത് തന്നെ കല്യാണം കഴിപ്പിച്ചു. നല്ല ഉമ്മ. ഓക്കെ, ഭർത്താവിന്റെ പേരെന്താ?
1: അബ്ദുറഹ്മാൻ.
0: റഹ്മാൻ കാർഡ് എടുത്ത് നമ്മുടെ അന്വേഷണം ഒക്കെ പറയൂ. നബി സിദ്ദാത്തക്ക് ഇപ്പൊ ഏത് പാട്ടാണ് ഞാൻ വെച്ചു തരേണ്ടത്?
1: നല്ലൊരു
0: പാട്ട് വെച്ചു തരാം. എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയൂ, അജ്മലിന്റെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയൂ, ഞാൻ വിളിച്ചു ഒന്ന് പറഞ്ഞേക്കാം. ശരി ശരി. ഓക്കെ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: വാലേട്ടാ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, വരൂ വരൂ.
0: ഹലോ VPS ലേക്ഷ്യൂർ.
2: യെസ്.
0: ഒരു മഴക്കാലം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെ ഒരു മഴക്കാലം കാണുന്നത്.
2: ഹലോ, മഴക്കാലാണ്, പക്ഷെ മഴയില്ല.
0: കാലവർഷം തുടങ്ങിയിട്ടില്ലെങ്കിലും അതിനു മുന്നേ പെയ്ത മഴയ്ക്ക് കാലവർഷത്തോളം ഗരിമ ഉണ്ടായിരുന്നു. മഴയ്ക്ക് മുന്നേ ആകാശം മൂടിക്കെട്ടി, സമയം സന്ധ്യയോടെടുക്കുന്നു. പൊള്ളിയാൻ വളഞ്ഞ് പൊളഞ്ഞ് തൊടികൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങി. പൊള്ളിയാൻ
2: മിന്നൽ,
0: തുടർച്ചയായ ഇടിമുഴക്കങ്ങൾ അലകളായി അന്തരീക്ഷത്തിൽ ഒഴുകി നടന്നു. 6 മണിക്ക് മുന്നേ ഗ്രാമത്തിൽ ഇരുൾ പരന്നു. മാവിൻ കൊമ്പിലും ആളൊഴിഞ്ഞ വീടിന്റെ നെറുകയിലും ആൺമയിലുകൾ പീലി വിടർത്തി. ഓരോ ഇടിവെട്ടിനൊപ്പവും കറന്റ് വന്നും പോയും ഇരുന്നു. തൊടികളിലെ തെങ്ങും കവങ്ങും കാറ്റിൽ കലിതുള്ളി നിന്നു. ഗ്രാമത്തിലെ അങ്ങാടിയിലേക്ക് വീട്ടുസാധനങ്ങൾ വാങ്ങാൻ പോയവർ തിരക്കിട്ട് വീടുകളിലേക്കോടി, മഴയ്ക്ക് മുന്നേ വീടണയാൻ. മഴയത്ത് മുന്നേ അഴയിൽ നിന്നും ഉണങ്ങാനിട്ട തുണികൾ വാരിക്കുട്ടി ഓടുന്ന ഒരമ്മയുടെ നിഴൽ ഞാൻ എന്റെ മനസ്സിന്റെ നടുമുറ്റത്ത് കണ്ടു. പനമ്പിൽ ഉണങ്ങാനിട്ട നെല്ല് കോരി മുറത്തിലാക്കി അമ്മ വീടിന്റെ ചവിട്ടുപടികൾ കയറാൻ കാത്തുനിൽക്കുന്ന മഴ. എല്ലാം ഭദ്രമായെന്ന് ഉറപ്പുവരുത്തി മാത്രം ആർത്തു പെയ്യുന്ന മഴ ഒരിക്കലും അമ്മയെ മഴത്തുള്ളിയാൽ മുറിവേൽപ്പിച്ചിട്ടില്ല. സൂപ്പറാണ് കേട്ടോ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു വലിയ കാറ്റിനൊപ്പം ഇത് ഇവിടെ ശ്രദ്ധിക്ക്, ഒരു വലിയ കാറ്റിനൊപ്പം ആദ്യ മഴത്തുള്ളി ഉമ്മറമുറ്റത്ത് വീണ് പൊട്ടിച്ചിതറി. തൊടിയിലെ കറുകപ്പുല്ലുകൾ ആകാശം നോക്കി നിന്നു. കൂവളത്തറയിലെ തുളസിയും നന്ത്യാർ വട്ടവും മഴയുടെ ആദ്യ സ്പർശനത്തിൽ പ്രണയവിവശയായി. ഇടവഴികളിൽ നീർച്ചാലുകൾ രൂപം കൊണ്ടു. തകരപ്പാത്തിയിലൂടെ ഒഴുകി താഴെ ചിന്നിച്ചിതറിയിരുന്ന പഴയ മഴയുടെ രവീന്ദ്ര സംഗീതം നിലച്ചിരിക്കുന്നു. PVC പൈപ്പിലൂടെ ഒഴുകി താഴെ പതിക്കുന്ന പുതുമഴയുടെ ശബ്ദത്തിന് പഞ്ചാരിമേളത്തിന്റെ പൊലിമയുള്ളൂ. മഴ തോർന്നാൽ തീരുന്ന നൈമിഷിക രാഗഭാവങ്ങൾ, കാലം തെറ്റി പൂത്ത ചില മാവുകളിൽ നിന്ന് പടുത്ത മാങ്ങകൾ തൊടികളിൽ വീഴുന്ന ശബ്ദം, തെങ്ങിൻ തടത്തിലെ കരിയിലക്കൂട്ടങ്ങളിൽ ഒളിച്ചിരുന്ന മാങ്ങകളെ തേടിപ്പിടിച്ച് ദയാവധം ചെയ്ത ഒരു ബാല്യം വീണ്ടും പുതുമഴയിൽ കിളിർത്തു. മഴ ആർത്തു പെയ്യുകയാണ്. തൊടിയിലെ തൊട്ടാവാടികൾ മഴയെ മുള്ളുകൊണ്ട് നോവിക്കാനാവാതെ മിഴിപൂട്ടി നിന്നു. ഇടിശബ്ദങ്ങൾ നിലച്ചു, മിന്നൽ പിണറുകൾ മാഞ്ഞു. ഇപ്പോൾ മഴയ്ക്ക് കൂട്ടായി വയൽ കടന്നുവരുന്ന പുഴക്കാറ്റ് മാത്രം. ആദ്യ മഴയിൽ വെള്ളപ്പാച്ചിലിൽ തുള്ളിച്ചാടുന്ന പരൽമീനുകളെ പിടിക്കാൻ ചിലർ കായലിലേക്ക് വലയും ചുണ്ടയുമായി മഴ നനഞ്ഞു പോകുന്നുണ്ട്. ചുണ്ടിലെ എരിയുന്ന ബീഡിയിൽ യുദ്ധതന്ത്രം മെനയുന്നവർ. മഴക്കോളിനൊപ്പം കനത്ത സന്ധ്യ രാത്രിക്ക് വഴിമാറിയിരിക്കുന്നു. മുറ്റത്തെ മഴത്തുള്ളികൾ നീർച്ചാലുകളായി ഓരം ചേർന്നൊഴുകുന്നുണ്ട്. മുന്നിലെ പഴയ നോട്ടുബുക്കിൽ നിന്നും കീറിയ ഒരേടിൽ തീർത്ത ഒരു കടലാസു തോണി നീരണയാൻ കാത്തുകിടക്കുന്നു. ഇറയത്ത് ഇറ്റിറ്റ് വീഴുന്ന മഴപ്പെരുക്കത്തിന്റെ ബാല്യ നോവുകളിലേക്ക് ഞാൻ എന്റെ കടലാസു തോണി ഇറക്കട്ടെ. മഴ നനയേണ്ട കുട്ടിയെ, ഇങ്ങടെ കൊലായിലേക്ക് കയറി ഇരിക്കാം.

0: ദൃശ്യമായ ഒരു വാക്കിനാൽ നീരണിഞ്ഞ മിഴികളിൽ നിന്ന് ഉതിർന്ന ചുടുബാഷ്പങ്ങൾ കടലാസ് തോണിക്ക് അന്തിക്കൂട്ടമായി മഴയ്ക്കൊപ്പം ഒഴുകി നീങ്ങുന്നു. ലക്ഷ്യമില്ലാതെ രാജേട്ടനാണ് കത്തയച്ചിരിക്കുന്നത്.
1: രാജേട്ടോ, അമ്മയ്ക്കും മഴയ്ക്കും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പം പലർക്കും ഈ ലോകത്ത് അവരുടെ അമ്മ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ഒരു വല്ലാത്ത വേദനയുമായിരിക്കും അത് അമ്മയെ ഓർത്തിട്ട്. കാരണം കൊച്ചുനാളിലൊക്കെ നമ്മള് ഒരു വെയിലത്ത് സ്കൂളിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് കാലുമുഖം കഴുകി വാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലുമുഖമൊക്കെ കഴുകി വരുമ്പോൾ നല്ല പലഹാരം ചായ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇനി മഴ നനഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വേഗം സാരിത്തുപ്പും കൊണ്ട് നമ്മുടെ തലയൊക്കെ തോർത്തി തന്നിട്ട് കാലുമുഖം കഴുകി വന്നത് അപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കും. അപ്പോ എന്തൊക്കെ വിഷമങ്ങൾ നമുക്കുണ്ടെങ്കിലും അവിടെയൊക്കെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, അവര് കാണിക്കുന്ന സ്നേഹം, അവരോട് പോലും അവർ കാണിക്കാത്ത ആ ഒരു കരുതല്, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പകരം വെക്കാൻ പറ്റാത്ത ഒരു സ്നേഹമാണ്. അതുകൊണ്ട് അമ്മയും മഴയും നമുക്ക് എപ്പോഴും വല്ലാത്തൊരു കുളിർമയാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു വീട്ടിൽ തന്നെ ഇതെല്ലാം അനുഭവിക്കാൻ യോഗമുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അമ്മയും മഴയും ആശേച്ചി പറഞ്ഞതുപോലെ ഒന്നായിട്ട് ചിലപ്പോ ചേരും. കാരണം മഴയുടെ ഓരോ താളവും ഏറ്റവും ആദ്യം അതിന്റെ തുടി കൊട്ടി പാടുന്നത് അമ്മയുടെ മനസ്സിലായിരിക്കും. നല്ല ഇടിമിന്നൽ ഉണ്ടാകുമ്പോ ചിലപ്പോ നമ്മള് മൂവാണ്ടം മാവിന്റെ താഴെയായിരിക്കും മാങ്ങയ്ക്ക് കാത്തു നിൽക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കറിയാം ഇത്രയും ഉയരം കൂടിയ മാവിന്റെ അടിയിൽ നിന്നാ ചിലപ്പോ അവിടെ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത. അപ്പോഴാണ് ഒച്ചത്തിൽ ആ നിലവിളി ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഓടിപ്പോകും. ഇനി വീടിനകത്താണെങ്കിൽ അപ്പൊ വീണ്ടും ഇടിമിന്നൽ വരുമ്പോ നമ്മളോട് പറയും, ഇതാ കാലെടുത്ത് ഈ കട്ടിലിന്റെ മുകളിലോട്ട് വെച്ചോളൂ, നിലത്ത് വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാം മക്കളുടെ കാര്യത്തിലും സൂക്ഷ്മമായി ഓരോ മിനിറ്റിൽ ഇതൊക്കെ ചെയ്യുമ്പോ അമ്മയുടെ കാലം നിലത്ത് തന്നെ ഉണ്ടാവും. അമ്മയുടെ കാലെടുത്ത്, അതെ, അമ്മയുടെ കാലെടുത്ത് ഈ കട്ടിലിന്റെ മുകളിൽ വെച്ചോളൂ ഒരു മകനും പറയാറില്ല, ഒരു മകളും പറയാറില്ല. ഇതൊക്കെയാണ് അമ്മ എന്ന് പറയുന്നത്. ഏതായാലും അമ്മയും മഴയും രണ്ടും ഗൃഹാതുരത്വത്തിന്റെ സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ തന്നെയാണ്. രാജേട്ട സൂപ്പറായിട്ടുള്ള കഥയാണ്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: നിങ്ങക്ക് BP കൂടുന്നൊരു കത്ത. ഏകരാഗം എന്ന ആത്മകഥ വായിച്ചു തീർത്തു.
3: എന്റെ രണ്ടാം രാഗം വരുന്നുണ്ട്.
2: നിങ്ങളാണ് ഇപ്പൊ ഈ കത്ത് കൊണ്ടത്തന്നത്. ഒരു കെട്ട് കത്ത് ബാലേട്ടൻ കൊണ്ടത്തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കത്തുകളൊക്കെ വായിക്കാൻ ഞാൻ തന്നെയുള്ളൂ. ബാലേട്ടൻ മെയില് മാത്രം വായിക്കുന്ന ഒരാളാ. ഏറെ വൈകിയാണ് അത് വായിച്ചു തീർത്തതെന്ന കുറ്റബോധമുണ്ട്.
3: കുറ്റബോധമല്ല, അത്രയും പറ്റും നമ്മളെ കൊണ്ട്.
2: പ്രായത്തിന്റെ വേഗത കുറവും ഒരു കാരണമായി. എങ്കിലും നല്ല അനുഭവമാണ് അത് സമ്മാനിച്ചത്. നിഷേധിക്കപ്പെട്ട ഒരു ജന്മം സ്വീകരിച്ചുകൊണ്ട്
3: അല്ലെങ്കിലും വായിക്കും
2: കേട്ടാ. എന്നെ വായിക്കാൻ വിടുവോ?
3: വായിക്കും, കത്ത് നമ്മള് വായിക്കില്ല.
2: നിഷേധിക്കപ്പെട്ട ഒരു ജന്മം സ്വീകരിച്ചുകൊണ്ട് ബാല്യകാല പ്രതിസന്ധികളെ നേരിട്ടു. ഗായികയായി അവിടെയും നിന്നില്ല. തന്റെ മനോഹരമായ ശബ്ദം ആയിരങ്ങൾക്ക് സൗഖ്യം പകരാനാണ് പിന്നീട് ഉപയോഗിച്ചത്. ഇതിനിടയ്ക്കും പ്രതിസന്ധികൾ ഇല്ലാതിരുന്നില്ല. നീണ്ടു നിൽക്കാത്ത വിവാഹ ജീവിതം, അച്ഛന്റെ മരണം, മകനെ വളർത്തൽ തുടങ്ങിയവ. ഗായികയായിരുന്നപ്പോൾ സഹപ്രവർത്തകരല്ല കേട്ടോ, എന്റെ ഗുരുവാ. ഗാനഗന്ധർവൻ, യേശുദാസ് ഉൾപ്പെടെയുള്ളവരെ നന്നായി അനുസ്മരിച്ചിരിക്കുന്നു. സംഗീതത്തിൽ ഉപരിപഠനത്തിനായി തമിഴകത്തെ രാജാവിന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കറിയാം വിസയജ്ഞാനിയാണെന്നുള്ളത്. ശിഷ്യത്വം സ്വീകരിച്ചതും സലാം പറഞ്ഞ് പിന്നീട് അവിടുന്ന് പോകുന്നതൊക്കെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു അനുഭവക്കുറിപ്പ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങയോടുള്ള ഇഷ്ടം കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറെ പുകഴ്ത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കില്ല, നിങ്ങൾക്ക് ഇല്ല. കാരണം എന്താ വെച്ചാല്, ആദ്യത്തെ കത്ത് വലിയ കത്തുമായിരുന്നു. നമ്മൾ ഒരുപാട് അതിനെ കമന്റും
3: പറഞ്ഞു.
2: ഭർത്താവിൽ നിന്നും എയ്ഡ്സ് പിടിപെട്ട അമ്മയും കുഞ്ഞും ആത്മഹത്യയ്ക്കു മുമ്പ് നിങ്ങളെ വിളിച്ചതും ആശ്വാസ മറുപടി നൽകുകയും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും ഈ പുസ്തകത്തിലെ മനോഹരമായ ഒരു മുഹൂർത്തമാണ്. അവസാന അധ്യായങ്ങളിലെ ആത്മീയ അന്വേഷണ പരമായ കാര്യങ്ങൾ ഹൃദയസ്പർശിയായിട്ടുണ്ട്. ഈ പുസ്തകം വായിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സ്നേഹമാണ് അങ്ങയോട് തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്തയച്ചിരിക്കുന്നത്. ലോനൻ ചേട്ടനാണ് കത്തയച്ചിരിക്കുന്നത്, കൊന്തുരുത്തിയിൽ നിന്നും.
3: ലോനൻ ചേട്ടാ, കുറ്റം പറഞ്ഞു. ഏകദേശം ഒരു വർഷം എടുത്തിട്ട് വായിച്ചു തീർത്തതിൽ വളരെ സന്തോഷം. അങ്ങനെയാണ്, ചില പുസ്തകം നമ്മൾ വായിച്ചാലും
2: നമുക്ക് ഇഷ്ടം
3: തീരൂല. കാരണം ബോറടിച്ചാലും നമ്മൾ അര പേജ് വായിക്കും, വീണ്ടും വെക്കും. പക്ഷെ തീർക്കണല്ലോ, ചില കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ നമുക്ക്.
2: അദ്ദേഹത്തിനെ പ്രായമായ പ്രശ്നം കൊണ്ടാണെന്ന് അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
3: അതും കൂടി നിങ്ങൾ ഇനി പുസ്തകം എഴുതുന്നുണ്ടോ?
2: ഞാൻ ഒരു നോവൽ എഴുതിയാലോ എന്ന് വിചാരിക്കാം. നിങ്ങളെക്കാട്ടും മുന്നേ ഒരു നോവലും കൂടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായല്ലോ.
3: നിങ്ങൾക്ക് പൂമ്പാറ്റ എഴുതി
2: കൂടെ? പൂമ്പാറ്റിയല്ല, ഞാനൊരു നോവലിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്.
3: ആലോചിച്ച നല്ല കാര്യമാണ്. പക്ഷെ ഏതെങ്കിലും കുറച്ച് പാവങ്ങൾ എന്തായാലും വരും പുസ്തക പ്രകാശനത്തിന്. എല്ലാരോടും പൈസ വാങ്ങിക്കാൻ പുസ്തകം കൊടുക്കുക, അതിനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്.
2: പൈസ
3: കച്ചവടാക്കാൻ തീരുമാനിച്ചു.
2: കച്ചവടം നോക്കിയിട്ടില്ല. നമ്മുടെ ഓരോ കഴിവുകൾ കുറെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്.
3: പ്രതീക്ഷ ഉണ്ട് ചേച്ചി, ആദ്യത്തെ പോലെ ഈ പുസ്തകം വിറ്റുപോകില്ല.
2: എന്താ,
3: ഒരു തവണ ചൂടുവെള്ളത്തിൽ വന്ന പൂച്ച.
2: അപ്പൊ ഒരു തവണ എല്ലാവർക്കും അബദ്ധം പറ്റും എന്ന് വിചാരിച്ചെങ്കിലും നിങ്ങൾക്കൊന്ന് എഴുതിക്കൂടെ?
3: അല്ല, എന്റേത് അങ്ങനെ ഞാൻ ആളെ കൂട്ടി വെക്കൂല. ഞാൻ ബുക്ക് സ്റ്റോളിൽ വെച്ചിട്ടുണ്ടാവും. അവിടെ കിവി കിവി ആയിട്ടാണ് വരും.
2: ഓ, കിവി കിവി ഇപ്പൊ കാണാം. അപ്പൊ എന്തായാലും ലോണൻ ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എഴുതണം എന്നുള്ള ഒരു,
3: നിങ്ങൾ കത്ത് ഇനി എഴുതണം, പക്ഷെ ദയവായിട്ട് വായിക്കുന്ന ആളെ ഇനി എഴുതി കത്ത് എഴുതിക്കോളൂ. അതിന് ഞങ്ങൾക്ക് ഒരു
2: കഷ്ടം നോക്ക ഇങ്ങനെ ആരെ

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ബാലേട്ടാ,
3: പുസ്തകം എഴുതുക, ഒരു പ്രശ്നമില്ല, എഴുതണം.
2: അല്ല, അങ്ങനെയല്ല,
3: നിങ്ങളൊരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ കൂടി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
2: എന്റെ അമ്മോ,
3: ഗായിക എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിയപ്പെട്ടത് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളാരും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ആശ്വസിപ്പിക്കുന്ന അവതാരിക അല്ല അവതാരക എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ ബോറടിപ്പിക്കുന്ന ഒരു എഴുത്തുകാരിയും കൂടി ആയാൽ നിങ്ങളുടെ ജീവിതം സൂപ്പറായി.
2: പ്രിയപ്പെട്ടവരെ, ഞാന്
3: ഇത് മൂന്ന്, അതായത് ഒരു ജീവിതത്തിൽ നിങ്ങൾ മൂന്ന് കാര്യം ചെയ്യണം, അതാണ് അതിൽ മൂന്നാമത്തെ കാര്യം. ഇതാണ്
2: അപ്പൊ എല്ലാവർക്കും കത്തെഴുതാനുള്ള ഒരു പ്രചോദനമായിട്ടുണ്ടാവും ഈ ചേട്ടന്റെ എന്നോടുള്ള എഴുത്തുകാരിയാവാനുള്ള പ്രോത്സാഹനം കേട്ടിട്ട്. അതുകൊണ്ട് നിങ്ങളും മനോഹരങ്ങളായിട്ടുള്ള കത്തുകൾ അയക്കുക. ഇങ്ങനെ കത്തെഴുതി എഴുത്തുകാരായ ചരിത്രം പലർക്കുമുണ്ട് ഈ പ്രോഗ്രാമിലൂടെ. ബാലട്ടൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ എഴുതിക്കോ, ഭംഗിയായിട്ട് ഞാൻ വായിക്കാം. കത്തയക്കാൻ മറക്കണ്ട. വിലാസം: ഹലോ VPS ലേക്ക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര PO. മെയിൽ ID: hello@VPSLakeshore@gmail.com ആണ് നമ്പർ 8.

0: 1577000888.
1: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
0: ഗുഡ് ബൈ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ശ്രോതകൾ കേട്ടത് കാലാവസ്ഥാ വകുപ്പിന്റെ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ആകാശവാണി കൊച്ചി FM സമയം 9:15.

0: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.
1: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗാൾ, പാടിയത് മധു ബാലകൃഷ്ണൻ.
2: ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു, ദ സ്കോർ.
1: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് സോങ്. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. സംഗീത സംവിധായകനും ഗായകനുമായ എൽ പി ആർ വർമ്മയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. സംഗീത സംവിധായകൻ, ഗായകൻ തുടങ്ങി നിരവധി മേഖലകളിൽ തുടങ്ങിയ വ്യക്തിയാണ് എൽ പി ആർ വർമ്മ. ഗായകൻ പി ജയചന്ദ്രൻ അനശ്വര

0: ഗായകനും സംഗീത സംവിധായകനുമായ എൽ പി ആർ വർമ്മയുടെ ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹം സംഗീതം നൽകിയ ചില ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
2: ഹായ്.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മധു മുട്ടത്തിന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം, ഗായിക ചിത്ര.

0: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ചിത്രമാധാരം യേശുദാസും സംഘവും പാടിയത്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: കൊച്ചി റെഡിയാണോ? മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ഗായകൻ ചന്ദ്രശേഖർ, ചിത്രം മയൂഖം. ഗാനമെഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, രവി ബോംബെയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, അവിചാരിതമായ കാരണത്താൽ ഗാനത്തിനിടയിൽ തടസ്സം വന്നതിൽ ഖേദിക്കുന്നു. എഫ് മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484263387 അല്ലെങ്കിൽ 9444655888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിളിക്കേണ്ട നമ്പർ ആവർത്തിക്കാം: 0484246397, 0484246387 അല്ലെങ്കിൽ 9444655888. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കഥ തുടരുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ ഗാനം, ഇളയ രാജയുടെ സംഗീതം.

0: ഇന്ന് രാത്രി 9:30 ചിത്രപതംഗത്തിലെ അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. ഇന്ന് രാത്രി 9:30 ചിത്രപതംഗം.
1: ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് റിലീസ് മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആദ്യത്തെ ദിവസവും ഇതേ ടെൻഷനുണ്ട്. നമുക്കത് എങ്ങനെയാണിത് പ്ലേ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നമുക്കില്ലല്ലോ. അത് സംവിധായകൻ എങ്ങനെയാണ് അതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളത്, അത് നമ്മൾ.
0: ചിത്രപതംഗം ഇന്ന് രാത്രി 9:30.
1: അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്താണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായും ടെൻഷനുണ്ട്.
0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രപാഠ്യഗാനം യൂസഫലി കേച്ചേരി എഴുതിയ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം. ചിത്രം ഗസൽ.

0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി FM വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം
1: ആകാശവാണി FM വാർത്തകൾ.
0: മൂന്ന് ദിവസത്തിനിടയിൽ ജമ്മുകാശ്മീരിലെ അമർനാഥിൽ 56,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ മൂന്നാം ദിവസമായി ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമം അർപ്പിക്കാൻ എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. ഭാരതീയ ജനതാ സംഘം സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ ഗവൺമെന്റുമായി സഹകരിച്ച് കൊൽക്കത്തയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സാംസ്കാരിക ദേശീയത എന്നിവയുടെ ശക്തനായ വക്താവായിരുന്നു ഡോക്ടർ മുഖർജിയെന്ന് അമിത് ഷാ സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9:59 26 സെക്കൻഡ്. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൌരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
1: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
2: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: ഒരിക്കലുമില്ല. ഇത് വളരെ ലളിതമായുള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
1: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
2: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
1: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
2: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
2: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം

വ്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ

0: രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
0: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞു വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിന്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിന്റെ കേൾവി പരിശോധന. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവി കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിന്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പൊ നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിന്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിന്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഡിസീസസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. ഇപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെയുണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സ

0: ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്തു വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിന്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിന്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 6 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, പി കെ ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.

FM മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം CID ഉണ്ണികൃഷ്ണൻ BA BEd. IS കൊണ്ടൂരിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഇഷ്ടഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് വീണ്ടും നാളെ രാവിലെ 9 മണിക്ക്. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവത്തിലൂടെ. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:25, 8 സെക്കൻഡ്. സേവന വാർത്തകൾ. CCF ICAR യങ് സയന്റിസ്റ്റ് പ്രൊജക്ടിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നതിനായി പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന താൽക്കാലിക തസ്തിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 21-45. നാളെ രാവിലെ 10 മണിക്കാണ് കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. www.sift.rs.in

0: swift.res.in.
1: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
2: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
1: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
3: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
3: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
0: കോട്ടയം ജില്ലയിലെ LBS ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ ആരംഭിച്ച PGDCA, DCA, DCA സോഫ്റ്റ്വെയർ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർക്ക് നേരിട്ട് അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 9497818264 ഈ നമ്പറിൽ വിളിക്കുക. 9497818264.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
12: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്.
12: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: കോട്ടയം ജില്ലയിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാലാ കാനാട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് റെഗുലർ ദ്വിവത്സര ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 12. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 96 45 59 41 97, 9645 59 41 97. ഇടുക്കി കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇനി പറയുന്ന വിഭാഗങ്ങളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. ബാലവാടിക 3, SC/ST ക്ലാസ് 1, 2, 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും. താല്പര്യമുള്ളവർ ഉടൻ സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 94 46 57 0 917, 9444 6 5 7 0 9 1 7. പാലക്കാട് തരൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗുണഭോക്തൃ ഫോമുകൾ ഈ മാസം 13 വരെ പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കും. പാലക്കാട് തരൂർ ഗ്രാമപഞ്ചായത്തിലെ കാരമല ചിൽഡ്രൻസ് ആൻഡ് അഡ്വഞ്ചർ പാർക്ക് പ്രവർത്തന സമയം വൈകിട്ട് 3 മുതൽ രാത്രി 9 വരെ ആയിരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04862233036, 04862233036. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:30.
13: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
14: പ്രായോജികർ
13: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
14: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
15: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം.

0: അത് നല്ലതല്ലേ.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപ നിരക്കിലും പവന് 1,07,520 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

102.3 MHz ആകാശവാണി കൊച്ചി എഫ് എം പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ഗാനങ്ങൾ. ഇഷ്ക് തേര എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം സോനു നിഗം പാടിയത്. രചന മനോജ് യാദവ്, സംഗീതം സ്വപ്നിൽ എച്ച് ഡിഗ്ഡേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചിത്രമഞ്ജരി. ഇനി ദിൽ ബേചാര എന്ന ചിത്രത്തിലെ ഗാനമാണ് എ ആർ റഹ്മാൻ സംഗീതം നൽകി പാടിയത്. അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾ

ചിത്രമഞ്ജരിയിൽ ഒരു ഗാനം കൂടി, പത്താൻ എന്ന ചിത്രത്തിലെ ഗാനം, അരിജിത് സിംഗും സുകൃതി കാക്കറും പാടിയത്. കുമാറിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് വിശാൽ ശേഖർ.

0: ചിത്രമഞ്ജരിയെ സമാപിച്ചു. ഇതാകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ നാടാകെ വായനക്കൂട്ടം 11 മണിക്ക്. ഇടപള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ യൂസഫ് അലി കേച്ചേരി അനുസ്മരണം 6 മണിക്ക്. തുടർന്ന് ഗാനമേള. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ്.

0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
0: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
3: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
0: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
6: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
7: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
8: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
9: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
8: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
9: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
8: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
9: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
10: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി രാസവള മന്ത്രാലയം. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡൈമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA ജി സുധാകരൻ. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥമറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. PSC യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ

0: എന്നിവ യോഗത്തിൽ ചർച്ചയായേക്കും. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റും 4 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ആയുർവേദ ഡോക്ടറായ ഹരിത ഹരിബാബു ആണ്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്?
1: വർഷകാലമെന്ന് പറയുന്നത് ആയുർവേദം അനുസരിച്ചിട്ട് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഒരു സഞ്ചാരം ഉണ്ടല്ലോ, അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വർഷത്തിനെ നമ്മുടെ പഴയ ഭാരതീയ ആചാര്യന്മാർ ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ഉത്തരായനം, ദക്ഷിണായനം, ഇങ്ങനെയാണ് ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നത്. അപ്പൊ അതിൽ ഉത്തരായനം എന്ന് പറയുന്നത് മൂന്ന് ഋതുക്കൾ ചേർന്നതാണ്, ശിശിരം, വസന്തം, ഗ്രീഷ്മം. ദക്ഷിണായനം എന്ന് പറയുന്നത് വർഷം, ശരത്, ഹേമന്തം. അതിലെ വർഷകാലമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ശരിക്കും പറയുന്നത് ഈ വർഷകാലം എന്ന് പറയുന്ന ഒരു ഋതുസന്ധി കൂടിയാണ്. അതായത് ഗ്രീഷ്മ ഋതു അങ്ങോട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വർഷ ഋതുവിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അതിന് ഋതുസന്ധി എന്നാണ് ആയുർവേദത്തിൽ പറയുക. അപ്പൊ ഔഷ്ണാധിക്യം കൂടി ഉള്ളൊരു ഉത്തരായണം, അവിടെ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ശരീരബലം ഭയങ്കരമായിട്ട് കുറയും. അതിന് ആയുർവേദത്തിൽ നമ്മൾ ശിശിരം, വസന്തം, ഗ്രീഷ്മം എന്ന് പറയുന്നത് ആദാന കാലമാണ്. അവിടെ നമുക്ക് ആരോഗ്യം ഭയങ്കരമായിട്ട് കിട്ടും, നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യം കിട്ടുന്ന കാലമാണ്, അതിനാണ് ആദാനം എന്ന് പറയുന്നത്. വിസർഗകാലം എന്ന് പറയുന്നത് വർഷ, ശരത്, ഹേമന്തമാണ്. അവിടെ നമ്മുടെ ജഠരാഗ്നിയൊക്കെ വ്യതിയാനം സംഭവിച്ച് ബോഡിയിൽ ഭയങ്കര ക്ഷീണമൊക്കെ വന്ന് നമ്മുടെ ആരോഗ്യം കുറയും, അവിടെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും,
0: രോഗപ്രതിരോധ ശേഷി
1: കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി വരുന്നൊരു ഋതുസന്ധിയുണ്ട്, അതാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതാണ് വർഷകാലത്തിൽ, നമ്മൾ വർഷകാലം എന്ന് പറഞ്ഞാൽ ഇത് കർക്കിടക മാസമല്ലേ. അപ്പൊ കർക്കിടകത്തിൽ പൊതുവെ ആരോഗ്യം മിക്കവർക്കും കുറഞ്ഞിരിക്കുന്നതിന്റെ റീസൺ ഇതാണ്, ഉഷ്ണാധിക്യം കൂടുതൽ കാരണം ഉത്തരായനത്തിൽ ശരീരബലം കുറഞ്ഞിരിക്കും. മഴ മഞ്ഞൊക്കെയുള്ള ദക്ഷിണായനം കാരണം ശരീരബലം കുറച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ കർക്കിടക മാസം എന്ന് പറയുന്നത് രണ്ടിന്റെ ഒരു സന്ധിയാണ്, ആയുർവേദത്തിൽ അതിന് ഋതുസന്ധി എന്നാ പറയുന്നത്. അപ്പൊ ഈ ഋതുസന്ധി കാലത്ത് നമ്മളെ മഴക്കാലം എന്നൊക്കെ പറയുന്ന ആ ഒരു ഋതുസന്ധി കാലത്ത്, മഴക്കാലം എന്ന് പറഞ്ഞാലും കുറെ അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട്. മഴ മാത്രമല്ല, ചിക്കൻ പോക്സ് പോലത്തെ അസുഖങ്ങൾ ഈ ഒരു ഋതുസന്ധികളിലാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ചൂട്, തണുപ്പ് മാറി മാറി വരുന്നത് കാരണമുണ്ടാകുന്ന അസുഖങ്ങളും ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോ ആ ഒരു നമ്മുടെ ബോഡിക്ക് മനസ്സിലാവണില്ല ഇതെന്താണ്, ഒരു ഈ ഒരു ഋതുസന്ധി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ബോഡി ആരോഗ്യം കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലത്ത് നമ്മൾ ചികിത്സകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതാണ് ഈ വർഷകാല ചികിത്സ എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ശരിക്കും കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ഋതുസന്ധി കാലത്ത് ചെയ്യുന്ന ചികിത്സയാണ്.
0: അപ്പൊ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്നോണ്ടായിരിക്കും നമ്മൾ അതിനെ കർക്കിടക ചികിത്സ.
1: അതെ അതെ, കർക്കിടക മാസം എന്ന് പറയുന്നത് ആ ഒരു സമയമാണ്, ഋതുസന്ധി കാലമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന സമയം ആൾക്കാർക്ക് അത്രയും ബോഡി വീക്കായിരിക്കും, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. മഴക്കാലം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മഴ മഞ്ഞൊക്കെ കാരണം ഒരുപാട് അസുഖങ്ങൾ വരും. ഈ മഴ തണുപ്പൊക്കെ വരുമ്പോൾ വാദം കൂടും എന്ന് പറയില്ലേ, അപ്പം രോഗങ്ങൾ കൂടും. അതുപോലെ ദഹനശക്തിയൊക്കെ കുറഞ്ഞിട്ട് പിത്തദുഷ്ടി എന്ന് പറയും. ആയുർവേദത്തിൽ ത്രിദോഷങ്ങളുണ്ട്, വാത, പിത്ത, കഫം. അതിൽ മഴ തണുപ്പ് കാരണം വാദം കൂടുന്നു, അസുഖങ്ങൾ കൂടുന്നു, ദഹനശക്തി കുറഞ്ഞിട്ട് പിത്ത പ്രകോപം ഉണ്ടാകുന്നു, പിത്തദുഷ്ടി അതുണ്ടാകുന്നു, അപ്പോഴും രോഗം കൂടുന്നു. പിന്നെ മഴ മഞ്ഞൊക്കെ കൊണ്ട് തണുപ്പൊക്കെ കൊണ്ട് നമുക്ക് ജലദോഷം പോലെയുള്ള കഫജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നു, അപ്പോഴും ഈ ത്രിദോഷങ്ങളിൽ ഒന്നായ കഫം ദൂഷിക്കുന്നുണ്ട്, അപ്പോഴും അവിടെ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ ത്രിദോഷങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഒരു മാസമാണ് ഈ പറയുന്ന കർക്കിടക മാസം. അപ്പോ ആ ത്രിദോഷത്തിന്റെ അസന്തുലിതാവസ്ഥ കാരണം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
0: അതുകൊണ്ടാണ് കർക്കിടക ചികിത്സക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത്.
1: പിന്നെ പണ്ട് കാലത്ത് ഉപജീവന മാർഗത്തിന്റെ ഒരു അവരെല്ലാരും കൃഷി ചെയ്തായിരുന്നല്ലോ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ഉപജീവന മാർഗാർത്ഥം അവരെല്ലാവരും

വർഷത്തിൽ ഒരു മാസം അവർ ബ്രേക്ക് എടുക്കുമായിരുന്നു എന്നാണ് ആയുർവേദത്തിൽ അനുമാനിച്ച് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമായിരിക്കാം, നമ്മളത് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അറിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഒരു വർഷത്തെ കഠിനമായ അധ്വാനം, ഭയങ്കര ക്ഷീണിച്ച ശരീരത്തിന്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അവർ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തെ അവര് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ അവരുടെ തിരഞ്ഞെടുപ്പും ഈ പറയുന്ന കർക്കിടക മാസത്തിലാണ് വന്നത്. അപ്പൊ അതൊരു ഉത്തമമായ ഒരു തീരുമാനമായിരുന്നു. അത്രയും നാളത്തെ വർഷം അധ്വാനം.

0: പറയുന്ന ഈ കർക്കിടക ചികിത്സ എന്താണ്?
1: കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ്. ആ സമയത്തൊരു ജൂലൈ ഒരു പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയൊക്കെയാണ് ഇംഗ്ലീഷ് മാസപ്രകാരം നമ്മൾ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ തമിഴ്നാട്ടിലെ ആടി മാസം എന്നൊക്കെ പറയില്ലേ, അതും ഇത് തന്നെയാണ്. ശക്തമായ മഴ ഈർപ്പം ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ത്രിദോഷങ്ങൾക്ക് അതിന്റെ ഒരു ഇക്വിലിബ്രിയം നഷ്ടപ്പെടും, അതിന്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. ആ ഒരു ഭംഗം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും. അങ്ങനെ കുറയുമ്പോൾ നമുക്ക് ഡൈജസ്റ്റീവ് കംപ്ലൈൻസ് വരും, അതായത് ദഹനശക്തി കുറയും, പിന്നെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ മനസ്സിനും പറ്റണമെന്നില്ല. അപ്പൊ മാനസികമായ കുറെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു മാസമാണത്. ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതിനും ബോഡിയെ മൊത്തത്തിൽ ഡീടോക്സിഫൈ ചെയ്യാന്ന് പറയില്ലേ, ബോഡിയിൽ കുറെ ടോക്സിൻസ് ഉണ്ടായിരിക്കും, അത്രയും ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ, അതിനൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നതാണ് കർക്കിടക ചികിത്സ. മനസ്സിനും ഇതേപോലെ ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പൊ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞിക്കൂട്ട് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ നമുക്ക് മുക്കുടി സേവ എന്നൊരു ഇതുണ്ട്, പത്തില തോരൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്ത് ശീലിച്ചു വന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ബോഡിയെ റിപ്പയർ ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റും. അതാണ് ഈ മാസം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലുള്ളവർ കൂടുതലും.
0: അപ്പൊ വീട്ടമ്മമാർക്ക് ഇപ്പം പത്തില ഉപയോഗത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: പത്തില തോരൻ എന്ന് പറയും, നമ്മൾ ആ ഒരു തോരൻ വെക്കുകയാണ്, ഒരു പത്തിലകൾ ചേർന്ന എന്താ പറയാ, ഒരു വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതില് അത് ഭക്ഷണമാക്കുക, നമ്മൾ ആ പത്തിലകൾ വെച്ച് തോരൻ ഉണ്ടാക്കി അത് ഡെയിലി ഈ ഒരു മാസം കംപ്ലീറ്റ് കഴിക്കാനാണ്. കോവല്, താള്, തകര, തഴുതാമ, കുമ്പളം, ഇവിടുത്തെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ, മത്തൻ, വെള്ളരി, ചീര, ചേന, ആനക്കൊടുത്തൂവ, ഇത്രയാണ് പത്തില. ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി കഴിക്കുക.
0: ആനക്കൊടുത്തൂവ എന്ന് പറയുന്നത് ചൊറിയണം അല്ലേ?
1: ആ അതിന്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിനെല്ലാത്തിനും. അതുപോലെ ദശപുഷ്പങ്ങളില്ലേ, ദശപുഷ്പങ്ങളും ഈ മാസങ്ങളിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. മുക്കുറ്റി, കറുക, പൂവാങ്കുറുനില, ഉഴിഞ്ഞ, നിലപ്പന, കയ്യോനി, പിന്നെ ചെറൂള, തിരുതാളി, പിന്നെ മുയൽച്ചെവി, വിഷ്ണുക്രാന്തി, ഇതാണ് ദശപുഷ്പങ്ങൾ. ഈ പത്ത് ദശപുഷ്പങ്ങളും പത്തില തോരനും എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതെന്നാ പറയുന്ന ദിവസം ഒരു നേരമെങ്കിലും കഴിക്കുക. പിന്നെ കഞ്ഞിക്കൂട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ, അപ്പൊ കഞ്ഞിക്കൂട്ടും ശീലമാക്കണം.
0: ഇപ്പൊ ഈ ഇല കഴിക്കുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പോ ആ ഇലയുടെ അളവിന് എന്തെങ്കിലും കൃത്യതയുണ്ടോ, അതോ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം? അങ്ങനെയാണ്,
1: ഇതിന്റെ തളിരിലകളാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ നോർമലി തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിന്റെ തളിരിലകൾ എടുത്തിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു ഒരു ദിവസം നമ്മളൊരു തോരൻ വെക്കില്ലേ, അതുപോലെ തന്നെ ഇതും എടുത്തിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന
0: ഓരോ ദിവസം ഓരോ ഇലകൾ വീതം എടുത്താലും മതിയാവും, അതോ എല്ലാ ഇലകളും കൂട്ടി വെക്കുന്നതുകൊണ്ട്?
1: ആ അതിന് ഗുണമുണ്ട്. അങ്ങനെ അങ്ങനെ ഇവിടെ തളിരിലകൾ എടുക്കുന്നത് കൊണ്ട് എല്ലാം കൂടെ തന്നെ ചെയ്യുമ്പോഴായിരിക്കും, തളിരിലയല്ലേ ചെറുതായിരിക്കും, അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ്. കഞ്ഞിക്കൂട്ടിൽ തന്നെ നമ്മൾ ഇതെല്ലാം കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. ദശമൂലം, ത്രികടു, ശതകൂപ്പ, ഉലുവ, ജീരകം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാ. എന്താന്ന് വെച്ചാൽ അപ്പൊ ദഹനശക്തി പെട്ടെന്ന് കൂടാൻ സഹായിക്കും, ദേഹത്തിന് പോഷണം കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പോയിരുന്ന ആ ഒരു രോഗപ്രതിരോധ ശേഷിയൊക്കെ ഇത്രയും മെഡിസിൻസ് കഴിക്കുമ്പോൾ, നമുക്ക് മെഡിസിൻസ് നമ്മൾ ആഹാരമാക്കിയാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് ഇത് ഇമ്പ്രൂവ് ആകുമെന്നാണ്. അങ്ങനെയാണ് ശാസ്ത്രം. രോഗങ്ങൾ കൂടുന്നത് എപ്പോഴും ത്രിദോഷങ്ങൾക്ക് അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഇതിനെ ശമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ആഹാര സേവ കൊണ്ട് അർത്ഥമാക്കുന്നത്.
0: അപ്പൊ ഈ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പൊ വീടുകളിലുള്ള വസ്തുക്കള് വച്ചിട്ടും മരുന്ന് കഞ്ഞി ഉണ്ടാക്കിക്കൂടെ? ഇപ്പൊ മാർക്കറ്റില് ഇത്തരം കഞ്ഞിക്കൂട്ടുകൾ അവൈലബിൾ ആണ്, അപ്പൊ അതിലൊത്തിരി മരുന്നുകൾ, പച്ചമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്കൊരു ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഇത് വാങ്ങി ഉപയോഗിക്കാതെ വീട്ടിൽ ഉണ്ടാവുന്ന വസ്തുക്കൾ വെച്ചിട്ടൊരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ കഴിയില്ലേ?
1: ഇത് എല്ലാം തന്നെ കിട്ടിയില്ലെങ്കിലും നമുക്കുള്ള അത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം. ഇപ്പൊ ദശമൂലങ്ങൾ എല്ലാം കിട്ടിയില്ലെങ്കിലും ത്രികടു എല്ലാം കിട്ടിയ ശതകുപ്പ ഉലുവൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും, ജീരകം ഉണ്ടാകും, പിന്നെ പത്തില തോരനിലെ എന്താ പറയാ ചീര, ചേന, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ചെങ്കിലും നമ്മള് നമ്മുടെ ബോഡിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പോലെ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മുടെ ശരീരം ഭയങ്കര ദുർബലമായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മള് ഫാസ്റ്റ് ഫുഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് എന്റെ ബോഡിയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഇതിനെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതിലേ കാര്യമുള്ളൂ. അപ്പൊ ഏറ്റവും അനുഗുണമായ ഔഷധദ്രവ്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ കഞ്ഞികൾ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. കഞ്ഞിക്കൂട്ട് ഇപ്പൊ കിട്ടും, അത് ഞവര അരിയില്ലേ, ഉണക്കലരി, ഞവര അരി, നുറുക്ക് ഗോതമ്പ്, യവം, ഇതിലേതെങ്കിലും ഒന്നിന്റെ ഒരു മിക്സ് എടുത്തിട്ട് ഇതിൽ ഔഷധ ചൂർണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം, കഞ്ഞി ഉണ്ടാക്കാം.
0: അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞപ്പോ ഞവര അരിയുടെ കാര്യം, അപ്പൊ ഞവര അരി ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ കഴിക്കുന്ന സാധാരണ അരി കൊണ്ട് ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും?
1: ഉണ്ടാക്കാം. ഞവര അരിക്ക് ആയുർവേദത്തിൽ അതിൻ്റെതായ പ്രാധാന്യം ഉള്ളത് കൊണ്ടും

0: ഈ ഒരു കാലഘട്ടം, ഈ ഒരു മാസം വളരെ നല്ലതായതുകൊണ്ടും കർക്കിടക കഞ്ഞിക്കൂട്ടിന്റെ കൂടെ കൂടുതലും ഇതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ആ അത് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയായാലും. പിന്നെ മേമ്പൊടികളെ പറ്റിയും പറയുന്നുണ്ടല്ലോ, നമ്മൾ ശർക്കര അല്ലെങ്കിൽ ഉപ്പ് ഇതിലേതെങ്കിലും ഒന്ന് മേമ്പൊടിയായിട്ട് ചേർത്തിട്ട്, ചിലർ എന്താ പറയുക, നെയ്യ് തേങ്ങാപ്പാലം ഒക്കെ ചേർത്തിട്ട് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അതും നല്ലതാ. അപ്പൊ വീട്ടിലുള്ളത് തന്നെ ആണല്ലോ, തേങ്ങാപ്പാല് പാൽക്കഞ്ഞിയൊക്കെ കുടിക്കുന്ന പോലെ തേങ്ങാപ്പാൽ കഞ്ഞി, അങ്ങനെ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം.
1: ചെറു കുട്ടികൾക്കും കൊടുക്കാം,
0: ചെറു കുട്ടികൾക്ക് കൊടുക്കാം, പ്രായമുള്ളവർക്ക് കൊടുക്കാം. പക്ഷെ അവരുടെ ദേഹബലം ഒക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. വളരെ ഡൈജസ്റ്റീവ് ഫയർ ഇല്ലാത്ത ആൾക്കാരുണ്ട്, ജഠരാഗ്നി ബലം കുറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് കുറച്ച് മൈൽഡായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. എല്ലാവർക്കും കൊടുക്കാം.
1: ഡോക്ടറെ, ഇലകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ നമ്മള് മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഭക്ഷണ കാര്യത്തില്?
0: ചില ഇലക്കറികൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. മുരിങ്ങ പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ വിഷാംശത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മുരിങ്ങ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൈര് ഒരുപാട് തണുത്ത മഴക്കാലത്ത്, തൈര് തണുപ്പാണ്, കഫം ഉണ്ടാക്കും, നമുക്ക് ഒരുപാട് കഴിക്കാൻ പാടില്ല. പിന്നെ തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് കഴിക്കാൻ പാടില്ല മഴക്കാലത്താണ്.
1: എപ്പോഴും ചൂടോടുകൂടി,
0: ചൂടോടുകൂടി അല്ലെങ്കിൽ ചെറു ചൂടോടുകൂടി
1: ഭക്ഷണം
0: കഴിക്കണം. പകൽ ഉറങ്ങുന്നത് ഭയങ്കര മോശമാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് മഴക്കാലത്ത് പകലുറക്കം, ചില ഋതുക്കളിൽ മാത്രമാണ് നമ്മൾ പകൽ ഉറങ്ങാൻ അനുവദിക്കുന്നത്. മഴക്കാലത്ത് ഒരു കാരണവശാലും പകൽ ഉറങ്ങാൻ പാടില്ല. അമിതമായ വ്യായാമം ചെയ്യാൻ പാടില്ല. എല്ലാരും കരുതും മഴക്കാലമല്ലേ, തണുപ്പല്ലേ, വ്യായാമം ചെയ്യാം, ശരീരത്തിന് ചൂട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഋതുസന്ധി വരുന്നുണ്ട്, ഒരു വിസർഗകാലം പോലെയാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യം ദിനം പ്രതി കുറഞ്ഞു വരുന്നൊരു സമയത്ത് നമ്മൾ ഒരുപാട് വ്യായാമം ചെയ്യാൻ പാടില്ല. തണുപ്പ് മഴയൊക്കെ കാരണം ആൾക്കാർ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല സുഖമാണെന്ന് കരുതി വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത്രയും താങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരം ഭയങ്കര മൃദുവായിരിക്കുന്ന അവസ്ഥയാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത്, കർക്കിടക ചികിത്സ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ബോഡി ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ തണുത്ത ഭക്ഷണം, തണുത്ത വെള്ളം, ഐസ്ക്രീം പോലത്തെ കൊച്ചുകുട്ടികളൊക്കെ മഴയാണെങ്കിലും കഴിക്കും, പക്ഷെ അങ്ങനെ പാടില്ല. പകല് ഒരുപാട് നേരം ഉറങ്ങുന്നത് അതൊന്നും നന്നല്ല. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്, അതാണ്. ഈ ഒരു ഋതുസന്ധി വരുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. മഴക്കാല ജനരോഗങ്ങൾ കൂടാതെ അല്ലാതെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കൊച്ചുകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ജലദോഷം ഒക്കെ വരുന്നത്. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെതാണ്. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഡെയിലി നമ്മൾ കുറച്ച് കറിവേപ്പില, എന്താ നെല്ലിക്ക വലിപ്പത്തിലെ കറിവേപ്പില, മഞ്ഞളൊക്കെ അരച്ചുരുട്ടി കഴിക്കാൻ പറയുമായിരുന്നു ഞങ്ങളുടെ സാറുമാർ, പഴയ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തില് കുറച്ച് കറിവേപ്പില, മഞ്ഞള്, ഇത് അരച്ചുരുട്ടി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാസം നമുക്ക് വേറെ അസുഖങ്ങള് കർക്കിടക മാസം പറഞ്ഞു വരാതിരിക്കും. കാരണം ആ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് മഞ്ഞളിലും കറിവേപ്പിലയിലും ഉള്ളത്. ഇപ്പൊ കിട്ടുന്ന കറിവേപ്പിലയുടേതല്ല, ശരിക്കും നല്ല കറിവേപ്പില ആണെങ്കിൽ അങ്ങനെയാണ്.
1: നമുക്ക് വീടുകളിലുള്ള കറിവേപ്പില ഇതുപോലെ ഉപയോഗിക്കാം.
0: അതെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നല്ല കറിവേപ്പില ഒരുപാട് കൂട്ടി അങ്ങനെ ചെയ്യാം. മോരുകറി പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് അതിന്റെ അളവ് കൂട്ടുക. നെല്ലിക്ക വെറുതെ കഴിക്കുക, വൈറ്റമിൻ സി ആണ്, നല്ലതാണ്.
1: നമ്മൾ വേപ്പില കൊണ്ട് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുക,
0: അങ്ങനെയൊക്കെ കഴിക്കാം. നെല്ലിക്ക ചമ്മന്തി കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ ഈ നെല്ലിക്ക ചമ്മന്തി ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രമേഹത്തിന് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ഇതാണ് നെല്ലിക്ക മഞ്ഞൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കർക്കിടക കഞ്ഞിക്കൂട്ട് കഴിക്കുന്ന പ്രമേഹ രോഗികളുണ്ടല്ലോ, അവർക്ക് ചാമ, തിന, ബാർലി ഇവ ചേർത്തിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത്, അല്ലെങ്കിൽ തവിടുള്ള അരിയൊക്കെ.
1: അതായിരിക്കും
0: കുഴപ്പമില്ല, പക്ഷെ തവിടുള്ള അരികളായിരിക്കും കുറച്ചും കൂടെ പ്രമേഹ രോഗികൾക്ക് നല്ലത്. അതുപോലെ പനിയുള്ള അവസ്ഥയിൽ കഞ്ഞി കൊടുക്കാമോ ചിലർ ചോദിക്കും. പനിയുള്ള ഈ അവസ്ഥയിൽ തേങ്ങ ഉപയോഗിക്കാതെ വേണം കഞ്ഞി കൊടുക്കാൻ, അതല്ലെങ്കിൽ ഡൈജഷൻ എഫക്ട് ചെയ്യും അങ്ങനെ. അപ്പോ
1: തേങ്ങാപ്പാലും ഉപയോഗിക്കുന്നത്,
0: തേങ്ങാപ്പാലും അവിടെ വേണമെന്നില്ല ആ ഒരു സമയത്ത്. ശർക്കര കുഴപ്പമില്ല, ഇന്ദുപ്പ് ചേർത്തിട്ട് കൊടുക്കാം, അപ്പൊ ഡൈജഷനെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും.
1: ഡോക്ടർ, മുക്കുടി സേവയെ കുറിച്ച് പറഞ്ഞു, അതേ കുറിച്ചൊന്ന് പറയോ.
0: മുക്കുടി സേവ എന്ന് പറഞ്ഞാൽ മോരിൽ തയ്യാറാക്കുന്ന ഒരു ഔഷധ പാനീയമാണ്. മോരിലാണ് ഇത് തയ്യാറാക്കുന്നത്.
1: അതെങ്ങനെയാണ്?
0: അതിൽ ജീരകം, അയമോദകം, കുരുമുളക്, പുളിയാരില, കേട്ടിട്ടുണ്ടോ, കുടകപ്പാല, തൊലി, ഇതൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകൾ മോരിൽ അരച്ചിട്ടാണ് മുക്കുടി ഉണ്ടാക്കുന്നത്. അത് കുറച്ചും കൂടി ഔഷധ പ്രയോഗമാണ്, പക്ഷേ നമുക്ക് കിട്ടുന്നതാണ് ജീരകം, അയമോദകം, കുരുമുളകൊക്കെ. അതൊക്കെ ഇട്ടിട്ട് കുടകപ്പാല തൊലി ഒക്കെ വെച്ചിട്ട് ഡെയിലി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇഞ്ചി, കറിവേപ്പില, ജീരകം, അയമോദകം, ഇത് നാലും ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം.
1: മോരിൽ അരച്ച് ചേർക്കാണ് ചെയ്യുന്നത്?
0: മോരിൽ തയ്യാറാക്കിയാൽ മതി. മോരിൽ അരച്ചിട്ട് ഒരു ഒരു എന്താ പറയാ, മോരിൽ അരച്ച് ചേർത്തിട്ട് കാച്ചിയാൽ മതി, മോര് കാച്ചുന്നത് പോലെ. എന്നിട്ട് അതൊന്നും എല്ലാ ദിവസവും കഴിക്കാം. ഉപയോഗിക്കാൻ നല്ലതാണ്.

0: ഇത് ഇത് കർക്കിടക മാസത്തിലാണ് പ്രധാനമായിട്ടും കഴിക്കുന്നത്. അല്ലാത്തപ്പോഴും നമുക്ക് കഴിക്കാം. കാരണം ഇഞ്ചി, കറിവേപ്പില, ജീരകം, അയമോദകം ഇത്രയും നമുക്ക് എപ്പോഴും അവൈലബിളാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഡെയിലി കഴിച്ചാലും
1: കുഴപ്പമില്ല.
0: മോരുകറി ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന മോരുകറി പോലെ ചോറിന്റെ കൂടെയും കഴിക്കാം. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എന്ത് കാര്യവും നമുക്ക് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
1: അപ്പൊ ഈ കർക്കിടക ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ ഈ കർക്കിടക കഞ്ഞി എന്ന് നമ്മൾ പറയുന്ന മരുന്ന് കഞ്ഞി, അത് നമുക്ക് എല്ലാ കാലത്തും കഴിക്കാമോ?
0: എല്ലാ കാലത്തും ഇപ്പൊ ഈ ഒരു ഇത് കുറഞ്ഞ് ആരോഗ്യം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആകുമെന്നുള്ളൂ. നമുക്ക് ഏത് സമയത്തും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചിലര് ഇപ്പൊ എന്റെ ക്ലിനിക്കിൽ തന്നെ വന്നിട്ട് ചോദിക്കാറുണ്ട് കഞ്ഞിക്കിട്ടുണ്ടോ. പക്ഷെ കഞ്ഞിക്കിട്ട് കർക്കിടക മാസം അല്ലെങ്കിൽ പോലും അവർ ചോദിക്കാറുണ്ട്. ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതൊരു 16 പരം മരുന്നുകൾ ചേർത്തുള്ള സൂക്ഷ്മ മിശ്രിതമാണ്, ഒരു ചെറിയ മിക്സ്ചർ ആണല്ലോ. അപ്പൊ ഇതൊന്നുമില്ലെങ്കിലും അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ഔഷധ കഞ്ഞി കുടിക്കാം. കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് കർക്കിടക മാസമാണെന്നേ ഉള്ളൂ. മരുന്ന് കഞ്ഞി എപ്പോ വേണമെങ്കിലും കുടിക്കുന്നതിന് കുഴപ്പമില്ല.
1: പക്ഷെ ഈ പ്രമേഹ രോഗികളെ പോലെയുള്ളവർക്ക് ഞവരരി അല്ലെങ്കിൽ അത് മാറ്റിയിട്ട്
0: ഈ പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. കഴിക്കാം, പക്ഷെ തവിടുള്ള അരി, പിന്നെ തിന, ബാർലി, ചാമ ഇത് ചേർത്തിട്ട് കഞ്ഞിയാക്കുന്ന കുറച്ചും കൂടി ഉത്തമമായിരിക്കും അവരുടെ ഒരു ദേഹബലം.
1: കൂടുതലും ആളുകൾ ഇപ്പം മില്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്.
0: അത് ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രമേഹ രോഗികൾക്ക് അത് ഉപയോഗിക്കാം.
1: അപ്പൊ ഡോക്ടർ, കർക്കിടക ചികിത്സ അത് എത്ര ദിവസത്തേക്ക് വേണം എന്നൊരു കണക്കുണ്ടോ?
0: കർക്കിടക ചികിത്സയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ശരീരബലം അനുസരിച്ചിട്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓരോ പേഷ്യന്റിനും ഓരോ പ്രകൃതമായിരിക്കും. വാദപ്രകൃത മനുഷ്യരുണ്ട്, പിത്തപ്രകൃതക്കാരുണ്ട്, കഫപ്രകൃതക്കാരുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി, അവരുടെ രോഗം, അവരുടെ പ്രകൃതി ഇതൊക്കെ അനുസരിച്ചിട്ട് ചികിത്സ വ്യത്യസ്തപ്പെടുന്നുണ്ട്. അപ്പോൾ ചികിത്സയുടെ ടൈപ്പ് എങ്ങനെയാന്നുള്ളത് നമ്മുടെ ബോഡി ടൈപ്പ് എങ്ങനെയാന്നുള്ളത് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഒരു നമ്മുടെ പ്രകൃതി, ഒരാൾ വാദപ്രകൃതമായിരിക്കും, അപ്പൊ അവർക്ക് കൊടുക്കുന്ന അതേപോലെ ആയിരിക്കില്ല പിത്തപ്രകൃതിക്കാരുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പൊ ചികിത്സയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ചിലർക്ക് 7 ദിവസം മതി, ചിലർക്ക് 14 ദിവസമായിരിക്കും, ചിലർക്ക് 21 ദിവസമായിരിക്കും. പൊതുവിൽ 7, 14, 21 ഇങ്ങനെയാണ് പൊതുവിൽ ചെയ്ത് വരുന്നത്. നല്ലൊരു പ്യൂരിഫിക്കേഷന് ഒരു 14 to 21 വരെ വേണമെന്നാണ്. പിന്നെ ഒരു പ്യൂരിഫിക്കേഷൻ ആണല്ലോ. അപ്പൊ നമ്മുടെ ശരീരഘടന, ആ രോഗത്തിന്റെ അവസ്ഥ, രോഗമുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പൊ സാരത എന്നൊക്കെ പറയുന്ന ആയുർവേദത്തിൽ കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ മനുഷ്യരും ഓരോ ബോഡി ടൈപ്പാണ്. അപ്പം ചിലർക്ക് അത് സഹിക്കാൻ പറ്റുന്ന ഒരു അളവുണ്ട്, ഓരോരുത്തരുടെ ത്രെഷോൾഡ് ഡിഫറെന്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. എപ്പോഴും ശരീരപ്രകൃതം അനുസരിച്ചിട്ടാണ്. പ്രകൃതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കര വലുതാ ആയുർവേദത്തിൽ. നമുക്കത് അസസ് ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സിന്. അത് അസസ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ട ചികിത്സ അവർക്ക് മാത്രമായിട്ട് നിർദ്ദേശിക്കുകയാണ് പതിവ്.
1: അപ്പം ഈ കർക്കിടക ചികിത്സ എന്ന് പറയണ അല്ലെങ്കിൽ ഈ മരുന്ന് കഞ്ഞി സേവ ഇതെല്ലാം തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്.
0: അതെ അതെ അതെ. കാരണം ആരോഗ്യമുള്ളവർക്ക് രോഗം വരാതിരിക്കാനും നല്ല ഹെൽപ്ഫുൾ ആണ്. ആരോഗ്യം ഇല്ലാത്തവർക്ക് അതിനെ കുറച്ചും കൂടെ പ്യൂരിഫൈ ചെയ്ത് നല്ല രീതിയിലേക്ക് വരാനും ഹെൽപ്ഫുൾ ആണല്ലോ. അപ്പൊ എപ്പോഴും കർക്കിടക ചികിത്സ രണ്ടു കൂട്ടരും ചെയ്യുന്നുണ്ടല്ലോ. ആരോഗ്യം ഉള്ളവരും ചെയ്യുന്നുണ്ട്, അസുഖമുള്ളവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഡോക്ടറെ എടുത്ത് പോയിട്ട് നമുക്ക് അസുഖമൊന്നുമില്ല, പക്ഷെ കർക്കിടക ചികിത്സ ചെയ്യണം ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രമേ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു അതത്ര ഹെൽത്തി ആയിരിക്കണമെന്നില്ല. ഇപ്പം ഒരാൾക്കുള്ള അസുഖങ്ങൾ ഒരാളുടെ ബോഡി പ്രകൃതമോ ആയിരിക്കില്ല നമ്മളുടേത്. അപ്പൊ അവർ ചെയ്യുന്ന അത് തന്നെ മറ്റവർ ചെയ്തു കഴിഞ്ഞാൽ അത് ബോഡിക്ക് പ്രശ്നം വരും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. പിന്നെ അസുഖങ്ങൾ ഉള്ളവരുണ്ടല്ലോ, നടുവേദന, ശരീരവേദന, കൈകാലുകൾക്ക് തരിപ്പൊക്കെ ഉണ്ടാകും ഈ ഒരു മാസം, അങ്ങനെയുള്ളവർക്കും വാദരോഗ എന്ന് പറയും, വാദരോഗ സ്പെക്ട്രത്തിൽ വരുന്ന കുറെ അസുഖങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മഴക്കാലത്ത് കൂടും, തണുപ്പ് കൂടുമ്പോൾ മഴക്കാലത്ത് ഇത് കൂടും. അപ്പോൾ അതിനെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് റിലീഫ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറുടെ അഡ്വൈസ് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കറിയില്ലല്ലോ നോർമൽ ആൾക്കാർക്ക് എങ്ങനെയാണ് വാദപ്രകോപം ഉണ്ടാവുക, എങ്ങനെയാണ് പിത്തപ്രകോപം, അതറിയില്ല. അപ്പൊ നമ്മളെപ്പോഴും ഡോക്ടേഴ്സിന്റെ ഹെൽപ്പ് തേടുന്നതാണ് നല്ലത്. സ്വയം ചികിത്സ ഒഴിവാക്കുന്നതാണ് നല്ലത്.
1: ഇപ്പം പൊതുവേ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രചാരം വരുന്നുണ്ട്. അപ്പം ആളുകൾ കടകളിൽ പോയി ഈ കിറ്റ് മരുന്ന് കഞ്ഞിയുടെ കൂട്ട് വാങ്ങി തനിയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഒരു അപകടം എന്താണ്?
0: തനി ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ഒരു ഏതൊക്കെ കാലത്ത് എത്ര ദിവസത്തേക്കെന്നൊക്കെയുള്ള നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യുന്നത് നല്ലത്. കഞ്ഞിക്കിട്ട് എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് അതിന്റെ ആ ഒരു വിധത്തിൽ കഴിക്കാം. ട്രീറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കണം. ചിലർ കർക്കിടക ചികിത്സയ്ക്ക് പോകാറുണ്ട്, വീട്ടിലുള്ള മരുന്ന് കഞ്ഞി പ്രയോഗം അല്ലാതെ ചികിത്സകൾ. ഇപ്പോ
1: ഡോക്ടർ കിടത്തി ചികിത്സയെ കുറിച്ചാണ്,
0: കിടത്തി ചികിത്സകൾ അവർ വീട്ടിൽ പോയി വന്ന് ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ചെയ്യുന്നവരുണ്ട്. അതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ചിലർക്ക്. കാരണം ഒരുപാട് വാദം പ്രകോപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോയിട്ട് ഭയങ്കര തണുപ്പുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യും.

0: ഒന്നും അത്ര നല്ലതല്ല. അപ്പൊ എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസിന് അണ്ടറിലേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൽ കുറെ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ ആണല്ലോ, ശോധന തെറാപ്പി എന്നാ പറയാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത് അത്ര നല്ലത്, ആരോഗ്യകരമായിരിക്കില്ല. അതുകൊണ്ടാണ്, കാരണം അവരുടെ ശരീരഘടന വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾക്കിത് വേണമെന്ന് പറയുന്നതിൽ നല്ലത് ഡോക്ടർ ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: ഡോക്ടർ, ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്?
0: അഭ്യംഗമുണ്ട്, നമ്മൾ പിഴിച്ചിൽ ഉഴിച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ ആയുർവേദത്തിൽ പറയുന്ന അഭ്യംഗമുണ്ട്. കേരളീയ ചികിത്സയിൽ നമ്മൾ ഉഴിച്ചിൽ പിഴിച്ചിൽ എന്ന് പറയുന്നുണ്ട്. നസ്യമുണ്ട്, ഇപ്പൊ സ്റ്റീമൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഉണ്ട്. പിന്നെ ധാരയുണ്ട്. നമ്മൾ പിഴിച്ചിലൊക്കെ എണ്ണ ഉപയോഗിക്കുമ്പോൾ പോലും ഏതെണ്ണയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് വേണം. അതുകൊണ്ടാണ്. പിന്നെ ഡയറ്ററി മോഡിഫിക്കേഷൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വാമന വിരേചന വസ്തികൾ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അത് അഡ്വൈസബിൾ അല്ല. കപമുള്ളവർക്കായിരിക്കും വമനം ചെയ്യുക, പിത്തപ്രകോപമുള്ളവർക്കായിരിക്കും വിരേചനം ചെയ്യുക, മറ്റേ വസ്തി ചെയ്യുന്നത് വാദപ്രകോപമുള്ളവർക്കായിരിക്കും. അപ്പോൾ ഒരാൾ പോയിട്ട് എനിക്ക് ഡീടോക്സിഫിക്കേഷൻ വേണം എന്ന് പറയുമ്പോൾ ഒരു ട്വിൻസിന് പോലും രണ്ട് തരത്തിലുള്ള ചികിത്സകളാണ് നമ്മൾ വിധിക്കുന്നത്, ഐഡന്റിറ്റിക്കൽ ട്വിൻസിന് പോലും. അത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. രക്തമോക്ഷം പോലെയുള്ളതൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ഒരു ശ്രദ്ധ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ നമ്മൾ മാനസികാരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധിക്കണം. യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും ചെയ്യണം. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ചികിത്സാവിധികളാണ് ഈ പറയുന്ന കിടത്തി ചികിത്സയിൽ പോലും വരുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളിൽ പ്രത്യേകതകളുണ്ട്, അവരുടെ ശരീരഘടന അനുസരിച്ചിട്ടേ കൊടുക്കാറുള്ളൂ.
1: ഇപ്പം ഈ വർഷകാലത്തെ ചർമ്മ സംരക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ മുടി, ഇതൊക്കെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്?
0: വർഷകാലത്ത് ഈർപ്പം മുടിയിലൊക്കെ നിൽക്കും, നമ്മുടെ ശരീരത്തിലും നിൽക്കും. ഈ ഒരു കാലത്ത് നമ്മുടെ മുഖത്തും ശരീരത്തിലും അടിഞ്ഞുകൂടുന്ന എന്താ പറയാ, അഴുക്കുകൾ, ഡേർട്സ് ഭയങ്കര കൂടുതലാ. അപ്പോ അതിന്റെ കൂടെ തന്നെ ചർമ്മം ഭയങ്കര മൃദുവായിരിക്കുകയും ചെയ്യും. ഇപ്പൊ മുടിയിലും മുഖത്തും ഒക്കെ വരുന്ന അഴുക്കുകളെ, അല്ലെങ്കിൽ ആ ഈർപ്പം കാരണം ഉണ്ടാകുന്ന അഴുക്കുകളെ നമ്മൾ ഡെയിലി വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് നല്ല ഫേസ് പാക്കുകള്, തലയിൽ ഇടാവുന്ന തൈലങ്ങള്, ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ സ്കാൽപ്പ് ആണെങ്കിലും മുഖമാണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതിലാണ് കാര്യം. അപ്പം ശരീരത്തിലെ സ്രോതസ്സൊക്കെ ഓപ്പൺ ആയിരിക്കും, നമ്മുടെ പോസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പം നമ്മുടെ ചർമ്മം നല്ല മൃദുവായിരിക്കുന്ന സമയത്ത് തൈലങ്ങളൊക്കെ അബ്സോർബ്ഡ് ആവാനുള്ള എന്താ പറയാ അവസ്ഥ വളരെ നല്ലതാണ്, ഭയങ്കര സഹായകമാണ്. ഈ പറയുന്ന പോസില്
1: കുങ്കുമത്തിലുള്ള
0: സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോ മൃദുവായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർഷൻ കൂടും. അതായത് ഇപ്പൊ ഒരു തൈലം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ചർമ്മം ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഇതിന്റെ അബ്സോർഷൻ കൂടുന്നത് കാരണം അതിന്റെ എഫക്റ്റും ആ സമയത്ത് കൂടുതലായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ മഴയും ഈർപ്പം ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മുഖമൊക്കെ കഴുകുന്നുണ്ടാവും, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, വെറുതെ കഴുകായിരിക്കും. കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എത്രത്തോളം സൗന്ദര്യം ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ
1: ഈ മഴക്കാലത്ത് നമ്മുടെ മുടിയില് തൈലങ്ങൾ അല്ലെങ്കിൽ എണ്ണ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ?
0: ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഈ പറയുന്ന കർക്കിടക മാസത്തിലെ കാലാവസ്ഥയും മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥയും തമ്മിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡാൻഡ്രഫ് പോലെയുള്ള ഇഷ്യൂസ് വരുന്നത്. താരനൊക്കെ ഉള്ളവര് ഒരുപാട് തൈലങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. സ്കാൽപ്പിൽ ഇങ്ങനെ ശൽക്കങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന താരനുള്ള ആൾക്കാർ ഒരിക്കലും എണ്ണ നേരിട്ട് പ്രയോഗിക്കരുത്. ഇപ്പൊ നമ്മൾ ഒരു സ്പൂൺ എടുത്ത് ആ സ്പൂണ് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ താരന് വേണ്ട എണ്ണകൾ തന്നെ പ്രത്യേകം കൊടുക്കാറുണ്ട്. അപ്പൊ അത് താരന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ നോർമൽ ഒരു എണ്ണ, നല്ലെണ്ണ പോലത്തെ എണ്ണകളൊക്കെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താരം കൂടും. അപ്പൊ വീണ്ടും മുടികൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് കേശ സംരക്ഷണം സാധ്യമല്ല. ആ സമയത്ത് വീണ്ടും നമ്മൾ മുടി വളരാനുള്ള എണ്ണ തേച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം അവിടെ താരം നിൽക്കുന്നത് കാരണം നമ്മൾ എത്ര നമുക്ക് മുടിയിൽ മസാജ് ചെയ്ത് എണ്ണ അപ്ലൈ ചെയ്താലും മുടി വളരില്ല, കാരണം താരൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം നമ്മൾ താരൻ പോകാനുള്ള മരുന്നുകൾ, അതിന് പല പല മരുന്നുകളുണ്ട്, ഓയിലുകളുണ്ട്, അതെല്ലാം അപ്ലൈ ചെയ്ത് താരനെ മാറ്റുക. അത് കഴിഞ്ഞിട്ട് മാത്രം താരൻ മുഴുവനായി പോയതിനു ശേഷം മാത്രം കേശ സംരക്ഷണം ചെയ്യുക. അത് മുടിയുടെ കാര്യം. ചർമ്മത്തിലാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാന്ന് പറയില്ലേ, അപ്പൊ നല്ല രീതി നമുക്ക് പഞ്ചസാര വെച്ച് വരെ മുഖം സ്ക്രബ് ചെയ്യാൻ പറ്റും. നോർമൽ നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാര, അരിപ്പൊടി കുറച്ചളവിൽ എടുക്കാവൂ, ചൂട് കൂടുതലുണ്ട്. അപ്പം മുഖം സ്ക്രബ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഒന്ന് വൃത്തിയായി കഴിഞ്ഞ ശേഷം എന്തെങ്കിലും പാക്ക് ഇടുക. അപ്പൊ ഈ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. തൈര് കടലമാവൊക്കെ മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ്. പയറുപൊടി കുറച്ച് ഡ്രൈ ആകും. അപ്പൊ ഇങ്ങനെയുള്ള പാക്കുകളുണ്ട് വീട്ടിൽ തന്നെ, നമുക്ക് ഒരുപാട് പാക്സ് അറിയാം, ഫേസ് പാക്സ് അറിയാലോ, അതെല്ലാം ഇങ്ങനെ ചെയ്യുക. അതിന് മുൻപ് ഒരു സ്ക്രബിങ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച്

0: ഇവിടെ നല്ല റിസൾട്ട് ഉണ്ടാകും. ആവി കൊടുക്കാം, മുഖത്ത് ചെറിയ രീതിയിൽ ആവി, ഒരുപാട് കൊടുക്കരുത്, ചെറിയ രീതിയിൽ ആവി കൊടുത്തതിന് ശേഷം പാക്കിടാം. അതൊക്കെയും മുഖത്തിന് നല്ലതാണ്. കേശസംരക്ഷണം അതിന്റെ രീതിയിൽ താരൻ കളഞ്ഞതിന് ശേഷം മാത്രം, മുഖസംരക്ഷണം ഇതുപോലെ നമ്മുടെ ഡേർട്ടൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പാക്കിടുക. തൈലങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്, മുഖത്തിന് വേണ്ട തൈലങ്ങൾ മാത്രം. ചില തൈലങ്ങൾ എല്ലാവർക്കും, ശരീരത്തിൽ തേക്കുന്ന എല്ലാ തൈലങ്ങളും മുഖത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല, അപ്പൊ അത് നോക്കിയിട്ട് മാത്രം തേച്ചാൽ മതി.
1: വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം ഡോക്ടർ ഹരിത ഹരിബാബുവുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444756212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
4: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2-42-63-97, 0484-2-42-63-87 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. സമയം 11:30 കഴിഞ്ഞ് 30 മിനിറ്റും 14 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർഡ് പ്രോഗ്രാം NCERT ഉമംഗ്.

0: तो क्यों ना अपनाएं खुशियां, अपना कर मनोदर्पण। कॉल करें 844-844-0632 पर और पाएं NCERT द्वारा अपनी शैक्षिक व भावनात्मक समस्याओं का समाधान।
1: अभी आपने सुना ये कार्यक्रम, इस पर हम आपसे प्रतिक्रियाओं की अपेक्षा करेंगे, जरूर लिख भेजिएगा।
2: और श्रोताओं, अब इसी के साथ हमारा उमंग कार्यक्रम यहीं पर समाप्त होता है। तो अजीत
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। कल फिर मिलेंगे। नमस्कार।
3: उमंग, उमंग, उमंग, उमंग।
4: चिल्ल जालकम। നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
5: ആകാശവാണി FM വാർത്തകൾ.
6: ബ്രിക്സ് തല വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് 4 ദിവസത്തെ യോഗം. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിനാശംസ നേർന്നു. അദ്ദേഹത്തിന്റെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ലോകമെമ്പാടും ജനങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. KSRTCയുടെ വനിതാ സൌജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കുവാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ബസ് ഉടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൌജന്യ നിരക്കിനെക്കുറിച്ച് ചർച്ചയാകുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. PSC ക്രമക്കേടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ PSC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിൽ സെൻസസ് 2022 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ്

0: വിവരശേഖരണം നടത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, PM വിശ്വകർമ്മ പദ്ധതിയെക്കുറിച്ച് ഒരു പരിപാടി, തുടർന്ന് ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കര അവസാന ഭാഗം, 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശകാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
2: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 കാർഷിക ജീവനം, സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മഞ്ഞുമലിലുള്ള ബിജു പി ബാലൻ. വിപണി 7:25 വാർത്തകൾ, 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, കണക്ക് പിഴയ്ക്കുന്ന കാലവർഷം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ ആദ്യഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ നോവൽ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഡോക്ടർ ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ സംഗീത കച്ചേരി, ടി എൻ കൃഷ്ണൻ വയലിൻ, ട്രിച്ചി ശങ്കരൻ മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ. 11:00 ഹിന്ദിയിലും, 11:50 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
8: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
9: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം, മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
10: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
9: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
11: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
9: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
10: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
9: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
10: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
9: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
10: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
9: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
10: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.

0: ഫർണിച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. അതിമൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 50-55, മറുനാടൻ 44-50, പയർ 54-60, മറുനാടൻ 50-55, ചേന 50.

0: 55, മറുനാടൻ 44.50, പയർ 54.60, മറുനാടൻ 50.55, ചേന 50.55, മറുനാടൻ 45.50, മരച്ചീനി 26.28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ച 38.42, ചീര ചുവപ്പ് 38.42, കുമ്പളങ്ങ 18.22, ഞാലിപ്പൂവൻ 65.70, പാളയംതോടൻ 30.36, പൂവൻ 54.60, റോബസ്റ്റ 37.43, ബീട്രൂട്ട് 45.50, വെണ്ടയ്ക്ക 36.42, പാവയ്ക്ക 42.47, ചുരയ്ക്ക 33.37, വഴുതന 42.47, കത്തിരി ഉരുണ്ടത് 42.47, കാബേജ് 50.55, ക്യാരറ്റ് 63.70, കോളിഫ്ലവർ 42.47, കൊത്തമര 40.45, കൂർക്ക 46.52, ചേമ്പ് വലുത് 70.75, ചേമ്പ് ചെറുത് 45.50, വെള്ളരി 20.24, മുരിങ്ങക്കായ 60.65, ബീൻസ് 75.82, ഇഞ്ചി 246.252, പച്ചമുളക് 45.50, കറിനാരങ്ങ 65.70, ചെറുനാരങ്ങ ഒരെണ്ണം 3 രൂപ 4 രൂപ, കോവയ്ക്ക 65.70, മാങ്ങ പച്ച 36.42, സവാള 30.35, ചെറിയ ഉള്ളി 70.75, ഉരുളക്കിഴങ്ങ് 27.34, മത്തൻ 20.25, പീച്ചിങ് 68.75, പടവലം 30.37, തക്കാളി 34.40, അമരപ്പയർ 65.70. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളംമാരുടെ മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം.
1: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
2: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
1: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
3: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
4: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
5: ഓരോ മേഖലയിലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സമ്പന്നമായിരുന്നു നമ്മുടെ ഭാരതം. എന്നാൽ ഇന്ന് ശില്പകല പോലെയുള്ള തൊഴിലിൽ താല്പര്യവും വൈദഗ്ധ്യവുമുള്ള തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ പരമ്പരാഗത തൊഴിലേർപ്പെട്ടിരിക്കുന്നവരുടെ സംരക്ഷണത്തിലൂടെയും അംഗീകാരത്തിലൂടെയും സാമ്പത്തികമായ ഉന്നമനത്തിലൂടെയും പരിശീലനത്തിലൂടെയുമൊക്കെ അവരുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിനും സ്വയം പര്യാപ്തരാക്കുന്നതിനുമൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് PM വിശ്വകർമ്മ പദ്ധതി. പരമ്പരാഗത സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് 3 ലക്ഷം രൂപ വരെ ഈടുരഹിത വായ്പയടക്കം ഒട്ടേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് PM വിശ്വകർമ്മ പദ്ധതി. വായ്പയ്ക്ക് പുറമെ തൊഴിലുപകരണങ്ങൾ വാങ്ങാനായിട്ട് 15,000 രൂപയുടെ വൗച്ചർ ലഭിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും ലഭിക്കും. നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ ഓരോ മേഖലയിലും പ്രത്യേക പരിശീലനം ലഭിക്കും. 13,000 കോടി രൂപയാണ് കേന്ദ്രം ഇതിനായിട്ട് വകയിരുത്തിയിരിക്കുന്നത്. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ അവരുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും പുതിയ പുതിയ ടെക്നോളജികളിൽ അവർക്ക് പരിശീലനങ്ങൾ നൽകുന്നതിനുമൊക്കെ വേണ്ടിയുള്ള ഒരു സ്കീമാണ് PM വിശ്വകർമ്മ പദ്ധതി. PM വിശ്വകർമ്മ സ്കീമിന് വേണ്ടി അപേക്ഷിച്ച് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് അർഹരായവർക്ക് ഒരു PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡും ലഭിക്കും. ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞ ഒരാൾക്ക് കുറഞ്ഞ പലിശയിൽ ലോൺ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതായത് 13% പലിശയിൽ 8% സർക്കാർ വഹിക്കും, 5% മാത്രമേ അപേക്ഷകൻ അടയ്ക്കേണ്ടതുള്ളൂ. ആദ്യഘട്ടമായിട്ട് 1 ലക്ഷം രൂപയാണ് ലഭിക്കുക. ഈ തുക 18 മാസം കൊണ്ട് തിരിച്ചടയ്ക്കുന്നവർക്ക് വീണ്ടും 2 ലക്ഷം രൂപ കൂടി ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഇത് 30 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയാവും. ഈ PM വിശ്വകർമ്മ സ്കീമിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ആധാർ കാർഡ്, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് ആണ് ഈ PM വിശ്വകർമ്മ സ്കീമിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി PM വിശ്വകർമ്മ സ്കീമിന് വേണ്ടിയിട്ട് ആരെയാണ് നമുക്കിതിനു വേണ്ടി സമീപിക്കേണ്ടതെന്ന് നോക്കാം. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ആർക്കൊക്കെയാണ് ഈ PM വിശ്വകർമ്മ സ്കീമിന്

0: അർഹതയുള്ളത് എന്ന് നോക്കാം. മീസൻ, മരപ്പണിക്കാർ, തയ്യൽക്കാർ, ശില്പികൾ, ചെരുപ്പ് നന്നാക്കുന്നവർ, വള്ളപ്പണിക്കാർ, കൊല്ലപ്പണിക്കാർ, അലക്കുതൊഴിലാളികൾ, ബാർബർമാർ, കളിമൺ ശില്പികൾ, കളിപ്പാട്ടം ഉണ്ടാക്കുന്നവർ തുടങ്ങി 18 ട്രേഡുകളിലുള്ളവർക്കാണ് ഈ സ്കീമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നും സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ദീപ്തി എം നമുക്കൊപ്പം ചേരുന്നുണ്ട്.
1: അസംഘടിത മേഖലകളിലെ 18 തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾക്കായി നൽകി വരുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM വിശ്വകർമ്മ. ഈ സ്കീമിൽ ഉൾപ്പെടുന്ന പ്രധാന മേഖലകൾ മരപ്പണി, മേശരിപ്പണി, തയ്യൽ, സ്വർണ്ണപ്പണി, മൺപാത്ര നിർമ്മാണം, ഫിഷിംഗ് നെറ്റ് നിർമ്മാണം, ബോട്ട് നിർമ്മാണം മുതലായവയാണ്. ഈ പദ്ധതി പ്രകാരമുള്ള അപേക്ഷകൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഓൺലൈൻ മുഖാന്തരമാണ് സമർപ്പിക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാതല കമ്മിറ്റിയുടെയും പരിശോധനയ്ക്ക് ശേഷം കേന്ദ്ര വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിൽ തൃശൂരുള്ള MSME DFO ഓഫീസിലാണ് അപേക്ഷകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നവർ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത തൊഴിലാളികളായിരിക്കണം. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമേ ഈ സ്കീമിൽ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. ഗവൺമെൻറ് സർവീസിലുള്ള ജീവനക്കാർക്കോ കുടുംബാംഗങ്ങൾക്കോ ഈ സ്കീമിൽ അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് ധനസഹായങ്ങൾ കൈപ്പറ്റിയവർക്ക് 5 കാലയളവിനുള്ളിൽ ഈ സ്കീമിൽ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളതല്ല. PM വിശ്വകർമ്മ സ്കീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആർട്ടിസൻസ് കാർഡ് നൽകിക്കൊണ്ട് പരിശീലനം, ടൂൾ കിറ്റ് വിതരണം, വായ്പാ സഹായം, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇൻസെൻറ്റീവ്, മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്നിവ നൽകുന്നുണ്ട്. PM വിശ്വകർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താലൂക്ക് വ്യവസായ ഓഫീസുകൾ, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു
0: മാം, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി PM വിശ്വകർമ്മ സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന്.
2: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യഗാനം കല്ലറഗോപൻ പാടിയത്, വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം B. പ്രകാശൻ.

നാടൻ ശീലുകൾ തേടി ഒരു യാത്ര. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: സേവന വാർത്തകൾ. 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് കടുത്തുരുത്തി പോളിടെക്നിക്കിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 13-14 തീയതികളിൽ കോളേജിൽ വച്ച് നടത്തുന്നതാണ്. പുതിയ അപേക്ഷകർക്ക് ഈ മാസം 10 വരെ www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേനയോ നേരിട്ട് സ്ഥാപനത്തിൽ ഹാജരായോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അന്വേഷണങ്ങൾക്ക് 94-95-77-87-50. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 94-95-77-87-50. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് 2026-27 വർഷം ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും താമസിക്കുന്നതിന് സ്വന്തം ചുറ്റുപാട് സൗകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 ഡിസംബർ. കൂടുതൽ വിവരങ്ങൾക്ക് 0486229475 0486229475.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ITIകളിൽ NCVT പാഠ്യപദ്ധതി അനുസരിച്ച് പരിശീലനം നൽകുന്ന വിവിധ മെട്രിക് നോൺ മെട്രിക് ട്രേഡുകൾ

0: ിൽ 2026-27 അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കും. ചിറ്റൂർ, മംഗലം, പാലപ്പുറം എന്നീ ഐടിഐകളിലാണ് പ്രവേശനം. www.scdd.kerala.gov.in ൽ ഐടിഐ അഡ്മിഷൻ 2026 എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്ക് 0495-2-37-14-51 0495-2-37-14-51.
1: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
4: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
3: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
5: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃത്താല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ HSST ഒഴിവിലേക്ക്, ഇംഗ്ലീഷ് ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-50-50-05 0491-2-50-50-05.
3: ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
5: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
3: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
5: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
3: യെസ്,
5: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
3: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
5: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് HDC ആൻഡ് BM. അപേക്ഷ scu.kerala.gov.in ൽ ഓൺലൈനായി നൽകാം. SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും. അവസാന തീയതി ഈ മാസം 15 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-52-29-46 മറ്റൊരു നമ്പർ 97-45-78-78-95 ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0491-2-52-29-46 97-45-78-78-95. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി

0: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രണ്ടു ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
2: കഴിഞ്ഞ 150 കൊല്ലം കൊണ്ട് ലോക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റം. ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ മത്സരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്.
0: നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ രണ്ടാമത്തെ കൊലക്കേസാണ് ഇത്. നെന്മാറ തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാങ്, 5 പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. 1 കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് അവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 1 ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
0: കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ

0: മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: തോൽക്കാൻ മനസ്സില്ലാത്ത രണ്ട് ശക്തികൾ അരയും തലയും മുറുക്കി ആസ്ട്രക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കി പിടിച്ചു. രണ്ട് പെനാൾട്ടികളും ഒരു ചുവപ്പുകാർഡുമൊക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. 10 പേരുമായി ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ 2-3 വീഴ്ത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 സെക്കൻഡിനിടെയാണ് ഇംഗ്ലണ്ട് തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്.
0: അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 നഷ്ടത്തിൽ 153 നേടി. 64 നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 ഉയർന്ന് 78,198 നിഫ്റ്റി 139 നേട്ടത്തിൽ 24,410 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 താഴ്ന്ന് 1,07,520 ഗ്രാമിന് 10 കുറഞ്ഞ് 13,440 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര.
3: ലോക ജന്തുജന്യ രോഗ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
4: ഇന്ന് July 6 ലോക സൂണോസിസ് ദിനം. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. സൂണോസിസ് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ശാസ്ത്രീയ പദം മാത്രമായി തോന്നിയേക്കും. എന്നാൽ ഈ വിഷയം നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും പ്രത്യേകിച്ച് കർഷകർ, കന്നുകാലികളുമായി അടുത്തിടപഴകുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടവർ, വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവർ, വളർത്തുമൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ഒരുപോലെ ബാധകമായ ഒന്നാണ്. കാരണം ഈ രോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് അത്രയേറെ ഇടകലർന്നു നിൽക്കുന്നവയാണ്. 1885 July 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആദ്യമായി പേവിഷബാധയ്ക്കുള്ള വാക്സിൻ വിജയകരമായി ജോസഫ്

ഖിസ്മർ എന്ന ബാലനിൽ പ്രയോഗിച്ചത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 6 ലോക സൂണോസിസ് ദിനമായി ആചരിക്കുന്നത്. സൂണോസിസ് എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. സൂൺ എന്നാൽ മൃഗമെന്നും നോസിസ് എന്നാൽ രോഗമെന്നും അർത്ഥം. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്വാഭാവികമായി പകരുന്ന രോഗങ്ങളെയാണ് ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂണോസിസ് എന്ന് വിളിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മനുഷ്യരെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ ഏകദേശം 60% ജന്തുജന്യ രോഗങ്ങളാണ്. കൂടാതെ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിൽ കണ്ടെത്തിയ പുതിയ സാംക്രമിക രോഗങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും ഉറവിടം മൃഗങ്ങളാണ്. സാധാരണയായി കാണപ്പെടുന്ന എലിപ്പനി മുതൽ പേവിഷബാധ, നിപ്പ, പക്ഷിപ്പനി തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ വരെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇന്ന് ലോകമെമ്പാടും ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു. എബോള, നിപ്പ, കോവിഡ്, പക്ഷിപ്പനി, എംപോക്സ് തുടങ്ങിയ രോഗങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇതിന്റെ ഗൗരവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. നഗരവൽക്കരണവും ജനസംഖ്യാ വർദ്ധനവും ആണ് ഇതിൽ ആദ്യം പറയേണ്ടത്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ധാരാളം വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെടുന്നു. ഇതിനായി പലപ്പോഴും വനപ്രദേശങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അകലം കുറയുന്നു. മുമ്പ് വനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന പല ജീവികളും മനുഷ്യവാസ മേഖലകളിലേക്ക് എത്താൻ തുടങ്ങുന്നു. ഇതോടെ മൃഗങ്ങളിൽ ഉണ്ടായിരുന്ന രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. നിപ്പ വൈറസിന്റെ കാര്യത്തിൽ ഫലബുക്കുകളായ വവ്വാലുകളും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിച്ചത് ഇത്തരം പരിസ്ഥിതി മാറ്റങ്ങൾ കാരണമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തോതിലുള്ള മൃഗസംരക്ഷണ ഫാമുകൾ വ്യാപകമായിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ധാരാളം മൃഗങ്ങളെ വളർത്തുമ്പോൾ രോഗങ്ങൾ അതിവേഗം പടരാൻ സാധ്യത കൂടുതലാണ്. കോഴി ഫാമുകളിലും പന്നി ഫാമുകളിലും രോഗവ്യാപനമുണ്ടായാൽ അത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആധുനിക മൃഗസംരക്ഷണ രീതികൾ രോഗനിയന്ത്രണത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ആഗോള യാത്രകളും വ്യാപാരവും വർദ്ധിച്ചത് മറ്റൊരു വലിയ കാരണമാണ്. ഇന്ന് ലോകമൊരു ചെറിയ ഗ്രാമം പോലെ മാറിയിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഒരാൾക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇതേ വേഗതയിൽ രോഗാണുക്കൾക്കും സഞ്ചരിക്കാൻ കഴിയുന്നു. രോഗബാധിതരായ മനുഷ്യരോ മൃഗങ്ങളോ അല്ലെങ്കിൽ മലിനമായ ഉൽപ്പന്നങ്ങളോ രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ പുതിയ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രോഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഇന്ന് സാധാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം. താപനില വർദ്ധിക്കുന്നതും മഴയുടെ രീതികളിൽ മാറ്റം വരുന്നതും കൊതുക്, ഈച്ച, ചെള്ള് തുടങ്ങിയ രോഗവാഹകരുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. മുമ്പ് കാണാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തരം ജീവികൾ വ്യാപിക്കുകയും രോഗങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതാണ്. മനുഷ്യരിലും മൃഗങ്ങളിലുമായി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം രോഗാണുക്കളെ കൂടുതൽ ശക്തരാക്കുന്നു. മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള രോഗാണുക്കൾ രൂപപ്പെടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. ഇത് രോഗചികിത്സ സങ്കീർണമാക്കുന്നതോടൊപ്പം രോഗവ്യാപന സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ലോകാരോഗ്യ സംഘടന ഇന്ന് ഇതിനെ ഒരു പ്രധാന ആഗോള ആരോഗ്യ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. മനുഷ്യന്റെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. വളർത്തുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്, വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം കൂടുന്നത്, കാടുകളിലേക്കുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് എന്നിവയും രോഗവ്യാപന സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. അതുപോലെ മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകളും ശുചിത്വക്കുറവും എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജന്തുജന്യ രോഗങ്ങളുടെ വർദ്ധനവ് ഒരു കാരണത്തിന്റെ മാത്രം ഫലമല്ല. അതുകൊണ്ട് തന്നെ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം മാത്രമല്ല മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കുന്ന സമഗ്രമായ സമീപനം ആവശ്യമാണ്. ഇനി രോഗങ്ങൾ എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് എന്ന് നോക്കാം. എല്ലാ രോഗങ്ങളും ഒരേ രീതിയിലല്ല പകരുന്നത്. ചിലത് നേരിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താം.
മറ്റു ചിലതാകട്ടെ വെള്ളം, ഭക്ഷണം, വായു അല്ലെങ്കിൽ രോഗവാഹകരായ ചെറു ജീവികൾ.

0: എന്നിവയുടെ സഹായത്തോടെയാണ് പകരുന്നത്. അതിനാൽ രോഗവ്യാപന മാർഗങ്ങളെക്കുറിച്ച് അറിയുന്നത് പ്രതിരോധത്തിന്റെ ആദ്യപടിയാണ്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രധാനമായും രോഗബാധിതമായ മൃഗങ്ങളുടെ രക്തം, ഉമിനീർ, മൂത്രം, വിസർജ്യങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ത്വക്കിലെ ചെറിയ മുറിവുകളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം. എലിപ്പനി, ബ്രൂസെല്ലോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഇത്തരത്തിൽ പകരുന്നവയാണ്. കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ മൃദുചർമ്മ ഭാഗങ്ങളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് രോഗബാധിതമായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ നിർബന്ധമാക്കുന്നത്. ഇതുകൂടാതെ മൃഗങ്ങളുടെ കടിയോ മാന്തലോ വഴിയും രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ഏറ്റവും സുപരിചിതമായ ഉദാഹരണം പേവിഷബാധയാണ്. രോഗബാധിതമായ നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ കടിയിലൂടെ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും സമയബന്ധിത ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ചിലപ്പോൾ രോഗവ്യാപനത്തിന് കാരണമാകാം. ശുദ്ധീകരിക്കാത്ത പാൽ, ശരിയായി പാകം ചെയ്യാത്ത മാംസം, മത്സ്യം, മലിനജലം എന്നിവയിലൂടെ നിരവധി രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ ജന്തുജന്യ രോഗപ്രതിരോധത്തിലെ പ്രധാന ഘടകമാണ്. കൊതുക്, ഈച്ച, ചെള്ള്, പാറ്റ തുടങ്ങിയ ചെറുജീവികളും പല രോഗങ്ങളുടെയും വാഹകരാണ്. ഇവ ഒരു രോഗബാധിത ജീവിയിൽ നിന്ന് രോഗാണുക്കളെ സ്വീകരിച്ച് മറ്റൊരു ജീവിയിലേക്ക് എത്തിക്കുന്നു. ഉദാഹരണത്തിന്, ചില ബാക്ടീരിയകളും വൈറസുകളും ചെള്ളുകളുടെയും കൊതുകുകളുടെയും സഹായത്തോടെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. അതിനാൽ രോഗവാഹക നിയന്ത്രണം ജന്തുജന്യ രോഗ നിയന്ത്രണത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇനി ചില രോഗാണുക്കൾ വായുവിൽ കലർന്ന സൂക്ഷ്മ കണികകളിലൂടെ പകരാം. രോഗബാധിതമായ മൃഗങ്ങളുടെ സ്രവങ്ങളിലൂടെയോ വിസർജ്യങ്ങളിലൂടെയോ പുറത്തു വരുന്ന അണുക്കൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താം. അടച്ചിട്ട ഇടങ്ങളിൽ ഇത്തരം രോഗവ്യാപന സാധ്യത കൂടുതലാണ്. അതിനാൽ നല്ല വായു സഞ്ചാരവും ശുചിത്വവും വളരെ പ്രധാനമാണ്. മണ്ണ്, പൊടി, മലിനമായ പരിസരം എന്നിവയും ചില രോഗങ്ങളുടെ ഉറവിടമാകാറുണ്ട്. മൃഗങ്ങളുടെ വിസർജ്യങ്ങളാൽ മലിനമായ മണ്ണിലോ ജലാശയങ്ങളിലോ രോഗാണുക്കൾ ദീർഘകാലം നിലനിൽക്കും. പിന്നീട് മനുഷ്യർ അവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗബാധ ഉണ്ടാകാം. അപൂർവമായെങ്കിലും ചില ജന്തുജന്യ രോഗങ്ങൾ ഗർഭകാലത്ത് മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാൻ കഴിയും. ടോക്സോപ്ലാസ്മോസിസ് പോലുള്ള രോഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ഗർഭിണികൾക്ക് പ്രത്യേക മുൻകരുതലുകളും ആവശ്യമാണ്. ഒരു രോഗം എങ്ങനെ പകരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വ്യാപനം തടയാൻ നമുക്ക് കഴിയുന്നത്. രോഗാണു, അതിന്റെ ഉറവിടം, പകരുന്ന മാർഗം, രോഗം സ്വീകരിക്കുന്ന വ്യക്തി, ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു കണ്ണി തകർക്കാൻ കഴിഞ്ഞാൽ രോഗവ്യാപനം തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ എങ്ങനെ പകരുന്നു എന്ന അറിവ് ചികിത്സയേക്കാൾ പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധമാണെന്ന് പറയാം. ഈ ലോക ജന്തുജന്യ രോഗദിനത്തിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുമെന്ന യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തി

0: പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ അഞ്ചാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി എൻടിഎ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പിഎസ്സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പിഎസ്സിയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിതി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ്.

0: ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവെ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവെയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റൈവ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303, നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയും ഗ്രാമിന് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്. ഗാനോത്സവം.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക്. ഇന്നാദ്യം ഒരു സ്പോൺസേഡ് ഗാനം കേൾക്കാം.
1: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് നിഖിൽ രാജ്.
2: ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കോർ.
1: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

യേശുദാസുമെസ് ജാനകിയും പാടിയ ഗാനം ചിത്രം ഹൃദയം പാടുന്നു. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം കെ ജെ ജോയി.

0: തപ്പും പൊത്തം മേലറിഞ്ഞാലോ ഓപ്പക്കം തന്നെ ഇരിപ്പേ.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഗാനോത്സവം തുടരുന്നു. ചിത്രം എനിക്കു ഞാൻ സ്വന്തം, പാടിയ ദേശുദാസും പി സുശീലയും, ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം ശ്യാം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയ് ഇണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ഇനി അനുപല്ലവി എന്ന ചിത്രം.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ചിത്രം രാധ എന്ന പെൺകുട്ടി. പാടിയത് പി. ജയചന്ദ്രൻ. വരികൾ ദേവദാസ്. സംഗീതം ശ്യാം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. സമയം 1 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. ഗാനോത്സവം തുടരുകയാണ്. തകര എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഇപ്പോ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ചിത്രം ചുവന്ന ചിറകുകൾ, പാടിയ ദേശുദാസ്. വരികൾ ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

0: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
0: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ഇനി പിക്നിക് എന്ന ചിത്രം.

0: സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 12 ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾ 99 95 11 30 19 99 95 11 30 19.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റി തസ്തികയിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. MTech ME ബിരുദധാരികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7-ാം തീയതി, അതായത് നാളെ ഉച്ചയ്ക്ക് 2:30 ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 46 55 68 76 94 46 55 68 76.
8: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
9: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
8: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
9: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
8: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
9: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ്

0: ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: അട്ടപ്പാടി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലെ യുവതികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗക്കാരെയും പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 9 രാവിലെ 11 അട്ടപ്പാടി MRS നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0492 4 25 33 47 0492 4 25 33 47.
0: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
3: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിംഗുമാണ് യോഗ്യത. പ്രായപരിധി 18-36 മധ്യേ. വയസ്സ്, യോഗ്യരായവർ, ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-54-92-96 0491-2-54-92-96. സേവന വാർത്തകൾ കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി FM 102.3.
4: ആകാശവാണി FM വാർത്തകൾ.
2: സഹകരണ സമൃദ്ധി പിന്തുടർന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ സഹകരണ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിൽ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപന ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയയെ തകർത്തെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇത് സംബന്ധമായ മാധ്യമങ്ങളുടെ മറ്റ് ചോദ്യങ്ങളോട് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായില്ല. നെന്മാറ ഇരട്ട കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ജൂലൈ 13 മാറ്റി. ചെന്താമര പ്രതിയായ 2 കൊലക്കേസാണിത്. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാൾ സ്വകാര്യ ബസ്സുകൾ സൂചന പണിമുടക്ക് നടത്തും. പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് സർവീസ് മേഖലയെ ഗവൺമെന്റ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ജില്ലാ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് പണിമുടക്ക് നടത്തുന്നത്. കോറം ഹെൽത്ത് തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവത്തിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനം. നിലവിലെ തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച വരെ തൊഴിൽ ചെയ്യാനുള്ള സന്ദർഭമൊരുക്കാൻ എറണാകുളത്ത് നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. റോഡ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുനെൽവേലി സ്വദേശി 7 യാഷ്വാന്റെ അവയവങ്ങൾ 5 ദാനം ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ള രോഗികൾക്കാണ് അവയവങ്ങൾ നൽകുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. പുലർച്ചെ 5 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും.
4: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 9446454588. മറ്റ് രണ്ട് നമ്പർ

0: കൂടിയുണ്ട്. 04 84 എന്ന കോഡ് ചേർത്ത് 24 26 387 അതല്ലെങ്കിൽ 24 26 397 ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് വെളിത്തിരയിൽ വിളിച്ചിട്ടുള്ള ആദ്യത്തെ വ്യക്തി ആരെന്ന് നോക്കാം. ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ
0: ഹലോ
1: ഹലോ
0: കേൾക്കാമോ?
1: ആ കേൾക്കാം കേൾക്കാം.
0: ആ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: മാള.
0: മാളയിൽ നിന്ന്. ആരാണ്? പേര് പറയൂ.
1: പേര് നീരജ് കൃഷ്ണ.
0: നീരജ് കൃഷ്ണ. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ ഒരിക്കൽ?
1: അതെ, സംസാരിച്ചിട്ടുണ്ട്.
0: ആ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ അല്ലേ?
1: അതെ അതെ,
0: ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ വിളിച്ചായിട്ട് ഞാൻ ഓർക്കുന്നത്. പക്ഷെ ഞാൻ പെട്ടെന്ന് എവിടെ നിന്നാന്നുള്ളത് മറന്നുപോയി. അന്ന് നീരജിന് വേണ്ടി അമ്മയായിരുന്നു വന്നു അല്ലേ സന്ദേശം അയച്ചത്?
1: അതെ, അയച്ചിട്ടുണ്ട്.
0: ആ ഹാ. ഇപ്പൊ എന്താ നീരജ് ചെയ്യുന്നത്? പഠിക്കുകയാണോ അതോ?
1: ബിടെക് പഠിക്കുന്നു.
0: ബിടെക് പഠിക്കുന്നു. എനിക്ക് പഠിത്തം കഴിഞ്ഞോ? എനിക്ക് ബിടെക് ആയിരുന്നു സംശയം. നാലാം വർഷം.
1: മൂന്നാം വർഷം.
0: നമ്മളന്ന് AIയെ കുറിച്ചൊക്കെ സംസാരിച്ചു അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ജോലി സാധ്യത കുറയ്ക്കുമോ ഇല്ലേ എന്നൊക്കെ. നീരജ് ഏതായിരുന്നു സബ്ജക്ട്? IT ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ?
1: ഇപ്പോ ഞാൻ ഡയറി ടെക്നോളജി എടുത്തിരിക്കുന്നു.
0: ഡയറി ടെക്നോളജി ആണോ പഠിക്കുന്നത് അല്ലേ?
1: ഡയറി ടെക്നോളജി.
0: ഡയറി ടെക്നോളജി എന്നല്ലേ പറഞ്ഞത്?
1: അതെ അതെ.
0: ഒരുപക്ഷെ വിദേശത്തൊക്കെ ധാരാളം സാധ്യതകൾ ഉണ്ട് എന്ന് കേട്ടിട്ടാണ് ഈ കോഴ്സിന് ചേർന്നത്.
1: അങ്ങനെയല്ല, നാട്ടിൽ തന്നെ നോക്കാനായിരുന്നു പോയത്.
0: ആ ശരി, ഓക്കെ. പൊതുവേ പറയാറുണ്ട് സ്വിറ്റ്സർലാൻഡിലും കാനഡയിലൊക്കെ ഇതിന് വളരെ സാധ്യതകളാണെന്ന്.
1: ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അവരും.
0: അങ്ങനെയാവട്ടെ, ഇവിടെ തന്നെ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. നന്നായി. ഇന്ന് വേണ്ട പാട്ട് ഏതാ പറയൂ?
1: പാട്ട് ആശാൻ മൂവിയിലെ കുഞ്ഞിക്കവൾ മേഘമെന്ന് പറഞ്ഞ
0: ആശാൻ മൂവിയിലെ പാട്ടാണ് വേണ്ടത്. രണ്ടുപേരും പാടുന്നോ പാട്ട്? ഇല്ല, പാട്ട് കേട്ടാ മതി.
1: നിങ്ങളുടെ
0: ക്ലാസ് ഇനി എന്നാ തുടങ്ങിയ? ക്ലാസ് തുടങ്ങിയേ ഇപ്പോ?
1: ക്ലാസ് ഇപ്പൊ ഞാൻ വീട്ടിൽ ലീവ് എടുത്തേക്കാ.
0: ശരി, എന്താ ലീവ് എടുക്കാൻ?
1: പാട്ട് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. എന്തായാലും ഈ പരിപാടിയിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. പുതിയ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് താരതമ്യേന. ഇഷ്ടം കേട്ടോളൂ. ഓക്കെ, ശരി, താങ്ക് യു.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്?
3: മല്ലിക.
2: മല്ലിക എവിടെ? തൃശ്ശൂരാണോ?
3: തൃശ്ശൂർ കൊടകര.
2: നമ്മളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് അല്ലേ?
3: ഇല്ല.
2: സന്ദേശം അയക്കാറുണ്ടോ?
3: ഇല്ല, ഞാൻ ഇങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ.
2: ആ, അതാണ് എനിക്ക് ഈ പേര് പരിചയമായി തോന്നി. അതാ ഞാൻ തൃശ്ശൂരാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചത്. മൂന്നാല് കൊല്ലം മുമ്പ് പങ്കെടുത്തതാണ് അല്ലേ? ഒരുപാട് പേര് വിളിക്കില്ല, അതുകൊണ്ടായിരിക്കും. പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ? ശരി, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ഏത് പാട്ടെന്ന് വേണ്ട പറഞ്ഞില്ലല്ലോ.
3: പാട്ട് വാത്സല്യ സിനിമയിലെ രാമായണം കേൾക്കാതെയായി.
2: രാമായണം കേൾക്കാതെയായി, അതിന്റെ തുടക്കം അങ്ങനെയല്ലല്ലോ.
3: അല്ലല്ല, എനിക്ക് അത് ഓർമ്മയില്ല.
2: എനിക്ക് തോന്നണം അലയും കാറ്റിൻ ഹൃദയം, അതായിരിക്കും തോന്നണു.
3: അതെ,
2: അലയും കാറ്റിൻ ഹൃദയം. കൈതപ്രം എഴുതിയ വരികളാണ്. യേശുദാസാണ് പാടിയിരിക്കുന്നത്. സംഗീതം എസ് പി വെങ്കടേഷ്. എത്തരം സിനിമകളാണ് ഇഷ്ടം? വാത്സല്യം പോലത്തെ കുടുംബകഥകൾ അല്ലെ? മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നല്ലേ? ആ സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു എന്നറിയാമോ? അത് അദ്ദേഹം വലിയൊരു നടൻ കൂടിയാണ്. ഒരുപാട് നമ്മൾ പിന്നെ കണ്ടിട്ടുള്ള അദ്ദേഹം ഒരുപാട് തമാശ കഥാപാത്രങ്ങളെ ചെയ്യുന്ന, കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റായിട്ടാണ്. മലയാളത്തിൽ ആദ്യകാലത്ത് വില്ലനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു നടനാണ്. തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ അനീഫ ആയിരുന്നു എൻ്റെ സംവിധായകൻ. ആ ചിത്രത്തിൻ്റെ തുടക്കത്തിലൊരു കാളവണ്ടിക്കാരനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം വാത്സല്യത്തിൽ. ഇന്ന് ഈ കൊച്ചു വരമ്പിൻ മേലെ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ ഈ സിനിമയുടെ തുടക്കം അങ്ങനെയാണ്. കൊച്ചിൻ അനീഫ് ഒരു കാളവണ്ടിയിൽ ഇങ്ങനെ ഈ നെൽകൃഷിയല്ലേ, കൊയ്തിട്ട് ഇതൊക്കെ ആയിട്ട് കറ്റയൊക്കെ ആയി പോകുന്നതാണ്. നമുക്കിന്നാ പാട്ടിലേക്ക് പോയാലോ.
3: ശരി,
2: ഓക്കെ.

0: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ സ്വാഗതം സാറേ. ഞാൻ മണപ്പുറം നിന്നാണ് വിളിക്കുന്നത്, തൊടുപുഴ മണപ്പുറം.
0: തൊടുപുഴയിൽ നിന്ന് ആരാണാവോ?
1: എൻ്റെ പേര് മധു.
0: മധു അല്ലേ? റേഡിയോയുടെ അടുത്താണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മാറി നിൽക്കണേ.
1: ആ
0: ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ വെള്ളിത്തിരയിൽ?
1: ഇതിനുമ്പ് പങ്കെടുത്തിട്ടുണ്ട്.
0: പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
1: ആ
0: കാര്യങ്ങളൊക്കെ അറിയാവോ? ഏതെല്ലാം പരിപാടി കേൾക്കും
1: അറിയാം.
0: നമ്മുടെ കൊച്ചി FM-ന്റെ?
1: ഞാൻ രാവിലത്തെ പാട്ട് മാത്രമേ കൂടുതലും കേൾക്കാറുള്ളൂ, പിന്നെ വൈകുന്നേരം മറ്റപ്പോ മറ്റുള്ള പരിപാടികൾ കേൾക്കാൻ വളരെ അപൂർവം കുറവാണ്. പണി കഴിഞ്ഞ്
0: വരുമ്പോഴത്തേനേ
1: ഞാൻ മണപ്പുറം ടൗണിൽ.
0: ആ ശരി, എന്താണ് പരിപാടി?
1: ചുമട.
0: ഓ ശരി,
1: ചിറ്റിയിലെ പണിയാ.
0: ഓ ശരി.
1: ആ
0: അപ്പൊ പകൽ സമയത്ത് അങ്ങനെ കേൾക്കാൻ പറ്റില്ല അല്ലേ?
1: ഞങ്ങക്ക് ഒന്നരണം ദിവസമേ ഉള്ളൂ
0: ജോലി, അത്രേ ഉള്ളൂ അല്ലേ?
1: ആ ഇന്നിപ്പോ ഇന്ന് വേറെ ട്രെയിനാ, അപ്പൊ ഇന്ന് എനിക്ക് പണിയില്ലാത്തത്, എനിക്ക് നാളെ ഉള്ളൂ.
0: ആ ശരി, ശരിക്കും വർക്കൊക്കെ നമുക്ക്
1: ബുധനാഴ്ച പണിയില്ല.
0: ആഹാ, നമുക്ക് വേണ്ടത്ര ശരിക്കും കിട്ടുന്നുണ്ടോ ജോലിയൊക്കെ? സത്യം പറഞ്ഞ
1: പണി കുറവാ,
0: പണി കുറവാണ് അല്ലേ? ലോഡിങ്ങിന്റെ അല്ലേ പറഞ്ഞത് അല്ലേ?
1: അതെ അതെ, ലോഡിങ്ങിന്റെ.
0: അപ്പൊ ജോലി അപ്പൊ കുറവാണ്. അപ്പൊ ഈ ഒന്നരാടം ജോലി ആവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ ശരിക്കും?
1: ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മള് അതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ.
0: അഡ്ജസ്റ്റ് ചെയ്ത് പോവാണല്ലേ. ഓക്കെ, എന്തായാലും ഈ സമയം കിട്ടിയപ്പോൾ ഈ വെള്ളിത്തിരയിലേക്ക് വിളിക്കാൻ തോന്നിയതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ട പറയൂ.
1: എനിക്ക് യേശുദാസ് പാടിയ ഒരു പാട്ടാണുള്ളത്, പാട്ടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ദേവി ക്ഷേത്ര നടയിൽ എന്നുള്ളൊരു പാട്ടുണ്ട്.
0: ആ പല്ലവി എന്നാണ് സിനിമയുടെ പേര്.
1: ആ
0: ദീപാരാധന വേളയിൽ എന്നൊക്കെ പറഞ്ഞു വരുന്ന പാട്ട് അല്ലേ?
1: അത് തന്നെ.
0: ദേവിക നീ ഒരു കവിത, ത്രിസന്ധ്യ എഴുതിയ കവിത അല്ലേ?
1: അതെ,
0: ആ പാട്ടല്ലേ. പട്ടണോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടോ? അതോ ആർക്കാണ്?
1: വെള്ളിത്തിര കേൾക്കുന്ന
0: എല്ലാവർക്കും വേണ്ടിട്ടാ അല്ലേ? പാട്ട് പാടുന്ന വ്യക്തിയാണോ?
1: പാടില്ല
0: പാടില്ല അല്ലേ. അപ്പൊ നമുക്ക് നേരെ
1: എനിക്ക് പഴയ പാട്ടിനോടാണ് താല്പര്യം കൂടുതൽ, ഞാനതാ കേൾക്കുള്ളു.
0: അതെ അതെ, 1977 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പല്ലവി.
1: ആ
0: ഏകദേശം 40 വർഷമായല്ലേ? 40 അല്ലേ, അല്ല 50 അല്ലേ? 50 വർഷമാവുന്നു. എന്തായാലും ഈ പാട്ടിനിപ്പോഴും യൗവനം തന്നെ.
1: പാട്ട് നമുക്ക് റേഡിയോയിലാകുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം. റേഡിയോയിൽ നമുക്ക് ഞാൻ കൂടുതലും റേഡിയോ കേൾക്കാറുള്ളൂ, കാരണം ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്.
0: അതെ അതെ, എന്തായാലും നല്ല വാക്കുകൾക്ക് നന്ദി. നമുക്ക് ഇഷ്ടഗാനത്തിലേക്ക് പോകുന്നു. ഓക്കെ
1: ശരി ചേട്ടാ,
0: വിളിച്ചൊരു സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ, ബൈ.

0: ഒറ്റയ്ക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈറ്റി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ആ, അത് കോഴിക്കോട് നിന്നാണ്, സത്യൻ എന്ന് പറഞ്ഞതാണ്.
2: കോഴിക്കോട് നിന്ന് സത്യൻ?
3: ആ
2: ആ, പറയൂ.
3: ഞാൻ ഒരു അങ്കക്കുറി എന്ന് പറഞ്ഞ ഇന്നലെ ഒരു പാട്ടാ ചോദിച്ചത്.
2: അങ്കക്കുറിയിലെ പാട്ടാണോ അല്ലേ? ജയനൊക്കെ അഭിനയിച്ച ചിത്രമല്ലേ അങ്കക്കുറി?
3: അതെ അതെ അതെ. മരം ചാടി നടന്നൊരു പോലെ
2: മനുഷ്യന്റെ കുപ്പായ മണിഞ്ഞു.
3: ഞാൻ ചോദിച്ച പാട്ട് ഏതാണെന്നറിയോ? ഒപ്പം പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടുണ്ടായിരുന്നു, മോഹൻലാലും.
2: ഏതിന്റെ, ഏത് സിനിമയിലെ?
3: ഒപ്പം. ഒപ്പം
2: ഒപ്പം.
3: അതെ, അതായത് മാളിയും മോഹൻലാലും കൂടി പിന്നെ സിനിമയിലെ അഭിനയിക്കുമ്പോ ഈ കള്ള് കുടിച്ചിട്ട് ഒരു പാട്ട് പാടുന്നു.
2: ആ, ഒപ്പം അല്ല ചിത്രം, എനിക്ക് മനസ്സിലായി. കണ്ടു കണ്ടറിഞ്ഞു, അതല്ലേ? ആ, ഒപ്പം അല്ല, കണ്ടു കണ്ടറിഞ്ഞു. ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട് ഇപ്പൊ. നമ്മൾ ശരിക്കും ഈ ആഴ്ച ഉണ്ടല്ലോ, ഈ ജൂലൈ 6 മുതൽക്കേ ഒരാഴ്ച മദ്യപാനത്തിനെതിരെ എന്താ പറയണ്ട, ബോധവൽക്കരണം നടത്തേണ്ട ഒരാഴ്ചയാണ്. ആ, ഈ ജൂലൈയിലെ 6 മുതൽ 13 വരെയുള്ള ദിവസം. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനൊരു പാട്ട് കൊടുക്കുന്നത് തീർത്തും അനൗചിത്യമാവില്ലേ? 1000 ഷാപ്പ് തുറക്കുന്നുണ്ട് അവിടെ, അപ്പൂപ്പന്മാർക്കും അല്ലേ കുടിച്ചങ്ങ് രസിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. നമ്മളിപ്പോ ഈ ലഹരിക്കെതിരെയും മദ്യപാനത്തിനെതിരെയൊക്കെ ബോധവൽക്കരണം നടത്തുന്ന ഒരു ആഴ്ചയാണ് ഇത്. ആ, മാളച്ചേട്ടന്റെ, അദ്ദേഹത്തിന്റെ വേറെ ഇഷ്ടംപോലെ പാട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ട്, പെട്ടെന്ന് അത് ഓർമ്മ കിട്ടുന്നില്ല. ഭൂതക്കണ്ണാടി
3: ഇതൊക്കെ നമ്മൾ കണ്ട സിനിമകളാണ്.
2: അതെ അതെ,
3: നല്ല നല്ല പാട്ടുകളും ഉള്ളതാണ്.
2: അങ്കക്കുറിയും കണ്ട സിനിമയാണോ? ആ ചിത്രത്തിൽ ഈ പാട്ട് ആരാ പാടുന്ന പറയും? അല്ല, പാട് ശരിക്ക് പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസാണ്. സിനിമയിൽ പാടുന്ന ആരാന്നാ ഞാൻ ചോദിച്ചു. അതെ, ആ കുതിരോട്ടം പപ്പു ജയനെ കളിയാക്കി പാടുന്ന പാട്ടാണ്. അവര് കൊരങ്ങനുണ്ട് അയാളുടെ കൂടെ, പക്ഷെ ഇത് ജയനെ ടീസ് ചെയ്ത് കളിയാക്കി പാടുന്ന പാട്ടായിട്ടാണ്. അല്ലെ, ജയനും പപ്പു ഉണ്ട് രംഗത്ത്. കോഴിക്കോട് എവിടെ സത്യന്റെ വീട്? കോഴിക്കോട് എവിടെയാണ് സത്യം?
3: ഞാൻ കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ തൊട്ടടുത്താണ്.
2: ഓ, തേനിപ്പാലത്താണോ?
3: അതായത് അത് മലപ്പുറം ജില്ലയിലാണ് അത് സംഭവം.
2: ആ, തേനിപ്പാലത്താണ് അപ്പൊ.
3: അതെ അതെ, നമ്മളെ ആകാശവാണിയില് പ്രാദേശിക വാർത്തയൊക്കെ വായിക്കുന്ന സക്കറിയ സാറൊക്കെ ഇല്ലേ?
2: ആ,
3: സക്കറിയ സാറിന്റെ ഒക്കെ അടുത്താണ്.
2: ആ ശരി, എന്തായാലും അവിടെ അത്രയും ദൂരെ ഇരുന്നിട്ട് കൊച്ചി എഫ് എമ്മിന്റെ പരിപാടികൾ കേൾക്കുന്നതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ബിജു തിരുമല ATM ടീമിന്റെ ആ പാട്ടിലേക്ക്
3: പോവാം.
2: ഓക്കെ ഓക്കെ, എന്നാ അപ്പൊ നമുക്ക്.
3: അപ്പൊ ഞാനെന്താ പറയുന്ന, ഒരു ചെറിയൊരു അഭിപ്രായം കൂടി
2: പറയണ്ടേ? നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കാം, കാരണം വേണ്ടതല്ലേ. തീർച്ചയായും നമുക്ക് മരുന്നോ നല്ല മരുന്നിൽ തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ പാട്ടുകളുണ്ടല്ലോ. നായ പൈസ ഇല്ല,
3: ഇങ്ങനെ
2: ഒരുപാട് പാട്ടുകളുണ്ട്.
3: ഞാൻ പിന്നെ ഒരു കാര്യം,
2: അത് KPSC ചോദിക്കുന്ന തെറ്റാണ്, പക്ഷെ അതെ അതിന്റെ തുടക്കം

0: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക്.

0: സ്വാഗതം,
1: ഹലോ. ഞാൻ കുറെ നാളായി വിളിച്ചിട്ട് സാറേ.
0: പറയൂ, പേരെന്താ?
1: എന്റെ പേര് ബെന്നി, ഞാർക്കൽ നിന്നാണ് വിളിക്കുന്നത്.
0: ബെന്നി ഞാർക്കൽ നിന്ന്?
1: ആ, ഞാർക്കൽ.
0: ഓക്കെ, പറയും. ആ,
1: ഞാൻ ടൈലറിംഗ് ആണ്.
0: ടൈലറിംഗ് ആണ് അല്ലേ? അപ്പൊ ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണോ അതോ?
1: ഇല്ല, ഞാൻ പോയില്ല സാറേ, പണി കുറച്ച് ഡിമാണ്.
0: ആണോ? ഇനിയിപ്പോ ഓണം വരണ്ടിയിരിക്കും അല്ലേ?
1: ഇനി ഓണമൊക്കെ വരണം.
0: സ്കൂളിന്റെ ഒക്കെ തിരക്ക് തീർന്നു.
1: ആ, സ്കൂളിന്റെ ഒക്കെ തിരക്ക് തീർന്നു. പിന്നെ സാറിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ശശികുമാർ എന്നാ.
0: അതെ, എം വി ശശികുമാർ.
1: ഓ, ഞാൻ ഒരു വെറുതെ ഉദ്ദേശം വെച്ച് പറഞ്ഞതാണ്, ശശികുമാർ ആണ്. ഓക്കെ, ശരി ശരി, ഓക്കെ, താങ്ക് യു. പിന്നെ ഭക്ഷണം കഴിച്ചു സാറ്?
0: ഓ, എല്ലാം കഴിച്ചു, ഭക്ഷണം കഴിച്ചു
1: കഴിഞ്ഞിട്ട്. പിന്നെ എനിക്ക് പാട്ട്
0: പാട്ട് പറഞ്ഞില്ലേ? ഏതാ പാട്ടെന്ന് പറഞ്ഞില്ല. അതിന്
1: റോക്ക് ആൻഡ് റോളിലെ പാട്ടാണ് വേണ്ടത്.
0: റോക്ക് ആൻഡ് റോൾ
1: രാവേറെയായി
0: പോവെന്ന് പറഞ്ഞു. മധുബാലകൃഷ്ണൻ പാടിയിട്ടുള്ള പാട്ട് അല്ലേ?
1: മധുബാലകൃഷ്ണന്റെ. ആ, ഓക്കെ ഓക്കെ.
0: പുതിയ പാട്ടുകളാണോ കൂടുതൽ താല്പര്യം?
1: ഇല്ല ഇല്ല, എനിക്ക്
0: അത്ര പുതിയതല്ല.
1: അത്ര പുതിയതല്ല.
0: ആ, ഇത് 10-20 വർഷമായി. 2007 ചിത്രത്തെയാണ് റോക്ക് ആൻഡ് റോൾ. കണ്ട സിനിമയാണ് അല്ലേ? മോഹൻലാലൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നില്ലേ?
1: മോഹൻലാലിന്റെ,
0: മോഹൻലാല്, ലക്ഷ്മി റായ്, സിദ്ദിഖ്.
1: മോഹൻലാലിന്റെ ചിത്രത്തോടെ കൂടുതൽ എനിക്ക് താല്പര്യം. കൂടുതൽ
0: മോഹൻലാലിന്റെ സിനിമയാണ് കൂടുതൽ ഇഷ്ടം.
1: പിന്നെ പിന്നെ വേറെ വിശേഷങ്ങള്, പിന്നെ എന്റെ വൈഫ് ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്നു.
0: ആ, ശരി.
1: ലിസി എന്നാണ് പേര്, ലിസി.
0: ലിസി അല്ലെ? ബെന്നിയും ലിസിയും. ഓക്കെ.
1: പിന്നെ ഒരു മകനുണ്ട്, എഡ്വേർഡ് എന്നാണ് പേര്. അവൻ കോൾഗേറ്റിന്റെ ഓഫീസിൽ തൈക്കൊടുത്ത് വർക്ക് ചെയ്യുന്നു.
0: വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ,
1: അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ
0: വളരെ സന്തോഷം. എന്തായാലും ബെന്നി പാട്ടൊക്കെ പാടുന്ന ആളാണോ?
1: ബെന്നി അധികമൊന്നും പാടില്ല, ചെറുതായിട്ടൊക്കെ പാടും.
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ രണ്ടുപേര് പറഞ്ഞ ഏത് പാടും?
1: അത് എനിക്ക് ആകാശഗോപുരം ഇല്ലേ, അത് മറ്റേ കളിക്കളത്തെ പാട്ട്.
0: കളിക്കളത്തിലെ, അതെ, ആകാശഗോപുരം പൊന്മണിമേടയായി അല്ലേ? ജി വേണുഗോപാലിന്റെ പാട്ടാണ്.
1: കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞത്.
0: ആ, പാടിയല്ലേ? ആ, ജി വേണുഗോപാലിന്റെ പാട്ടാണ്.
1: ആ, നല്ല പാട്ടാണ്. എനിക്കത് അസോസിയേഷൻ്റെ ഓഫീസിൽ ഒരു അന്വൽ ഡേ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു സാറവിടെ വക്കീൽ പാടിയ പാട്ട്. അപ്പൊ ആ പാട്ടിനോട് എനിക്ക് പെട്ടെന്ന് ഒരു
0: ഇഷ്ടം തോന്നി. ഈ പാട്ടുകളുടെ കാര്യം അങ്ങനെയാണ്, വേറെ ആരെങ്കിലും പാടി കേൾക്കുമ്പോ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നും.
1: ആ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പാട്ടാ. അത് ഞാൻ കാണാപ്പാടം എനിക്ക് ഒരുപാടൊക്കെ അറിയാവൂ.
0: പിന്നെ ഓക്കെ, അപ്പൊ നമുക്ക് റോക്ക് ആൻഡ് റോളിലെ പാട്ടിലേക്ക് പോയാലോ?
1: സാറിനോട് സംസാരിക്കാൻ
0: സന്തോഷം.
1: പിന്നെ ഞാൻ പിന്നെ എനിക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറഞ്ഞോളൂ, ആർക്കൊക്കെ വേണ്ടിയാണ്?
1: ഞാൻ പണിയെടുക്കുന്ന സ്ഥാപനത്തില് ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തിക്കും, പുള്ളിക്കാരന്റെ ഫാദർ മുഹമ്മദ് അമീർ, പിന്നെ അവിടെ രണ്ട് സ്റ്റാഫുണ്ട്, സുൽത്താൻ എന്ന് പറഞ്ഞ ആൾക്കും, പിന്നെ വൈപ്പിൽ നിന്ന് വരുന്ന മിനി മിനി മിനിക്ക് വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, വളരെ സന്തോഷം. ഇഷ്ടാനും കേട്ടോളൂ ബെന്നി. ഓക്കെ, താങ്ക് യു.
1: സന്തോഷം. ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ.
0: വെളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ ഞാൻ ഇടവനക്കാട് ഷാബിയാണ്.
0: എവിടെ നിന്നാണ്?
1: ഇടവനക്കാട്
0: എടവനക്കാട് നിന്ന്
1: ഐഷാബി.
0: ഐഷാബിയാ? വിളിക്കാറുണ്ട് അല്ലേ സ്ഥിരം നമുക്ക്?
1: ഞാന് ഒരു മാസമായി. ഇപ്പൊ
0: ഒരു മാസമല്ല, നമ്മള് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടേ വിളിക്കാവൂ കേട്ടോ.
1: അല്ല, രണ്ടു മാസം കിട്ടിയിട്ട് ഇപ്പൊ അഞ്ചാറ് മാസത്തോളമായി വിളിച്ചിട്ട് കിട്ടണില്ല.
0: ആണോ? അല്ല, കാരണം നമ്മൾ ഒരു ഇടവേള കൊടുത്തിട്ടേ വിളിക്കാവൂ, അല്ലെങ്കിൽ മോശമല്ലേ നമ്മൾ തന്നെ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്ന.
1: ഇല്ല, എനിക്ക് രണ്ടു പ്രാവശ്യം കിട്ടി, പക്ഷെ അഞ്ചാറ് മാസം.
0: ആ, അഞ്ചാറ് മാസമായ പോട്ടെ, നമുക്കൊരു മൂന്ന് മാസമൊക്കെ ഇടവേള എന്തായാലും കൊടുക്കാം. പറയുന്ന ഏത് പാട്ടാ വേണ്ട ഐഷാബിക്ക്? ആ പറയൂ, ഏത് പാട്ടാ വേണ്ടെന്ന്?
1: എനിക്ക് തിരയും തീരവും പാട്ടില്ലേ.
0: ആ, തിരയും തീരവും ചുംബിച്ചുറങ്ങി.
1: ആഹ്,
0: ചിത്രം അവൾ വിശ്വസ്തയായിരുന്നു, ജയഭാരതിയൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു അവൾ വിശ്വസ്തയായിരുന്നു. അതാണ്, ഇതൊരു എന്താ പറയുന്ന നമ്മുടെ ഒരു ആഴ്ച പതിപ്പിൽ ഇത് ഈ കഥ എങ്ങനെ വന്നിരുന്നു. ആ, തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്നു, പിന്നീടാണ് അത് സിനിമയാക്കിയത്. ആ നോവല് കാനത്തിൻ്റെയാണ്, ഇ ജെ കാനം എന്ന് കേട്ടിട്ടില്ലേ? കാനം, അദ്ദേഹമാണ് ഈ പാട്ട്. എം കെ അർജുൻ്റെ സംഗീതം, യേശുദാസിൻ്റെ ആലാപനം. നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: പാട്ടിലേക്ക്
0: പോകാം. താങ്ക്

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ പറയൂ.
1: എന്റെ പേര് തൻസില എന്നാണ്.
0: ആ തൻസിൽ എവിടെയെന്നാ വിളിക്കുന്നത്?
1: ഞാൻ ഫോട്ടോ വെച്ചിരുന്നു.
0: ഫോട്ടോ വെച്ചിരുന്നു.
1: അതെ,
0: ആ വെള്ളിത്തിരയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണോ?
1: ഇല്ല, ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാ കോളേജിലും.
0: ആദ്യമായിട്ടാ കിട്ടുന്നത് അല്ലേ? വളരെ സന്തോഷം എന്തായാലും. പക്ഷെ അതിൻ്റെ ഒരു സന്തോഷം ഒന്നും കേൾക്കുന്നില്ല ശബ്ദത്തിൽ. തൻസില പഠിക്കുന്ന ആളാണോ?
1: അല്ല, ഞാൻ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ?
1: ഓ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ മുതലേ കേൾക്കുന്നതാണ് ഈ നമ്മുടെ FM.
0: ആ ശരി. തൻസിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ഏതാണ്?
1: FM-ല് ഒന്നും പറയാനില്ല. മറ്റേ മുമ്പാണെങ്കിൽ ഞാൻ പറയും ജോയ ലുക്കാസ് വെഡിങ് സെന്റർ, ഇപ്പൊ ഹലോ VPS.
0: ഹലോ VPS ലക്ഷോ, അത് സ്പോൺസർഡ് പരിപാടിയാണ് ഇഷ്ടം അല്ലേ?
1: അതെ അതെ, ആശിച്ചേച്ചിയുടെ ഒരു കട്ട ഫാനാണ്.
0: ആ ശരി, പിന്നെ ഏതൊക്കെയാണ് പറയൂ.
1: ഞാന് എനിക്ക് പറയാന്ന് വെച്ചാല് ഇതെന്റെ ഉപ്പാക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ കോൾ ചെയ്തത്.
0: ആ ശരി. ആ
1: എന്റെ ഉപ്പ കാരണമാണ് ഞങ്ങള് റേഡിയോ ഒക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ ആള് കൊറേ നാളായി എന്നോട് പറയണത് വെള്ളിത്തിരയിലേക്ക് വിളിക്കണമെന്നും പറഞ്ഞ് നമ്പറൊക്കെ നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവായിരുന്നു.
0: ഇല്ല, അദ്ദേഹം അവിടെ അടുത്തില്ലേ?
1: ഇല്ല, ഞാൻ എന്റെ വീട്ടിലാണ്.
0: ചിലപ്പോ
1: ജോലിക്ക് പോയിട്ടുണ്ടാവും.
0: അപ്പൊ കേൾക്കില്ല അദ്ദേഹം അല്ലേ?
1: പറയാൻ പറ്റൂല, ചിലപ്പോ ഉച്ചക്ക് വീട്ടിൽ ഫുഡ് കഴിക്കാനൊക്കെ വരുന്ന ടൈമില് ഓണാക്കാറ്.
0: എന്താ അദ്ദേഹത്തിന്റെ പേരെന്തായാലും റേഡിയോ ഇത്ര അധികം സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറയും.
1: ഉപ്പാന്റെ പേര് ഖാലിദ്.
0: ഖാലിദ്. ഖാലിദ് കത്തൊക്കെ സന്ദേശമൊക്കെ അയക്കുന്ന ഒരാളാണോ?
1: ഇല്ല, ഉപ്പ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല.
0: ഖാലിദ് എന്ന് പറഞ്ഞ ഒരാള്.

0: നിനക്ക് അഭിപ്രായ
1: ഇഷ്ടമാണ്
0: വേദിയിലേക്ക് പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അറിയിക്കാറുണ്ട്.
1: ആണല്ലേ. ഇത് ഖാലിദ് വി ഫോട്ടോ വെച്ചിരുന്നു.
0: ആ ശരി, ആ അത് വേറൊരാളായിരിക്കും അപ്പോൾ. എന്തായാലും
1: അപ്പൊ
0: അപ്പോൾ
1: അങ്ങനെ
0: അന്വേഷണം.
1: കത്തൊന്നും എഴുതൂല.
0: അപ്പോൾ ഏത് പാട്ടാണ് വേണ്ട അപ്പോൾ ഇനി പറയൂ.
1: എനിക്ക് മേഘമൽഹാർ എന്നുള്ള മൂവിയിലെ ഒരു നിറ പുഷ്പമായി എന്നേർക്ക് നീളുന്ന
0: മിഴിമോന് ആരുടേതാകാം
1: അതെ
0: അല്ലേ,
1: അതെ അതെ സാർ.
0: ഒ എൻ വി കുറുപ്പിൻ്റെ രചനയാണ്.
1: അതെ
0: യേശുദാസ് പാടിയതല്ലേ.
1: അതെ അതെ
0: ആ സിനിമയിൽ ബിജു മേനോനാണ്.
1: അതെ ബിജു മേനോൻ
0: ബിജു
1: സംയുക്ത
0: മേനോനും സംയുക്ത വർമ്മയും.
1: അതെ
0: 10-25 വർഷം മുമ്പത്തെ ചിത്രമാണ്,
1: അതെ
0: കമലിൻ്റെ ചിത്രമായിരുന്നു. രമേശ് നാരായണൻ്റെ ആണ് സംഗീതം, അറിയാലോ
1: അതെ
0: അല്ലേ.
1: അതെ അതെ
0: പാട്ടൊക്കെ ശ്രദ്ധിക്കുന്ന,
1: ഭയങ്കര സന്തോഷം.
0: ആ ശരി, പാട്ടൊക്കെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണോ?
1: അതെ ഉറപ്പായിട്ടും.
0: പാട്ട് പാടുവോ?
1: അങ്ങനെയല്ല, വേണമെങ്കിൽ ഒന്ന് പാടി നോക്കാം.
0: തീർച്ചയായിട്ടും. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? രണ്ടു വരി പാടു.
1: സെയിം
0: സെയിം. ഓ
1: ഒരു നിറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനയാരുടേതാകാം. അത്ര മതി.
0: ഇനിയുണ്ടല്ലോ ഒരു. ആ ഓക്കെ, അത്രയും മതി, അങ്ങ് പിന്നെ നിർത്താം. എന്തായാലും ആദ്യത്തെ കോളല്ലേ,
1: അതെ.
0: തുടക്കം മോശമായിട്ടില്ല. അപ്പോൾ ഇനിയും ഒരു ഇടവേള കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ.
1: പിന്നെ ഒരു വിശ്വാസം കൂടി പറയാനുണ്ട്.
0: ആ പ്ലീസ് പറയൂ.
1: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ജൂലൈ 2-ന്.
0: ജൂലൈ 2-ന് അല്ലേ.
1: ആ 2 വയസ്സ് തികഞ്ഞു എന്റെ മോനെ, ഇളയ മോന്. അപ്പൊ അവന് വേണ്ടിയിട്ടും കൂടി ഒന്ന് ഡെഡിക്കേറ്റ് ആണ് ഈ പാട്ട്.
0: മോന്റെ പേരെന്താണ്?
1: എന്റെ മോന്റെ പേര് മുഹമ്മദ് അസ്ലാൻ.
0: മുഹമ്മദ് അസ്ലാൻ.
1: അസ്ലാൻ
0: അസ്ലാൻ മുഹമ്മദ് അസ്ലാനു വേണ്ടിയിട്ട് നമുക്ക് ഈ പാട് കേൾക്കാം. ഓക്കെ,
1: ഓക്കെ,
0: പാട്ടിലേക്ക് പോകുന്നു. സന്തോഷം വിളിച്ചതിൽ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയാണ്. സ്വാഗതം. ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, നമുക്ക് ആ കോള് കിട്ടിയിട്ടില്ല. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ഇതാരാണ്? എവിടെന്ന്? വൈക്കത്തുനിന്ന്. പേര് പറയും.
1: റോബിൻ. റോബിൻ
0: റോബിൻ, ഏത് പാട്ടാണ് വേണ്ടത് ആദ്യം പറയും. ആ, കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് വന്ന സിനിമയില് സാന്ദ്രം സന്ധ്യതൻ അല്ലേ. പിന്നെയും പിന്നെയുമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് സാന്ദ്രമാസന്ധ്യതൻ. ആ, അതെ അതെ, ഗിരീഷ് പുത്തഞ്ചേരിയാണ് രചന. അതെ അതെ, പിന്നെയും പിന്നെയുമാണ് അതിൽ എപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതും നമ്മളും ശ്രദ്ധിച്ചിട്ടുള്ള കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ആ പാട്ടാണ്.
1: ഇതാരും ചോദിക്കാറില്ല.
0: ആണോ? കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത്.
1: ജയറാമിൻ്റെ
0: സിനിമ. ജയറാമിൻ്റെ സിനിമയാണ്. ജയറാം ഉണ്ടായിരുന്നു, ബിജു മേനോൻ ഉണ്ടായിരുന്നു, മഞ്ജു വാര്യർ അല്ലേ. ഒരു റെയിൽവേ സ്റ്റേഷനും ട്രെയിനൊക്കെയായി ബന്ധപ്പെട്ട്. അതിൽ ആ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് അറിയാമോ താങ്കൾക്ക് ഷൂട്ട് ചെയ്തത്? അല്ല അല്ല, നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. അതിലിങ്ങനെ ഈ എരിക്കിൻ പൂവ് എന്നൊക്കെ പറയുന്ന അതൊക്കെ വീണ് കിടക്കുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണത്. ആ, കുറേ ഭാഗം അവിടെയാണ് ചിത്രീകരിച്ചത്. ആ, ബാലേന്ദ്ര മേനോനൊക്കെ ഉണ്ടായിരുന്നു. അതെ, നല്ല സിനിമയായിരുന്നു. എന്താ പറഞ്ഞേ? ആ, അപ്പോൾ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. സോറി കേട്ടോ. ഓക്കെ, പാട്ട് കേട്ടോളൂ, വിളിച്ചാൽ സന്തോഷം.

തിരയുന്നു. ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങൾക്ക് ഇന്ന് പാട്ടുകൾ തിരഞ്ഞെടുത്തത് ഷബാന കെയും ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് വിജി വർഗീസ്, ഗോവിന്ദപ്രസാദ് എന്നിവരായിരുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ എം വി ശശികുമാർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ഭരണനിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധനയ്ക്കെത്തുന്ന പോലീസിനെ ആക്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പി എസ് സിയിലെ അനധികൃത നിയമനം ഗൌരവതരമായ വിഷയമാണെന്നും സർക്കാർ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ്. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതായി ചൂണ്ടിക്കാട്ടി കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തം. മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ട്രെയിൻ, റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മുംബൈ വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകളും വൈകി. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഇംഗ്ലണ്ടും ക്വാർട്ടർ ഫൈനലിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: ഇനി ആഴ്ച പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മൾ കേട്ടത് തൃക്കാക്കരയുടെ വിശേഷങ്ങളാണ്. നാടിന്റെ പഴയകാല കാഴ്ചകളും ജീവിതവും നാടിന്റെ വളർച്ചാ കാലവും കഥകളും ഒക്കെ നമ്മൾ കേട്ടു. നിരവധി സിനിമകൾക്ക് കാക്കനാടിന്റെ പരിസരം ലൊക്കേഷൻ ആയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊരു കൗതുകമാണ്. അതൊക്കെ നമുക്ക് പറഞ്ഞ് തന്നുകൊണ്ടിരുന്നത് അബ്ദുൽ ഖാദറാണ്. ഇപ്പൊ നമുക്ക് അത് ആലോചിക്കുമ്പോൾ കൗതുകമാണ്, അതായിരുന്നു ആ സ്ഥലം എന്നൊക്കെ അത്ഭുതത്തോടെ നമ്മൾ ആലോചിച്ചു പോകും. അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങളും നാടിന്റെ മറ്റു വിശേഷങ്ങളും കൂടി പറഞ്ഞു തരാൻ അദ്ദേഹം തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ തുടർന്ന് കേൾക്കാം.
1: പഴയ കാക്കനാട്, പഴയ തൃക്കാക്കര കാണുന്നുണ്ടെങ്കിൽ പഴയ സിനിമകളിലുണ്ട്, പഴയ സിനിമകളിലെ രംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പല നടന്മാരും ഇവിടെ നമ്മുടെ ജംഗ്ഷനുകളിൽ അഭിനയിച്ചിരിക്കുന്നു, നമ്മുടെ കവലകളിൽ അഭിനയിച്ചിരിക്കുന്നു. അവരുടെ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം മുഴുവൻ നമ്മുടെ തൃക്കാക്കരയും കാക്കനാടുമാണ്. അപ്പോൾ കാക്കനാടിനെ സംബന്ധിച്ചിടത്തോളം സിനിമയിലൂടെ ഒരു മൂന്നോ നാലോ പതിറ്റാണ്ട് പഴക്കമുള്ള സിനിമകളുടെ ആ കാലഘട്ടത്തിന്റെ ദൃശ്യങ്ങളും എല്ലാം നമുക്ക് സാക്ഷിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അമേസിങ് ആണ്. അത് ഒരിക്കലും വേറൊരു നാടിന് അത്രയും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം നമ്മുടെ എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഉള്ള സിനിമകൾ, കാക്കനാട് ജംഗ്ഷനുള്ള സിനിമകൾ, അതുപോലെ നവോദയ സ്റ്റുഡിയോയുടെ പരിസരമുള്ള സിനിമകൾ, ഈ പറയുന്ന ചിറ്റേത്തേരയുള്ള സിനിമകൾ, തൃക്കാക്കര അമ്പലമുള്ള സിനിമകൾ, അതുപോലെ ജഡ്ജ് മുക്കും എന്ന് വേണ്ട എൻ പി ഒയിലിന്റെ പഴയ രൂപമുള്ള എന്ന് വേണ്ട കാക്കനാടിന്റെ ഭൂതല പ്രദേശം മുഴുവൻ സിനിമകൾക്കകത്തുണ്ട്. സിനിമകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഫാസിലിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ന് ആ സിനിമയിലെ രംഗങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയിലെ ആൾ ഒരുങ്ങി ആ രംഗം ഒരുങ്ങി എന്ന് പറയുന്ന ആ പാട്ട് മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ കാക്കനാട് പ്രദേശത്ത് വെച്ചാണ്. നമ്മുടെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ആ പാട്ടിൻ്റെ പോർഷനിൽ കാണാം ഭരത് ഗോപിയും മറ്റേ നടിയൊക്കെ ആയിട്ട് ഒരു കുന്നും പ്രദേശത്ത് കൂടി, അതായത് ഒരു വിജനമായ ഒരു താഴ്വരയെ കൂടി പാട്ട് പാടി വരുന്ന സീക്വൻസ് ഒക്കെ കാണാം. ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കനാട് ജംഗ്ഷന്, അതായത് എൽ പി സ്കൂളിന് തൊട്ട് നേരെ ഓപ്പോസിറ്റ് ഇന്ന് അവിടെ ഒരു പാർക്കുണ്ട്, പിന്നെ അവിടെ മുഴുവൻ ഇന്ന് സുരഭി നഗർ എന്നൊക്കെ പറഞ്ഞ വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നുപോയി. ആ വിജനമായ ആ സ്ഥലത്താണ് അന്ന് ഒരു ഒരു കൊടൈക്കനാൽ ചീറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കാക്കനാട് വെച്ച് ചെയ്യാം. കാരണം വിജനമായ പ്രദേശം. അപ്പോൾ ഈ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന് പറഞ്ഞാൽ പാട്ട് ഓർക്കുന്ന എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ ഓർക്കുന്ന എല്ലാവർക്കും കാക്കനാടിനെ മിസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് പലർക്കും അറിയില്ല, ഏ ആ പാട്ട് ഇവിടെ വെച്ച് ചിത്രീകരിച്ചാണോ, അതിൽ എവിടെയൊക്കെ കാണുന്നു, അതിനകത്ത് വലിയ കുന്നും മലകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ ഈ എച്ച് എം ടി പരിസരമാണ്, വലിയ ഹില്ലേരിയൊക്കെ കാണാം. ആ സിനിമ ഇപ്പോൾ ഒന്നിട്ട് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാക്കനാടിൻ്റെ പഴയ ഈ എടച്ചറ എന്ന് പറയുന്ന സ്ഥലം, ഈ എടച്ചറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഗ്രാമഭംഗി ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് പ്രതിഫലിച്ച ഒരു പാട്ടായിരുന്നു. ആന പെറ്റതൊരാട് ആടിനെന്തൊരു ചേല് കിണ്ടാണ്ടം, അത് വളരെ ഹിറ്റായിട്ടുള്ള ബി ഡി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് സിറ്റി പ്രദേശത്തിലെ ഒരുപാട് വിഷ്വൽസ്, ആ അതായത് വലിയ കുന്നുമലയൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. അത് ഇന്ന് നമ്മുടെ സ്മാർട്ട് സിറ്റി പാടമൊക്കെ കാണാം. ഇന്ന് നമ്മുടെ സ്മാർട്ട് സിറ്റി നമ്മുടെ അവിടുത്തെ ലുലു ടവറുകളും അതും അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പ്രദേശത്ത് വലിയ ബിൽഡിങ്ങുകൾ ഇരിക്കുന്ന ആ സ്ഥലങ്ങളാണ് ആ സിനിമാ പാട്ടിൽ, ഈ ആനപറ്റതൊരാട് സിനിമാ പാട്ടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കാക്കനാടിൻ്റെ അന്നത്തെ 80s ബി ഡി കുഞ്ഞമ്മ സിനിമ 80s തുടക്കമാണ്, 80s ദൃശ്യങ്ങളായിരുന്നു, പ്രത്യേകിച്ച് എടച്ചറ പോലുള്ള ഒരു ഗ്രാമത്തിൻ്റെ. അതുപോലെ തന്നെ മറ്റൊരു സിനിമയായിരുന്നു ഇന്നരിഹർ നഗർ. അതായത് ഇന്നരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തലമുറക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് സ്റ്റാർട്ടിങ് തന്നെയുള്ള ഗർഭിണിയെ തട്ടിക്കൊണ്ടുവന്ന പെട്രോൾ പമ്പ്, ആ പെട്രോൾ പമ്പ് നമ്മുടെ ഈ പറയുന്ന പടമുകളിലുള്ള കുന്നമ്പുറം പടമുകളിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് തെറ്റിദ്ധരിച്ച് ഒരു ഗർഭിണിയുടെ വാഹനം തടയുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ കളക്ടറേറ്റിന് സമീപമാണ്. ആ കളക്ടറേറ്റ് ഒക്കെ കാണാം, ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ കാസർഗോഡ് ഖാദർബായ്, കാസർഗോഡ് ഖാദർബായ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന നായകൻ നായികയെ വില്ലൻ തട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങൾ വിജനമായ സ്ഥലമൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാക്കനാട് പ്രദേശമാണ്. അപ്പൊ കാക്കനാട് പ്രദേശത്ത് ലൊക്കേഷനായിട്ടുള്ള പഴയ സിനിമകൾ കോർത്തിണക്കിക്കൊണ്ട് ഞാൻ സിനിമയിലെ കാക്കനാട് എന്ന ഒരു പ്രോഗ്രാം സോഷ്യൽ മീഡിയയിലേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു പ്രൊമോഷനായിട്ട് ഒരു സോങ് ചെയ്തായിരുന്നു. അന്ന് നമ്മുടെ ഈ കാക്കനാടിന്റെയും തൃക്കാക്കരയുടെയൊക്കെ ഗ്രാമഭംഗിയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോഷൻ സോങ്, ആ സോങ്ങിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ

കാക്കനാട് കാക്കനാട് സിനിമയിലെ കാക്കനാട്. ഇവിടെ ഒരുപാട് കലാരൂപങ്ങളിൽ വളരെ ഇതായിരുന്നു കോൽക്കളി. കാരണം കാക്കനാട് ഏറ്റവും കൂടുതലുള്ള ഒരു കലാരൂപം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൽക്കളിയാണ്. കോൽക്കളി സംഘങ്ങൾ ഒരുപാടുണ്ട്, കാരണം മാപ്പിള കലാരൂപമാണത്. കാരണം അതിൻ്റെ ഒരുപാട് ആശാന്മാരുണ്ടായിരുന്നു പണ്ട് ഈ കല്യാണത്തലേന്ന്. കല്യാണ വീടുകളിലൊക്കെ, മുസ്ലിം കല്യാണ വീടുകളിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കലാരൂപമായിരുന്നു കോൽക്കളി. അപ്പോൾ നമ്മുടെ എല്ലാ ജംഗ്ഷനുകളിലും ഇന്നിപ്പോൾ ഈ എവിടെ അന്വേഷിച്ച് നോക്കിക്കോ, എല്ലാ സ്ഥലങ്ങളിലും കോൽക്കളി സംഘങ്ങൾ ഇന്നും ഉണ്ട്. കാരണം അതിന് നല്ല ആശാന്മാരുണ്ടായിരുന്നു ഇവിടെ, അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുട്ബോള്, ഫുട്ബോള് അന്നും ഇന്നും ജ്വരമാണ് കാക്കനാട്. ഇപ്പോൾ ഫുട്ബോളിൽ വലിയ ലോകകപ്പ് നടക്കുന്നു. അപ്പോൾ ലോകകപ്പ് നടക്കാൻ നേരത്ത് ഇവിടെ സ്ക്രീൻ വെച്ച് പല സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്ന് കാലഘട്ടം മുതൽ ഒരുപാട് ക്ലബ്ബുകൾ പ്രദേശം

വാഴക്കാല, അല്ലമീൻ മുണ്ടമ്പാലം, അതുപോലെ കെ ബി പി എസിന്റെ പേരിലൊക്കെ അന്ന് ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. ഫുട്ബോൾ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ കാക്കനാട് ഫുട്ബോളിന് വലിയ സ്വീകാര്യതയാണ്. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടുകൾ ഇല്ലാതാകുന്നു. ടർഫുകൾ കുറേയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, കാരണം അത് ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ട് കുറച്ച് ടർഫുകളൊക്കെ ഇന്ന് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് കാക്കനാട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരുപാട് ഈ ഫുട്ബോളിന് പണ്ട് കാലം മുതലേ ഒരുപാട് ഫുട്ബോൾ മേളകൾ നടക്കുമായിരുന്നു. 80കളിലൊക്കെ ഏറ്റവും വലിയ കാഴ്ചകളായിരുന്നു.

0: ഇപ്പൊ നമുക്ക് ഏതൊരു നാടിനെ കുറിച്ചാണെങ്കിലും പണ്ട് ചരിത്രം പറയും, ഇപ്പോഴത്തെ പറയും. പക്ഷെ തൃക്കാക്കര കാക്കനാടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനിയൊരു നാളെയും കൂടിയുണ്ട്. കാരണം മെട്രോ വരാൻ പോകുന്നു, ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ എന്താ പാടത്ത് കൂടെ ഓടി എത്തിയിരുന്ന കാക്കനാട് ഇപ്പൊ നൈറ്റ് ലൈഫ്, പല നാട്ടിൽ നിന്നുള്ള ആൾക്കാര്. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തെ ഒരു മൂന്നായിട്ട് തിരിക്കുകയാണെങ്കിൽ, ഇന്നലെ ഇന്ന് നാളെ എന്ന് തിരിക്കാൻ പറ്റുകയാണെങ്കിൽ?
1: ഭക്ഷണ വൈവിധ്യം അല്ലയോ, ഈ ഒരു വെൽ പ്ലാൻഡ് ഡെവലപ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാക്കനാട് ആ ബൂമിങ്ങിൽ അങ്ങോട്ട് വളർന്നു പോയതാണ്. കാക്കനാടിനെ സംബന്ധിച്ചിടത്തോളം 1960 ശേഷമാണ് കാക്കനാടിൽ വലിയ വികസനങ്ങൾ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 1965 കാലഘട്ടം വരെയും എറണാകുളത്തേക്ക് ഈ കാക്കനാട് തൃക്കാക്കര പ്രദേശത്തുള്ളവർ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വാഹന മാർഗം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുള്ള ബസ്സുകളൊക്കെ ആയിരുന്നു. ഒന്നോ രണ്ടോ ബസ്സുകളൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് ബസ് റൂട്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കാക്കനാട് നിന്ന് നേരെ ജഡ്ജിമുക്ക് വഴി, അതായത് തൃക്കാക്കര അമ്പലത്തിന്റെ അതിലെ നേരെ എടപ്പള്ളിക്ക് പോകണം. എടപ്പള്ളിയിലുള്ളൊരു പാലം, ബാക്കി ഇവിടെ ചുറ്റും ഇവിടെ ഈ പറയുന്ന തോടുകളായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഈ പറഞ്ഞ ജലഗതാഗതം ആയിരുന്നല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് തോടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക്

ഇവിടെ റോഡുകൾ കുറവായിരുന്നു. അങ്ങനെ മെയിൻ റോഡ് എന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന കാക്കനാടെന്ന് പറയുന്ന ജഡ്ജിമുക്ക് വഴി തൃക്കാക്കര അമ്പലത്തിന്റെ അതിലെ ഇടപ്പള്ളി വഴിയായിരുന്നു അന്ന് പാലാരിവട്ടം എറണാകുളം പോയിക്കൊണ്ടിരുന്നത്. അന്ന് ബസ് റൂട്ട് അതിലെയാണ്, അന്ന് ചന്തയിൽ വാഹനങ്ങൾ വരുന്നതും എല്ലാം അതിലെയായിരുന്നു. അതിനുശേഷമാണ് 1965 ആ ഒരു സമയത്താണ് ഇവിടെ ചെമ്പുമുക്കിൽ പാലം വരുന്നത്. ചെമ്പുമുക്കിൽ പാലം വരുന്നതിനോടുകൂടിയാണ് പാടിവട്ടം, അതുപോലെ ഈ ചെമ്പുമുക്ക് വഴി, ഈ വാഴക്കാല വഴി, കോളനി പടമൂള് വഴി ബസ് റൂട്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ബസ്സുകൾ വരുന്നതും, അതുപോലെ തന്നെ അന്ന് വലിയ കയറ്റങ്ങളും വലിയ കുന്നും മലയൊക്കെയായിരുന്നു, അതൊക്കെ ഇടിച്ച് നിരത്തിയാണ് ഇതിലെ കാക്കനാട്ടേക്ക് ഈ പറയുന്ന മെയിൻ റോഡ് എന്ന് പറയുന്ന ബസ് റൂട്ട് വരുന്നത്. അതിൽ പിന്നീട് വലിയ അടുത്ത തിരക്കായി വരുന്നത് കളക്ടറേറ്റ് വന്നതിന് ശേഷം 1980 ശേഷമാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ പണ്ട് കാലത്ത് എന്ന് പറയുന്ന നേരത്ത് അന്ന് ഗവൺമെന്റ് ഇവിടെ വന്നിട്ട് സ്ഥലം പർച്ചേസ് ചെയ്യുമായിരുന്നു. അപ്പൊ സ്ഥലം ഈ എൻ ജി ഒ ക്വാർട്ടേഴ്സിന് വേണ്ടി പർച്ചേസ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ എൻ പി ഒന് വേണ്ടി പർച്ചേസ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ജി സി ഡി എ വന്നിട്ട് നാട്ടുകാരുടെ ഇന്ന് മാവേലിപുരത്തിന് വേണ്ടിയിട്ടും സ്ഥലം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, കേവലം ഇപ്പൊ എൻ ജി ഒ ക്വാർട്ടേഴ്സിന് വേണ്ടി 65 സ്ഥലം എടുത്തതെന്ന് പറഞ്ഞാൽ കേവലം 10 രൂപ 7 രൂപ ആ വിലക്കാണ് അന്ന് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഇതിലെ കണ്ണായ സ്ഥലങ്ങൾ പർച്ചേസ് ചെയ്തത് ഗവൺമെന്റ്. കാരണം അന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ആ 10 രൂപ വലുതാണ്, 1 സെന്റ് സ്ഥലത്തിന്റെ വിലയാണ്. ഇന്നിവിടെ 30 ലക്ഷം രൂപ ഈ സെന്റിന്. അപ്പൊ അത്രയും വലിയ വ്യത്യാസം പണ്ട് ഈ പറയുന്ന 10, 30, 40 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ മാവേലിപുരം വരുന്ന സമയത്ത്, മാവേലിപുരം അന്ന് പ്ലോട്ട് തിരിച്ചു വെക്കുമ്പോൾ അന്ന് ഗവൺമെന്റ് പർച്ചേസ് ചെയ്തത് കേവലം 7-10 രൂപയ്ക്കാണ്. പക്ഷെ അന്ന് ഗവൺമെന്റ് അത് പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നത് തന്നെ അന്ന് 2000 രൂപയാണ് സെന്റിന്. അത്രയേ ഉള്ളൂ അന്ന് ഗവൺമെന്റ് അന്ന് 1 സെന്റ് സ്ഥലം വിറ്റത് 2000 രൂപയ്ക്കാണ്. അന്ന് മേടിച്ച ആളുകൾ നമ്മളോട് സാക്ഷി പറഞ്ഞു 1980 സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ അത്രയുള്ള സ്ഥലത്ത് ഇന്ന് 35 ലക്ഷം രൂപ കൊടുത്താലും മാവേലിപുരത്ത് സ്ഥലം കിട്ടാത്ത അത്രയും വലിയ ഡെവലപ്മെന്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ കാക്കനാടിന്റെ ഈ പറഞ്ഞ കഴിഞ്ഞ 40 വർഷത്തെ ബൂമിംഗ് എന്ന് പറഞ്ഞ ഭീകരമാണ്. കാക്കനാടിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഡെവലപ്പിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജി സി ഡി എ 1970 കാലഘട്ടത്തിൽ കാക്കനാട് മാവേലിപുരത്ത് കുറെ ഭൂമി എടുത്തിട്ട് അവിടെ മാവേലിപുരം എന്ന് പറഞ്ഞിട്ടൊരു ഡെവലപ്മെന്റ്, അതായത് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ കുറെ പ്ലോട്ടുകൾ ഭൂമി തരംതിരിച്ചിട്ട് അവർ പണിതു ജി സി ഡി എ. എന്നിട്ട് ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10-15 വീടിന്റെ ഇടക്ക് ഒരു പാർക്ക്, കാരണം അത്ര ആളുകൾക്ക് അവിടെ ഉല്ലസിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ഫ്രീ സ്പേസുകൾ ഇട്ടുകൊണ്ടായിരുന്നു അവർ അന്നത്തെ കാലഘട്ടത്തിൽ അത് പ്ലാൻ ചെയ്തു. കാരണം എറണാകുളത്ത് ഗിരിനഗർ ഗാന്ധിനഗറൊക്കെ വർക്കൗട്ട് ചെയ്തത് കൃത്യമായിട്ട് അപ്ലിക്കബിൾ ആയിരുന്നു ഇവിടെ തൃക്കാക്കരയെ സംബന്ധിച്ച്, നമ്മുടെ കാക്കനാട് വന്ന് മാവേലിപുരം, അത് നല്ല ഐഡിയ ആയിരുന്നു. പിന്നെ അല്ലാതെ ഇവിടെ ഇപ്പോൾ ഓപ്പൺ സ്പേസുകൾ കുറഞ്ഞു പോയി. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് പെട്ടെന്ന് ഭൂമിക്ക് ഒരു വിലക്കയറ്റവും ഇതൊക്കെ വന്നതിനോടുകൂടി ആളുകൾ എല്ലാ മുക്കിലും മൂലയിലും ബിൽഡിങ്ങുകൾ പണിതുകൊണ്ട് ആളുകൾക്ക് വിനോദോപാധികൾക്കുള്ള ഈ പറയുന്ന കളിസ്ഥലങ്ങളെല്ലാം കയ്യേറിപ്പോയി. ഇപ്പം നിങ്ങളിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന കൊച്ചി ആകാശവാണി നിലയിരിക്കുന്നിടത്ത് ഏറ്റവും വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു. ഈ ഗ്രൗണ്ട് തന്നെ മൂടിക്കളഞ്ഞിട്ടാണ് ഇവിടെ ആകാശവാണി വന്നത്. അപ്പോൾ ഇവിടെ കാക്കനാടുകാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഭൂമിയുള്ള ഒരാൾക്ക് അവിടെ മുകളിൽ താഴ്ത്ത് താമസിക്കുകയും മുകളിൽ വാടക കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നു. കാരണം ഒരുപാട് ആളുകൾ ജോലിക്കായിട്ട് ഇവിടെ വരുന്നവർക്ക് റെന്റിന് കൊടുത്താൽ ഇവിടെ ജീവിക്കാൻ പറ്റാവുന്ന വിധത്തിലേക്ക് മാറിപ്പോയി. അപ്പൊ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പിന്നെ കാക്കനാടിനെ പറയുന്ന നൈറ്റ് ലൈഫ്, നൈറ്റ് ലൈഫ് ഒക്കെ പ്ലസും മൈനസും ഉണ്ടായിരുന്നത്. പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊരു ഒരു 10 മണി കഴിഞ്ഞിട്ട് ഒരു ചായക്കട അവിടെ ഇല്ലായിരുന്നു. ഇന്ന് 10 മണി കഴിഞ്ഞാൽ ഓണാവുന്ന 100 കണക്കിന് ചായക്കടകളാണ്. രാത്രി 10 മണി എന്ന് പറയുന്ന സമയം കഴിഞ്ഞാൽ എല്ലാം അടഞ്ഞു പോയിരുന്ന, സ്ട്രീറ്റ് ലൈറ്റുകൾ കുറവായിരുന്ന സ്ഥലത്ത് ഇന്ന് വെട്ടവും വെളിച്ചവും നൈറ്റ് ലൈഫും അതുപോലെ മുഴുവൻ അഡ്വാൻസ്ഡ് ഫുഡും എല്ലാം അതെല്ലാം പ്ലസ് പോയിന്റുകളാണ്. അപ്പോൾ ഈ കാക്കനാടിനെ സംബന്ധിച്ചുള്ള നാളെയിലേക്കുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഈ കാക്കനാട് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്നവരായിക്കോട്ടെ, ഈ കാക്കനാടിൻ്റെ ഈ വീർപ്പ് മുട്ടുന്ന ഈ ട്രാഫിക് ജാമുകളൊക്കെ ഒഴിവാക്കാൻ പാകത്തിനുള്ള ഒരു പ്ലാനിങ്, വ്യക്തമായ ഒരു പ്ലാനിങ്. ഇപ്പം മെട്രോ വരുന്നുണ്ട്, മെട്രോ വന്നിട്ട് കൂടി പ്രോപ്പറായിട്ടുള്ള റോഡിൻ്റെ വീതി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാക്കനാട് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് വരും തലമുറക്ക് വേണ്ടി വീതിയുള്ള റോഡുകളും വീതിയുള്ള ആവാസ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. ഇവർ അപ്പം എങ്ങനെയെങ്കിലും വട്ടമെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം കാരണം എവിടെ തിരിഞ്ഞാലും ബ്ലോക്കാണ്. ഇപ്പം നോക്കി, ഗോലിമുകൾ ജംഗ്ഷനിൽ ബ്ലോക്ക്, കാക്കനാട് ജംഗ്ഷനിൽ ബ്ലോക്ക്, പിന്നെ ഈ പറയുന്ന ഇപ്പം മെട്രോയുടെ പണി നടക്കണോണ്ട് ആ പരിസരം മുഴുവൻ ബ്ലോക്ക്. അപ്പം ഇതൊക്കെ ഒഴിവാക്കാൻ പാകത്തിന് മെട്രോ ഓണായി ചാലുവായി കഴിഞ്ഞാലും ഈ പറഞ്ഞ ഫ്ലൈ ഓവറുകളുടെ പരിമിതികളുണ്ട്. അപ്പോൾ ഫ്ലൈ ഓവറുകൾ വേണം, റോഡുകൾ പുതിയത് വേണം, പിന്നെ അതുപോലെ എറണാകുളത്തു നിന്ന് നമ്മുടെ കാക്കനാട്ടേക്കുള്ള പുതിയ റോഡുകൾ ഈ പറഞ്ഞ വെണ്ണല വഴിയൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് എറണാകുളം എം ജി റോഡിൽ നിന്ന് ബൈപ്പാസ് വഴി, നമ്മുടെ ചക്കരപ്പറമ്പ് വഴി, നമുക്ക് വെണ്ണല വഴി, നമുക്ക് കാക്കനാട് കളക്ടറേറ്റിൻ്റെ അല്ലെങ്കിൽ വ്യവസായ മേഖലയിലൊക്കെ വന്ന് കയറാവുന്ന ഷോർട്ട് റോഡുകൾ, അപ്പോൾ അത്തരം ഡെവലപ്മെൻറ്റ്സുകൾ കുറച്ചുകൂടിയും കാര്യം അത്ര പ്രസക്റ്റീവായിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ പരമായിട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ താങ്ങാവുന്ന വിധത്തിലുള്ള വലിയൊരു ഭരണപരിഷ്കാരങ്ങൾ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.

0: വിദ്യാഭ്യാസ രംഗത്തായാലും തൃക്കാക്കര കൈവരിച്ചൊരു വിപ്ലവകരമായൊരു വളർച്ച നമ്മുടെ കൺമുൻപിലുണ്ട്. അപ്പോൾ ആ ഒരു കാലം തൃക്കാക്കര എങ്ങനെയൊരു എഡ്യൂക്കേഷണൽ ഹബ്ബായി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൃക്കാക്കരയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കേൾക്കാം.
1: ഞാൻ എം അബൂബക്കർ. ഞാൻ സംസാരിക്കുന്നത് തൃക്കാക്കര എങ്ങനെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറി എന്നതിനെ പറ്റിയാണ് പറയുന്നത്. എനിക്കിപ്പോൾ 69 വയസ്സായി. 72 ഞാൻ ഭാരതമാതാ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. അപ്പോൾ ഭാരതമാതാ കോളേജ് 67 തുടങ്ങിയതാണ്. ആ 67 തുടങ്ങിയപ്പോൾ കർദിനാൾ പാറേക്കാട്ടിൽ തിരുമേനി ഇങ്ങനെ തൃക്കാക്കര പ്രദേശത്ത് ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ മറ്റ് ഫ്രണ്ട്സൊക്കെ അതിനെ എതിർത്തെങ്കിലും അദ്ദേഹം നിർബന്ധപൂർവ്വം തൃക്കാക്കരയിൽ തന്നെ ഭാരമതാ കോളേജ് തുടങ്ങുകയാണേത്. അത് ഒരർത്ഥത്തിൽ ഈ തൃക്കാക്കരയിലുള്ള വിശിഷ്യ മൈനോറിറ്റികൾക്കും അതിൽ പിന്നോക്കക്കാർക്കുമൊക്കെ ഉപകാരമായി എന്നുള്ളതാണ്. അതേസമയം തൃക്കാക്കരയിൽ ഒരു സ്കൂള് വന്നത് കർദിനാൾ സ്കൂളാണ്. അതൊന്നും ഞങ്ങളുടെ ഒന്നും കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ പഠിച്ചത് സെൻറ് ജോർജ് ഹൈസ്കൂളിലാണ്. തോപ്പിൽ സെൻറ് ജോർജ് LP സ്കൂളിൽ നിന്ന് 4 ക്ലാസ് വരെ പഠിച്ച് അവിടെ നിന്ന് സെൻറ് ജോർജ് ഹൈസ്കൂളിൽ പോയി എടപ്പള്ളി

പോയി, 10ാം ക്ലാസ്സും പാസ്സായി. അവിടെ നിന്നാണ് ഞങ്ങൾ ബാലമത കോളേജിൽ പഠിച്ചത്. അപ്പോൾ തൃക്കാക്കരക്കാരെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസം 5ാം ക്ലാസ് വരെ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യമുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടപ്പള്ളിക്ക് പോകണം. ഇടപ്പള്ളിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ഇല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും തൃക്കാക്കരയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ ഹബ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഈ തൃക്കാക്കരയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ്. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ തൃക്കാക്കരയോട് ചേർന്നു വന്നു എന്നുള്ളത് വലിയൊരു അഭിമാനകരമായിരുന്നു. അതിനുശേഷം അതേപോലെ തന്നെ ബഹുമാനായ മന്ത്രി ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയ്ക്ക് കൊടുത്തു. അങ്ങനെ തൃക്കാക്കരയിൽ മറ്റൊരു ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ വന്നത്. അങ്ങനെ കുറേ അധികം വിദ്യാർത്ഥികൾ തൃക്കാക്കരക്ക് ബസ് കയറുന്നു കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരുപാട് വിദ്യാഭ്യാസ ഹബ്ബുകൾ, ആഡ് ഓൺ കോഴ്സുകൾ നൽകുന്ന, ഇൻ്റഗ്രേറ്റഡ് വിദ്യാഭ്യാസം നൽകുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തൃക്കാക്കരയിൽ വന്നു എന്നുള്ളത് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ കാര്യമാണ്. ഇൻ്റഗ്രേറ്റഡ് ബികോം CCA പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ പൈലറ്റ് ട്രെയിനിങ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നു. ജർമ്മനിയിലേക്ക് നേഴ്സിങ്ങിന് ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് റിക്രൂട്ട് ചെയ്ത് ഫിനിഷിംഗ് സ്കൂളായിട്ട് നടത്തിക്കൊണ്ട് ഇൻ്റർവ്യൂവിൽ ക്വാളിഫൈ ചെയ്ത പല കമ്പനികൾക്കും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ട്രെയിനിങ് നടത്തുന്നു ഈ രീതിയിൽ. അതേപോലെ തന്നെ 94 ഞങ്ങൾ കുറച്ച് പേര് തുടങ്ങിയതാണ് ഹൈസ്കൂളിൻ്റെ ഒരു പ്രത്യേകത. 94 എന്നൊക്കെ പറയുന്ന എൻട്രൻസിൽ കൂടി മാത്രമേ മെഡിസിൻ എഞ്ചിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് വന്നപ്പോൾ ഒരു CBSE സ്കൂള് നമ്മുടെ തൃക്കാക്കരയിൽ ഉണ്ടായില്ല. അപ്പോൾ ആ CBSE സ്കൂള് തുടങ്ങണമെന്നൊരു ആഗ്രഹം എനിക്കും എൻ്റെ സഹപാഠികൾക്കും ഉണ്ടായപ്പോൾ അതിനുള്ള ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയും ഞങ്ങളൊരു CBSE സ്കൂള് 91 തുടങ്ങുകയും ചെയ്തു. അവിടുന്ന് പുറത്തു പോയ ആയിരക്കണക്കിന് കുട്ടികൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും IAS-കാരും MBA-ക്കാരും ഒക്കെ ആയി മാറി. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഒരു തൃക്കാക്കര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പറ്റിയ ഒരു സ്ഥലമായി തൃക്കാക്കര മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.

എന്തുകൊണ്ടും ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഒരു തൃക്കാക്കര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു. എന്ത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പറ്റിയ ഒരു സ്ഥലമായി തൃക്കാക്കര മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.

0: സ്ക്രീൻ വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ചെറുപ്പം മുതൽ ഉണ്ട് ഈ സ്ക്രീനിങ്, ഞങ്ങൾ സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ചെറിയ സ്ക്രീൻ എൻ്റെ ചെറുപ്പം മുതൽ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ അന്നൊക്കെ ചുരുങ്ങിയ ഒരു 10-20 ആൾക്കാരെ കാണാനുണ്ടാവുള്ളൂ. പക്ഷേ ഈ അടുത്ത് വലിയൊരു സ്ക്രീൻ വെച്ചതിന് ശേഷം എത്ര പേരാ, 10-500 പേരാണ് ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നത്. കടയിലെ തിരക്ക് കൂടലും കടയിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറലും അങ്ങനെ കുറേ തിരക്കും ബഹളവും. കഴിഞ്ഞ ഫിഫയിൽ ഫൈനലിൽ ഒരു സ്റ്റേഡിയം പോലെ തന്നെയായിരുന്നു ഈ എൻജിഒ കോട്ടേഴ്സ്. കാരണം നമ്മൾ ഒരു സ്റ്റേഡിയത്തിൽ പോയി അവിടെ കാണുന്ന എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ടായിരുന്നു, വിസിലും അതും എല്ലാം. ഒരു വലിയൊരു ക്രൗഡാണ് കളി കാണാനായിട്ട് ഇവിടെ ഉണ്ടായത്.
1: ഇപ്പൊ ഈ ഒരു നാടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആകാശവാണി പോലെ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഉണ്ട്, കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ഐടി ഫേംസ് ഉണ്ട്. എന്താണ് ഈ ഒരു നാടിന്റെ വൈബ് എന്ന് തോന്നിയിട്ടുള്ളത് ആസ് എ യങ്സ്റ്റർ?
0: കാക്കനാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നടത്തുന്ന കാർണിവൽ ആണ്, പപ്പാനി കത്തിക്കണ ഒരു പരിപാടി. അതിന്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ്. പക്ഷേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറയുമ്പോൾ ഒരു 100 കൂടിപ്പോയ 100 ഉണ്ടാവുള്ളൂ അത് കാണാനും. പണ്ട് മുതലേ നടത്തുന്നതാണ്, അത് കാണാൻ 100 അല്ലെങ്കിൽ 200 ഒക്കെ ഉണ്ടാവാറുള്ളൂ. ഈ നാട്ടുകാർ മാത്രം ഉണ്ടാവാറുണ്ടാവുള്ളൂ. പിന്നെ കാക്കനാട് വളർന്ന്, കാക്കനാട് ഇപ്പോൾ എവിടെ നോക്കിയാലും കാക്കനാടുള്ളവരെ കുറവാണ്, പുറത്തുനിന്നുള്ളവരാണ് കൂടുതലും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 മുമ്പ് ഇതേപോലെ സമീക്ഷ ഈ പരിപാടി നടത്തിയപ്പോൾ ഞങ്ങൾ ആരും വിചാരിക്കാത്ത അത്രയും ക്രൗഡാണ് ഉണ്ടായത്. 200 പകരം 2000 ആൾക്കാരാണ് അവിടെ ഉണ്ടായത്. ബിൽഡിങ്ങും ഈ സൈഡിലുള്ള കോംപ്ലക്സുകളും എല്ലായിടത്തും ആൾക്കാർ കയറി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയി ആ ഒരു ക്രൗഡ് കണ്ടപ്പോൾ. ശരിക്കും ഒരു കൊച്ചിയിൽ പോയ അതേ ഫീൽ തന്നെ ഇവിടെ എനിക്ക് കാണാൻ പറ്റി. ഭയങ്കര ക്രൗഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷൻ. ആ ക്രൗഡ് അൺകൺട്രോളബിൾ ആയിരുന്നു ആ സമയത്ത്. ഞങ്ങളാരും പ്രതീക്ഷിക്കണില്ല, സമീക്ഷ ക്ലബും ഇത്രയും ക്രൗഡ് പ്രതീക്ഷിക്കണില്ല. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമായിരുന്നു. അവിടെ മുതലാണ് കാക്കനാട് വളർന്നു തുടങ്ങിയത് എനിക്ക്. മീൻസ് ഈ ഒരു സെലിബ്രേഷൻ
1: നാട് മറ്റേ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കൊച്ചി പോലെ തന്നെ നമ്മൾ എൻജിഒ കോട്ടേഴ്സും തൃക്കാക്കരയൊക്കെ ഫേമസ് ആയി.
0: അതെ അതെ, അന്ന് മുതലാണ് ഇങ്ങനെ ഒരു ഫേമസ് ആയി തുടങ്ങിയത്. പിന്നെ അടുത്ത ആ കൊല്ലം കഴിഞ്ഞ അടുത്ത തവണ ഞങ്ങൾ എന്ന് പറയുമ്പോൾ സമീക്ഷ ആർട്സ് ക്ലബിൻ്റെ ആൾക്കാർ എല്ലാവരും നല്ല രീതിയിൽ വേറെ ക്ലബ്ബുകളായിട്ടൊക്കെ സഹകരിച്ച് കുറേ പേര് കൺട്രോൾ ചെയ്യാനും പോലീസുകാരും കാക്കനാടെന്ന് ഒലിമുകൾ എന്നുള്ള റോഡ് ക്ലോസ് ചെയ്തും ഒരു കൊച്ചിയിലൊക്കെ പരിപാടി നടക്കുന്നത് പോലെ തന്നെ വൈകിട്ടാകുമ്പോൾ അവിടെ നിന്ന് റോഡ് ക്ലോസ് ചെയ്ത് ആൾക്കാർ വരുമെന്ന് എന്തായാലും ഉറപ്പാണ്. അതിൻ്റെ തവണ 2000 കൂടുതൽ. മീൻസ് എനിക്ക് കറക്റ്റ് കണക്കറിയില്ല, എൻ്റെ ഒരു കണ്ണിൽ കണ്ട ഒരു കണക്കാണത്. അതിലും കൂടുതൽ ആൾക്കാരായിട്ട് ഭയങ്കര പരിപാടിയായിരുന്നു. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് മാറി. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയി, കുറേ ആൾക്കാർ അറിഞ്ഞ് വരാൻ തുടങ്ങി. കൊച്ചിനേലും നല്ല അടിപൊളി പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങി. കൊച്ചിക്കാർക്ക് ഒരു കോമ്പറ്റീഷനായി. പിന്നെ അവര് പറയണ, കൊച്ചിക്കാർ പറയണ, ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ട് ഇവിടെ പരിപാടി എടുത്തിട്ടാണ്.
1: ഇപ്പൊ നമ്മള് ഈ വഴിയൊക്കെ വരുമ്പോ മരങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളും ഒക്കെ ഇടക്ക് വന്നു പോകുമ്പോ നമുക്കിങ്ങനെ ഹരിതാപ പച്ചപ്പ് എന്നൊക്കെ പറയാൻ രസമാണ്. പക്ഷെ ഒരു വികസനത്തിന്റെ കുറവ് എവിടെയെങ്കിലും മണക്കുന്നുണ്ടോ? ഒരു ചെറുപ്പക്കാരനോടാണല്ലോ അത് ചോദിക്കേണ്ടത്.
0: വികസനത്തിന്റെ കുറവ് മണക്കുന്നുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ലൈൻ കമ്പികളാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പുതിയൊരു സംഭവമായിട്ട് തോന്നും. എവിടെയെങ്കിലും ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ നോക്കി കഴിഞ്ഞാലോ ഫുള്ള് ലൈൻ കമ്പികളാണ്. അപ്പോൾ അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് വികസനം. ഞാൻ നോക്കിയപ്പോൾ വാഴക്കാല കാക്കനാട് മെട്രോ ഏരിയയിൽ പുതിയ ലൈൻ കമ്പികൾ അവിടെ പണിതപ്പോൾ ആ ലൈൻ കമ്പികളൊക്കെ അടിയിലാക്കിയിട്ടുണ്ട്. കമ്പികളൊക്കെ ആ ലൈൻ കമ്പികൾ അടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്.
1: അപ്പോൾ ഹോപ്പ്ഫുള്ളി മെട്രോവിൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും ആമിറിന് കുറേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പാകത്തിന് തൃക്കാക്കര ഒന്നും കൂടെ ഭംഗിയാവുമെന്ന് പ്രതീക്ഷിക്കാം.
0: അതെ അതെ അതെ അതെ, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.

0: അങ്ങനെ തൃക്കാക്കരയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഹസീനയും പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഈ ഒരു നാടിൻ്റെ ഒരു എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും ഏറ്റവും ഒരു വിജയം എന്ന് പറയുന്നത് IT ഫേം എന്നൊക്കെ വരുന്ന പിള്ളേരാണ്, ചെറുപ്പക്കാരാണെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന, ഈ നാടിൻ്റെ മാറ്റം കണ്ടു വളർന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം. പേര്
1: ആമിർ.
0: എന്ത് ചെയ്യാണ്?
1: ഞാനിപ്പോ ഒരു മീഡിയ പരമായിട്ട് വർക്ക് ചെയ്യാണ്.
0: അപ്പോ എന്താണ് ആമിറിന്റെ ഒരു നാടിനോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്?
1: ഈ നാട്ടിൽ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. അത് ഇപ്പൊ ഏത് പാതിരാത്രി പുറത്തിറങ്ങിയാലും നമുക്ക് ഇവിടെ എന്തും ലഭിക്കും. മറ്റുള്ള നാട്ടിൽ നിന്ന് അപേക്ഷിച്ച് നമുക്ക് എന്തും ലഭിക്കും. അത് വലിയൊരു കാര്യമാണ്.
0: ഇപ്പൊ ഫുട്ബോളിന്റെ സീസണാണ്, എന്തുമാത്രമാണ് ഒരു ഫുട്ബോൾ ഫീവർ ഈ നാട്ടിലുള്ളത്?
1: ഫുട്ബോൾ ഫീവർ എന്ന് പറഞ്ഞാൽ, തൃക്കാക്കരയിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീൻ വെച്ചേക്കുന്നത് എൻജിഒ കോട്ടേഴ്സിലാണ്. ഇപ്പൊ എന്റെ വാപ്പാക്ക് ഇവിടെ ഒരു കടയുണ്ട്. വാപ്പയുടെ തൊട്ട് കടയുടെ ഫ്രണ്ടിലാണ് ഈ

0: രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് തൃക്കാക്കര കൈവരിച്ച നേട്ടങ്ങളെ പറഞ്ഞു തരാൻ ഇപ്പോ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം.
1: ഞാൻ ഷാജി വാഴക്കാല, മുൻ നഗരസഭാ ചെയർമാൻ, ഇപ്പൊ മുനിസിപ്പൽ കൗൺസിലറാണ്, വാർഡ് 42.
2: ഇപ്പോ നമ്മൾ കണ്ടെടുത്തോളം എറണാകുളം ജില്ലയില് ഏറ്റവും ഭയങ്കര സ്പീഡി ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു പ്രദേശമാണ് തൃക്കാക്കര. അപ്പോ അതിന്റെ ഒരു വികസനം എങ്ങനെയായിരുന്നു?
1: അതിന്റെ ഒരു പശ്ചാത്തലം, ഒരു ഡെവലപ്മെന്റ് ഇങ്ങോട്ട് വരാൻ കാരണം തന്നെ ഇവിടെ വേക്കന്റ് ലാൻഡുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. തൃക്കാക്കര എന്ന പ്രദേശം ഒരു 75% നല്ല മനോഹരമായ പാടങ്ങളും നല്ല വയലുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു വികസനം നടക്കുമ്പോൾ എറണാകുളം ജില്ലയുടെ ഒരു ക്യാപിറ്റൽ തൃക്കാക്കരയായി മാറി. സിവിൽ സ്റ്റേഷന്റെ വരവ്, അതിനുശേഷം സ്മാർട്ട് സിറ്റിയുടെ വരവ്, കൊച്ചിൻ പ്രോസസ്സിംഗ് സോൺ, സെസ്, അതുപോലെ വൻകിട കമ്പനികളും അതേപോലെ തന്നെ വൻകിട ഫ്ളാറ്റ് സമുച്ചയങ്ങളും ഒക്കെ അതിവേഗം പുരോഗമനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രദേശമായി തൃക്കാക്കര മാറി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം നല്ല മനോഹരമായ കൃഷികളും കശുമാവിൻ തോട്ടങ്ങളും നല്ല മാവും പ്ലാവും, അന്ന് എല്ലാവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. സ്വാഭാവികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളൊക്കെ അവരുടെ വീടുകളിലെ കുട്ടികൾക്കൊക്കെ ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചാൽ സുഭിക്ഷമായി വയറ് നിറക്കാനുള്ള അത്തരം ചക്കയും മാങ്ങയും ഒക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ തൃക്കാക്കരയിൽ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോഴും തൃക്കാക്കര മനോഹരമാണ്. അത് പാടങ്ങൾ കൊണ്ടോ പച്ചപ്പ് കൊണ്ടോ അല്ല, മറിച്ച് നല്ല അമ്പരചുംബികളായ ഫ്ളാറ്റുകളും വലിയ സംരംഭങ്ങളൊക്കെ ആയി റോഡും നഗരവും ഒക്കെ, റോഡുകളുടെ പശ്ചാത്തലവും ഒക്കെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ഒരു മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം സ്ഥലങ്ങളുടെ വിലയും ഒക്കെ അത്തരം സമ്പന്നരുടെ കൈകളിലേക്ക് പോയി. അന്നുണ്ടായിരുന്ന സാധാരണക്കാരൊക്കെ ഒരു പകുതിയിൽ കൂടുതലും മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറി.

0: ഇവിടേക്ക് വലിയ സമ്പന്നന്മാരുടെ ഒരു കടന്നുകയറ്റമുണ്ട്.
1: ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടവരിൽ മിക്ക ആളുകൾക്കും പങ്കുവച്ച ഓർമ്മകളിൽ ഒന്ന് ഫുട്ബോളും കളിക്കളങ്ങളും ഒക്കെയായത്. ഇപ്പോൾ നമ്മുടെ ആകാശവാണിയുടെ ഗ്രൗണ്ടിന് പോലും അങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ട് എന്ന് പറഞ്ഞു. താങ്കളുടെ ജീവിതത്തിലും ഫുട്ബോൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കേട്ടു, അതിനെക്കുറിച്ച് പറയാം.
0: ഞങ്ങളൊക്കെ കലാലയങ്ങളിൽ നിന്ന് തന്നെ ഫുട്ബോൾ കളിക്കാരനും കോളേജ് ടീമിൻ്റെയും സ്കൂൾ ടീമിൻ്റെയും ഒക്കെ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. എനിക്ക് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബ് ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബ്ബാണ്. ഇന്നും 44 വർഷം കഴിഞ്ഞും ആ ക്ലബ്ബ് നിലനിൽക്കുന്നു എന്നത് വലിയൊരു അതിശയമാണ്. നിങ്ങളുടെ സ്ഥാപനം ഇരിക്കുന്ന, ആകാശവാണി ഇരിക്കുന്ന പ്രദേശം ഗോവ NGO ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ ടീമിൻ്റെ ഗ്രൗണ്ടായിരുന്നു. അന്ന് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിനോദം ഫുട്ബോളാണ്. എല്ലാ തലങ്ങളിലും സാധാരണക്കാരനും സാധാരണക്കാരനല്ലാത്തവനുമൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നൊരു ഫുട്ബോളാണ്. ഇന്ന് വേൾഡ് കപ്പിൻ്റെ മത്സരം നടക്കുകയാണ്, ആ ഒരു ലഹരി കൂടുതൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലുള്ള മത്സരങ്ങളൊക്കെ അന്യം നിന്ന് പോയി. പണ്ട് എല്ലാ കളികളിലും ഞങ്ങളൊക്കെ ജില്ലയിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാനൊരു 89-90 കാലഘട്ടത്തിൽ പന്തുകളി വിരമിച്ച് വിദേശ യാത്ര പോയ ആളാണ്. വിദേശത്ത് ഒരു 10 കൊല്ലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സജീവമായി കോളേജ് തലങ്ങളിൽ കോളേജ് യൂണിയൻ്റെ ചെയർമാനും മാഗസിൻ എഡിറ്ററും ഒക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ നിർത്തി വിദേശത്തിൻ്റെ ചേട്ടന്മാരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി 10 കൊല്ലം അവിടുത്തെ സേവനവും കഴിഞ്ഞ് തിരിച്ചു വന്ന് സജീവമായ രാഷ്ട്രീയത്തിലേക്ക്. ഇപ്പോഴും കൗൺസിലറായിട്ട് നിലനിൽക്കുക. പണ്ടൊക്കെ മഴ പെയ്താൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണ്. കാരണം റോട്ടിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം മണ്ണിൻ്റെ ഒരു മണവും ഒരു കളറുമുണ്ട്. അതിനകത്ത് പടക്കം പൊട്ടിച്ച് നടക്കുന്ന കുറേ ആളുകളെ കാണാനൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ വെള്ളവും, കുടിക്കാൻ കിട്ടുന്ന വെള്ളം പോലും മലിനമായി ആകപ്പെട്ടു എന്നത് വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നമുക്ക് ശുദ്ധജലം എവിടെയും കിട്ടാനില്ല.
1: ഇപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എറണാകുളത്ത് തന്നെ ഇപ്പം ഞാൻ മരടാണ് താമസിക്കുന്നത്. അവിടെ കടകളിൽ ചക്ക വിൽക്കുന്നു, നമ്മൾ പൈസ കൊടുത്ത്, ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയെല്ലാം ഈ വലിയ പ്ലാവും പ്ലാവിൽ നിറയെ ചക്കകളും കാണുന്നു. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ താങ്കളും മറ്റു പലരും കശുവണ്ടി കഴിച്ചും ചക്ക കഴിച്ചും നടന്നൊരു കാലവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പം ചക്കയാരും മൈൻഡ് ചെയ്യാത്തത്?
0: ഭക്ഷണ രീതി മാറി. ഒരു ജനറേഷൻ നമ്മളൊക്കെ കപ്പയും ആഞ്ഞിലി ചക്കയൊക്കെ ഞങ്ങൾ ആഞ്ഞിലി മരത്തിൽ കയറി പറിച്ച് വീടിന് പുറകിൽ വലിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പച്ച ഇലയും വൈക്കോലുമൊക്കെ വെച്ച് നല്ല ഭദ്രമായി അടച്ച് ചെറുതായി തീ കൊളുത്തി പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നല്ല മനോഹരമായ പഴുത്ത് കഴിക്കാൻ പ്രാപ്തി. അത് കഴിക്കുന്നു എന്ന് മാത്രമല്ല വിപണിയിൽ വിൽപ്പന കൂടി അന്നുണ്ടായിരുന്നു. ഇന്ന് അത്തരം ഭക്ഷണം കഴിക്കാനുള്ള ആളുകളില്ല. പഴയ ആളുകളൊക്കെ ഒരു തലമുറ, ഒന്നിൽ കൂടുതൽ തലമുറ ഈ രാജ്യത്ത് നിന്നും നാട്ടിൽ നിന്നുമൊക്കെ മരണപ്പെട്ടു പോയി. വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഫുഡാണ്. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറില്ലാതെ പോയി മേശപ്പുറത്തിരുന്നാൽ തീൻമേശകളിൽ കിട്ടുന്ന ഭക്ഷണം വരുമ്പോൾ അവർ ഇത്തരങ്ങളൊക്കെ

നേരം കഴിയും തോറും ആളും ബഹളവും തിരക്കും കൂടിക്കൂടി വരുന്ന ഒരു നാടാണ് തൃക്കാക്കര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നമ്മളോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞല്ലോ, വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നു. പക്ഷെ എന്നാൽ റോഡിനൊക്കെ വീതി കുറവാണ്, വണ്ടികൾ കൂടി, പക്ഷെ അത്രയും മാത്രം വീതിയുള്ള റോഡുകളല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു തിരക്ക് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. ഒരു വൈകുന്നേരം ഈ ഒരു നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ഗവൺമെൻറ് ഓഫീസസ് ഉണ്ട്, ഇൻഫോ പാർക്ക് എന്ന് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആകെ മൊത്തം തിരക്കും ബഹളങ്ങളൊക്കെയാണ്. പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നിപ്പോൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്രയിൽ ഒപ്പമുണ്ടായത് ഫെറിൻ ആൻഡ് ഹസീന, നിർവഹണം റിയ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക.

0: സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05-ന് യുവവാണിയിൽ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷെണോയ്, വിഷ്ണുപ്രിയ ഷെണായി എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ രാത്രി 8:05-ന് യുവവാണിയിൽ.
2: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
3: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05-ന്.
2: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. അഭിപ്രായങ്ങൾ AIR FM Kochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
4: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
2: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
1: ഇന്ന് രാത്രി 9:30 ചിത്രപതംഗത്തിൽ അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഡോക്ടർ ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ സംഗീത കച്ചേരി, TN കൃഷ്ണൻ വയലിൻ, ട്രിച്ചി ശങ്കരൻ മൃദംഗം, ജി ഹരിശങ്കർ വെഞ്ചിറ.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് അടുത്ത 6 ദിവസത്തിനിടെ പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുകയുടെ 2ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. പിഎം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നിട്ടുണ്ടെന്നും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം വ്യക്തമാക്കുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ എൻ ഷംസുദ്ദീൻ. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30.
0: ആകാശവാണി FM വാർത്തകൾ.

നമസ്കാരം. നാലുമണിപ്പോക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നാലുമണിയായി, നാലുമണി കഴിഞ്ഞു, 2 മിനിറ്റായി. നമ്മുടെ നാലുമണിപ്പൂക്കൾ വിരിയുന്ന ഈ സമയം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തോടെ ഒരു പാട്ട് സമ്മാനിക്കാം നാലുമണിപ്പൂക്കളിലൂടെ. അതെ, നിങ്ങളുടെ സ്നേഹവും ആശംസകളും പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ സ്വന്തം വാട്സാപ്പ് സന്ദേശകന പരിപാടിയാണിത്. അപ്പോൾ അയച്ചോളൂ സന്ദേശങ്ങൾ 9446455888 എന്ന നമ്പറിലേക്ക്, ഒപ്പം ഇഷ്ടഗാനവും. നമ്പർ ഇതാ ഒരിക്കൽ കൂടി, 9446455888. ഓരോ സന്ദേശത്തിലും ഒളിപ്പിച്ചിരിക്കുന്ന സ്നേഹവും കരുതലും തിരിച്ചറിയുന്ന ഈ നാലുമണി സമയം. ഇതാ ആദ്യ സന്ദേശം, പ്രതീക്ഷ രമേശ്. പേര് തന്നെ പ്രതീക്ഷ രമേശ്, പ്രതീക്ഷയാണ്. അപ്പോൾ പുത്തൻചെറിയിൽ നിന്നാണ്, വെള്ളൂർ പുത്തൻചെറിയിൽ നിന്നാണ് പ്രതീക്ഷ രമേശ് സന്ദേശം അയച്ചിരിക്കുന്നത്. വാട്സാപ്പ് സന്ദേശം, ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. പ്രതീക്ഷ രമേശ്, വെള്ളൂർ പുത്തൻചിറ, വാൽക്കണ്ണടി എന്ന ചിത്രത്തിലെ മണിക്കുയിലെ മണിക്കുയിലെ എന്ന ഗാനം വെച്ചു തരുമോ? ദിവസവും മെസ്സേജ് അയക്കും, പക്ഷേ പാട്ട് കിട്ടാറില്ല. വിഷമിക്കണ്ട, ഇതാ പ്രതീക്ഷയുടെ പാട്ട്, പ്രതീക്ഷ പ്രതീക്ഷിച്ച പാട്ട്. കേട്ടോളൂ മണിക്കുയിലെ എന്ന ഈ ഗാനം.

ഗുഡ് ഈവനിംഗ് ഡിയർ നാലു മണിപ്പൂവേ, പ്ലീസ് പ്ലേ ഹോ ഗയാ ഹേ തുജ്കോ തോ പ്യാർ സജ്ന ഫ്രം ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗേ, ഡെഡിക്കേറ്റഡ് ടു മൈ ഫ്രണ്ട്സ്. ഈ മെസ്സേജ് ജിഷയാണ് അയച്ചിരിക്കുന്നത്, ജിഷ ജോൺസൺ തിരുമുപ്പം. അപ്പോൾ ജിഷ ഫ്രണ്ട്സിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ജിഷ ഫ്രണ്ട്സിന് വേണ്ടി നല്ലൊരു പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ജിഷയുടെ ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ പാട്ട്.

0: ഇപ്പോ കേട്ട സോങ് ജിഷ അയച്ചു തന്നാണ്. ജിഷ, താങ്ക് യു സോ മച്ച്. സോങ് ഒക്കെ കേട്ടുട്ടോ, ഒത്തിരി ഒത്തിരി നന്ദി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ സോങ് പ്രതീക്ഷ രമേശ് അയച്ചിരുന്നില്ലേ, വെള്ളൂർ പുത്തഞ്ചിറയിൽ നിന്നും. ഞാൻ ചോദിച്ച ഗാനം വാൽക്കണ്ണാടിയിലെ ഒന്നാമത്തെ ഗാനമായി വെച്ച് തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നാലുമണിപ്പൂക്കൾക്കും ഇന്നത്തെ അവതരിപ്പിക്കുന്ന ആൾക്കും അണിയറ ശില്പികൾക്കും ഒത്തിരി ഒത്തിരി നന്ദി എന്ന് പ്രതീക്ഷയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. അതിനു മുമ്പ് ചെറിയൊരു ബ്രേക്ക്.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
0: ഹായ് നാലുമണിപ്പൂവേ, നിനക്ക് സുഖമാണോ? എന്റെ പേര് അശ്വിനി. അമ്മു, സ്ഥലം ആമ്പ്ര. എന്റെ ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു തരണം. ചേച്ചിയുടെ പേര് ആദിത്യ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഇപ്പോ കാക്കനാടാണ്. പിന്നെ എന്റെ അമ്മ ദീപ, ഇവർക്ക് വേണ്ടി കളിയുഞ്ഞൽ എന്ന സിനിമയിലെ മണിക്കുട്ടിക്കുറുമ്പുള്ള അമ്പിളിപ്പൂവാലി എന്ന ഗാനം വെച്ചു തരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പ്ലീസ്? ഇതാ ഇഷ്ടപ്പെട്ട ഗാനം തന്നെ വെച്ചു തരാം. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ചതിന് നന്ദി.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: 5G ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു 4 മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9446455888. പ്രിയ ശ്രോതാക്കളെ, ഒരു സന്ദേശം വന്നിരിക്കുന്നു. ഞാൻ ജിജിത അനിൽകുമാർ, പേര് തന്നെ ജിജിത. ജിജിത അനിൽകുമാർ, എൻ്റെ ഇളയച്ചൻ രമേശൻ പുത്തൻചിറ കൊച്ചി FM-ലൂടെ എനിക്ക് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആശംസ അറിയിച്ചിരുന്നു. ഇളയച്ചന് ഒരു പാട്ട് വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സോങ് ഇതാണ്, ഉണ്ണികളെ ഒരു കഥ പറയാം. ഓക്കെ, അപ്പോൾ ജിജിത ആവശ്യപ്പെട്ട ഗാനം തന്നെ 4 മണിപ്പൂക്കളിലൂടെ.

ജിജിത ഈ പാട്ട് വെച്ചു കൊടുത്തതിന് താങ്ക് യു വെരി മച്ച് എന്ന് ഒരു മെസ്സേജ് തിരിച്ചയച്ചിട്ടുണ്ട്. വളരെ സന്തോഷം എന്നും. ഓക്കെ ജിജിത, താങ്ക് യു. അപ്പോൾ നമുക്ക് 4 മണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം.

ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഉന്നൈ നിനയത്ത് എന്ന ചിത്രത്തിലെ ഒരു ഗാനം വെച്ച് കൊടുക്കണം. ആർക്കാണ്? കൊടുങ്ങല്ലൂരിലുള്ള പ്രദീപനും ഫാമിലിക്കും. ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പറവൂരിൽ നിന്നും സുഹൃത്ത് ബിജുവാണ്. ബിജു ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഉന്നൈ നിനയത്ത് എന്ന ചിത്രത്തിലെ ഈ നല്ലൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമ്മേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: നാല് മണിപ്പൂക്കളിലേക്ക് വന്നിരിക്കുന്ന അടുത്ത സന്ദേശം. ഇന്ന് എന്റെ സഹോദരന്റെ മകന്റെ ജന്മദിനമാണ്. അവന്റെ 26-ാം ജന്മദിനം. അവന്റെ പേര് ആനന്ദ് എന്നാണ്. എന്റെ പേര് സുഭദ്ര. ഞാൻ കാലടിയിൽ നിന്നാണ്. നല്ലൊരു ഹിന്ദി ഗാനം വെച്ച് തരാമോ? എപ്പോഴും മികച്ച ഗാനങ്ങൾ കേൾപ്പിക്കുന്നതിന് നന്ദി എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആനന്ദിന്റെ 26-ാം ജന്മദിനമാണിന്ന്. ആകാശവാണി കൊച്ചി FM ന്റെയും ജന്മദിനാശംസകൾ. ഇതാ ഗാനം.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: 5G ഫ്യൂച്ചർ എപിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഹായ് 4 മണിപ്പൂവേ, ഞങ്ങൾ ഭവൻ സാദൃശ്യയിലെ ടീച്ചേഴ്സാണ്. ഞങ്ങൾ എന്നും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് 4 മണിപ്പൂവ് കേട്ടുകൊണ്ടാണ് പോകാറ്. കൊള്ളാലോ. ഭവൻ സാദൃശ്യയിലെ എല്ലാവർക്കും വേണ്ടി പൂങ്കാറ്റിനോടും എന്ന ഗാനം വെച്ച് തരുമോ പ്ലീസ്? എന്ന് സിന്ധു, രശ്മി.

0: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫലി.

0: യും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: തൃപ്പൂണിത്തുറയിൽ നിന്ന് ശ്രീദേവി ആഷിക്കി ഫിലിമിലെ ഗാനം വെച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചിരിക്കുന്നു. ആർക്കും ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഹായ് നാലുമണിപ്പൂവേ, നിനക്ക് സുഖമല്ലേ? സുഖമാണ്. ഏതായാലും ശ്രീദേവി ആവശ്യപ്പെട്ട ഗാനം ആഷിക്കി, ഇതാ കേട്ടോളൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു നാലു മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശകന പരിപാടി. ഇനി സിന്ധു അയച്ചിരിക്കുന്നു, ഡെഡിക്കേറ്റഡ് ടു മൈ ഹസ്ബൻഡ് പ്രദീപ്. ഒരു ഗാനം പടയപ്പ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. സിന്ധു സ്ഥലം പെരുമ്പാവൂരാണ്. സിന്ധുവിന് വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഏതായാലും ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഈ ഗാനം ഇതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, നാല് മണിപ്പൂക്കളിലേക്ക് വീണ്ടും സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സന്ദേശങ്ങൾ ഇന്ന് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. പിടങ്ങരുതാരും നാളെയും ഉണ്ട് നാല് മണിപ്പൂക്കൾ. 4 മണിക്ക് എല്ലാവരും മെസ്സേജുകൾ അയച്ചോളൂ. നമ്പർ ഓർത്തിരിക്കൂ, 9446455888. ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ സമാപിച്ചു. സേവന വാർത്തകൾ. ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭ പരിധിയിലുള്ള അംഗനവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20 ഓഗസ്റ്റ്. ഫോൺ നമ്പർ 0477-2-25-17-28.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
6: ആ മാഷേ, സുഖാണോ?
7: ആ, സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
8: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
9: ക്രിയാറ്റിനിൻ യൂറിയ, യൂറിക് ആസിഡ് കൂടുതലോ?
10: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ.
9: 9447007786.
11: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. 1 വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 15. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും.
13: കൊച്ചി റെഡിയാണോ? മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി
14: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
13: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
14: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
13: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
14: യെസ്,
13: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
14: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
13: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
14: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് പരിശീലനം നൽകുന്നു. 1 വർഷത്തെ റെസിഡൻഷ്യൽ

ഡിജിറ്റൽ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും മത്സ്യഭവനുകളിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ഈ മാസം 13-നുള്ളിൽ അതത് മത്സ്യഭവനുകളിൽ സമർപ്പിക്കണം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിക്കാനായെത്തി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുകയുടെ 2-ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. അമ്മമാരിലും കുട്ടികളിലും കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കെപ്കോയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിലൂടെ പ്രൈവറ്റ് ലോഡായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ചുമത്തി KSEB. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധി നേരിടുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 3:02. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സ്വർണലത പാടിയത്, ചിത്രം ഡ്രീംസ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

അടുത്ത ഗാനം ഔസേപ്പച്ചൻ്റെ സംഗീത സംവിധാനത്തിൽ ജി വേണുഗോപാൽ, ഗായത്രി അശോകൻ എന്നിവർ പാടിയത്. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ചിത്രപാടിയ ഗാനം ചിത്രം അയാൾ കഥ എഴുതുകയാണ്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: എം ജി ശ്രീകുമാറും സംഘവും മനസ്സിനകരെ എന്ന പടത്തിൽ പാടിയ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജ.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: എം ജി ശ്രീകുമാറിനൊപ്പം ചിത്രപാടിയ ഗാനം ചിത്രം മനു അങ്കിൾ, ഷിബു ചക്രവർത്തിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: സമയം 5:33:38. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം ചന്ദ്രൻ ഉദിക്കുന്നതിക്കിൽ, ഗായിക സുജാത മോഹൻ, എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഗ്രാൻഡിയർ ഗെയിമേഴ്സ് ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
0: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
4: ചലച്ചിത്രഗാനങ്ങളിൽ

ഒരു ഗാനം കൂടി കേൾക്കാം. ഗാന്ധർവം എന്ന പടത്തിലെ എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരമ്പരയുടെ നാലാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല പച്ചക്കറികളുടെയും അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂവിന്റെയും കൃഷിരീതികൾ വിശകലനം ചെയ്യുന്ന സമഗ്ര പ്രതിവാര പരമ്പരയാണിത്. നാം ഓണാവശ്യത്തിനായി നട്ട പച്ചക്കറികൾ തളിർത്ത് വളപ്രയോഗത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ എത്തിനിൽക്കുകയാണ്. ഈ പച്ചക്കറികളിൽ പ്രയോഗിക്കേണ്ട ജൈവവളങ്ങളെക്കുറിച്ചും പുഷ്പിക്കുന്നതിനുള്ള ലായനികളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ ജൈവകൃഷി വിദഗ്ധനും നിരവധി പേർക്ക് ഈ രംഗത്ത് പരിശീലനം നൽകിവരുന്ന ശ്രീ ഉള്ളൂർ ആർ രവീന്ദ്രൻ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ കേട്ടല്ലോ. ഇന്ന് നാലാം അധ്യായത്തിൽ പച്ചക്കറികൾക്ക് നൽകേണ്ട ജൈവവളങ്ങൾക്കൊപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ രാസവളപ്രയോഗത്തിന്റെ വിവിധ വശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിത്യേനയുള്ള പരിചരണവും കൃത്യസമയത്തുള്ള വളപ്രയോഗവും ഒത്തുചേരുമ്പോൾ വിളവിസ്മയം കൊണ്ട് ഓണസദ്യയൊരുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കാം. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവനാണ് വിവിധ രീതിയിലുള്ള വളപ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞുതരുന്നത്.
3: ഓണക്കാല പച്ചക്കറികളുടെ വളപ്രയോഗ രീതികളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ജൈവ രീതിയിൽ അധിഷ്ഠിതമായ വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചത്. മികച്ച വിളവ് കിട്ടുന്നതിനായി ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അവലംബിക്കുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും അഭികാമ്യം. മണ്ണിൻ്റെ ഭൗതിക രാസ ജൈവ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ജൈവവളങ്ങളും അനുവദനീയമായ അളവിലുള്ള രാസവളങ്ങളും ജീവാണു വളപ്രയോഗവും കൂടി സംയോജിപ്പിച്ച് ചെയ്യുന്ന വളപ്രയോഗ രീതിക്കാണ് സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓരോ മണ്ണിൻ്റെയും തരവും ഘടനയും രചനയും വ്യത്യസ്തമായതിനാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗ രീതി തീരുമാനിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. രണ്ട് തരത്തിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെടികൾക്ക് ചെയ്യാറുള്ളത്. ആദ്യത്തേത് അടിസ്ഥാന വളപ്രയോഗം അല്ലെങ്കിൽ അടിവളപ്രയോഗം. രണ്ടാമത്തേത് മേൽവളപ്രയോഗം. ഇംഗ്ലീഷിൽ ഇതിനെ ബേസൽ ആപ്ലിക്കേഷൻ എന്നും ടോപ്പ് ഡ്രസ്സിംഗ് എന്നും വിളിക്കും. മണ്ണിൻ്റെ പുളിപ്പിനെ ക്രമീകരിച്ച് രണ്ടാഴ്ച സമയം കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മളുടെ അടിസ്ഥാന വളപ്രയോഗം നടത്തേണ്ടത്. അടിസ്ഥാന വളപ്രയോഗത്തിൽ പ്രധാനമായിട്ടും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, എല്ലുപൊടി, നന്നായി പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക്, ചാമ്പൽ, പിണ്ണാക്കുകൾ എന്നിങ്ങനെയുള്ള ജൈവവളങ്ങൾ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അത് ചെടികളുടെ വേരോട്ടത്തെയും മണ്ണിലെ വായുസഞ്ചാരത്തെയും മണ്ണിൻ്റെ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷിയെയും മണ്ണിലെ സൂക്ഷ്മാണു സാന്നിധ്യത്തെയുമെല്ലാം പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അത് വലിയ അളവിൽ ചേർത്ത് കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായ ശുപാർശ. അതായത് ഒരു സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ 80 കിലോ മുതൽ 100 കിലോഗ്രാം വരെ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് മണ്ണിൻ്റെ ഫോസ്ഫറസ് അംശം കൂട്ടുന്നതിനായി റോക്ക് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന മസൂറി ഫോസ്, രാജ് ഫോസ് പോലെയുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കുന്നത് തുടക്കത്തിൽ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരുകൾ വളരാൻ സഹായകമാകും. അതോടൊപ്പം തന്നെ ചെടിയുടെ ആദ്യ ഘട്ടത്തിലെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നതിനായി നൈട്രജനും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് അടിസ്ഥാന വളപ്രയോഗം

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക

എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ വിളകൾക്കും അതിൽ തന്നെ സങ്കര ഇനങ്ങളാണോ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണോ നാടൻ ഇനങ്ങളാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാറുമുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന്, പ്രാദേശികമായി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളങ്ങളാണ്. അതിൽ ബയോഗ്യാസ് പ്ലാന്റുകളുള്ള ആളുകൾക്ക് ബയോഗ്യാസിൻ്റെ സ്ലറി 3 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ വെള്ളം ചേർത്ത് ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. ജീവാമൃത പ്രയോഗം നടത്താം. വളച്ചായ ഉണ്ടാക്കാം. ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് പോലെയുള്ള വളർച്ചാ ത്വരകങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്ന വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജലലേയ വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രധാനമായും നമുക്ക് 2 വളങ്ങളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. 1, നാനോ യൂറിയ. 2, നാനോ ഡി എ പി. നാനോ യൂറിയ എന്ന വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 മില്ലി വരെ ലയിപ്പിച്ച് നല്ല സ്പ്രേയറുകൾ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നാനോ ഡി എ പി, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നുള്ള വളം വിത്തിൽ പുരട്ടിയും ഇലകളിൽ തളിച്ചും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ നടാനെടുക്കുന്ന അല്ലെങ്കിൽ പാകാനെടുക്കുന്ന വിത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലയിപ്പിച്ച ലായനിയിൽ 1 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുന്നത് അതിൻ്റെ മുളകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ 2 മുതൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നാനോ രൂപത്തിലുള്ളത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇത് ആധുനിക കാലത്തിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളാണ്. നമുക്ക് കുറച്ച് വളം കൊണ്ട് കൂടുതൽ ചെടികളെ പോഷിപ്പിക്കാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് നാനോ വളങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് 19:19:19 എന്നുള്ള അനുപാതത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ 100% വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ലഭ്യമാണ്. ചെടിയുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി ഇലകൾ കുളിപ്പിച്ച് തളിക്കുന്നത് വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചെടികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്ന ഒരു മൂലകത്തിൻ്റെ ദൗർലഭ്യമാണ് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ കാൽസ്യം ഇലകൾക്ക് നല്ല വിരിവും കട്ടിയും രോഗ കീടപ്രതിരോധ ശേഷിയും നൽകുന്ന ഒരു മൂലകമായതിനാൽ കാൽസ്യം നൈട്രേറ്റ് എന്ന രൂപത്തിലുള്ള ജലലേയ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്നുള്ള രീതിയിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് ഒരുമിച്ചല്ല ചെയ്യേണ്ടത്. ഈ ആഴ്ച 19:19 ആണ് ചെയ്തതെങ്കിൽ അടുത്ത ഡോസ് അടുത്ത ആഴ്ചയിൽ കാൽസ്യം നൈട്രേറ്റ് എന്നുള്ള രൂപത്തിലാകാം. ഇനി ചെടികൾ പൂക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ആവശ്യം ചെടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് മണ്ണിൽ പൊട്ടാസ്യം അടങ്ങിയ പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ SOP എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികളുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചെടികൾക്ക് അനിവാര്യമാണ്. അത് പ്രധാനമായും അടിസ്ഥാന വളപ്രയോഗത്തിൻ്റെ രൂപത്തിലും ചെടികളുടെ ഓരോ വിളവെടുപ്പിനും ശേഷം അടുത്ത വിളവെടുപ്പിന് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള മേൽവളപ്രയോഗ രൂപത്തിലും ആകാം. അപ്പോൾ മണ്ണ് പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തി മണ്ണിൻ്റെ അമ്ലതയെ ക്രമീകരിച്ച് ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന വളപ്രയോഗവും അതോടൊപ്പം തന്നെ മേൽവളപ്രയോഗവും ചെയ്യുന്ന രീതിയായിരിക്കണം കൃഷിക്കാർ അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ജൈവവളങ്ങളും അനുവദനീയമായ രാസവളങ്ങളും നാനോ വളങ്ങളും ജലലേയ വളങ്ങളും ജീവാണുവളങ്ങളും അടങ്ങിയ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി മണ്ണിൻ്റെ ആരോഗ്യത്തിനും ചെടികളുടെ മികച്ച വിളവിനും നമ്മളെ സഹായിക്കും. അതേസമയം വീട്ടിൽ പശു, ആട്, കോഴി പോലെയുള്ള വളർത്തുമൃഗങ്ങളുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്വന്തമായി ജൈവവള ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന കർഷകർ തീർച്ചയായും അവരുടെ ലഭ്യമായ വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വളപ്രയോഗ രീതി അനുവർത്തിക്കാം. അതേസമയം ഇത്തരം സംവിധാനങ്ങളില്ലാത്ത കർഷകരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജലലേയ വളങ്ങളും നാനോ വളങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി അവലംബിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അപ്പോൾ ഈ ഓണക്കാലത്ത് നമുക്ക് പച്ചക്കറികൾക്ക് സമയബന്ധിതമായി വിളവെടുക്കാനും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഗുണമേന്മയേറിയതാകുന്നതിനുമായി ഈ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അനുവർത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.

0: ഓണക്കാലത്ത് പൂക്കൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പൂക്കളുടെ ലഭ്യത നമ്മൾ ചെണ്ടുമല്ലി പൂക്കളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന വളപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, മിക്കവാറും ആളുകൾ അതിൻ്റെ തൈകൾ പറിച്ച് നട്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിൻ്റെ പുളിപ്പ് ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ ചേർത്ത് രണ്ടാഴ്ച ഇട്ടതിന് ശേഷം 1 സെൻറ് സ്ഥലത്തേക്ക് 100 കിലോ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും അടിസ്ഥാന വളമായി 1 സെൻറ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയ, 400 ഗ്രാം മസൂറിഫോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നീ അളവിൽ NPK വളങ്ങളും അടിസ്ഥാന വളമായി ചേർത്ത് കൊടുക്കണം. ഇത് 1 സെൻറിൽ ഏകദേശം 200 ചെടികളാണുള്ളത്. അപ്പോൾ ഈ വളം 200 ചെടികൾക്കായി തുല്യമായി വീതിച്ച് നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തുടക്കത്തിലുള്ള വളർച്ചയുടെ ഗതിവേഗം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നട്ട് 20 ദിവസം കഴിയുമ്പോൾ, 3 ആഴ്ച കഴിയുമ്പോൾ കളകൾ നീക്കം ചെയ്ത് ഇടയിളക്കി വീണ്ടും 1-ാമത്തെ മേൽവള പ്രയോഗം ചെയ്യേണ്ടതാണ്. അതിനായി നമുക്ക് 1 സെൻറ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ പറിച്ച് 4 ആഴ്ച കഴിയുമ്പോൾ ചെടികളുടെ മണ്ട നുള്ളിക്കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും ചെടികൾക്ക് കരുത്തുകൂടാനും സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൂക്കളും ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ വളർച്ച കുറവുള്ള ചെടികൾക്ക് 19:19:19 എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല കരുത്തുള്ള ചെടികൾക്ക് ഇത്തരത്തിലുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചെടികളിൽ വളർച്ച കുറവുള്ള വളങ്ങൾ നോക്കി അവർക്ക് പ്രത്യേകമായ ഒരു പരിചരണവും കൂടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 വളപ്രയോഗം, 1 അടിസ്ഥാന വളപ്രയോഗവും 1 മേൽവളവും മറ്റ് പരിപാലനവും കളനിയന്ത്രണവും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 60-65 ദിവസം കഴിയുമ്പോൾ നമുക്ക് പൂക്കൾ വിളവെടുത്തു തുടങ്ങാൻ സാധിക്കും.
1: കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ പറഞ്ഞു തന്ന വളപ്രയോഗ രീതികൾ മനസ്സിലാക്കിയല്ലോ. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കൃഷിയെ മാറ്റിയാൽ ആഘോഷവേളകൾ മാത്രമല്ല എല്ലാ ദിവസവും രുചിയുള്ള ഭക്ഷണം വിഷമില്ലാതെ കഴിക്കാം. അതിന് ഇന്ന് ഓരോ കുടുംബവും തയ്യാറായി കഴിഞ്ഞു. നമുക്കൊന്നായി അണിചേരാം വിളവിന്റെ വിള സമൃദ്ധിക്കായി.

പച്ചക്കറികൾക്കൊപ്പം നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിന്റെ വളപ്രയോഗവും പുഷ്പിക്കാനുള്ള മറ്റ് രീതികൾ കൂടി ചുരുക്കം ചില വാക്കുകളിൽ ശ്രീ പ്രമോദ് മാധവൻ പറയുന്നത് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 കഴിഞ്ഞ 59 മിനിറ്റ് 44 സെക്കൻഡ്. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
2: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചുവരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൌണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മഞ്ഞുമ്മലിലുള്ള ബിജു പി ബാലൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഇവനിംഗ്. ഇതിൽ സമകാലികം. കണക്ക് പിഴയ്ക്കുന്ന കാലാവസ്ഥ, കാലവർഷം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപറ്റ പന്തിരുകുലം.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈജി ഫ്യൂച്ചർ എപിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
4: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: അറിയിപ്പ് തുടരുന്നു. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി, 8:05 യുവവാണി, വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായ്, വിഷ്ണുപ്രിയ ഷേണായ് എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ ആദ്യ ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ.
5: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
6: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
5: ഒറ്റ വാക്കിൽ ലൈറ്റും AC ഒക്കെ ഓൺ ചെയ്യാം.
6: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
5: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
7: അതെ,
8: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
7: എന്തിന്? പക്ഷെ ഞാൻ
8: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
7: ഡിജിറ്റൽ അറസ്റ്റ്?
8: 100,000 തന്നാൽ വിട്ടേക്കാം.
7: ഇത്രയും പൈസയോ?
8: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
7: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
8: അയ്യോ,
7: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
9: ഹലോ മമ്മ.
7: ഹായ്.
10: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
5: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
2: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
5: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: 9:00 News@9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഡോക്ടർ ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ സംഗീത കച്ചേരി. TN കൃഷ്ണൻ വയലിൻ, ട്രിച്ചി ശങ്കരൻ മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അറിയിപ്പ് തുടരുന്നു. നാളത്തെ പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സരിതാ മഹേശ്വരൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32

0: പ്രധാന പത്രവാർത്തകൾ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എം പി അപ്പന്റെ സ്നേഹിതൻ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ എഫ് എം ഡയറി. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഡയറി തുടരും. ഇതിൽ സമകാലികം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026. നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. നാളെ രാവിലെ 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി. എഫ് എം ഹെൽത്ത് ലൈൻ ഓട്ടിസം. ഡോക്ടർ ജവഹറുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ വി പി എസ് ലേക്ക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം.
1: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് നാടൻ പാട്ടുകൾ. AIRH 90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ June 8 വൈകുന്നേരം ആകാശവാണി കൊച്ചി എഫ് എം സംഘടിപ്പിച്ച ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപിൽ ശ്രീ കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗമത്തിന്റെ ശബ്ദലേഖനം. അവസാന ഭാഗം. ഗഞ്ചിറ വി ഗജാനനപ്പൈ, പുലാങ്കുഴൽ അരുൺ മോഹൻ, വീണ രജിത ഹരി, വയലിൻ സായി നന്ദൻ, റിഥം പാഡ് ഗോവിന്ദകുമാർ, കീബോർഡ് അമിത് പി രഞ്ജിത്ത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. കൗമാരക്കാരിലെ ആർത്തവം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ. വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് 4:00 പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:30 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കാർഷിക ജീവനം. 7:20 വിപണി. 7:35 വാർത്തകൾ. 7:35 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026. ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഇതേ തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. മഹിതം മലയാളം. എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. 10:00 പഴയ ചലച്ചിത്രഗാനങ്ങളുമായി സ്മൃതിരാഗം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവ

0: അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സമയം 6 മണി കഴിഞ്ഞ് 20:30. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഇന്ന് കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം MG രാധാകൃഷ്ണൻ.

മധുരം ഗീതത്തിൽ കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ആകാശവാണിയുടെ ലളിത

0: സമയം 6 മണി കഴിഞ്ഞ് 25:42. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാണ്.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ മൈക്രോവേവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് MTech പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും കോഴ്സിന് അപേക്ഷിക്കുന്നതിനും www.doe.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 13.
3: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
4: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ ഹോസ്റ്റലിൽ ഏതാനും ഒഴിവുകളുണ്ട്. കേന്ദ്ര കേരള സർക്കാർ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ലഭ്യമായിരിക്കും. വിശദവിവരങ്ങൾക്ക് 94 46 74 20 49 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 74 20 49.
4: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
5: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
4: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മാടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ITI SCDD NCVT അംഗീകാരമുള്ള വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിൽ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം. 10ാം ക്ലാസ് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും അപേക്ഷിക്കാവുന്നതാണ്. www.scddiitiadmission.kerala.gov.in എന്ന ലിങ്കിലൂടെ വേണം അപേക്ഷിക്കുന്നതിന്. സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 10. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 247 3190.
5: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 48 സെക്കൻഡ്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലന്റിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
5: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
2: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
6: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
2: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത

0: കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30-നകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
0: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30-നകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 2026-27 കാലയളവിൽ നടത്തുന്ന പുതിയ സെൻസസ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. രാജ്യം കണ്ട ഏറ്റവും ബൃഹത്തായ സെൻസസ് എന്നതിലുപരി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയും സെൻസസ് 2027. പൌരന്മാർക്ക് ഓൺലൈൻ വഴി വിവരങ്ങൾ സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ഇക്കുറി പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടു ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും ഭവന സെൻസസും നടക്കും. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. 150 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഇന്ത്യൻ സെൻസസ് ആദ്യമായി 1872 അവസാനമായി 2011 നടന്നത്. ഈ പരമ്പരയിലെ 16-ാമത്തേതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8-ാമത്തെ സെൻസസുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സംബന്ധിച്ച് 2025 ജൂൺ 16 ഭാരത സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെൻസസിന്റെ 1-ാം ഘട്ടത്തിനായുള്ള വിജ്ഞാപനം 2026 ജനുവരി 7 പുറത്തുവന്നു. ഇതേ തുടർന്ന് 2026 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിലാണ് വീടുതോറുമുള്ള ആദ്യഘട്ട സെൻസസ് പ്രവർത്തനം നടക്കുക. ഈ 30 ദിവസ കാലയളവിന് തൊട്ടുമുൻപുള്ള 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യഘട്ടമായി വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും 1 ജൂലൈ മുതൽ 30 വരെ നടക്കും. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വീടിന്റെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഓരോ കുടുംബത്തോടും 33 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുക. വീടിന്റെ നിർമ്മാണരീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ചോദ്യങ്ങളിൽ ഉൾപ്പെടും. 1-ാം ഘട്ടത്തിന് മുന്നോടിയായി വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ 16 ആരംഭിച്ച് 30 അവസാനിച്ചു. 1 ജൂലൈ മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. വിജയകരമായി വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 11-അക്ക സവിശേഷ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഈ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. സെൻസസിന്റെ 2-ാം ഘട്ടം 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെയും 2-ാം ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ 2-ാം ഘട്ടത്തിലാണ് ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. 2-ാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ കൃത്യമായ തീയതികളും ഈ ഘട്ടത്തിലെ ചോദ്യങ്ങളും സർക്കാർ യഥാസമയം അറിയിക്കും. സ്വാതന്ത്ര്യത്തിനുശേഷം 1948 സെൻസസ് നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1951 മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത രജിസ്ട്രാർ ജനറൽ ആന്റ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് നടത്തിവരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന ചുമതല. പൊതുഭരണവകുപ്പാണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന നിലയിൽ ഓരോ ജില്ലയിലെയും സെൻസസ് പ്രവർത്തനങ്ങളുടെ ചുമതല ജില്ലാ കളക്ടർമാർ നിർവഹിക്കും. സെൻസസ് സുഗമമായി നടത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർണായക പങ്കാണ് വഹിക്കുന്നത്. വിവരശേഖരണം, ഒത്തുനോക്കൽ, നിരീക്ഷണം, മേൽനോട്ടം, പുരോഗതി വിലയിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയോഗിക്കുന്ന സെൻസസ് ഉദ്യോഗസ്ഥരാണ്. സെൻസസിലൂടെ ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. വിവിധ ഭരണതലങ്ങളിലുള്ള ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത്. 2027 സെൻസസിനായി കേന്ദ്ര ഗവൺമെന്റ് 11,718.24 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തവണ ഡിജിറ്റലായി

സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൌസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ സഹായിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ സെൻസസ് പ്രക്രിയ. കേവലം കണക്കെടുപ്പ് എന്നതിലുപരി രാജ്യത്തെ ജനസംഖ്യയുടെയും ജീവിത സാഹചര്യങ്ങളുടെയും വിശദമായ ഒരു ചിത്രമാണ് സെൻസസ് നൽകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനും ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സെൻസസ് വിവരങ്ങൾ വഴിയൊരുക്കും. സെൻസസ് വഴി ലഭിക്കുന്ന പ്രായത്തിന്റെ കണക്കുകൾ വഴി കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ, പെൻഷൻ, സുരക്ഷാ പദ്ധതികൾ സൃഷ്ടിക്കാനും നിലവിലുള്ള പദ്ധതികളിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനും കഴിയും. 2021 സെൻസസിനായി 2019 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. 2011 സെൻസസ് നടത്തി 15 വർഷത്തിനു ശേഷമാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. ഈ കാലയളവിൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ, കുടിയേറ്റം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ മേഖലയിലെ പ്രവണതകൾ എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, സംവരണം, ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം തുടങ്ങിയ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിനെ സഹായിക്കുക പുതിയ സെൻസസ് ഡേറ്റയാകും. അതുകൊണ്ടുതന്നെ സെൻസസ് 2027 കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ.

0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/4/24/26/387 അല്ലെങ്കിൽ 94/46/45/58/88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. ഇന്നും നാളെയും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C. കുറഞ്ഞ താപനില 24.6°C. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 5 സെക്കൻഡ്.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ഇവിടെ സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. ഏകദേശം 90 സെന്റ് സ്ഥലത്ത് വൈവിധ്യമാർന്ന രീതിയിൽ എല്ലാ കൃഷികളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റ്, അക്വാപോണിക്സ് രീതിയിൽ ഉള്ള മത്സ്യകൃഷി, കോഴി ഫാം ഉണ്ട്. കൂടാതെ വേറെ എന്തൊക്കെയാ ചേട്ടാ ഇനി ഇവിടെ കൃഷി ചെയ്യുന്നത്?
1: കൂൺ കൃഷിയാണ് ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് തുടങ്ങിയത്. ആദ്യം തന്നെ ഞാൻ അതിനെ ചെയ്തിരുന്നതാണ്, എന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുകളിലായിരുന്നു. അവിടെ കുറച്ച് അസൗകര്യങ്ങളായതുകൊണ്ട് ഞാനിപ്പോ എന്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഷെഡ് റിനോവേറ്റ് ചെയ്ത് അതിനകത്താണ് ചെയ്യുന്നത്. സമ്മിശ്ര കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുള്ളതാണ്.
0: പച്ചക്കറിയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: പച്ചക്കറി ഇവിടെ നമുക്ക് ആവശ്യമുള്ള തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, കുമ്പളങ്ങ, കപ്പങ്ങ, വഴുതനങ്ങ, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധാരണ ഉപയോഗിക്കുന്ന പച്ചക്കറികളെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്.
0: മാത്രമല്ല മത്സ്യം എല്ലാം ഉണ്ട് അല്ലേ?
1: മത്സ്യമുണ്ട്, രണ്ട് പടുതാക്കുളങ്ങളുണ്ട്, ഒരെണ്ണം അക്വാപോണിക്സ് രീതിയിലാണ്, ഒരു ബയോഫ്ലോക്ക് ടാങ്ക് ഉണ്ട്, അതിനകത്ത് എല്ലാത്തിലും മത്സ്യത്തെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പ്രകൃതിയുടെ ചില സമയത്തെ ദോഷം കാരണം ഇതിനൊക്കെ ചില ഡാമേജുകളൊക്കെ പറ്റുമ്പോ നമ്മളൊന്ന് നിർത്തി വീണ്ടും അത് തുടങ്ങും.
0: എന്തൊക്കെയാ അങ്ങനെ പറ്റിയിരിക്കുന്നത്?
1: ഇപ്പൊ ആ വലിയ കുളം, അതായത് 1.5 ലക്ഷം ലിറ്റർ കൊള്ളുന്ന ഒരു കുളമാണ് അത്. ആ കുളത്തിന് ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഒരു മരം ഒടിഞ്ഞു വീണാണ് അപ്പൊ അത് കാറ്റത്, അപ്പൊ അത് വെട്ടി മാറ്റി ഇനി അത് റിനോവേറ്റ് ചെയ്യണം. അതിന് കുറച്ച് സമയം ചെലവഴിക്കണം. അതിനകത്ത് ഈ മാസം തന്നെ മീൻ കുഞ്ഞുങ്ങൾ അതിനകത്ത് വരുന്നതാണ്. അതിലില്ല, ഒരെണ്ണത്തിലില്ല, ബാക്കി രണ്ടെണ്ണത്തിലും 2 വർഷം പ്രായമായ ഗൗരാമി കുഞ്ഞുങ്ങളുണ്ട്.
0: എത്ര കുളങ്ങളുണ്ട് ഇവിടെ?
1: ഇപ്പൊ 2 പടുതാക്കുളങ്ങളും ഒരു വലിയ ടാങ്കും ഉണ്ട്, ബയോഫ്ലോക്ക് ടാങ്ക്.
0: എല്ലാത്തിനും ഒരേ മത്സ്യങ്ങൾ തന്നെയാണോ?
1: അല്ലല്ല, പലതും പരീക്ഷിച്ചു നോക്കും. കരിമീൻ ചെയ്തിട്ടുണ്ട്, വാള ചെയ്തിട്ടുണ്ട്, വരാലി ചെയ്തിട്ടുണ്ട്, തിലോപ്പിയ, ഗിഫ്റ്റ് തിലോപ്പിയ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് തിലോപ്പിയുടെ ലൈസൻസ് ഉള്ള ഒരു കർഷകനാണ് ഞാൻ. എല്ലാം ചെയ്യും, എല്ലാം ഇങ്ങനെ ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ എല്ലാം പരീക്ഷിച്ചു നോക്കണമല്ലോ.
0: അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്ന ഏത് മത്സ്യമാണ്?
1: ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് ഗിഫ്റ്റ് തിലോപ്പിയ തന്നെയാണ്. അതിന് ടേസ്റ്റ്, ശുദ്ധമായ വെള്ളത്തിൽ വളരുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് അപാരം തന്നെയാണ്. കരിമീനോട് കിടപിടിക്കുന്ന ഒരു മത്സ്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്.
0: അപ്പൊ ഈ ഗിഫ്റ്റ് തിലോപ്പിയ ചെയ്യുമ്പോ നമ്മള് എന്തുകൊണ്ടാണ് ഈ ലൈസൻസ് വേണം എന്ന് പറയുന്നത്?
1: ഗിഫ്റ്റ് തിലോപ്പിയ ലൈസൻസ് വേണമെന്ന് പറഞ്ഞത് അത് സർക്കാരിന്റെ ഒരു മാനദണ്ഡമാണ്. കാരണം അതിന്റെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് നൽകുന്നത് സർക്കാർ ഹാച്ചറികളിലൂടെ മാത്രമാണ്. മത്സ്യക്കുഞ്ഞുങ്ങളുടെ കാര്യത്തില് ഇന്ത്യയില് ഉണ്ടാക്കുന്നതിന് പുറമേ തന്നെ പുറത്തുനിന്ന് സ്മഗിൾ ചെയ്ത് ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഗിഫ്റ്റ് തിലോപ്പിയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിൽ പെട്ടുപോകുന്ന കർഷകർ ശരിക്കും പറഞ്ഞാൽ ചതിക്കുഴിയിലായിട്ട് വീണു പോകും. അത് ഗിഫ്റ്റ് തിലോപ്പി ആയിരിക്കില്ല, പണത്തിൽ വലുതാകുമ്പോഴാണ് അത് പെറ്റി പെരുകി കുഞ്ഞുങ്ങളും ഇതൊക്കെ ആയിട്ട് കാര്യമായ വളർച്ചയെത്തില്ല. അപ്പം അതിൽ ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് ഗവൺമെൻറ് ഗിഫ്റ്റ് തിലോപ്പിയ വിൽക്കാനുള്ള ലൈസൻസ് വളരെ എണ്ണം കുറഞ്ഞ നഴ്സറികൾക്ക് മാത്രം കൊടുത്തിട്ടുള്ളു.
0: അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്?
1: വേറെ പ്രത്യേകതകളൊന്നുമില്ല, പല രീതിയിൽ വളർത്താം എന്ന് മാത്രമുള്ളൂ.
0: ഇപ്പൊ മത്സ്യ പരിപാലനം കൂടാണ്ട് കോഴി വളർത്തുന്നുണ്ട്.
1: ഇവിടെ മുട്ടക്കോഴിയുണ്ട്, ഏകദേശം ഒരു 50 കോഴികളും മുട്ടക്കോഴിയുണ്ട്. താറാവ് ഉണ്ടായിരുന്നു, താറാവ് മുട്ടയിടൽ കാലം കഴിഞ്ഞപ്പോ അതിനെ ഞാനിപ്പോ വിറ്റുള്ളൂ. ഇനിയിപ്പോ അടുത്ത ബാച്ച് വരണം താറാവ്.
0: വിഗോവ താറാവാണോ?
1: അല്ല, സാധാ നാടൻ താറാവായിരുന്നു.
0: അത് വിഗോവയാണോ?
1: അല്ല, അത് ഫ്ലൈയിങ് ഡക്കാണ്. ഫ്ലൈയിങ് ഡക്ക് ഒരു 15 എണ്ണം ഉണ്ടായതാണ്. അതിനിപ്പോ ഞാൻ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എല്ലാം കൊടുത്ത് ഒഴിവാക്കിയതാണ്.
0: ഫ്ലൈയിങ് ഡക്കിന്റെ പ്രത്യേകത എന്താ?
1: ഫ്ലൈയിങ് ഡക്ക് സാധാരണ ഡക്കുകളെ പോലെ, പക്ഷെ അത് ആകാശം കൂടെ പറത്തു പോകുന്ന മാത്രമുള്ളൂ. ചിലപ്പോ ഇവിടുന്ന് പറഞ്ഞാൽ 2 വീടിന്റെ അപ്പുറത്ത് പോയേക്ക് നിക്കുള്ളൂ.
0: അങ്ങനെ പോയിട്ടുണ്ട്?
1: അത് പോകാറുണ്ട്, തിരിച്ചു വരാറുണ്ട്. തിരിച്ച് അപ്പുറത്തെ അയൽവാസികളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഞാൻ പോയി വിളിച്ചുവിട്ടു. ഞാൻ റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോ കൃഷി തന്നെ ശ്രദ്ധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു സാധനമായിരുന്നു കൃഷി എന്നുള്ളത്. എന്റെ അച്ഛനൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തകരായിരുന്നെങ്കിലും കൃഷിയോട് താല്പര്യമുള്ളതായിരുന്നു. അച്ഛന്റെ അച്ഛൻ ഒരു കർഷകരായിരുന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പരിശുദ്ധമായ മായം കലരാത്ത സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഒപ്പം നമ്മൾ മണ്ണിനെയും പ്രകൃതിയെയും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഒരു കർഷകന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കർഷകന് ഒരിക്കലും ഒരു കീടത്തെ പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളും.

0: കൊണ്ടുകൊണ്ട് പോകുന്നു. അതിന് ഇവിടെ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട്, വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കൃഷി ഓഫീസറാണ് ബേലൂര് വന്നിട്ടുള്ളത്. അവിടുത്തെ കൃഷി അസിസ്റ്റന്റ്, അവിടുത്തെ സ്റ്റാഫ്, എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഇതാണ് നമുക്ക് ചെയ്തു തരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു എക്കോ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് അതിന്റെ സെക്രട്ടറിയായിട്ട് ഇപ്പോൾ ഞാനാണ് നിൽക്കുന്നത്. അതിലൂടെയും കർഷകർക്ക് നല്ല വില കൊടുത്ത് തന്നെയാണ് അവിടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും, അത് മായമില്ലാത്ത പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏലൂർ ശരിക്കും പറഞ്ഞൊരു വ്യവസായ മേഖലയാണെങ്കിലും ഇപ്പോൾ ഒരു കാർഷിക മേഖലയിലേക്ക് പോവുകയാണ്.
1: വളരെ നല്ല രീതിയിലുള്ള കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആയി.
0: ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം ചെല്ലുന്നത്.
1: ഇത് ജാതിയാണ് അല്ലേ?
0: ഇത് ജാതി, ഒരു 15 ജാതി ഉണ്ട്. എല്ലാ ജാതിയും ബഡ് ചെയ്താണ് ചെറുപ്പത്തിൽ തന്നെ.
1: ഇതൊക്കെ എത്ര വർഷമായിട്ടുണ്ടാവും?
0: ഇതെല്ലാം ഒരു 10 വർഷത്തിന് മുകളിലുള്ള ജാതികളാണ്. എല്ലാം ജാതി കൂടാണ്ട് ഒരു 50 കവുങ്ങുകളുണ്ട്. ഈ വർഷം ഒരു 100 കവുങ്ങൾ നട്ടുകൊണ്ടിരിക്കുകയാണ്.
1: എന്തുകൊണ്ടാണ് ഈ കവുങ്ങിനോടൊരു താല്പര്യം?
0: കവുങ്ങ് നല്ല വില നൽകുന്നത്. 1 കിലോ കൊട്ടടയ്ക്ക് 400 ഉണ്ട്. കവുങ്ങിനുള്ള പ്രത്യേകത രണ്ട് രീതിയിൽ നമുക്ക് വരുമാനം തരും. ഒന്ന് അടക്കയായിട്ടും കിട്ടുന്നു, ഒപ്പം അത് കുരുമുളകിനെല്ലാം നല്ലൊരു താങ്ങുകാലായിട്ട് പ്രവർത്തിക്കുമ്പോൾ കുരുമുളകിന്റെ വില 800 രൂപയിലധികമാണ് 1 കിലോ കുരുമുളക്, ഉണക്ക കുരുമുളകിന്. അപ്പൊ അത് രണ്ടും നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പൊ നമ്മളിവിടെ സ്ഥലങ്ങളിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് കവുങ്ങ് തൈകൾ മേടിച്ച് അവിടെ ഇവിടെയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. മരം വെട്ടുന്നതിന്റെ ചില്ലകളും കോതുന്നത് കൊണ്ടാണ് കുറച്ച് നടാൻ താമസിച്ചു പോയത്. എന്നാലും വരുന്ന ഒരു 2-3 ദിവസത്തിനുള്ളിൽ എല്ലാ ചെടികളും നട്ടു. കസ്തൂരി മഞ്ഞളുണ്ട്, അതിനകത്ത് മാങ്ങാഞ്ചിയുണ്ട്, കൂവയുണ്ട്, മഞ്ഞളുണ്ട്, എല്ലാം ഉണ്ട്.
1: എല്ലാം പരിസ്ഥിതി സൗഹൃദമായിട്ട് തന്നെ നിൽക്കുകയാണ്.
0: നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി നമുക്കിവിടെ കിട്ടാറുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് സ്വന്തമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കിവിടെ കിട്ടാറുണ്ട്. എല്ലാം കാപ്പി വരെ എനിക്കിവിടെ സ്വന്തമായിട്ടുള്ള കാപ്പി.
1: കാപ്പി എവിടെയുള്ളത് ഒന്ന് കാണാം.
0: കാപ്പി അവിടെ നമ്മുടെ കൂൺ ഷെഡിന്റെ സൈഡില് 5 കാപ്പി മരങ്ങളുണ്ട്. ഞാൻ മാങ്കുളത്ത് നിന്ന് കൊണ്ടുവന്നതാണത്. അത് കൊണ്ടു നട്ടു. കഴിഞ്ഞ വർഷം മുതൽ അതിന് കാപ്പി വിളവെടുത്ത് തുടങ്ങി.
1: കാപ്പിയുടെ വിളവെടുപ്പും അതിന്റെ ആ ഒരു ഉണക്കൽ രീതികളൊക്കെ ഒന്ന് പറയാമോ?
0: അത് കാപ്പി പഴുത്ത് കഴിയുമ്പോൾ അത് പറിച്ചെടുക്കുന്നു, നല്ലോണം ഉണക്കി അത് വറുത്ത് അതിനകത്ത് ചെറിയ മസാലകളൊക്കെ നമ്മൾ ചേർത്ത് പൊടിച്ചെടുക്കുന്നു.
1: ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്.
0: ചിക്കറി ചേർക്കാണ്ട പൊടിക്കുന്നത്. ഇത് ഡ്രയർ യൂണിറ്റ് ആണ്. ഈ പഴയൊരു ഫ്രിഡ്ജ് ഞാൻ ഇപ്പൊ ഡ്രയർ യൂണിറ്റ് ആക്കിയതാണ്.
1: ഇതൊരു പുതിയ ഐഡിയ ആണല്ലേ?
0: ഇത് യൂട്യൂബിലൊക്കെ ഒരുപാട് സമയം കാണുന്ന ഒരു ഐഡിയ ആണ്. അപ്പൊ അതൊരു ഡ്രയർ യൂണിറ്റ് ആക്കിയെന്ന് വെച്ചാൽ ഈ ജാതിപത്രയുടെ ഒക്കെ പ്രത്യേകത വെച്ചാൽ 2 മണിക്കൂർ കൂടുതൽ നനവ് മാറിയില്ലെങ്കിൽ, അതിനകത്ത് വെള്ളം വലിഞ്ഞില്ലെങ്കിൽ അത് പൂത്തുപോകും. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഒരുപാട് ജാതിപത്ര നഷ്ടം വന്നു. അപ്പൊ ഇത്തവണ അത് നഷ്ടം വരാണ്ടിരിക്കാനായിട്ട് മഴയ്ക്ക് മുമ്പ് തന്നെ ഇത് റെഡിയാക്കിയതുകൊണ്ട് ഒരു ജാതിപത്രയും ഇത്തവണ നഷ്ടപ്പെട്ടില്ല. എനിക്കതിന് 2000 രൂപയാണ് ചിലവായിട്ടുള്ളത്. അതിനകത്ത് ഒരു ബൾബ്, ഒരു തെർമോസ്റ്റാറ്റ്, ഒരു ബ്ലോവർ, ചെറിയൊരു ബ്ലോവർ.
1: സ്വയം തന്നെ ചെയ്തതാണ്?
0: അല്ല, എന്റെ ഒരു സുഹൃത്തിന്റെ സഹായം തേടി എന്നുള്ള സത്യമാണ്.
1: എന്നാലും നമ്മൾ ഈ പാഴായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ഉപകാരപ്രദമാക്കി എടുത്തു.
0: 100 രൂപ കിട്ടുള്ളൂ കടയിൽ കൊടുത്തു കഴിഞ്ഞാല്. ഇതാണ് കാപ്പിച്ചെടികൾ. 5 കാപ്പിച്ചെടികൾ ഉണ്ട് അവിടെ.
1: ഇതിനിപ്പം വിളവൊക്കെ ആയി തുടങ്ങി.
0: വിളവായി തുടങ്ങി. പിന്നെ ഇത് കൂണിന്റെ യൂണിറ്റ് ആണ്.
1: ഇതാണല്ലേ?
0: 300 ബെഡുകൾ ചെയ്യാവുന്ന ഒരു യൂണിറ്റ് ആണ്.
1: ഇവിടെ
0: ഓയിസ്റ്റർ മഷ്റൂം, ചിപ്പിക്കൂൺ എന്ന് പറയും.
1: അത് മാത്രമേ ചെയ്യാറുള്ളൂ?
0: അത് മാത്രമാണ് ഇപ്പൊ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ 6 മുമ്പ് സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പൊ 2 ഇത് ഇവിടെ യൂണിറ്റ് പ്രത്യേകമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. അവിടെ പച്ചക്കറി തൊട്ടുണ്ട്, കാന്താരി മുളക്, എല്ലാ പച്ചക്കറികളും അവിടെ തന്നെയാണുള്ളത്. കുരുമുളകിന്റെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കൊടമ്പുളി ഉണ്ട്. ഇവിടെ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ
1: പറ്റും. ഇത്രയേറെ സ്ഥലം ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും കൃഷിയുണ്ട്.
0: ഇനി എല്ലാ സ്ഥലങ്ങളും കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പോണേ. റിട്ടയർ കഴിഞ്ഞപ്പോ കുറച്ച് വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയതുകൊണ്ട് കൃഷിയിലേക്ക് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു. അപ്പൊ ഇനി എന്റെ കൃഷിയിടം ഒരു മാതൃകാ കൃഷിത്തോട്ടമാക്കണമെന്നും ആർക്ക് വന്നാലും കൃഷി പഠിക്കാനും അതൊരു അഭിമാനത്തോടുകൂടി കാണാനും പറ്റുന്ന രീതിയിലേക്ക് ആക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം.
1: അപ്പൊ ഏത് സർവീസിൽ നിന്നാണ് നമ്മൾ റിട്ടയർ ആയത്?
0: ഞാൻ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ്, കെല്ലം എന്ന് പറയുന്ന കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ജോലിയുടെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്ത് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. 30 ലക്ഷം യാത്രയിൽ നിന്ന് അതിൽ നിന്നാണ് ഈ പ്രകൃതിയെയും കൃഷിയെയും കൂടുതൽ ഇഷ്ടപ്പെടാനും അതിനകത്ത് കഴിഞ്ഞു.
1: അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇനങ്ങൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്.
0: എന്ത് അവിടെ കണ്ടാലും ഞാനത് അപ്പൊ തന്നെ അവിടെ കൊണ്ടുവരാറുണ്ട്. എന്ത് സാധനം കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ അങ്ങനെ എടുത്തു കാണിക്കാവുന്ന ഇനങ്ങൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല.
1: ആ നിൽക്കുന്നത് എന്താണ്? നാരകമാണോ?
0: അത് നാരകമല്ല, അത് ബേർ ആപ്പിൾ എന്ന് പറയും, അലന്തപ്പഴം എന്ന് പറയും. നമ്മുടെ കാരക്കേക്കാട്ടും വളരെ വലിപ്പത്തിലുള്ള ബേർ ആപ്പിൾ,
1: ഇളം പച്ച കളറിൽ.
0: അത് പച്ചയുണ്ട്, ചുമപ്പുണ്ട്, 2 കളറിലുള്ളതാണ്.
1: ഇവിടെ ഉണ്ട്.
0: അതെ അതെ, അത് 100 മൂട് പൈനാപ്പിളാണ്. ഞാൻ അതിനൊന്നും ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാറില്ല. കാരണം ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് പോകണ്ടായി കായണ്ടോ? എനിക്ക് അങ്ങനെ വേണ്ട. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടിയാൽ മതി. ആഴ്ചയിൽ 2-3 പൈനാപ്പിളൊക്കെ എനിക്ക് കിട്ടും.
1: അതൊക്കെ കൊടുക്കാറുണ്ടോ പുറമേ ആവശ്യം കഴിഞ്ഞാല്?
0: അത് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും കൊടുക്കും. എനിക്ക് 2 സഹോദരിമാരുണ്ട്, അവർക്ക് കൊടുക്കും. പിന്നെ സപ്പോട്ട, അത് ഇഷ്ടംമാരെ സപ്പോട്ട, നെല്ലി, നെല്ലി കായ്ച്ചു കൊടുക്കും. സപ്പോട്ട എനിക്ക് 500-600 സപ്പോട്ടയുടെ മോളിൽ കിട്ടാറുണ്ട്.
1: അപ്പൊ അതൊക്കെ വിൽപ്പനയ്ക്ക് കൊടുക്കുമോ? അതോ
0: ഇല്ല, ഞാൻ അങ്ങനെ വിൽക്കാറില്ല. വളരെ വേണ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കും.
1: അപ്പൊ എന്താ നമ്മൾ വിൽപ്പനയ്ക്ക് എടുക്കുന്നത്? പച്ചക്കറിയോ?

0: കറികൾ കൂടുതലുണ്ടെങ്കിൽ വിൽക്കാറുണ്ട്, മത്സ്യം വിൽക്കാറുണ്ട്, കോഴിമുട്ട ചിലപ്പോൾ വിൽക്കാറുണ്ട്, കോഴിയെ വിൽക്കാറുണ്ട്.
1: മത്സ്യമൊക്കെ നമ്മളെങ്ങനെ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ആഘോഷത്തോടനുബന്ധിച്ച് അങ്ങനെയൊക്കെയാണോ അതിന്റെ ഒരു?
0: അതല്ല, അത് ഹാർവസ്റ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും. ചിലപ്പോൾ സീസണോട് ഹാർവസ്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് കഴിഞ്ഞ എപ്പോൾ ഹാർവസ്റ്റ് ചെയ്തൊരു നല്ലൊരു സാധനം ആയതുകൊണ്ട് എന്നെ അറിയാവുന്നവരെല്ലാവരും ഇവിടെ വന്ന് തന്നെ മേടിക്കാറുള്ളത്. പിന്നെ ഒരു 50 തരത്തിലെ മാവുകൾ ഇവിടെ ഉണ്ട്. ഈ വർഷം എനിക്ക് 11 തരത്തിലെ മാവുകൾ ഇന്ന് വാങ്ങേണ്ടായിരുന്നു. ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മാവുകളാണെല്ലാം. 3 കാച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം പഴയത്. അച്ഛൻ വലിയൊരു കർഷകൻ ആയതുകൊണ്ട് അച്ഛനും ഭയങ്കര താല്പര്യമായിരുന്നു, എവിടെ എന്ത് കണ്ടാലും അച്ഛൻ കൊണ്ട് നടുവായിരുന്നു. ഇതൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മാവുകളാണ് പലതും. 30 തരത്തിൽ കൂടുതൽ മാവുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ എണ്ണി നോക്കിയിട്ടുള്ളതാണ്. എല്ലാം നല്ല നല്ല മാവുകളും മാമ്പഴം നല്ല സ്വാദമുള്ള ഈ
1: മാമ്പഴമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇത്രയേറെ മാവ് നിന്നൊക്കെ മാമ്പഴമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കും.
0: ഇതുവരെ അതിനെ വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചല്ല, കാരണം ഇതുവരെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് റിട്ടയർഡ് ആയത്. ഇനി എനിക്കൊരു വരുമാനം വളർന്ന രീതിയിൽ കുറച്ച് വേണ്ടി വിൽക്കാം. ഇതുവരെ ഞാൻ വളരെ വേണ്ടപ്പെട്ടവർക്കും എന്റെ സഹോദരിമാർക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്.
1: ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ, അതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ടോ?
0: മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് ഇപ്പൊ കടന്നത് ഞാൻ പറഞ്ഞില്ല, മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും മാത്രമാണ് ഞാനിവിടെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളത്. അല്ലാത്ത പ്രോഡക്റ്റുകൾ ഞാൻ ഇപ്പൊ ഒരു ടെമ്പററി ഡ്രയറാണ്, ഒരു ഡ്രയർ യൂണിറ്റ് മേടിക്കാനുള്ള ഉദ്ദേശമാണ്. ഡ്രയർ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളിലേക്കുള്ള ഒരു കാൽവെപ്പ് വെക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം.
1: ജാതിയുടെ ഒക്കെ പരിപാലന രീതികൾ ജാതിക്ക് എങ്ങനെയൊക്കെയാണ് പ്രോസസ് ചെയ്തൊക്കെ?
0: ജാതി നമ്മൾ കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങളും ജലസേചനവും ജാതിക്ക് വളരെ പ്രത്യേകമായിട്ട് ചെയ്യണം. വളരെ ശ്രദ്ധയോട് ചെയ്താൽ മാത്രമാണ് ജാതിയിൽ അതിനനുസരിച്ചുള്ള ഉൽപ്പന്നം കിട്ടുകയുള്ളൂ. കൃത്യമായിട്ടുള്ള ജൈവവളങ്ങളാണ് ഞാനിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. എല്ലുപൊടി, വേപ്പം പിണ്ണാക്ക്, അതാണ് മെയിനായിട്ട് ജാതിക്ക് വേണ്ടത്. എല്ലുപൊടി, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാ ചെടികൾക്കും വളരെ അത്യാവശ്യമാണ്. അതും അതിനാവശ്യമായ അളവുകളിൽ എല്ലാ വർഷവും ചേർത്ത് കൊടുക്കാറുണ്ട്. വെള്ളത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മത്സ്യക്കുളവും എല്ലാം പരിപാലിക്കുന്നത് ഒരു കിണർ മാത്രമുള്ളതുകൊണ്ട് എനിക്ക് പല സമയത്തും ഈ നന എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് എനിക്ക് വളരെയേറെ നഷ്ടങ്ങൾ വരുന്നുണ്ട്. അത് ഇത്തവണ ഒരു കുളം അല്ലെങ്കിൽ ഒരു കിണർ നിർമ്മിക്കാൻ, ഒരു പുതുതായിട്ട് ജലസേചനത്തിന് വേണ്ടി നിർമ്മിക്കാനുള്ള ശ്രമത്തിനും കൂടിയാണ്.
1: അതെന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് വരുന്നത്?
0: വെള്ളത്തിനുള്ള സോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അത്
1: ഇവിടെ വെള്ളം ഈ സ്ഥലത്ത് കുറവാണ്.
0: വെള്ളമുണ്ട്, പുഴ ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ പുറകിലാണ്. എങ്കിൽ പോലും ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഭൂമിയുടെ അടിയിലാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ചെയ്യാറുണ്ട്. എല്ലാ വെള്ളവും ഫിൽറ്റർ ചെയ്ത് കിണറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലമൊന്നും കിണർ 2 വർഷമായിട്ട് ഇപ്പോൾ കിണർ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പറ്റിപ്പോകുമായിരുന്നു.
1: ഇത്രയേറെ തൊട്ടടുത്താണെങ്കിലും അതിൻ്റെ ഉറവ് ഇതിലായിരിക്കും.
0: ഉറവ് കുറവാണ് ഗ്രൗണ്ട് വാട്ടർ താഴത്തോട്ട്. പിന്നെ മഷ്റൂം ഞാൻ ഫുള്ളായിട്ട് എനിക്ക് സെയിൽ തന്നെ ചെയ്യുന്നത്.
1: ഈ മഷ്റൂം ഒക്കെ ചെയ്യുന്ന രീതി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
0: മഷ്റൂം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയാണ്. കാരണം ഇന്ന് ഭക്ഷണത്തിൽ അരി, മില്ലറ്റ്, ഗോതമ്പ്, ഇറച്ചി, മീൻ, മുട്ട എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാവിധ ഗുണങ്ങളുമുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് കൂണുകൾ. അതിനെക്കുറിച്ച് പേടിയുണ്ട് ആളുകൾക്ക്, പക്ഷെ ആ പേടി അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പേടിയാണ്. ആ പേടി മാറിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കാവുന്ന മനുഷ്യർക്ക് ഏറ്റവും ഗുണമുള്ള രീതിയാണ്. ഇത് പണ്ട് വൈക്കോല് പുഴുങ്ങി ഇതിൻ്റെ വെള്ളങ്ങളെന്നൊക്കെ ഉണ്ടാക്കിയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമുക്ക് റെഡി ടു മേക്ക് പെല്ലറ്റുകൾ കിട്ടും. പെല്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ പൊടി പെല്ലറ്റ് രൂപത്തിലാക്കിയത് കിട്ടും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്.
1: എങ്ങനെയാണ് ആ ഒരു പെല്ലറ്റ് ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത്?
0: അതായത് കൂണ് നമ്മൾ ആദ്യം തന്നെ ഒരു ബെഡ് നിർമ്മിക്കണം. ബെഡ് എന്ന് പറഞ്ഞാൽ കൂണ് വളരാനുള്ള ഒരു മീഡിയ. അപ്പൊ അതിന് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് പെല്ലറ്റ്, 1 കിലോ പെല്ലറ്റ്, 1 പ്ലാസ്റ്റിക് കവർ. പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ PP കവർ ആയിരിക്കണം, ചൂട് താങ്ങുന്നതായിരിക്കണം. അതിനകത്ത് 1 കിലോ പെല്ലറ്റ് ഇട്ടതിന് ശേഷം 100 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള തളച്ച വെള്ളം അതിനകത്ത് കുടിക്കുക, 1.5 ലിറ്റർ വെള്ളം. അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഈ പെല്ലറ്റ് കുതിർന്ന് നമുക്ക് ഈ കൂണിന്റെ വിത്ത് ഇടാൻ പറ്റുന്ന രീതിയിലാവും. പിറ്റേ ദിവസം നമ്മൾ കൂണിന്റെ വിത്ത് ഇതിനകത്ത് ചേർത്ത് എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ ഇട്ട് അത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരു 15 മുതൽ 22 ദിവസത്തിനുള്ളിൽ അതിനകത്ത് ഒരു വെളുത്ത കളറിലേക്ക് കവർ മുഴുവൻ പോകും. അതായത് മെസീലിയം എന്ന് പറയും, ആ കൂണിന്റെ വിത്ത് അതിനകത്ത് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ആ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഫ്ലവറിങ്ങിന് സമയമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് നമ്മൾ ആ ഇരുട്ട് മുറിയിൽ നിന്ന് ഈ വിത്തുകൾ എടുത്ത് ഈ വിത്തിൻ്റെ ബെഡുകൾ എടുത്തിട്ട് മറ്റുള്ള മുറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹാങ് ചെയ്തിരുന്നത്. അങ്ങനെ തൂക്കിയിടും. തൂക്കിയിടുമ്പോൾ അതിൻ്റെ കവറിൽ നമ്മൾ ബ്ലേഡ് വെച്ച് കുറച്ച് കീറലുകൾ ഉണ്ടാക്കും. അപ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ എയർ അതിനകത്ത് തട്ടുമ്പോൾ ഈ കൂൺ വിത്തുകൾ മുളച്ച് അതിലൂടെ പുറത്തേക്ക് വരും.
1: ഇവിടെ ഇപ്പോൾ എന്തോരം ബെഡുകളൊക്കെ ഇടുന്നുണ്ട്?
0: ഇപ്പോൾ ഇവിടെ ഉള്ള ബെഡുകൾ 100 ഉള്ളത്.
1: കംപ്ലീറ്റ് ഇരുട്ട് മുറിയാണോ നമുക്ക്?
0: 300 വരെ ഇടാവുന്ന ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ 100 ഉണ്ട്. ഇന്ന് എനിക്ക് 3 കിലോയുടെ അടുത്ത് അതിനകത്തുനിന്ന് ഞാൻ ഹാർവസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂണിനെ കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള ആളുകളും അല്ലാണ്ട് ബോധവാന്മാരാക്കിയ ആളുകളുണ്ട്. ഇവിടെ ജനിച്ചു വളർന്നൊരു നാടായത് കൊണ്ട് നമുക്ക് നല്ലൊരു സുഹൃത്ത് വലയം തന്നെ ഉണ്ടാവും. തലേ ദിവസം തന്നെ ഞാൻ ഓർഡറുകൾ പറയും. അപ്പോൾ അവർ എനിക്ക് ഓർഡർ

0: അല്ലെങ്കിൽ രാവിലെ എനിക്ക് എടുക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഓർഡർ തന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ തകയാറില്ല. പക്ഷേ അടുത്ത ദിവസം കൊടുക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കും.
1: അപ്പോൾ നമ്മളിവിടെ ഫോണിന്റെ ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കേണ്ട ആവശ്യം വരാറില്ല.
0: അത് ഇല്ല, അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത് അതും കൂടി തുടങ്ങണം. എന്റെ ഫാമിന്റെ പേര് പി പി സ്വാം എന്നാണ്. എന്റെ സഹോദരിയുടെ പേരാണ് ദീപ്തി എന്ന പേര്. ഞാൻ ചെറുപ്പത്തിൽ പി പി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ പി പി സ്വാം. പിന്നെ പയ്യപ്പള്ളി എന്നാണ് എന്റെ വീട്ടിൽ. അപ്പൊ എല്ലാം ചേർത്ത് പി പി സ്വാമിന്റെ പേരിൽ എല്ലാവിധപ്പെട്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഇവിടെ ഇറക്കണത് തന്നെയാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അതായത് ഈ നാട്ടിലെ കർഷകരെയും കൂടി സംഘടിപ്പിച്ച് ഇപ്പൊ എക്കോ ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ കർഷകരുടെ ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവിധ പ്രോഡക്റ്റുകളും ഏലൂരിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കൃഷി ഓഫീസുകൾ വന്നുകഴിഞ്ഞാൽ ഏലൂർ റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടാവും. ഇന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഏലൂർ റൈസ് 20 ഏക്കറിൽ നെൽകൃഷി ചെയ്ത് ഉണ്ടാക്കി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് വിവിധ തരത്തിലുള്ള മധുരക്കിഴങ്ങുകളാണ്. സ്വീറ്റ് പൊട്ടറ്റോസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ഡിമാൻഡുള്ള
1: സാധനമാണ്.
0: അത് പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് പൈസ മുടക്കിയിട്ട് ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവന്നതാണത്. ഇപ്പൊ ഒരു 6 തരത്തിലുള്ള പൊട്ടറ്റോസ് അതിനകത്തുണ്ട്. റെഡ് കളറിലുണ്ട്. റെഡ് കളർ മീൻസ് ബീറ്റ്റൂട്ടിന്റെ കളർ. യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ക്രീം കളറിലുണ്ട്, ഒരു ഡിസൈൻഡ് കളർ ഉണ്ട്. അപ്പൊ ഇത് സ്വീറ്റ് പൊട്ടറ്റോ ഏറ്റവും നല്ലൊരു ഭക്ഷ്യയോഗ്യമായ ഒരു വസ്തുവാണ്. അപ്പൊ
1: അതിന്റെ നട്ട് തുടങ്ങിയിട്ടുള്ളത്
0: ഇല്ല. ഞാൻ അവിടെ ആ മരം വെട്ടുന്ന സമയത്ത് എല്ലാം ഇങ്ങോട്ട് മാറ്റിയതാണ്. അതിനിപ്പോ കുറച്ചുകൂടി അവിടെ ഇതൊക്കെ മാറ്റിയിട്ട് ആ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം.
1: ബീട്രൂട്ടിന്റെ കളർ എന്ന് പറയുമ്പോ അത് പുറമേന്നേ ബീട്രൂട്ടിന്റെ കളർ തന്നെ. ചെടിയുടെ ഇല എങ്ങനെ ഇരിക്കും?
0: ചെടിയുടെ ഈ കളർ തന്നെ,
1: ഗ്രീൻ
0: പച്ച കളർ. തണ്ടിന് ചെറിയ റെഡിഷ് കളർ ഉണ്ട്. ഇത് മുന്തിരിയാണ്. മുന്തിരി ഇതിപ്പോ ഞാൻ നെറ്റ് അടിച്ചു താഴത്തെ മരം വെട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അത് കെട്ടിക്കഴിയുമ്പോ ഇപ്പൊ മുന്തിരി മുന്തിരിയൊക്കെ ഇതിനകത്ത് ഉണ്ടായി തുടങ്ങിയതായിരുന്നു.
1: ഇത് ഏത് ഇനം മുന്തിരിയാ?
0: ബ്ലാക്ക് കളർ.
1: ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനോ?
0: നമ്മളെല്ലാവരും കാർഷിക മേഖലയിലേക്ക് വലിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും കൈവയ്ക്കണം. സമയമില്ല, സ്ഥലമില്ല എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. എങ്കിലും സമയവും സ്ഥലവും നമുക്കുണ്ട്. നമ്മുടെ വീടിന്റെ സൺഷെയ്ഡിലാണെങ്കിൽ പോലും നമുക്ക് 2 ചട്ടി വെക്കാൻ സ്ഥലമാണെങ്കിൽ അവിടെ ഒരു കരിവേപ്പെങ്കിലും നടാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം. കാരണം ഇന്ന് വിഷലിപ്തമായ പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ് നമ്മൾ കഴിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരിക. എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പച്ചക്കറി, തക്കാളി അല്ലെങ്കിൽ വെണ്ടക്ക എടുത്ത് പച്ചക്ക് കടിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അല്ലെങ്കിൽ പറമ്പിൽ നിന്ന് ഇഞ്ചി പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പെട്ടെന്ന് പറക്കുന്ന സ്മെല്ല്, കരിയേപ്പിലയുടെ മണം, അതൊക്കെ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നതിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഒരു 100 തരത്തിലുള്ള പഴച്ചെടികൾ ഉണ്ട് കേട്ടോ. എല്ലാ പഴങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് മാംഗോസ്റ്റാണ് എന്റെ പുറത്ത്. അതിന്റെ പുറത്ത് എക്സ്ഫ്രൂട്ട്. എക്സ്ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പഴത്തിന് ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഒരു പഴമാണ്. ഇത് നമ്മുടെ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്നത്. ആ സൈഡിലൂടെ എല്ലാം പഴച്ചെടികളാണ് കൂടുതലും.
1: ചക്ക ഇഷ്ടംപോലെ വേനൽ
0: മേളിൽ നാടൻ ചക്ക J30 AVR ഉൾപ്പെടെ എല്ലാ ചക്കറും ഉണ്ട്. അത് എന്റെ വളർത്തുവായ്പകളാണ്.
1: അതിന്റെ മുകളിൽ വരെ നമ്മൾ കൃഷി പടർത്തിയിട്ടുണ്ട്.
0: അതിന്റെ മുകളിൽ നമുക്ക് ഇപ്പൊ അതിനകത്ത് നമ്മള് കുമ്പളമാണ്. അത് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് ഇമ്പോർട്ടഡ് ആണത്. അപ്പുറത്തുള്ളത് ലാബാണ്. എല്ലാ സൗകര്യമാണ്. ഒരു രസമാണ്. ഇത് മീനുണ്ട്, കോഴിയുണ്ട്, പച്ചയുണ്ട്, താറാവുണ്ട്, പൂച്ചയുണ്ട് എന്നൊക്കെ പറയുമ്പോ ഒരു രസമാണ്. വെളുത്തുള്ളി, ചെറിയുള്ളി, സവാള, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിന് വരെ അടതാപ്പുണ്ടായിരുന്നു. അതിപ്പോ 2 പ്ലാന്റ് ചെയ്ത് റെഡിയാക്കി ഇടണം.
1: അപ്പൊ എന്തുകൊണ്ടാണ് ഈ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒന്ന് പരീക്ഷിക്കാത്തത്?
0: ചെയ്യും, ഉടനെ തന്നെ ചെയ്യണം. കാരണം ഒരുപാട് കാര്യങ്ങൾ 1x1 ചെയ്തുകൊണ്ടിരിക്കുന്നോണ്ട് അതിനകത്തേക്ക് എത്തിയിട്ടില്ല. ഉടനെ തന്നെ ഈ വർഷം തന്നെ എല്ലാത്തിലേക്കും കൈവെക്കണം എന്ന് തന്നെ ആഗ്രഹം. തേനീച്ച ഉണ്ട് കേട്ടോ. തേനീച്ച കർഷകന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് തേനീച്ച. 5 തേനീച്ചപ്പെട്ടികൾ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ചെറിയ തേനീച്ച കൂടാണ്. ഇപ്പൊ കൃഷിഭവനിൽ ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് രാജേഷ് അതിനുവേണ്ടി നിയുക്തമായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഏലൂർ കൃഷിഭവനിൽ 59 തേനീച്ചപ്പെട്ടികൾ വിതരണം ചെയ്തു.
2: ഏലൂരിലെ കൃഷി ഓഫീസർ ശ്രീമതി ഏഞ്ചല മാഡം കർഷകർക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടും കർഷകരുടെ ഒപ്പം നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തുന്നതുകൊണ്ടും എല്ലാവർക്കും ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടിക്കൂടി വരികയാണ്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, ഈവൻ ആഴ്ചയിലൊരിക്കൽ ക്ലിനിക്ക് വരെ എല്ലാവിധ രോഗകീടബാധകളെ കുറിച്ച് സംസാരിക്കാനും ഒരു ക്ലിനിക്ക് വരെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അഗ്രോ ക്ലിനിക്ക് എന്ന് പറഞ്ഞ് എല്ലാ ബുധനാഴ്ചയും. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കർഷകർ എല്ലാവരും ഒന്നടങ്കം ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 9633844211 എന്നാണ്. അതിനകത്തേക്ക് എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. 9633844211.
1: ശ്രോതാക്കളെ
3: ശ്രോതാക്കളോട് ഇതുവരെ

ഇനി കാർഷിക വാർത്തകൾ. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റു പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf.

മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf. അപേക്ഷകൾ ഓൺലൈൻ മുഖേന ഓഗസ്റ്റ് മാസം 31-ാം തീയതി വരെ സമർപ്പിക്കാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് ഈ മാസം 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നടത്തുന്ന ജിയോഗ്രഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 10-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9895776730 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9895776730. ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
3: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
4: കർഷകർക്കുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. ഇന്നും നാളെയും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കുക. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 24.6°C.
0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:20:05. ഇപ്പോൾ വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 25,900 രൂപ, എറണാകുളം 22,200 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 23,500 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവേ 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 13,900 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്യുന്റലിന് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്യുന്റലിന്

0: കട്ടപ്പന 36,000 രൂപ, നാളികേരം തുണ്ടില്ലാത്തത് 1,000. കോട്ടയം 24,000 രൂപ, എറണാകുളം 26,000 രൂപ, തൊടുപുഴ 1,000 24,500 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,700 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,700 രൂപ, ആലുവ 68,000 രൂപ, മൂവാറ്റുപുഴ 68,000 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 69,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,900 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 23,800 രൂപ, മൂവാറ്റുപുഴ 21,500 രൂപ, തൊടുപുഴ 26,000 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 22,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,71,000 രൂപ, ആലുവ 1,65,000 രൂപ. കശുവണ്ടി പരിപ ക്വിൻ്റലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4,500 രൂപ. അടയ്ക്ക 1,000 എറണാകുളം 5,500 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,300 രൂപ, മൂവാറ്റുപുഴ 4,700 രൂപ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിപണി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 50 സെക്കൻഡ്. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലന്റ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300 plus special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
0: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്ന

0: പൂർണ്ണാദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
1: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയ പാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവെ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening.
1: പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഈവനിങ് ആരംഭിക്കുന്നു. കൊച്ചി എഫ് എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാദരവോടെ സ്വാഗതം ഇന്നത്തെ എഫ് എം ഈവനിങ്ങിലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായാണ് അടുത്ത കാലം വരെ കേരളം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും കണക്കുകൾ പിഴയ്ക്കുകയാണ്. മഴക്കുറവിന്റെ കണക്കുകൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളാണ്. മഴക്കുറവിന്റെ ആശങ്കകളാണ് ഇന്ന് സമകാലികം അന്വേഷിക്കുന്നത്.
3: ഇപ്പോൾ നമ്മള് ഞാറിടാനായിട്ട്, അതായത് വിത്ത് വാങ്ങിച്ചു വെച്ചേക്കാണ്, ഞാറിടാനായിട്ട് ഉഴുവാനായിട്ട് കണ്ടത്തില് വെള്ളം കിട്ടുന്നില്ല.
2: കാഞ്ഞൂരിലെ കർഷകൻ റോബർട്ട് ടി ഡി
3: ഈ പറഞ്ഞോണം മഴയുടെ കുറവുണ്ട്. മഴേനെ ആശ്രയിച്ച് മാത്രം കൃഷി ചെയ്യുന്ന ഒത്തിരി കർഷകരുണ്ട് കേരളത്തില്. ഇപ്പൊ 3 പൂപ്പ് കൃഷി വളരെ അപൂർവമുള്ളൂ. 90% 2 പൂ കൃഷിയാണ്. പിന്നെ 40% 1 പൂ കൃഷിയാണ്. അപ്പൊ 1 പൂ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ മാത്രം, മഴവെള്ളത്തിനെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യണതാണ്. അവർക്കാണ് കൂടുതലും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നമുക്ക് ഏകദേശം 120 ഏക്കറോളം കൃഷിയുണ്ട്. അതില് 35 ഏക്കർ മഴവെള്ളത്തിന് മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതാണ്. ആ 35 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ നെൽവിത്ത്, മൂപ്പ് കൂടിയ നെൽവിത്ത് ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പോ ആ കൃഷിയിൽ നമ്മൾക്ക് ഇപ്പൊ വെള്ളം ഇനി വിത്ത് ഇട്ട് മുളച്ചു വരുമ്പോഴേക്കും വെള്ളം കിട്ടുമെന്നുള്ളൊരു സംശയത്തിലാണ് നിൽക്കുന്നത്. പിന്നെ മഴക്കുറവ് വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം, വാഴ കൃഷിക്കാര് അതുപോലെ ചേന, ഇപ്പൊ നമുക്ക് ചേനയൊക്കെ വെച്ചേക്കുന്നത് വെള്ളക്കെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും പേടിക്കാനില്ല. നമുക്ക് ഏകദേശം 6500 കടയോളം ചേന ഇത്തവണ ഓണത്തിനായിട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഗുണമാണ്. ഇടയ്ക്കുള്ള മഴയുടെ കുറവ് പന്തൽ കൃഷിക്ക് അതുപോലെ ഓണത്തിനുള്ള പച്ചക്കറികൾക്കുള്ള കൃഷിക്കൊക്കെ കൂടുതൽ മഴ പെയ്യാണ്ടിരിക്കണതാണ് നമ്മുടെ കേരളത്തിന് നല്ലത്. പക്ഷെ നെൽകൃഷി എന്ന് പറയുമ്പോൾ വെള്ളത്തിനെ മാത്രം ആശ്രയിച്ച് ഏകദേശം 3 മാസം വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കൃഷി ആയതുകൊണ്ട് നെൽകൃഷിക്ക് ഇത് സാരമായിട്ട് ബാധിക്കും എന്നാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാനുള്ളത്. ഇത്ര മഴ കിട്ടിയിട്ടും പോലും, അപ്പോൾ ഇനി 40% മഴ കുറവാണെങ്കിൽ തന്നെ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ നമുക്ക് KCB ഭയങ്കര പ്രതിസന്ധിയിലേക്ക് വരും. പിന്നെ പ്രത്യേകിച്ച് കൃഷി മേഖലകളിൽ മോട്ടർ അടിച്ച് ജലസേചനം ചെയ്യുന്ന എല്ലാവർക്കും അതിന് വലിയ പ്രതിസന്ധി തന്നെയാണ് വരാൻ പോണത്.
2: മഴക്കുറവ് വൈദ്യുതി ഉത്പാദനത്തെയും ഉപഭോഗത്തെയും ബാധിച്ചേക്കാം. KCB മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഷാദ് ഷറഫുദ്ദീൻ.
4: ഈ വർഷം മഴക്കുറവ് വൈദ്യുതി മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയിൽ ജൂൺ മാസത്തിലെ മഴ സാധാരണക്കാർ ഏകദേശം 40% കുറവായിരുന്നു. കേരളത്തിലും പല ജില്ലകളിലും ഗണ്യമായ മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാഘാതം ജല വൈദ്യുത ഉൽപാദനത്തിലും നേരിട്ട് പ്രതിഫലിക്കും. കേരളത്തിൽ ഇപ്പോൾ പ്രതിദിന വൈദ്യുതി ആവശ്യകത ഏകദേശം 95 മുതൽ 100 ദശലക്ഷം യൂണിറ്റ് ആണ്, 100 മില്യൺ യൂണിറ്റ്. മഴക്കുറവ് മൂലം ജല വൈദ്യുത ഉൽപാദനം കുറഞ്ഞാൽ ഈ ആവശ്യകത നിറവേറ്റാൻ ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരും. അതിന്റെ സാമ്പത്തിക ഭാരം ഒടുവിൽ സംസ്ഥാനത്തിനും ഉപഭോക്താക്കൾക്കും ബാധകമാകും. അതുപോലെ ഇപ്പോൾ സ്വാപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതി എപ്പോഴാണോ നമുക്ക് വേണ്ടിയിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴ കിട്ടുന്ന സമയത്ത് വൈദ്യുതി തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു KCB. പക്ഷേ ഇപ്പോൾ മഴ ലഭ്യത കുറവായതിനാൽ ആ കടം വാങ്ങിയ സ്വാപ്പ് വൈദ്യുതി തിരിച്ചു കൊടുക്കാൻ പറ്റാതായി. ഈ വെല്ലുവിളികൾക്ക് ദീർഘകാല പരിഹാരം സൗരോർജ്ജവും ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം, ബസ് എന്ന് പറയും. അതിൽ സി ബസ് കമ്മ്യൂണിറ്റി ബസ് ഓരോ ട്രാൻസ്ഫോർമറിന്റെ കീഴിലും ബാറ്ററി സ്റ്റോറേജ് സ്ഥാപിച്ച് പകൽ സമയത്ത് വീടുകൾ ഉൽപ്പാദിക്കുന്ന വൈദ്യുതി ശേഖരിച്ച് തിരിച്ച് റെഗുലേറ്ററി കമ്മീഷന്റെ അപ്രൂവലോടുകൂടി ഒരു ബൈബാക്ക് പോളിസിയായി തിരിച്ചു നൽകുക എന്നുള്ളതാണ്. ഇതിലൂടെ ഗ്രിഡിന്റെ വിശ്വാസ്യത വർദ്ധിക്കുകയും വില കൂടിയ വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം കുറയുകയും ചെയ്യും. അതുകൊണ്ട് വൈദ്യുതി പാഴാക്കാതിരിക്കുക, ഊർജ ക്ഷേമ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, വീടുകളിലും സ്ഥാപനങ്ങളിലും സോളാർ അധികം സ്റ്റോറേജ് സംവിധാനങ്ങൾ വ്യാപകമാക്കുക എന്നിവയാണ് മഴക്കുറവിന്റെ ആഘാതം കുറയ്ക്കുവാനും കേരളത്തിന്റെ ഊർജ സുരക്ഷ ഉറപ്പാക്കാനും ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങൾ.
2: മഴക്കുറവ് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെങ്കിലും അതിനെ മറികടക്കാനുള്ള

0: കഴിവും രാജ്യത്തിനുണ്ട്. സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ നിധിൻ തോമസ്.
1: ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൈസ് കൂടാനുള്ള കാരണവും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അഗ്രികൾച്ചറൽ പ്രൈസ് അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാം, ഓൾറെഡി പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ വെളിച്ചത്തിൽ ഓയിൽ പ്രൈസ് കൂടിയപ്പോൾ നമ്മുടെ ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ വില വർദ്ധിച്ചതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്. അതും പ്ലസ് ഈ പറയുന്ന ഫുഡ് ഇൻഫ്ലേഷനും കൂടി ചേരുമ്പോൾ ഇന്ത്യയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഗവൺമെന്റിനും RBIക്കും ഒക്കെ ഒപ്പിടിപ്പത് പണിയാവും. അത് നമ്മുടെ നാട്ടുകാരുടെ പർച്ചേസിംഗ് പവറിനെ ബാധിക്കുകയും നമ്മുടെ കൺസംഷൻ കുറയുകയും ചെയ്യും. അത് നമ്മുടെ GDPയെ ഏതാണ്ട് 1 മുതൽ 2% താഴ്ത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഏതാണ്ട് 7% മുകളിൽ 7.7 ആയിരുന്നു നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തത്. അത് യുദ്ധത്തിന്റെ വെളിച്ചത്തിൽ 6.6 ആയിട്ട് കുറച്ചിരുന്നു. ഈ എൽനിനോ പ്രതിഭാസം ശക്തമായാൽ അത് ചിലപ്പോൾ 6ലേക്കും അത് വലിയ രീതിയിൽ കൂടുതലായിട്ട് ഇഫക്ട് വന്നു കഴിഞ്ഞാൽ അത് 5.8ലേക്കൊക്കെ ആവാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത്തരത്തിലൊരു കാര്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്, ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് കൺസംഷൻ കുറയുക എന്നുള്ള പ്രശ്നമുണ്ട്. GDPയുടെ ഏതാണ്ട് 60 മുതൽ 70% വരെ ഇന്ത്യയുടെ കൺസംഷൻ ആണ് ഈ GDPയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷനും ഇൻഫ്ലേഷൻ മൊത്തത്തിൽ വരുമ്പോൾ കൺസംഷൻ കുറഞ്ഞാൽ GDP കുറയും എന്നുള്ളൊരു പ്രതിഭാസം നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് എനർജി ഡെഫിസിറ്റ് ആണ്. ഇന്ത്യയുടെ പല നാടുകളിലും ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കും. കാരണം ഹോട്ടറായിട്ടുള്ള മന്ത്സ് ആണ്, ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എൽനിനോ പ്രതിഭാസത്തിന്റെയും കൂടി വെളിച്ചത്തിലാണ് ഹീറ്റ് വേവ്സ് ഉണ്ടാവുകയും സമ്മർ വലിയ ഹോട്ടറായിട്ട് മാറുകയും ചെയ്യുന്നത്. അത് ഇലക്ട്രിസിറ്റി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. അതിനെ തുടർന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും കൂട്ടേണ്ടതുണ്ട്. പല റിസർവോയറുകളിലും വെള്ളമില്ലാത്ത അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഒരു വലിയ രീതിയിലുള്ള സ്റ്റാൻഡ് സ്റ്റിൽ ആവാനുള്ള ഒരു പ്രശ്നമുണ്ട്. അതിനെ മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് തെർമൽ പ്രൊഡക്ഷൻ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും അത് നമുക്ക് കൂടുതൽ ചെലവേറിയ വൈദ്യുതിയിലേക്ക് മാറേണ്ട ഒരു ആവശ്യകതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ഷോർട്ടേജ് ആണ്. ഇന്ത്യയിലെ പല നഗരങ്ങളും ഇപ്പോൾ തന്നെ വാട്ടർ ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. മുംബൈയില് റണ്ണിംഗ് വാട്ടർ ഷോർട്ടേജ് പറയുന്നുണ്ട്. പൂനെയില് ആൾട്ടർനേറ്റ് ഡേയിലേക്ക് വാട്ടർ സപ്ലൈ മാറ്റിയിട്ടുണ്ട്. 24 hours റണ്ണിംഗ് വാട്ടർ എന്ന് പറയുന്നത് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പല നഗരങ്ങളിലും വാട്ടർ ഷോർട്ടേജ് ഉണ്ടാവുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ പല ആംഗിളുകളിലാണ് നമുക്ക് ഈ എൽനിനോ പ്രതിഭാസം ഇന്ത്യയെ ബാധിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഒരു കടുത്ത ആശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോഴില്ല. കാരണം ഇത് ഒരു പ്രതീക്ഷിതമായ ക്ലൈമറ്റ് ഡിസാസ്റ്റർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളിലാണ് നമുക്ക് ആശങ്കയ്ക്ക് വകയുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിയല്ല, ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും കുറഞ്ഞ ഷോക്ക് ജനങ്ങൾക്ക് കൈമാറിയ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞ ഇന്ത്യയാണ്. കാരണം നമ്മൾ ഒരുപാട് ഓയിൽ പ്രൈസിൽ വലിയ വർധന ഉണ്ടായപ്പോഴൊക്കെ അതിനെ പിടിച്ചു നിർത്തി വളരെ ചെറിയൊരു വർധനവ് മാത്രമാണ് നമ്മുടെ റീറ്റെയിൽ പ്രൈസിലേക്കും കൈമാറിയത്. അത് ഗവൺമെന്റ് എടുത്ത് വളരെ മെഷേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതേ അപ്രോച്ച് തന്നെ ഈ ഒരു കാര്യത്തിലും ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ കഴിഞ്ഞ വർഷം റെക്കോർഡായിരുന്നു, റെക്കോർഡ് ഫുഡ് പ്രൊഡക്ഷൻ ആയിരുന്നു. മാത്രമല്ല നമ്മുടെ ഫുഡ് റിസർവ്സ്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഫുഡ് റിസർവിന് വേണ്ടിയിട്ടുള്ള വെച്ചിരിക്കുന്ന ധാന്യ ശേഖരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് ഗവൺമെന്റ് കണക്കുകൂട്ടുന്നുണ്ട്. അത്തരം ഇഷ്യൂ വരുമ്പോൾ വിപണിയിലേക്ക് ധാന്യങ്ങൾ ഇറക്കുന്നതിനും വില പിടിച്ചു നിർത്തുന്നതിനുമുള്ള വലിയ ശ്രമങ്ങൾ ഗവൺമെന്റ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു ആശ്വാസമാണ്. കാരണം ഇത്തരത്തിലുള്ള വിപണി ഇടപെടലുകളാണ് എക്കോണമിയെ പിടിച്ചു നിർത്തുക, ആളുകളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനാണ് സർക്കാർ അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരേണ്ടത്. അപ്പൊ അത്തരത്തിലൊരു പ്രിപ്പയർനെസ് നമുക്ക് ഈ ഒരു ഇവന്റിൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട്, എക്കണോമിക് ഇമ്പാക്ട് ഇല്ലാതെ എക്കോണമിയെ രക്ഷിച്ചെടുക്കാനായിട്ട് ഗവൺമെന്റിന് സത്വരമായ ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്നാലും കുറച്ച് ഇമ്പാക്ടുകൾ, പ്രത്യേകിച്ചും ഈ പറയുന്ന ഇൻഫ്ലേഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗ്രോത്തിന്റെ കുറവിലും അതുപോലെ ഇലക്ട്രിസിറ്റി, അർബൺ ഉപയോഗം അല്ലെങ്കിൽ അർബൺ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാകുമെന്നത് നമുക്ക് കണ്ടറിഞ്ഞു തന്നെ കാണേണ്ടിയിരിക്കും.
0: ജലസാക്ഷരത പോലുള്ള കാര്യങ്ങളെ സമൂഹം ഗൗരവമായി കാണേണ്ട കാലമാണിത്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മുൻ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്.
2: പസഫിക് ഓഷനിൽ എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം, അതായത് കടൽ ക്രമാതീതമായി ചൂടാവുന്ന പ്രതിഭാസം ഉണ്ടാകുമ്പോഴൊക്കെ ലോകത്ത് കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകാറുണ്ട്. എല്ലിനോ പ്രതിഭാസം ചൂട് കൂടുന്നതിനനുസരിച്ച് ഭാരതത്തിലും മഴയിലും മഴയുടെ കുറവില് വലിയ പ്രതിസന്ധി നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വിധ്രുവ പ്രതിഭാസം ഡൈപോൾ ഫിനോമിന, അതായത് കിഴക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള രണ്ട് ധ്രുവത്തിലും സംഭവിക്കുന്ന ചൂടിന്റെ സമതുലിതാവസ്ഥ കൊണ്ട് കൂടുകയോ കുറയുകയോ തുല്യമായി നിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥ കൊണ്ടും

0: ഇന്ത്യയിൽ മൺസൂണിനെ വലുതായി എൽനിനോ ബാധിക്കാറില്ല പല വർഷങ്ങളിലും. പക്ഷെ ഈ വർഷം നന്നായി എൽനിനോ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 60% മഴ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. ജൂൺ മാസത്തിൽ 1st മുതൽ ജൂലൈ വരെ കിട്ടേണ്ടുന്ന, ഈ ഒരു മാസക്കാലം കിട്ടേണ്ടുന്ന മൊത്തം മഴയുടെ 60% ഭാരതത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 300 ജില്ലകളെ ഇപ്പോൾ തന്നെ പ്രശ്നം ആയിട്ടുള്ള ജില്ലകളായി പ്രഖ്യാപിക്കുകയും 111 ജില്ലകളെ സമ്പൂർണമായി ജലക്ഷാമം വരും എന്ന് പ്രതീക്ഷിക്കുന്ന ജില്ലകളായി പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഡാമുകളിൽ നമുക്ക് 25-30% താഴെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സീസണിൽ നമുക്ക് കിട്ടേണ്ടുന്ന മഴ ലഭിക്കുന്നില്ല, കേരളത്തിനും ഭാരതത്തിനും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഉടനെ ഒരു പ്രതിസന്ധി, നാളെ രാവിലെ അല്ലെ ഉടനെ ഒരു പ്രതിസന്ധി വരുമോന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രതിസന്ധി വന്നില്ല എന്നുണ്ടെങ്കിലും മുന്നോട്ടുള്ള യാത്ര അത്ര സുഖകരമല്ല. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയ മാറ്റത്തിന്റെ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യം, ലോകബാങ്കിന്റെയും ADB യുടെയും വിവിധ പഠന റിപ്പോർട്ടുകൾ മുന്നേ തന്നെ വന്നിട്ടുണ്ട്. ഭൂഗർഭ ജലത്തെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുടിവെള്ളത്തിനും മറ്റാവശ്യത്തിനും പ്രയോജനപ്പെടുത്തുന്നത്. കിണറുകളായാലും കുഴൽക്കിണറുകളായാലും എല്ലാം ഭൂഗർഭ ജലത്തെയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. കേരളത്തിലെ വാട്ടർ അതോറിറ്റി അതേസമയം സർഫസ് വാട്ടർ, നദികളിലെയും പുഴകളിലെയും ഉപരിതല ജലത്തെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ഭൂഗർഭ ജലനിരപ്പ് താഴുന്നു എന്നുള്ളത് ഗൌരവമായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ പശ്ചിമബംഗാൾ പോലുള്ള പ്രദേശങ്ങളിൽ, വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ ആഴ്സനിക് പോലുള്ള ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങളും ഭൂജലത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ എൽനിനോ പ്രതിഭാസം, അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഡൈപോൾ സിസ്റ്റത്തിന്റെ സ്വാധീനം, മഴ കിട്ടാത്ത അവസ്ഥ, അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അഗ്രികൾച്ചർ മേഖലയെ വരൾച്ച ബാധിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഡ്രോട്ടെന്നും, ഒരു ഹൈഡ്രോളജി സിസ്റ്റത്തെ ആകെ ബാധിക്കുകയാണെങ്കിൽ ഹൈഡ്രോളജിക്കൽ ഡ്രോട്ടെന്നും, അതേസമയം കാലാവസ്ഥകൾ ഇപ്പൊ കാണുന്ന മഴ മാറി നിൽക്കുന്ന അവസ്ഥ മാത്രമാണെങ്കിൽ അതിന്റെ മെറ്റീരിയോളജിക്കൽ ഡ്രോട്ടെന്നും, പിന്നെ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഏത് പേരിൽ അറിയപ്പെട്ടാലും കാർഷിക മേഖലയിലും കുടിവെള്ള മേഖലയിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മുഴുവൻ സമയവും വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജനതയ്ക്ക് വെള്ളത്തിന്റെ അളവ് കുറയുന്നു എന്ന് പറയുന്ന പ്രതിസന്ധിയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതൊരു ദീർഘകാല പ്രതിസന്ധിയായി വരൾച്ചയുടെ വലിയ രൂപത്തിലേക്കൊന്നും പോകുമോന്ന് ഇപ്പോൾ പറയാനാകില്ല. പിന്നെ ബാക്കി വരുന്ന മൺസൂൺ മഴ കിട്ടും എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ, അത് വേറൊരു തരത്തിലുള്ള ചിന്തയാണ്, ചിന്തിച്ചാൽ അവിടെയും ഒരു പ്രതിസന്ധി വരാം. കാരണം മഴ കിട്ടേണ്ട സമയത്ത്, കിട്ടേണ്ട അളവിൽ, കിട്ടേണ്ട പ്രദേശങ്ങളിൽ കിട്ടുമ്പോഴാണ് നമുക്ക് സ്വാഭാവിക ജലസംരക്ഷണമില്ലാതെ കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയുന്നത്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കാലയളവിൽ കുറഞ്ഞ പ്രദേശത്ത് വലിയ മഴ. അപ്പൊ ആ മഴക്കാലം എന്ന് പറയുന്നത് വെള്ളക്കെട്ടിന്റെയും പ്രളയത്തിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും ഉരുൾപൊട്ടലിന്റെയും ഒക്കെ കാലമായിരിക്കും. മഴ ഒന്ന് മാറിയാൽ വീണ്ടും വരൾച്ചയുടെ സമയത്തിലേക്ക് പോകും. കേരളത്തിലായാലും ഇന്ത്യയിലായാലും മഴയുടെ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം വലിയ ആശങ്കയാണ്. നമ്മുടെ ഭൂവിനിയോഗത്തിലെയും സസ്യാവരണത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങളും എല്ലാം കൂടി വലിയ പ്രതിസന്ധികളാണ് മുന്നിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലം ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ എടുത്താലും കറണ്ട് കട്ടിന്റെ കാലം വരുന്നു, ജലക്ഷാമത്തിന്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെയ്തൊഴിയുന്ന ഓരോ തുള്ളിയെയും കരുതുക, കരുതലോടെ എന്നുള്ളതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വരുന്ന മഴയെ സംരക്ഷിക്കുന്നതിൽ പുതിയ ഒരു പ്രകൃതിയോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നാം എല്ലാം ജലസാക്ഷരരാകേണ്ടതിന്റെ ഒരു പുതിയ കാലമാണ്. പരിസ്ഥിതി സംരക്ഷണവും ജലസാക്ഷരതയും ഭൂസംരക്ഷണവും ഒക്കെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട പുതിയ കാലത്താണ് ഈ പ്രശ്നങ്ങൾ നമ്മെ ഉറ്റുനോക്കുന്നത്.
1: മഴക്കുറവ് കാർഷിക ഉത്പാദന മേഖലകളെ മാത്രമല്ല നേരിട്ട് ബാധിക്കുന്നത്, കാലാവസ്ഥയെയും പ്രകൃതിയെയും തന്നെ അത് മാറ്റിമറിക്കുന്നുണ്ട്. ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും തിക്തഫലങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് കോലം കെട്ടുക എന്നുമാത്രമേ ഇപ്പോൾ കരണീയമായിട്ടുള്ളൂ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: Let's play football.
5: FIFA World Cup 2026 updates. Pre-quarter പോരാട്ടങ്ങളിൽ ജൂലൈ 7th പുലർച്ചെ 12:30 രണ്ട് സ്ട്രോങ് യൂറോപ്യൻ ഒപ്പോണന്റ്സ് തമ്മിലുള്ള ഉശിരൻ പോരാട്ടം. ഇതുവരെ ഒരു ഗോളും കൺസീഡ് ചെയ്യാതെ

0: മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിൻ നേരിടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗലിനെ. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ, July 7th, 12:30 AM. July 7th, 7:30 AM ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ഹോസ്റ്റ് നേഷൻ USA എതിരിടുന്നു. റൗണ്ട് ഓഫ് 32 സെനഗലിനെതിരെ അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി വിജയത്തിലെത്തിയ ബെൽജിയവുമായി. USA വേഴ്സസ് ബെൽജിയം, 7 July, 5:30 AM. July 7th തന്നെ രാത്രി 9:30 ക്യാബോ വെർദെയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി. അർജന്റീന വേഴ്സസ് ഈജിപ്ത്, 7 July, 9:30 PM.
1: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
3: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
2: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
3: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ് ജോൺ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 8 4 24 26 397 അല്ലെങ്കിൽ 04 8 4 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറുകളിൽ വിളിക്കുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04 8 4 24 26 397 04 8 4 24 26 387 മൊബൈൽ നമ്പർ 94 46 45 58 88 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടി നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. കൊച്ചി എഫ് എമ്മിന്റെ സായാഹ്ന പ്രക്ഷേപണത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഈവനിംഗ്.

0: സമയം 7:55.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും ഒരു മാസം കൊണ്ട് അഗ്നിഹോത്രി പൂർണ്ണ സുഖം പ്രാപിച്ചു. ഒരു ദിവസം പാക്കനാർ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, പാക്കനാരെ, ഏറ്റവും പരിശുദ്ധിയുള്ളവൾ തന്റെ ഭാര്യ തേയിയാണെന്ന് തെളിഞ്ഞു. എന്റെ ഭാര്യ രണ്ടു നേരവും ഈശ്വരസേവ നടത്തുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, പതിവ്രതയാണവൾ. എന്നിട്ടും എന്തേ അവൾക്ക് തൻ്റെ ഭാര്യയുടെ അത്ര പരിശുദ്ധിയില്ലാതായി പോയത്?

0: എൻ്റെ കൂടെ വരൂ. പാക്കനാർ ജ്യേഷ്ഠനെ ക്ഷണിച്ചു. എങ്ങോട്ട്? എൻ്റെ കുടിലിലേക്ക്. രണ്ടുപേരും കുടിലിലെത്തി. തേയി, പാക്കനാർ ഭാര്യയെ വിളിച്ചു. എന്താ? ഒരു നാരായം അരി അടുപ്പത്തിടൂ. തേയി അകത്തേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു. അരി വെന്തു, അതെടുത്ത് കുപ്പയിലേക്കിടൂ, പാക്കനാർ കൽപ്പിച്ചു. തേയി ഒട്ടും അമാന്തിച്ചു നിന്നില്ല. വെന്ത ചോറ് മുഴുവൻ കുപ്പയിലേക്ക് ചൊരിഞ്ഞു. ഇനി എന്താ വേണ്ടത്? തേയി അന്വേഷിച്ചു. അരനാരായം അരി കൂടി അടുപ്പത്തിടൂ. തേയി അനുസരിച്ചു. അരി വെന്തു, തേയി പറഞ്ഞു. അതും കുപ്പയിലേക്കിടൂ. തേയി ആ ചോറും കുപ്പയിലേക്കിട്ടു. ആ, ഇനി നമുക്ക് മടങ്ങാം, പാക്കനാർ പറഞ്ഞു. അവർ ഇല്ലത്തെത്തി. ഏട്ടനൊരു കാര്യം ചെയ്യണം. തേയിയോട് പറഞ്ഞതുപോലെ ഏട്ടത്തിയമ്മയോട് പറയണം, പാക്കനാർ പറഞ്ഞു. നങ്ങേലി. എന്താ? ഒരു നാരായം അരി അടുപ്പത്തിടൂ. ചോറ് ധാരാളം ബാക്കിയുണ്ട്, ഇപ്പോൾ എന്തിന് അരി അടുപ്പത്തിടണത്? പറഞ്ഞ പോലെ ചെയ്യൂ. അന്തർജനം അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു. അരി വെന്തു. ആ, അതെടുത്ത് കുപ്പയിലേക്കെറിയൂ, അഗ്നിഹോത്രി കൽപ്പിച്ചു. ശിവശിവ, എന്ത് വിഡ്ഢിത്താണീ പറയണത്? പറഞ്ഞത് കേട്ടില്ലേ? തർക്കിക്കാൻ നിൽക്കണ്ട. നങ്ങേലി അന്തർജനം ചോറ് മുഴുവൻ കുപ്പയിലെറിഞ്ഞു. നങ്ങേലി. എന്താ? അരനാരായം അരിയുടെ ചോറ് കൂടി ഉണ്ടാക്കണം, അഗ്നിഹോത്രി പറഞ്ഞു. എന്തിനാ? കുപ്പയിലെറിയാനല്ലേ? എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടില്ല. അവർ ധൃതിയിലകത്തേക്ക് നടന്നു. പാക്കനാരെ, എനിക്കിപ്പോൾ മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഏട്ടന് മുഴുവൻ മനസ്സിലായിട്ടില്ല. ഒരു നിമിഷം കൂടി കാക്കൂ, നമുക്ക് ഒരിക്കൽ കൂടി എൻ്റെ കുടിലിലേക്ക് പോവാം. അവർ നടന്നു. അഗ്നിഹോത്രി ചോദിച്ചു, ഭർത്താവ് തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതും ഭാര്യ അനുസരിക്കണോ? പാക്കനാർ പതുക്കെയൊന്ന് ചിരിച്ചു. കുടിലിലെത്തി. തേയി. എന്താ? നീ നമ്മുടെ അയൽപ്പക്കത്തെ കേശവനാശാന്റെ വീട്ടിലേക്കൊന്ന് പോണം. എന്തിനാ? അവിടെ പത്തായപ്പുരയുടെ മുറ്റത്ത് ആശാന്റെ കുട്ടി കളിച്ചു നിൽക്കുന്നുണ്ടാവും. അവൻ്റെ കഴുത്തിൽ നിന്നും സ്വർണമാല ഊരിയെടുത്തുകൊണ്ട് വരണം, ഉടൻ വേണം, പാക്കനാർ പറഞ്ഞു. സാധ്യമല്ല. കക്കരുത്, പൊളി പറയരുതെന്ന് ഇത്രയും കാലം എന്നെ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയാണോ? എന്നെക്കൊണ്ട് വയ്യ. തേയിയുടെ ശബ്ദമുയർന്നു. പാക്കനാർ പൊട്ടിച്ചിരിച്ചു. തേയി രണ്ടുപേരെയും മാറി മാറി നോക്കി. മേലിൽ എന്നോട് ഇങ്ങനെയുള്ള വർത്താനമൊന്നും പറയരുതട്ടോ. തേയി സഗൗരവം പാക്കനാരെ നോക്കി. പാക്കനാരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അഗ്നിഹോത്രി മനസ്സുകൊണ്ട് തേയിയെ നമസ്കരിക്കുകയായിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: വായിച്ചത് അഖിൽ സുകുമാരൻ.
2: ഹൈ ഹൈ.

0: ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോബോ സുബയാന്തുവുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി മയക്കുമരുന്നുകൾ വിവിധ രൂപങ്ങളിൽ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ആരോഗ്യവകുപ്പിലെ കഴിഞ്ഞ 10 വർഷത്തെ പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആസൂത്രണ ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട്

0: പരീക്ഷാ രേഖകൾ അടിയന്തിരമായി പുറത്തുവിടാൻ ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. റോഡപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച 7 വയസ്സുകാരൻ മാസ്റ്റർ ലോഗിനേനി യാഷ്പന്റെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവനേകും. ദാനം ചെയ്ത വൃക്ക തിരുവനന്തപുരത്ത് നിന്നും അതീവ ജാഗ്രതയോടെ റോഡ് മാർഗം ആംബുലൻസിൽ കോഴിക്കോട് എത്തിച്ചു. ഡിവിഷൻ നിർത്തലാക്കുന്നതിന്റെ പേരിൽ പാലക്കാട് ഹേമാംബിക സംസ്കൃതം ഹൈസ്കൂളിലെ ST വിഭാഗത്തിൽപ്പെട്ട ഏക 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഇടപെട്ട് മന്ത്രി KA തുളസി. ഇതേ സ്കൂളിൽ തന്നെ കുട്ടിക്ക് 9-ാം ക്ലാസിൽ പഠനം തുടരാൻ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി 4 ഉച്ചയ്ക്ക് 12 മണിവരെ ദീർഘിപ്പിച്ചു. ഇ കോമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോട്ട് സെയിൽ ഓഫറിന്റെ പേരിൽ വ്യാജ പേജുകളും പരസ്യങ്ങളും സൃഷ്ടിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഡാവിഞ്ചി, ചിത്രകാരനായ ശാസ്ത്രജ്ഞൻ ലിയനോ ഡാവിഞ്ചിയെ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത് മൊണാലിസയും അവസാനത്തെ അത്താഴവും ഒക്കെ ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ ലോക പ്രശസ്ത ചിത്രങ്ങളാണ്. എന്നാൽ ഒരു ചിത്രകാരൻ എന്നതിനൊപ്പം ഒരു ശാസ്ത്രജ്ഞൻ കൂടി ആയിരുന്നു അദ്ദേഹമെന്ന് എത്ര പേർക്കറിയാം? മനുഷ്യ ശരീരത്തിൻ്റെ ഘടനാപരവും അനുപാതപരവുമായ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കൊപ്പം ആന്തര അവയവങ്ങളെക്കുറിച്ചുള്ള പഠനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ആകാരപരമായ അനുപാതങ്ങളെക്കുറിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹം കുറിച്ചു വെക്കുകയും അതിന് അനുബന്ധമായി വിട്രുവിയൻ മനുഷ്യൻ എന്ന രേഖാചിത്രം നിർമ്മിക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ കൈകൾ ലംബമായി വിരിച്ച് കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുന്നു. അതേയാൾ തന്നെ കൈകൾ അല്പം കൂടി ഉയർത്തി കാലുകൾ അകറ്റിവെച്ച് നിൽക്കുന്നു. ആദ്യത്തെ അവസ്ഥയിൽ അയാൾ ഒരു സമചതുരത്തിലും രണ്ടാമത്തെ അവസ്ഥയിൽ വൃത്തത്തിലും ഒതുങ്ങി നിൽക്കുന്നതായി കാണാം. രക്തചംക്രമണ വ്യൂഹത്തിന്റെ കേന്ദ്രം ഹൃദയമാണെന്ന് ഗ്രീക്ക് ചിന്തകനായ ഗാലൻ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആ ദിഗമനങ്ങളിൽ പലതിലും വ്യക്തത വരുത്തിയത് ഡാവിഞ്ചിയായിരുന്നു. പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ വില്യം ഹാർവിയുടെ പഠനത്തിന് ഡാവിഞ്ചിയുടെ രേഖാചിത്രങ്ങൾ സഹായിച്ചിരിക്കാം എന്നും പറയപ്പെടുന്നു. 4 അറകളുള്ളതും പേശി നിർമ്മിതവുമായ ഹൃദയത്തിന്റെ സ്പന്ദനം മൂലം ധമനികളുടെയും സിരകളുടെയും രക്തം ഒഴുകുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം കൃത്യമായി പഠിച്ചു. ഡാവിഞ്ചി രചിച്ച ഹൃദയത്തിന്റെയും രക്തചംക്രമണ വ്യവസ്ഥയുടെയും രേഖാചിത്രങ്ങളുടെ വ്യക്തതയും സമഗ്രതയും അമ്പരപ്പിക്കുന്നതായിരുന്നു. രക്തചംക്രമണ വ്യവസ്ഥയിൽ ശ്വാസകോശത്തിന് ഹൃദയവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഏകദേശ ധാരണ ഉണ്ടായിരുന്നുവെന്നും ആ രേഖാചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അമ്മയുടെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ വളർച്ചയെക്കുറിച്ചുള്ള പഠനമാണ് ഭ്രൂണശാസ്ത്രം. ഇതിനെക്കുറിച്ച് നിർണായകമായ പഠനങ്ങൾ നടത്തിയ ആളായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. തല മുകളിലേക്കായി വളഞ്ഞ് കൂനിക്കൊണ്ടിരിക്കുന്ന മട്ടിൽ ഡാവിഞ്ചി ചിത്രീകരിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ചിത്രം ലോക പ്രശസ്തമാണ്. അമ്മയുടെ ശരീരവും കുഞ്ഞിന്റെ ശരീരവും പൊക്കിൾ കൊടി വഴി ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദമായി രേഖപ്പെടുത്തുകയും ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തലയോട്ടിയുടെ പരിച്ഛേദത്തിന്റെ ഏറ്റവും സൂക്ഷ്മവും ആധികാരികവുമായ ചിത്രീകരണം ഏറ്റവും ആദ്യമായി നിർവഹിച്ചത് ഡാവിഞ്ചിയാണ്. മസ്തിഷ്കത്തെക്കുറിച്ച് പഠിക്കാൻ ഡാവിഞ്ചി ഒരു കാളയുടെ തലച്ചോറാണ് ഉപയോഗിച്ചത്. തലയോട്ടിയുടെ അടിവശത്ത് ഒരു ദ്വാരമിട്ട് അതിലൂടെ ഒരു പ്രത്യേക കുഴൽ വഴി മെഴുക് ഉരുകിയതൊഴിച്ചുകൊണ്ടാണ് അദ്ദേഹം പഠനം നടത്തിയത്. തലച്ചോറിന്റെ 2 അർദ്ധഗോളങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കോർപ്പസ് കലോസം എന്ന ഭാഗമാണ്. ഇതും മസ്തിഷ്ക ധമനികളും മുഖത്തെ എല്ലുകൾക്കിടയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളുമടക്കം പരമാവധി വിശദാംശങ്ങളോടെയാണ് ഡാവിഞ്ചി മസ്തിഷ്കത്തെ ചിത്രീകരിച്ചിരുന്നത്. ഡാവിഞ്ചിയുടെ കോഡസ് അറ്റ്ലാന്റിക്കസ് എന്ന ഗ്രന്ഥത്തിൽ അന്തർവാഹിനികളെക്കുറിച്ചും രേഖാചിത്രങ്ങൾ സഹിതം വിശദീകരിക്കുന്നുണ്ട്. ഡാവിഞ്ചി പിന്നീട് നിർമ്മിച്ച

0: നിയന്ത്രണവാഹിനിക്ക് 15 അടി നീളമുണ്ടായിരുന്നു. ഒരു മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള, അതിനകത്ത് നിയന്ത്രിക്കുന്നയാൾ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലാണത്. അല്പം പോലും വെള്ളം ഉള്ളിൽ കടക്കാതിരിക്കുവാനായി പുറത്ത് അരക്കും ദിശ മാറ്റുവാനുള്ള മികച്ച സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നു. ഡാവിഞ്ചിയെ ജലത്തിന്റെ ആചാര്യൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. മഴത്തുള്ളികൾ രൂപം കൊള്ളുന്നതിനെക്കുറിച്ചും പ്രവാഹങ്ങളുടെയും ഓളങ്ങളുടെയും സൂക്ഷ്മ സ്വഭാവങ്ങളെക്കുറിച്ചുമെല്ലാം ചിത്രങ്ങളടക്കം വിശദമായി ഡാവിഞ്ചി തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജലത്തിനടിയിൽ ശ്വസിക്കാനുള്ള ഒരു ശ്വസന ഉപകരണവും ഹൈഡ്രോളിക് പമ്പും അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഏതാനും കൊങ്കണി ഗാനങ്ങളാണ് ഇന്നത്തെ യുവവാണിയിൽ അവതരിപ്പിക്കുന്നത്. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി.

നമസ്കാരം, ഞാൻ വിഷ്ണുപ്രിയ ഷണായ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കുങ്കിണി ഭക്തിഗാനം കുഞ്ഞുകൃഷ്ണനെ ഉണർത്തുന്ന ഒരു മനോഹരമായ സുപ്രഭാത ഗാനമാണ്. കൃഷ്ണന് കുളിക്കാനായി എണ്ണയും അണിയാൻ വസ്ത്രങ്ങളും ചൂടാൻ പുഷ്പങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സ്നേഹപൂർവം പറഞ്ഞ് ഉണരാൻ അഭ്യർത്ഥിക്കുന്ന ഗാനമാണിത്. ഭക്തിയുടെയും വാത്സല്യത്തിൻ്റെയും മാധുര്യം നിറഞ്ഞ ഈ കുങ്കിണി ഗാനം ഇപ്പോൾ അവതരിപ്പിക്കുന്നു.

ഉണ്ണികൃഷ്ണന്റെ കുസൃതികളും യശോദയുടെ സ്നേഹവാത്സല്യവും അതിമനോഹരമായി വരച്ചുകാട്ടുന്ന ഒരു മധുരഗാനമാണിത്. പാൽ വേണമെന്ന് വാശി പിടിക്കുന്ന കുഞ്ഞുകൃഷ്ണനും അവനെ സ്നേഹത്തോടെ താലോലിക്കുന്ന യശോദയുമെല്ലാം ഈ ഗാനത്തിൽ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കപ്പെടുന്നു. ബാലകൃഷ്ണന്റെ നിഷ്കളങ്കമായ ലീലകളും മാതൃസ്നേഹത്തിന്റെ മാധുര്യവും നിറഞ്ഞ ഈ ഗാനം ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. പാടുന്നത് നവനീത എൻഷണായി.

അടുത്ത ഗാനം ഒരു മധുരമായ താരാട്ടുപാട്ടാണ്. തൻ്റെ കുഞ്ഞുമകളെ ഉറക്കാനായി അച്ഛൻ സ്നേഹപൂർവം പാടുന്ന ഈ ഗാനത്തിൽ കുഞ്ഞിന് ഭക്ഷണം നൽകാൻ ചന്ദ്രദേവനോട് അഭ്യർത്ഥിക്കുകയും അവളോടൊപ്പമുള്ള മനോഹരമായ ഭാവനകളും സന്തോഷ നിമിഷങ്ങളും വരച്ചു കാട്ടുകയും ചെയ്യുന്നു. ആറാട്ട് കാണാനും ശീവേലി ദർശിക്കാനും പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ ഈ താരാട്ടുപാട്ട് മാതാപിതാക്കളുടെയും കുഞ്ഞിൻ്റെയും ഹൃദയബന്ധം മനോഹരമായി ആവിഷ്കരിക്കുന്നു. ഈ ഗാനം ആലപിക്കുന്നത് വൈഷ്ണവി പി നായിക്.

അടുത്തതായി കേൾക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രസകരമായ ഒരു പരിഹാസഗാനമാണ്. ഭാര്യ അവ്വാളോ അഥവാ നെല്ലിക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെടുമ്പോൾ ഭർത്താവ് തെറ്റിദ്ധരിച്ച് സവ്വാള കൊണ്ടുവരുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ഭാര്യയുടെ പരിഭവവും ദമ്പതികൾ തമ്മിലുള്ള രസകരമായ വാക്കുതർക്കവുമാണ് ഗാനത്തിന്റെ പ്രമേയം. ആലപിക്കുന്നത് വിഷ്ണുപ്രിയ, നവനീത എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷെണായ്, വിഷ്ണുപ്രിയ ഷെണായ് എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9444-56-22 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9444-56-22. 9447-56-22-12. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
3: യുവവാണി സമാപിക്കുന്നു.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
4: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
3: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
4: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. FM ഈവനിംഗിലിനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. മിൻസാരക്കണ്ണ എന്ന തമിഴ് ചിത്രത്തിൽ ഹരിഹരൻ, സുജാതാ മോഹൻ എന്നിവർ പാടിയത്. ഗാനരചന കലൈക്കുമാർ, സംഗീതം ദേവ.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.

സേവന വാർത്തകളുമായി എഫ് എം ഇവനിംഗ് തുടരുന്നു. ആലപ്പുഴ ജില്ലയിലെ വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിലവിൽ രജിസ്ട്രേഷനുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും കെസ്റു പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കൂടുതലാകരുത്. പ്രായപരിധി 21-നും 50-നുമിടയിൽ. രജിസ്ട്രേഷൻ കാർഡ്, അസൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരായാൽ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അപേക്ഷാ ഫോം സൗജന്യമായി ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്

0: ചേഞ്ചുകളിൽ നേരിട്ട് സമർപ്പിക്കണം.
1: വീട്ടിലെ ഗേറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുറക്കും.
2: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
1: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
2: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറിൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് പരിശീലനം നൽകുന്നു. ഒരു വർഷത്തെ റെസിഡൻഷ്യൽ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും മത്സ്യഭവനുകളിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം ഈ മാസം 13 അതത് മത്സ്യഭവനുകളിൽ സമർപ്പിക്കണം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകുകയുള്ളൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നാളെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 9809189940 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9809189940. സമയം 8 കഴിഞ്ഞ് 39:15. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ഉണ്ണികൃഷ്ണൻ, സുജാത മോഹൻ എന്നിവർ പാടിയത് ചിത്രം ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ. ഗാനരചന താമരൈ, സംഗീതം SA രാജ്കുമാർ.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.

0: സമയം 8:45. FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: വാര്യരുടെ വീട്ടിന് മുമ്പിലെത്തിയപ്പോൾ കോലായിലെ നേരിയ ഇരുളിൽ ആരുടെയോ നിഴൽ കണ്ടു. പിന്നെ ആ രൂപം ധൃതിയിൽ മുറ്റത്തേക്കിറങ്ങി നേരെ കോണിയുടെ ഭാഗത്തേക്ക് വരാതെ വാഴയുടെ മറ പിടിച്ച് കൊള്ളിന്മേലെത്തി. അയാൾ നേരെ വഴിയിലേക്ക് ചാടി. അയാൾ എത്തിപ്പെട്ടത് രാമരുടെ മുമ്പിലായിരുന്നു. രാമർ ഒന്നും ആലോചിക്കാതെ പിറകിൽ നിന്നും അയാളെ മുറുകെ പിടിച്ചു. അയാളും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. രാമരുടെ ശക്തമായ പിടുത്തത്തിൽ അയാൾ വീർപ്പുമുട്ടി.
3: ആരടാ നീ?
2: രാമർ പതിഞ്ഞ സ്വരത്തിൽ മുരണ്ടു. അപ്പോൾ വികൃതമായ ഭാഷയിൽ അയാൾ പറഞ്ഞു,
3: ഞാൻ മാതാമ്മയുടെ മോൻ.
2: ഓ, നീയോ? രാമർ അത്ഭുതത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് രാമർ തിരിച്ചറിഞ്ഞു, ആളുകൾ പറയുന്നത് ശരിയാണ്. പെണ്ണുങ്ങളെ വീഴ്ത്താൻ കഴിയുന്ന എന്തോ ഒരാകർഷണീയത ആ മുഖത്തുണ്ട്. സുന്ദരനാണ്. നിലാവിൽ പോലും ആ മുഖം വെളുത്ത് തുടുത്തിരിക്കുന്നു.
3: നീ എന്തിനിവിടെ വന്നു?
2: രാമർ ചോദിച്ചു.
3: ഓള് വിളിച്ചിട്ട്.
2: ആര്?
3: വാര്യരുടെ ഓളോ? എന്തിന്?
2: ഓക്കൊരു കുട്ടിയമാണോ എന്ന് പറഞ്ഞു. വാര്യരെ കൊണ്ട് പറ്റില്ല അത്രേ. രാമറിന്റെ പിടുത്തം പതുക്കെ അയഞ്ഞു. അവിശ്വസനീയമായ ഒരു സത്യത്തിന്റെ മുമ്പിൽ എത്തിപ്പെട്ടതുപോലെ അയാൾക്ക് ചങ്കിടിപ്പുണ്ടായി.

0: ഇങ്ങനെയും ഒരു പരീക്ഷണത്തിന് സ്ത്രീകൾ മുതിരുമോ? മാതാമ്മയുടെ മകനെ കുറ്റപ്പെടുത്താനും രാമർക്ക് കഴിഞ്ഞില്ല. അയാളെ അയാളുടെ പാട്ടിന് വിട്ടുപോകുമ്പോൾ ഒരു കാര്യം രാമർ ഓർമ്മിപ്പിച്ചു. ഇത് വേറൊരു ചെവി അറിയരുത്. നല്ല മാനത്തോടെ കഴിയുന്ന കുടുംബം ഇത്. ഒരെ നാറ്റിക്കരുത്. ഇനി നാളെ അങ്ങ് പോകൂ. ഓൽക്ക് പിന്നെയും ഇവിടെ കഴിയേണ്ടതാണ്. നെന്നെ കണ്ട കാര്യം ഞാൻ ഒരു ജീവിയോടും പറയല. മറ്റൊരാളെ ചെവിയിലെത്തിക്കാതിരിക്കാൻ ഇഞ്ഞും ക്ഷമിക്കണം. അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ, നിലാവെളിച്ചത്തെ ഗൗനിക്കാതെ രാമർ അതിവേഗം വീട്ടിലേക്ക് നടന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷം കോഴിക്കോട്ട് പോയ എഡിസൺ മാഷയും കാത്ത് ആളുകൾ സ്കൂളിന് മുമ്പിൽ നിൽക്കുകയാണ്. അറിയാത്ത ഭാഷയിലൂടെ മാതാമ്മയുടെ മകൻ തങ്ങളുടെ പെൺകുട്ടികളോട് പറഞ്ഞത് എന്താണെന്നറിയാനുള്ള താൽപ്പര്യം എല്ലാവരിലും കത്തി നിൽക്കുകയായിരുന്നു. മോശമായ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അയാളെ കൈകാര്യം ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് വെറുതെ ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ മതി എന്ന പക്ഷക്കാരും കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവിടെ വിലപ്പോയില്ല. ഉച്ചയ്ക്കത്തെ ബസ്സിന് എഡിസൺ മാഷ് എത്തേണ്ടതാണ്. എത്തിക്കഴിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കുവാൻ. വിചാരിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് തക്ഷൻ കുന്നങ്ങാടിയിൽ എത്തുന്ന മാതാ ട്രാൻസ്പോർട്ടിൽ മാഷുണ്ടായിരുന്നു. മാഷ് ഇറങ്ങിയ ഉടനെ ആളുകൾ അദ്ദേഹത്തെ പൊതിഞ്ഞു. മാഷ് വളരെ ശാന്തനായി, അതേസമയം അടക്കി പിടിച്ച വികാരത്തോടെ ഒരു കടലാസ് കഷ്ണമെടുത്ത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കരുത്, ഞാനൊന്നും പറയില്ല. എന്റെ വായകൊണ്ട് അത് പറയാനുള്ള വിഷമമുണ്ട്. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പൊക്കവും തടിയുമുള്ള ശങ്കരപ്പണിക്കരുടെ കയ്യിലേക്ക് മാഷ് കടലാസ് വെച്ചു കൊടുത്തു. കൊടുക്കുമ്പോൾ മാഷ് ഒന്നുകൂടി പറഞ്ഞു, മറാത്തി ഭാഷയാണ് അയാൾ പറഞ്ഞത്, അതിന്റെ മലയാളമാണിത്. ശങ്കരപ്പണിക്കർ കടലാസ് കഷ്ണം വായിച്ച് പല്ല് ഞെരിച്ചു. ഓനഞ്ഞോനിന്ന് കൊല്ലു. അത് ഉടൻ എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന് കൈമാറി. എല്ലാവർക്കും അതേ രീതിയിലുള്ള പ്രതികരണമായിരുന്നു. പെട്ടെന്ന് അവർ ഒന്നടങ്കം ക്ഷുഭിതരാവുകയും മാതാമ്മയുടെ മകനെ കാണാൻ തിടുക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ഒരാൾ കത്തിലെ അക്ഷരം പെറുക്കി പെറുക്കി ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. നീ വളരെ സുന്ദരിയാണ്. നിന്റെ കൂടെ കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. ആ കടലാസ് ക്ഷോഭത്തോടെ എല്ലാവരും പിച്ചു ചീന്തുകയും മാതാമ്മയുടെ ഹോട്ടലിന് മുമ്പിലേക്ക് അവർ അതിവേഗത്തിൽ നടന്നു ചെല്ലുകയും ചെയ്തു. മാതാമ്മ അപ്പോൾ തിണ്ണയിൽ കിടക്കുകയായിരുന്നു. ആളുകൾ എന്താണ് കൂട്ടം ചേർന്ന് തന്റെ ഹോട്ടലിനടുത്തേക്ക് വരുന്നതെന്നറിയാൻ അവർ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. നിങ്ങളെ മോനില്ലേ ഈടെ? ആളുകൾ ഒന്നിച്ച് വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് അവർ മകനെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. മകൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം മാതാമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അവൻ ചിലപ്പോൾ നന്നേ കാലത്ത് പുറത്തു പോകും, വൈകിട്ട് വരും. വരുന്നതും പോകുന്നതും ഒന്നും അറിയാറില്ല. എന്താണ് കാര്യം എന്നറിയാൻ ആൾക്കൂട്ടത്തിലെ എല്ലാവരുടെയും മുഖത്തേക്ക് അവർ ആകാംക്ഷയോടെ നോക്കി. നിങ്ങളെ മോനെ ഇങ്ങ് വിളി, ഓനെക്കൊണ്ട് ഇന്ന് നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കിടക്കപ്പുറതി ഇല്ലാണ്ടായി, ശങ്കരപ്പണിക്കർ പറഞ്ഞു. മാതാമ്മ മകനെ അന്വേഷിച്ച് അകത്തേക്ക് നടന്നു. നാട്ടുകാർക്കുള്ള മറുപടി മകൻ കൊടുക്കട്ടെ എന്ന വിചാരത്തിലായിരുന്നു അവർ. മകൻ കിടക്കുന്ന മുറിയിൽ ചെന്നു നോക്കി. അവൻ അവിടെ ഇല്ലായിരുന്നു. മറ്റു മുറികളിലും കാണാനില്ല. വീണ്ടും ഒന്നുകൂടി അവർ മകന്റെ മുറിയിൽ പരതി. അപ്പോഴാണ് അവന്റെ തോക്കും ഭാണ്ഡക്കെട്ടും ഇല്ല എന്നറിയുന്നത്. മകന്റെ ഒരു വസ്തുവും മുറിയിൽ ശേഷിപ്പില്ലായിരുന്നു. വന്നതുപോലെ തന്നെ അവൻ പോയി എന്നവർ കണ്ടെത്തി. പിന്നെ എന്തോ ചിന്തയാൽ ആധിയോടെ അവർ സ്വന്തം മുറിയിലേക്ക് ഓടി. അവർക്കപ്പോൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്നുവരെ സമ്പാദിച്ചതെല്ലാം നോട്ടുകളാക്കി ഒരു ചെല്ലപ്പെട്ടിയിലാണ് മാതാമ്മ സൂക്ഷിച്ചിരുന്നത്. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ കിടക്കപ്പായ അതിന്മേൽ ചുരുട്ടിവെക്കും. കിടക്കപ്പായ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞത് അവർ കണ്ടു. ചെല്ലപ്പെട്ടി അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. മാതാമ്മ മാറത്തടിച്ച് നിലവിളിക്കുവാൻ തുടങ്ങി. എല്ലാം പോയി, എല്ലാം പോയി, ആ തുഷ്ടനെല്ലാം കൊണ്ടുപോയി. പിന്നെ അവർ നിലത്തേക്ക് വീണു. നിലവിളി കേട്ട് മുറിയിലെത്തിയ നാട്ടുകാർ കണ്ടത് ബോധമറ്റ് മലർന്നുകിടക്കുന്ന മാതാമ്മയെയായിരുന്നു.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
1: പട്ടണം, ഗ്രാമം, പട്ടണം, നഗരം എന്നിങ്ങനെ ജനവാസ സാന്ദ്രതയെ അടിസ്ഥാനമാക്കി വാസപ്രദേശങ്ങളെ തരംതിരിക്കുന്ന പതിവ് പ്രാചീന കാലം മുതലേ നിലനിന്നിരുന്നു. ഏറ്റവും കുറച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലം ഗ്രാമവും ഏറ്റവും അധികം ആളുകൾ താമസിക്കുന്ന

0: രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ. അതിനടുത്ത് മുരുചി എന്ന പട്ടണം പ്രസിദ്ധമായിരുന്നു. വടക്കൻ പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഇന്ന് പട്ടണം. അടുത്ത കാലത്ത് നടന്ന ഉത്ഖനനത്തിലൂടെ പട്ടണം ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. BC 10-ാം നൂറ്റാണ്ടിനും AD 10-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് സുദീർഘമായ ജനവാസ പാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നതായി 2004 പട്ടണം ഉത്ഖനനം സൂചിപ്പിക്കുന്നു. റോമൻ നാണയങ്ങളും പശ്ചിമേഷ്യൻ ടോർപിഡോകളും ഇരുമ്പ് യുഗ ചരിത്രകാലത്തെ പുരാവസ്തുക്കളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അമൂല്യമായ തെളിവുകൾ പട്ടണം ഉത്ഖനനത്തിലൂടെ നമുക്ക് ലഭിക്കും എന്ന് പ്രത്യാശിക്കാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്.

പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491256 9470 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491256 9470.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: ലോകത്താദ്യമായി ഒരു ലിഖിത ഭരണഘടന എഴുതുകയും അംഗീകരിക്കുകയും ചെയ്ത രാജ്യമേതാണ്? ഉത്തരം: ഔപചാരികമായി ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ആദ്യ രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. 1787 ഫിലാഡൽഫിയയിൽ നടന്ന സംസ്ഥാനങ്ങളുടെ ഒരു കൺവെൻഷൻ തയ്യാറാക്കിയ US ഭരണഘടന ആധുനിക ജനാധിപത്യ ഭരണത്തിൻ്റെ ചട്ടക്കൂട് സ്ഥാപിക്കുകയും 1789 ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തു.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സരിതാ മഹേശ്വരൻ. 6:10 പ്രഭാതഗീതം, 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എം പി അപ്പന്റെ സ്നേഹിതൻ എന്ന കവിത. നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം ലോകകപ്പ് ഓളപ്പെരുക്കം 2026. 8:05 AIHMS ഹോമിയോപ്പതി, എഫ് എം ഹെൽത്ത് ലൈൻ, ഓട്ടിസം, ഡോക്ടർ ജവഹറുമായി അഭിമുഖം, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. നാളെ രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ വി പി എസ് ലേക്ക് ഷോർ. രാവിലെ 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ 8 വൈകുന്നേരം ആകാശവാണി കൊച്ചി എഫ് എം സംഘടിപ്പിച്ച ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപിൽ ശ്രീ കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗമത്തിന്റെ ശബ്ദലേഖനം അവസാന ഭാഗം. ഗഞ്ചിറ വി ഗജാനനപ്പൈ, പുലാങ്കുഴൽ അരുൺ മോഹൻ, വീണ രജിത ഹരി, വയലിൻ സായി നന്ദൻ,

റിതം പാഡ് ഗോവിന്ദ് കുമാർ, കീബോർഡ് അമിത് പി രഞ്ജിത്ത്. നാളെ രാവിലെ 11 മണിക്ക്. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കൗമാരക്കാരിലെ ആർത്തവം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. പ്രിയ ശ്രോതാക്കൾ, ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഇവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി എഫ് എം ഇവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ്47 സെക്കൻഡ്. അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 15 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം ഞാൻ പാടും പാടൽ. ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ.

എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ ഉന്നാൽ മുടിയും തമ്പി എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന മുത്തുലിംഗം, സംഗീതം ഇളയരാജ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ലവ് ബേർഡ്സ് എന്ന ചിത്രത്തിൽ ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 5 സെക്കൻഡ്.

0: ചിത്രപതംഗം.
1: ഇന്ന് ചിത്രപതംഗത്തിൽ നമുക്ക് രണ്ട് അതിഥികളാണ്. ഒരാള് ഗാനരചയിതാവാണ്, അതോടൊപ്പം ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ്. മറ്റൊരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിരപരിചിതനായ ഒരു ചലച്ചിത്ര നടനാണ്, ശ്രീജിത്ത് രവിയും മുരളി നീലാംബരിയുമാണ് ഇന്ന് നമ്മുടെ ചിത്രപതംഗത്തിലെ അതിഥികൾ. എങ്ങനെയാണ് താങ്കൾ ശരിക്ക് ഗാനരചനയുമായിട്ടാണോ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെടുന്നത്? എങ്ങനെയാണ്, ഒന്ന് വിശദമാക്കാമോ മുരളി നീലാംബരി?
2: ബേസിക്കലി ഞാനൊരു മറൈൻ എഞ്ചിനീയറാണ്, മറൈൻ ചീഫ് എഞ്ചിനീയറാണ്. കപ്പലിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായൊരു ജീവിതമാണ്. അതായത് സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു ജീവിതമാണ്. അപ്പോൾ ഒരുപാട് ഒറ്റപ്പെട്ട സമയങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ റിലാക്സേഷൻ എന്ന് പറയുന്നത് വായനയും എഴുത്തുമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഞാൻ എഴുതാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു 10 സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്ത ചിത്രത്തിൽ തന്നെ നമ്മുടെ മൺമറഞ്ഞു പോയ പി ജയേന്ദ്രൻ സാറ് പാടിയ അവസാന പാട്ട് എൻ്റെ പാട്ടാണ്, ആ ചിത്രത്തിലുള്ള പാട്ടാണ്, ഞാൻ എഴുതിയ പാട്ടാണ് അദ്ദേഹം പാടിയത്. അപ്പോൾ അതിനുശേഷമാണ് ഈ വടു എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ആലോചന വരുന്നത്. അപ്പോൾ അതിൽ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്നിലേക്ക് വന്നു ചേരുകയും ആ പാട്ട് എഴുതാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ സംവിധായകൻ പറഞ്ഞതനുസരിച്ച് കഥയുടെ ഒരു രീതി അനുസരിച്ച് വടു എന്ന് പറഞ്ഞൊരു ചിത്രം വളരെ ശാന്തമായി ഒഴുകുന്നൊരു പുഴ പോലത്തെ ഒരു ചിത്രമാണ്. അതിൽ ബഹളങ്ങളോ ആരവങ്ങളോ ഒന്നുമില്ല.

0: മനസ്സിൻ്റെ സംഘർഷങ്ങളും മറ്റും നിറഞ്ഞ ഒരു ചിത്രമെന്നുള്ള രീതിയിൽ അതിൻ്റെ സംഗീതവും അതുപോലെ തന്നെ ആകണം എന്ന് പറയുന്ന എന്നെയും മ്യൂസിക് ഡയറക്ടറെയും ഞങ്ങളിൽ ആ ഉത്തരവാദിത്വം സമർപ്പിക്കുന്ന നേരത്ത് ആ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പാട്ടെഴുതാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ആ പാട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ചിത്രചേച്ചിയാണെങ്കിലും മധുബാലകൃഷ്ണനാണെങ്കിലും നിഖിൽ രാജാണെങ്കിലും നന്നായിട്ട് പാടിയിട്ടും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ.
1: പാട്ടുകൾക്ക് പൊതുവെ പ്രാധാന്യം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ് സിനിമകളിൽ. താങ്കളുടെ ഈ ചിത്രത്തിൽ എത്ര പാട്ടുകളുണ്ട്?
0: ഈ ചിത്രത്തിൽ 4 പാട്ടുകളാണ് ഈ ചിത്രത്തിലുള്ളത്. അത് 4 വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള പാട്ടുകളാണ്. 3 വ്യത്യസ്ത രാഗങ്ങളിലും ചെയ്തിട്ടുള്ള പാട്ടുകളാണുള്ളത്. അതായത് ശ്രീജിത്ത് രവിയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ടി ജി രവിയേട്ടനുമാണ് അതിൽ പ്രധാനമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ. അപ്പോൾ ആ അച്ഛൻ്റെയും മകൻ്റെയും ആത്മസംഘർഷങ്ങളിലൂടെ പോകുന്ന സമയത്ത് അച്ഛനും മകനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊരു പാട്ട് വന്നു. അതോടൊപ്പം തന്നെ മകൻ്റെ ഒരു വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു പ്രണയത്തെക്കുറിച്ചൊരു പാട്ട് വന്നു. കഴിഞ്ഞു പോയൊരു പ്രണയത്തെക്കുറിച്ചൊരു പാട്ട് വന്നു. അങ്ങനെയാണ് ഈ പാട്ടുകൾ അതിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ആണ് ഈ 4 പാട്ടുകൾ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: നമുക്ക് ശ്രീജിത്തിനോട് ചോദിക്കാം, രണ്ട് പതിറ്റാണ്ടിലധികമായി സിനിമാവിനെ രംഗത്ത് താങ്കളുണ്ട്, എങ്ങനെയാണ് ഒരു ചിത്രം റിലീസാകുന്നതിന് തൊട്ട് മുമ്പ് താങ്കളുടെ അവസ്ഥ എന്താണ്? ശരിക്ക് സാധാരണ പറയാറുണ്ട് ഒരു പക്ഷേ പ്രൊഡ്യൂസറായിരിക്കും കൂടുതൽ പ്രസവം കാത്തു നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥയിലാണ്, എങ്ങനെയാണ്?
1: അല്ല, എല്ലാ സിനിമയും നമുക്ക് റിലീസ് അതിൻ്റെ അകത്ത് എത്ര കണ്ട് വലിയ വേഷം ചെയ്താലും എത്ര തന്നെ ചെറിയ വേഷം ചെയ്താലും നമ്മളങ്ങനെ ഒരു മാറ്റം നമ്മുടെ ഒരു ടെൻഷൻ ഉണ്ടാവാറില്ല. തീർച്ചയായും മയൂഖം റിലീസായ സമയം തൊട്ട് ഇനി മൂന്നാം തീയതി വടു റിലീസാവുന്ന ഈ സമയം വരെ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് റിലീസ് മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആദ്യത്തെ ദിവസവും ഇതേ ടെൻഷനുണ്ട്. നമുക്കത് എങ്ങനെയാണിത് പ്ലേ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നമുക്കില്ലല്ലോ. അത് സംവിധായകൻ എങ്ങനെയാണ് അതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളത്, അത് നമ്മൾ വിചാരിച്ചതുമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ചേർച്ചക്കുറവുണ്ടാവാം. അപ്പോൾ അത് നമ്മൾ അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്താണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായും ആ ടെൻഷനുണ്ട്, അത് ഇന്നും ഉണ്ട്. പക്ഷെ ആ എപ്പോഴും ആ ടെൻഷനാണല്ലോ അതിൻ്റെ ഒരു എന്താ
0: പറയുക, നല്ലൊരു റിസൾട്ട് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. താങ്കളൊരു ആക്സിഡൻ്റൽ ആക്ടറാണോ? ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രൊഫഷണൽ ഡിഗ്രികൾ, എങ്ങനെയാണ് പിന്നീട് അഭിനയ രംഗത്ത്?
1: നെപ്പോ കിഡാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കുറച്ചും കൂടി ഒരു ഭംഗിയായ വാക്കാണോ?
0: തീർച്ചയായും ഞാൻ പറഞ്ഞ സാധാരണ അങ്ങനെ ഒരു ചെറുപ്പം മുതലേ സാധാരണ ചിലരൊക്കെ മക്കളെ അതിനുവേണ്ടി ഗ്രൂം ചെയ്ത് കൊണ്ടുവരുമല്ലോ. താങ്കളുടെ അച്ഛൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ലെന്ന് വേണം?
1: ഇല്ല, അങ്ങനെ ശ്രമിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളിലേക്കും അത് തന്നെയാണ്, നമ്മൾ എഡ്യൂക്കേഷൻ തന്നെയാണ് നമ്മൾ. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും
0: അമ്മ ഡോക്ടറായിരുന്നു,
1: അച്ഛൻ എഞ്ചിനീയറാണ്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ എൻ്റെ ചേട്ടനെയും എന്നെയും പഠിപ്പ് എന്നുള്ളതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് താങ്കൾക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്നാൽ അതേ സമയം തന്നെ നമ്മൾ വീട്ടിൽ കാണുന്നതും നമ്മളെപ്പോഴും അച്ഛൻ മദ്രാസിൽ പോകുന്നു, ഷൂട്ടിങ്ങിന് പോകുന്നു, അപ്പോൾ അച്ഛൻ സിനിമാ നടനാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സുകളിലൊരു ഒരു വേറൊരു ജോലി പോലെയല്ല എന്നൊരു തോന്നൽ എപ്പോഴോ നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ട് ഇതിനോടൊരു ഒരു ഇഷ്ടവും നമുക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛനെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഗതി, ആ സമയത്ത് ഭയങ്കര കുഴപ്പം പിടിച്ച വേഷങ്ങളായിരുന്നു അച്ഛൻ ചെയ്തിരുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടത് എൻജോയ് ചെയ്തിരുന്നു അത് കാണുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ നാടകങ്ങൾ, മോണോ ആക്ടുകൾ, സ്റ്റേജ് പരിപാടികൾ സ്കൂളിൽ, അങ്ങനത്തെ സ്കൂളിലാണ് ഞാൻ പഠിച്ചതും. ഹരിശ്രീ സ്കൂൾ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള സ്കൂളാണ്. അപ്പോൾ നളിനി ചന്ദ്രനാണ് എൻ്റെ പ്രിൻസിപ്പളായിരുന്നത്. അവരും ഇത്തരം കലാപരിപാടികളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നൊരു പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ഇത് നമുക്ക് വഴങ്ങുന്നുണ്ടെന്ന് എന്തുകൊണ്ടോ നമുക്കങ്ങനെ തോന്നി. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിപ്പിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ആ സമയത്തൊക്കെ പോയത്.
0: എങ്ങനെ ഹരിഹരൻ സാറിൻ്റെ അടുത്ത് വന്നു വിട്ടു?
1: ഇത് ശരിക്ക് ഞാൻ എൻ്റെ എൻജിനീയറിംഗ് REC ഇവിടെയായിരുന്നു, സൂറത്ത്കല്ലായിരുന്നു, NIT K. അന്ന് REC കർണാടക REC, KREC എന്നായിരുന്നു അന്ന് എൻ്റെ പേര്. പിന്നീടാണ് NIT K ആയിരുന്നു. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞ് ICFAI എന്നുള്ള സ്ഥലത്ത് ഒരു കോളേജിലാണ് ഞാൻ, ബാംഗ്ലൂരാണ് ഞാൻ എൻ്റെ MBA ചെയ്തത്, PGDBA ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മഹേഷ് ദത്താനി എന്ന് പറയുന്ന ഒരു തിയേറ്റർ ആക്ടിവിസ്റ്റിൻ്റെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഈ ആംഫി തിയേറ്റർ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇതിനോടൊരു ആകർഷണം തോന്നി. പിന്നെ നോക്കിയപ്പോഴാണ് ഇതൊരു നാടക പരിശീലന കേന്ദ്രം കൂടിയാണ്.

0: മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ക്യാമ്പസിൻ്റെ വളരെ അടുത്തായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് ഞാൻ ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് ഇറക്കുമ്പോൾ ഇങ്ങോട്ട് ഇറക്കും, ഇതിന് മുമ്പേ കൂടെ പോകുന്നത്. അപ്പോൾ ഇതിനോട് ഭയങ്കര ഒരു, പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് അതിങ്ങനെ എവിടെയൊക്കെ കിടക്കുന്നതുകൊണ്ട്, അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തോട് സംസാരിച്ചു, അങ്ങനെ കുറച്ച് നാടകങ്ങൾ അവിടെ ചെയ്തു. പിന്നീട് നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ നാടക സൗഹൃദം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, എൻ്റെ വല്യച്ഛൻ്റെ മകൻ ഡോക്ടർ രവിയുടെ സുഹൃത്താണ് ഈ നാടക സൗഹൃദം, അഡ്വക്കേറ്റ് വിനോദ്, അങ്ങനെ ഒരു സംഘം ആൾക്കാരാണ്, റൂട്ട്സിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കൂടിയിട്ടാണ് ഈ നാടകങ്ങൾ അവിടെ അമച്ചർ നാടകങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ഈ നാടകം ചെയ്ത് തുടങ്ങിയതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്ന് നമ്മൾ അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നാടകങ്ങൾ ചെയ്യാനുള്ള താല്പര്യം അച്ഛൻ വന്ന് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന് മുമ്പ് നാടക സൗഹൃദത്തിൻ്റെ കൂടെ കുറച്ച് ട്രാവൽ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് പത്രത്തിലൊരു പരസ്യം വരുന്നത്, ഇങ്ങനെ മയൂഖത്തിൽ പുതുമുഖ നടന്മാരെയും നടിമാരെയും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പത്രപരസ്യം കണ്ടിട്ടാണ് ഞാൻ ഹരിഹരൻ സാറിൻ്റെ ഈ മയൂഖത്തിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ കാസ്റ്റിംഗ് ഓഡീഷന് പങ്കെടുക്കുന്നതും.
1: വളരെ സ്വാഭാവികമായിരുന്നു.
0: അപ്പോൾ അത് ആക്സിഡൻ്റൽ അല്ല.
1: അതെ, സ്വാഭാവികമായത്. അതെ. അതിനുശേഷം പക്ഷേ താങ്കൾക്ക് പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു വേഷം ചാന്ത്പൊട്ടിലാണ്.
0: അതെ അതെ, അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന
1: ചാന്ത്പൊട്ടാണ്.
0: ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് ചാന്ത്പൊട്ട്. ചെറിയ വേഷമായിരുന്നെങ്കിലും ഒരു ഒന്നാമത് കമേഴ്ഷ്യൽ സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എല്ലാ ആക്ടേഴ്സിന്റെയും ഈവൻ ടെക്നീഷ്യൻസിന്റെയും ലൈഫിലൊരു ഒരു ഒരു കമേഴ്ഷ്യൽ സക്സസ്സിൻ്റെ ഭാഗമാവുക, നമ്മൾ എത്ര ഗംഭീര സിനിമ ചെയ്തിട്ടോ അത് നല്ല എന്തോ ക്രിട്ടിക്കൽ അക്ലൈം കിട്ടിയിട്ടോ കാര്യമില്ല, അത് ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഇസ് ഡിഫറെൻറ്റ്, നമ്മൾ കിട്ടുന്ന സന്തോഷം വലുതാണ്. അപ്പോൾ അങ്ങനെ വന്നൊരു സിനിമയാണ് ചാന്ത്പൊട്ട്. അപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ ആ കാര്യത്തിൽ 100% ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനൊരു വേഷം വളരെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്ത് വരുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ചെറുതാണെങ്കിലും നോട്ട് ചെയ്ത് ഒരു
1: ശ്രദ്ധിച്ചു. ശരിക്കും അച്ഛൻ്റെ പേര് ഒരു ബാധ്യതയായിട്ടുണ്ടോ അതോ അത് സഹായകമായിട്ടുണ്ടോ?
0: തീർച്ചയായും സഹായമുണ്ട്, അതിലൊരു സംശയമില്ല. ബാധ്യത ഇതിപ്പോൾ രണ്ടു വശമാണല്ലോ, ഒരു നാണയത്തിന് രണ്ടു വശമാണല്ലോ. അപ്പോൾ നമ്മളത് ഇല്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ തീർച്ചയായും ഞാൻ അതിൻ്റെ സഹായകം എന്ന് പറയുന്ന ആ വശത്തിനാണ് ഞാൻ എന്നും പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ഇപ്പോഴും ഇവിടെ ഉള്ളത്. വന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ അത് ഒരു വലിയൊരു ശതമാനം കാരണം അത് തന്നെയാണ്. ഇന്ന് ഇപ്പോൾ വടു എന്നൊരു സിനിമ സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ടി ജി രവി, ശ്രീജിത് രവി അച്ഛനും മകനും ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ വടുവിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ മൂന്നാം തീയതി റിലീസായൊരു ആവുന്നൊരു പടമായതുകൊണ്ട് അത് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായും ഈ റിലേഷൻഷിപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്.
2: ചൈന 20-ാം നൂറ്റാണ്ടിൽ ഈ ചൈന പരിവർത്തനങ്ങളുടെ നിറവിലായിരുന്നു. പക്ഷേ അവസാന 2 ദശകങ്ങൾ ആദ്യ 3 ദശകങ്ങളുടെ അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴോ ഗന്ധം.
3: അവന്റെ കയ്യിൽ നല്ല റിവോൾവർ ഉണ്ടാവും. അവൻ മാവോയിസ്റ്റ്.
1: അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ 50-ാം വർഷം കൂടിയാണ് അല്ലേ?
0: അതെ, ഈ അടുത്താണ് നമ്മൾ 50 വർഷം നാട്ടുകാരെ കൂടി ആഘോഷിച്ചത്. എന്തായാലും ഇത്രയും വർഷം വളരെ ലൈവായിട്ട് ഇന്നും ആക്റ്റീവായിട്ട് തന്നെയാണ് അച്ഛൻ ഈ മേഖലയിൽ നിൽക്കുന്നത്, വലിയ സന്തോഷം.
1: അതോടൊപ്പം താങ്കൾക്ക് അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ പ്രതിഭാധനരായ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു 4 പെണ്ണുങ്ങളുടെ അനുഭവം?
0: അത് വലിയ അത്ഭുതമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും അടൂർ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മളിലേക്കൊക്കെ എത്താൻ ഒരുപാട് സമയമെടുക്കും. കാരണം നമ്മളൊക്കെ കാണണ്ടേ, ഇദ്ദേഹം കണ്ടാലല്ലേ നമ്മളെ വിളിക്കാനുള്ള സാധ്യതയെങ്കിലും തെളിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മാത്രം സിനിമകൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണ വലയത്തിൽ പെടുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു അങ്ങനെ ഒരു വേഷത്തിന്. അതും സാധാരണ നമ്മൾ 4 പെണ്ണുങ്ങളിൽ മനോജ് കെ ജയൻ, പിന്നെ പത്മപ്രിയ, ഞങ്ങൾ 3 പേരും ആ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. സാധാരണഗതിക്ക് ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു ഈസി കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പത്മപ്രിയയും മനോജ് കെ ജയനും ഭാര്യ ഭർത്താക്കന്മാരായും ഞാനതിനൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. നേരെ തിരിച്ച് ഞാനും പത്മപ്രിയയാണ് അതിൻ്റെ അകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത്.
1: ദൂരദർശൻ്റെ ആയിരുന്നു പ്രൊഡക്ഷൻ.
0: അതെ, ദൂരദർശൻ പ്രൊഡക്ഷൻ ആയിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറയാൻ തോന്നിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിനോട് ഞാനൊരിക്കൽ ചോദിച്ചു, പപ്പുകുട്ടി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ ഈ കോടതിയിലത് കഴിഞ്ഞതിന് ശേഷം പപ്പുകുട്ടിക്ക് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഭയങ്കര രസകരമായൊരു മറുപടിയാണ് തന്നത്. അത് എനിക്ക് തോന്നുന്ന ഒരു എല്ലാ ആക്ടേഴ്സിനും ഒരു വലിയ പാഠപുസ്തകമാണ് ആ വരികൾ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത്, പിന്നീട് പപ്പുകുട്ടിക്ക് എന്ത് സംഭവിക്കുന്നെന്ന് അന്ന് പപ്പുകുട്ടിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എനിക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു അത്. കാരണം നമ്മളെപ്പോഴും ഈ ക്യാരക്ടറിൻ്റെ ഗ്രാഫ് എന്തായിരിക്കുമെന്നും അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ പെർഫോം ചെയ്യേണ്ട, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും. ശരിയാവുമല്ലോ എന്നുള്ള വേറെ വിഷയം, പക്ഷേ നമ്മളങ്ങനെ ശ്രമം നടത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും അത് ഓർഗാനിക്കലായിട്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊപ്പം യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വാചകം.

0: ായിരുന്നു. അപ്പൊ പപ്പുക്കുട്ടിക്ക് നാളെ എന്ത് സംഭവിക്കുന്നെന്ന് അന്ന് പപ്പുക്കുട്ടിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ താനിത് ചോദിക്കേണ്ട കാര്യമില്ല എന്നാ പറഞ്ഞത്.
1: യഥാർത്ഥ ജീവിതം അങ്ങനെയാണല്ലോ.
0: അതെ അതെ അതെ. പിന്നെ അദ്ദേഹം അത് ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ദാറ്റ് ഓൾസോ ഹെൽപ്ഡ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ.

0: പിന്നെ താങ്കളുടെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ചിത്രം മിഷൻ 90 ഡേയ്സ് ആണ്, ശിവരശനായിട്ട്.
1: അതെ അതെ, അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മേജർ റവിയുടെ ഒരു പടം. അതിനു മുമ്പ് കീർത്തി ചക്രയില് എന്നെ പരിഗണിച്ചിരുന്നു, അത് ആ സമയത്ത് പല സാഹചര്യം കൊണ്ട് എനിക്ക് അതിൽ പങ്കുചേരാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ആ നഷ്ടം അങ്ങനെ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മിഷൻ 90 ഡേയ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, അതും നമുക്ക് ഇപ്പോഴും ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ പ്ലേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ചലഞ്ചാണ്. നമുക്ക് അവരുടെ മാനറിസംസ് നമുക്ക് കിട്ടുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അവരുടെ അപ്പിയറൻസിലേക്ക് പരമാവധി എത്താൻ ശ്രമിക്കണം അവരുടെ. അപ്പോൾ ഇത് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ബയോപിക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നടന്മാരെപ്പോഴും വളരെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര പെയിൻഫുൾ പ്രോസസ്സാണ്. നമ്മൾ മറ്റൊരാളോട് ഭയങ്കര 100% ജസ്റ്റിസ് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ, അയാളുടെ ചിന്തകളോട് നമ്മൾ ജസ്റ്റിസ് കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു ഭയങ്കര ടാസ്ക്കാണ്. അത് ഞാൻ ശിവരാശൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, പക്ഷേ ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിലും ആ കുറച്ച് സമയം തന്നെ അതിനോട് നമ്മൾ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട്, കാരണം ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി, കാരണം ശിവരാശൻ ഹീറോ ആണല്ലോ. അപ്പോൾ ശിവരാശൻ്റെ ഐഡിയോളജിയും കാര്യങ്ങളും എന്താണെന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമല്ലോ നമ്മൾ ശിവരാശനായിട്ട് അവിടെ പോയി നിൽക്കാൻ. അപ്പോൾ അതൊരു ഒരു നല്ലൊരു ആസ് ആൻ ആക്ടർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു.
0: ഇങ്ങനെ ഒരു ഒരുപക്ഷെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു വരുന്നത് താങ്കൾക്കൊരു ചേഞ്ച് വരുന്ന പുണ്യാളൻ അഗർബത്തീസിലാണ്. നമുക്ക് ഒരു വില്ലൻ ടേൺ ടു കോമഡിയൻ എന്നൊക്കെ പറയുന്ന പോലെ,
1: അത് എനിക്ക് തോന്നുന്നത് അടൂർ സാറിന്റെ പടത്തിൽ അങ്ങനത്തെ കാഷായിരുന്നില്ല. നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഈ കമേഴ്ഷ്യൽ ആംഗിളിൽ നോക്കുമ്പോൾ കിളിപോയി എന്നൊരു സിനിമ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, പുണ്യാളനൊക്കെ മുമ്പാണ്. അപ്പോൾ
0: സുധീർ കരമനയൊക്കെ ഉണ്ടായിരുന്നു.
1: ആ അതിൽ ഇതായിരുന്നു മറ്റേ വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കിളിപോയി. ആസിഫ് അലിയും അജു വർഗീസും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് വളരെ ചെറിയൊരു ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് അദ്ദേഹം എൻ്റെ സംവിധായകൻ പറഞ്ഞത് ഇത് പോലീസുകാരനാവേണ്ട ഒരാൾ പോലീസുകാരനായമാതിരി ചെയ്യേണ്ട, ഒരു പക്ഷേ ഒരു വൈദികനാകാൻ സാധ്യതയുള്ള ഒരാൾ ഒരു പോലീസുകാരനായാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തന്നൊരു എൻ്റെ ഒരു സ്റ്റോറി, ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ആ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കണ്ടവരും പല ആൾക്കാരും നമ്മളൊരു കുറച്ചൊരു ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടർ. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരു തുടക്കം അവിടെയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അറ്റംപ്റ്റ് എന്ന് പറയാവുന്നത് നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവിടെയാണെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് പുണ്യാള നഗർപ്രതീസ് കഥ തുടരുന്നു വന്നു സത്യേട്ടൻ്റെ പടം. അപ്പോൾ ഇത് പുണ്യാള നഗർപ്രതീസ് ഒബ്വിയസ്ലി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു ഒരു ക്യാരക്ടറാണ്. എന്തുകൊണ്ടോ അതിന് ശേഷം ഇതുപോലെയുള്ള നല്ല ഫൺ ഫിൽ ക്യാരക്ടേഴ്സ് വളരെ ചുരുക്കമേ വന്നിട്ടുള്ളൂ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ അതുപോലത്തെ ഒന്നും ചെയ്യാത്ത, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നതല്ല എന്നെ വിളിക്കുന്നതല്ലേ. എന്നതിന് ശേഷം സാധാരണ നമ്മൾ പണ്ടൊക്കെ ചാൻസ് ചോദിച്ച് നടക്കുമ്പോൾ പല ആൾക്കാരും നമ്മൾ പല സംവിധായകരൊക്കെ പറയാറുള്ളത് അയ്യോ ശ്രീധരനെ പറ്റിയ വേഷമില്ല ഇതിൽ, ഞാൻ നോക്കട്ടെ അടുത്തതിൽ നോക്കാം എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ഇവർ പരിഗണിക്കാറുള്ളൂ. പുണ്യാളം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ബ്രേക്കാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മളെ വളരെ എന്താ പറയുക വെരി റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള, എനിക്ക് അല്ലാതെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാവും.
0: പക്ഷേ തമിഴിലും കിട്ടിയത് അത്തരം ക്യാരക്ടേഴ്സ് ആയിരുന്നു അല്ലേ?
1: അതെ,
0: തമിഴിലും കന്നഡ.
1: ആ അപ്പോൾ അതെ അതെ, ആ വേട്ടൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ മതയാനൈ കൂട്ടം, പിന്നെ അസുരവധം, കഥകളി, ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഫീനിക്സ്, കൊമ്പുസീവി, പടയത്തലൈവൻ, അങ്ങനെ തമിഴിലെ അത്യാവശ്യം പടങ്ങൾ ചെയ്തു. അതിലൊക്കെ സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭയങ്കര മാസ്കുലൈൻ എന്നൊക്കെ പറയപ്പെടുന്ന ഇൻ കോട്ട്സ് പറയുന്ന രീതിയിലുള്ള വേഷങ്ങളാണ് നമുക്ക് എപ്പോഴും വന്നിട്ടുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് വേഷങ്ങൾ ഇപ്പോൾ തമിഴിൽ ഒരു രണ്ട് സിനിമകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ റിലീസിന് കാത്തു നിൽക്കുകയാണ്, ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്നാൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് വേറൊരു ഡയമെൻഷനും കൂടി വരുന്ന രീതിയിലാണ്. കന്നഡ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് തോന്നുന്നത് ഹാപ്പിലി മാരിഡ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്, അതുപോലെ ശേഷം എന്ന് പറഞ്ഞു ശേഷം 2016 എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്, ഇത് രണ്ടും വേറെ രീതിയിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു. ഈ തമിഴിലുണ്ടായിരുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് അല്ല. ശേഷം 2016 ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഹാപ്പിലി മാരിഡ് എന്ന് പറഞ്ഞ ലവിൻ്റെ റീമേക്ക് ആയിരുന്നു, ലവ് ഖാലിദ് റഹ്മാൻ്റെ ലവ് എന്ന പടത്തിൻ്റെ റീമേക്ക് ആയിരുന്നു. അതിൽ ഗോകുലം ചെയ്ത വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ഒരു വേറൊരു എക്സെൻട്രിസിറ്റി ഉള്ളൊരു ക്യാരക്ടർ
0: ചേഞ്ചാണ്.
1: ആ അപ്പോൾ നന്നായി പെർഫോം ചെയ്യാനും നല്ല രീതിയിലൊരു ഭയങ്കര ലേയർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ.
0: മലയാളത്തിൽ ഒരുപാട് ഹിറ്റുകൾ വന്നിട്ടുണ്ട്, ഈ അച്ഛൻ മകൻ ബന്ധം പറയുന്ന, ആ ബന്ധത്തിലെ സങ്കീർണതകൾ പറയുന്ന ചലച്ചിത്രങ്ങൾ.

0: വെച്ച് നമുക്ക് പെട്ടെന്ന് കിരീടമൊക്കെ ഓർമ്മ വരും. അത്തരത്തിലൊരു ചിത്രമായി താങ്കൾ ഈ പുതിയ ചിത്രത്തെ കാണുന്നുണ്ടോ, വടുവിന്, ദി സ്കാർ?
1: അങ്ങനൊരു ഒരു ഡയറക്റ്റ് കമ്പാരിസൺ തീർച്ചയായിട്ടും ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. കാരണം കിരീടം ഈസ് എ ക്ലാസിക് ഇൻ ഇറ്റ് സെൽഫ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു അതിക്രമമാവും ഞാൻ വിചാരിക്കുന്നു.
0: അപ്പോൾ നാളത്തെ ക്ലാസിക് ആവാം.
1: അപ്പോൾ അപ്പോൾ അല്ല, ഞാൻ പറയുന്നത് അത് ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ അതർ ലെയേഴ്സ് ഓൾസോ. അതായത് കിരീടം എന്ന് പറയുമ്പോൾ അച്ഛൻ മകൻ ബന്ധമാണതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുണ്ടെങ്കിലും സേതുമാധവൻ്റെ ലൈഫിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പ്രതിപാദിച്ചു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അയാളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റുകൾ ഇതായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഡ്രാമാറ്റിക്കായിട്ട് ആ സിനിമയിൽ കണ്ട പോയിന്റ്സ് മുഴുവൻ അച്ഛൻ മകൻ ബന്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സിനിമ, ഒരു പാക്കേജ് സിനിമയാണ് കിരീടം എന്ന് പറയുമ്പോൾ. ഒരു എവ്രിതിങ് ഇസ് ദെയർ, എല്ലാ ഇമോഷൻസും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരു അതുള്ള ഒരു സിനിമയാണ്. വടു ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ മകൻ ബന്ധം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അച്ഛൻ മകൻ ബന്ധത്തിലെ വിള്ളലാണ്, വടുവാണ്. ഇറ്റ്സ് എ സ്കാർ,
0: ഐഡിയോളജിയായിട്ടുള്ള
1: ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വിള്ളലുണ്ട്, എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു വിള്ളലുണ്ട്. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന കഥാപാത്രം ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു ഉന്മാദത്തിൽ നിൽക്കുന്നൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈസ് ഒരു ആ ഒരു ഏജിലെത്തിയപ്പോഴേക്കും പുള്ളി ജീവിച്ചു വന്നൊരു ഐഡിയോളജി അനുസരിച്ചല്ല മകൻ ജീവിക്കുന്നത്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും ഇതിനകത്ത് ആരും പറയുന്നില്ല. ഇറ്റ് ഈസ് അപ് ടു, അത് കണ്ടുപിടിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനൊരു പോയിന്റ് ഡ്രൈവ് ചെയ്യാനും അല്ല ആ സിനിമയുടെ ഉദ്ദേശം. ആ സിനിമയുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് പണ്ട് ഞാനും അച്ഛനും കൂടി തന്നെ അതന്ത എന്ന് പറഞ്ഞിരുന്ന ഒരു ലഘുനാടകം ചെയ്യുന്നു ഇൻഫോക്കിൽ, ഒരു പ്ലാറ്റ്ഫോം പ്ലേ ആയിട്ട് ഒക്കെ കാണിച്ച സത്യജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് അത് സംവിധാനം ചെയ്ത്. സത്യജിത്ത് നമ്മുടെ പല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യൻ സംവിധാനം ചെയ്ത ഈ അതന്ത എന്ന് പറഞ്ഞ നാടകത്തിൽ ശേഷം സത്യൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഒരു അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് സ്നേഹം ഒഴുകുക എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഗ്രാവിറ്റി പോലെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മക്കളിൽ നിന്ന് അച്ഛനിലേക്ക് ഇത് ഒഴുകുക എന്ന് പറയുന്നത് സംടൈംസ് റിക്വയേഴ്സ് പമ്പ്. അപ്പോൾ അങ്ങനെ ഒരു പമ്പാണ് അതെന്താ എന്ന് പറയുന്ന നാടകം എന്നാണ് പറഞ്ഞത്. അതുപോലത്തെ ഒരു പമ്പ് തന്നെയായിരിക്കാം ഒരു പക്ഷേ വടു. ബട്ട് ഇൻ ബോത്ത് വേസ് അത് ഒരു ലേണിംഗ് ആൻഡ് അൺലേണിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് എന്താണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് വേണം സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബട്ട് ദർ ഇസ് നോ ഇൻറ്റൻഷണൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊരു പറച്ചിലൊന്നും ആ സിനിമയിൽ ശ്രീജിത്ത്, സംവിധായകൻ്റെ പേരും ശ്രീജിത്ത് എന്നാണ്,
0: ശ്രീജിത്ത്
1: പോൽക്കാവാണ്. അപ്പോൾ ശ്രീജിത്ത് അങ്ങനൊരു രീതിയെ അവലംബിച്ചിട്ടില്ല. രണ്ടുപേരുടെ ജീവിതത്തിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ പറയുന്നു, രണ്ടുപേര് എന്തുകൊണ്ടോ ഇങ്ങനെയായി എന്നുള്ളത് അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ വടു ക്രിയേറ്റ് ചെയ്തതെന്നും ഇവർ തമ്മിലുള്ളൊരു ഒരു ഫ്രിക്ഷൻ കാരണം ഉണ്ടായ ഒരു സ്കാർ, ഇവരുടെ ലൈഫിലുണ്ടായ ഒരു സ്കാർ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നും, ഈ സ്കാർ എൻ്റെ ഇൻറ്റൻസിറ്റി പോകെ പോകെ കൂടുകയാണോ കുറയുകയാണോ മാഞ്ഞു പോവുകയാണോ എന്നുള്ളതാണ് ആ സിനിമയിൽ നമ്മൾ ചർച്ച
2: ചെയ്തിട്ടുള്ളത്. ശ്രീജിത്ത് രവി, മുരളി നീലാംബരി എന്നിവരുമായുള്ള സിനിമാ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്ത ചിത്രപതംഗത്തിൽ ഈ സംഭാഷണം തുടർന്നു കേൾക്കാം.
3: ചെറുമഴച്ചാറ്റിൽ കുളിരും പുത.
2: ചിത്രപതംഗം നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം അൻവർ.
4: ചിത്രപതംഗം
5: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
6: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വന്ദനം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത് ആദ്യം. ഒപ്പം സുജാത മോഹനും, ഗാനരചന ഷിബു ചക്രവർത്തി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എസ് ജാനകി പാടിയത് ചിത്രം ചാന്ദുപൊട്ട്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഡോക്ടർ ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. TN കൃഷ്ണൻ വയലിൻ, ട്രിച്ചി ശങ്കരൻ മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ. കച്ചേരിയിലാദ്യം കന്നഡ രാഗത്തിൽ ശ്രീമാതൃഭൂതം എന്നു തുടങ്ങുന്ന ദീക്ഷിതർ കൃതി മിശ്രചാപ്പ് താളം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 35 സെക്കൻഡ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. കല്യാണി രാഗത്തിൽ പങ്കജലോചന, സ്വാതി തിരുനാൾ കൃതി, മിശ്രചാപ്പ് താളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ടി എൻ കൃഷ്ണൻ വയലിൻ, ട്രിച്ചി ശങ്കരൻ മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ.